ആകാശവാണി കവരത്തി മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1952 കിലോഹെർട്സിൽ പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം മുഹമ്മദ് സലീം, മന്നായപുര. ഇന്ന് ശകവർഷം 1948, ആഷാഢം 9, മലയാള വർഷം 1201, മിഥുനം 16, 2026 ജൂൺ 30, ചൊവ്വാഴ്ച. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റും

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: ആദ്യം ഗോപി പുതുക്കോട് തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ട്, 7:05 കടമദ്വീപിലെ ഹനിയ ഖാസിം പങ്കെടുക്കുന്ന ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയും, 7:35 പാട്ടും വിശേഷങ്ങളുമായി

ഹാർട്ട് ഫെട്ടി. 7:45 കവരത്തി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ അനസ്തിയോളജിസ്റ്റ് ഡോക്ടർ സെലീന പങ്കെടുക്കുന്ന ആരോഗ്യവിചാരം എന്ന പരിപാടിയും, തുടർന്ന് 8:30 ഫുട്ബോൾ നിരീക്ഷകൻ മൊയിനുദ്ദീനുമായി നസീബുദ്ദീൻ പണ്ടമ്പള്ളി നടത്തുന്ന ലോകകപ്പ് വിശേഷങ്ങൾ, തുടർന്ന് വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്നീ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

കാലാവസ്ഥാ അറിയിപ്പുകൾ. കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയുണ്ടായി. ഇന്നും നാളെയും കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിൽ ഇന്ന്, അതായത് ജൂൺ 30, ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. അറബിക്കടലിൽ ലക്ഷദ്വീപ് ഭാഗത്ത് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയുള്ള ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. വിവിധ ദ്വീപുകളിൽ രേഖപ്പെടുത്തിയ താപനില വിവരങ്ങൾ. അഗത്തി കൂടിയ താപനില 30.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.5 ഡിഗ്രി സെൽഷ്യസ്. അമിനി കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. മിനിക്കോയി കൂടിയ താപനില 32.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി ഒരു ഭക്തിഗാനം കേൾക്കാം.

ഇനി അല്പസമയത്തിനുള്ളിൽ പ്രഭാതഭേരി, തിരുവനന്തപുരം റിലേ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി 6:55 തുടർന്ന് കേൾക്കാം.

0: സമയം 6:30 ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് രാജ്യത്ത് പെട്രോൾ വിൽപ്പനയിലും വിതരണത്തിലും ജൂൺ 12 നടപ്പിലാക്കിയ താൽക്കാലിക നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. വാണിജ്യ ഉപഭോക്താക്കൾക്ക് പമ്പുകളിൽ നിന്ന് വാങ്ങാവുന്ന ഇന്ധനത്തിന്റെ അളവ് 200 ലിറ്റർ ആക്കിയതുൾപ്പെടെയുള്ള നിയന്ത്രണങ്ങളാണ് നാളെ മുതൽ ഇല്ലാതാകുന്നത്. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ KSEBയ്ക്ക് റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി. രാത്രിയിലെ വൈദ്യുതി നിയന്ത്രണത്തിൽ നിലവിലെ സ്ഥിതി തുടരും. ആസൂത്രണ ബോർഡിലെ പ്രധാന തസ്തികകളിലേക്കുള്ള പരീക്ഷയിൽ മൂല്യനിർണ്ണയം ചെയ്യാതെ ഒഴിവാക്കിയ ഉത്തരങ്ങൾ മൂല്യനിർണ്ണയം നടത്താൻ PSC തീരുമാനിച്ചു. സംസ്ഥാനത്ത് 6 പേർക്ക് കൂടി ഷിഗല്ല. മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. വയനാട് H1N1 ബാധിച്ച് 2 മരണവും കണ്ണൂരിൽ എലിപ്പനി ബാധിച്ച് 2 മരണവും സ്ഥിരീകരിച്ചു. സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായി സെൽഫ് ഇന്യൂമറേഷൻ നടപടികൾ ഓൺലൈൻ പോർട്ടലിൽ ഇന്ന് രാത്രി 12 വരെ വിവരങ്ങൾ നൽകാമെന്ന് സെൻസസ് അധികൃതർ വ്യക്തമാക്കി. വെനസ്വേലയിലെ ഭൂകമ്പത്തിൽ രക്ഷാപ്രവർത്തനം തുടരുന്നതിനിടെ മരണസംഖ്യ 1500. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് പോരാട്ടത്തിൽ ജപ്പാനെ പരാജയപ്പെടുത്തി ബ്രസീൽ പ്രീ ക്വാർട്ടറിൽ കടന്നു. നാളെ പുലർച്ചെ ന്യൂയോർക്കിലെ ന്യൂജേഴ്സിയിൽ നടക്കുന്ന മത്സരത്തിൽ ഫ്രാൻസ് സ്വീഡനെ നേരിടും. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഒന്നാം സെമി ഫൈനലിൽ ഇന്ന് ഓസ്ട്രേലിയ വെസ്റ്റിൻഡീസിനെ നേരിടും.
1: കേരളത്തിലെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പലതും പ്രകൃതിയുടെ വരദാനങ്ങളാണ്. എന്നാൽ പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ സംരക്ഷിക്കുന്ന കൂട്ടായ്മകളാണ് ഭാവിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ നിർവചിക്കുക. ഇതാണ് സുസ്ഥിര വിനോദസഞ്ചാരത്തിന്റെ കാതൽ. ഇവിടെ ഓരോ സന്ദർശകനും സമ്പദ്വ്യവസ്ഥയ്ക്ക് മാത്രമല്ല പരിസ്ഥിതി സംരക്ഷണത്തിനും പ്രാദേശിക ക്ഷേമത്തിനും സംഭാവന നൽകുന്നു. തരിശുകിടന്ന വയലിനെ കൂട്ടായ പരിശ്രമത്തിലൂടെ ഒരു പരിസ്ഥിതി ടൂറിസം കേന്ദ്രമാക്കി വളർത്തിയെടുത്തിരിക്കുകയാണ് തിരുവനന്തപുരത്തെ പിരപ്പമ്മൻ കാട്.
2: പണ്ടുകാലത്ത് നമ്മുടെ പൂർവികർ നന്നായിട്ട് നെൽകൃഷി നടത്തിയിരുന്ന ഒരു സ്ഥലമാണ്.
1: മുദാക്കൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എ ചന്ദ്രബാബു.
2: ആ നെൽകൃഷി പ്രത്യേകിച്ചും അന്യം നിൽക്കുന്നൊരു കാലഘട്ടത്തിലാണ്. അവിടത്തെ പ്രാദേശിക പ്രവാസികളായിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകൾ ഒരു പാടശേഖര സമിതിക്ക് രൂപം കൊടുക്കുന്നത്. നാട്ടുകാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി, സൗഹൃദ സംഗമങ്ങൾ ഉണ്ടാക്കി, ആ കൃഷിയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നിലപാടുകളും ആ പ്രദേശവാസികളാണ് സ്വീകരിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും നമ്മുടെ സംസ്ഥാനത്തെ കൃഷി വകുപ്പ് സംസ്ഥാന സർക്കാർ വേണ്ട വിധമുള്ള സഹായങ്ങൾ ചെയ്യുന്നത്. ഈ സഹായങ്ങൾക്കൊക്കെ പുറമെ ഇവിടെ ആ പ്രദേശത്തിന്റെ വികസനത്തിന്റെ ഭാഗമായി വെട്ടിക്കൽ പാലവും അതുപോലെ അപ്രോച്ച് റോഡും ആ റോഡിന്റെ ഇരുവശങ്ങളിൽ ശുചിത്വ മിഷന്റെ ഭാഗമായിട്ട് സ്നേഹാരാമം എന്ന ഒരു പദ്ധതി, 4 മണിക്കാറ്റ് എന്നൊരു പദ്ധതി, അവിടെ സൈഡുകളിൽ ഇരിപ്പിടവും ചെടികളും ഒക്കെ വെച്ചു പിടിപ്പിച്ച് സൗന്ദര്യാത്മകമായിട്ടുള്ള പ്രദേശമാക്കി ആ പ്രദേശത്തെ മാറ്റിയെടുക്കാൻ സാധിച്ചു.
1: ടൂറിസത്തിന് വേണ്ടി കൃഷി ഉപേക്ഷിക്കുന്നതിന് പകരം ടൂറിസത്തെ കൃഷിക്ക് പൂരകമായി ഉപയോഗിക്കുകയും തണ്ണീർത്തടങ്ങളുടെ പാരിസ്ഥിതിക സ്വഭാവം സംരക്ഷിക്കുകയും അധിക വരുമാനം സൃഷ്ടിക്കുകയും ചെയ്യുന്നതാണ് ഈ പദ്ധതി.
3: ഈ പ്രദേശം ഒരു കാലഘട്ടത്തിൽ വളരെയധികം കൃഷിക്ക് പ്രാധാന്യമുള്ളൊരു സ്ഥലമായിരുന്നു.
1: പിരപ്പമൺകാട് പാടശേഖര സമിതി പ്രസിഡന്റ് സാബു.
3: പക്ഷേ ക്രമേണ കൃഷി നിർത്തുകയും 50 ഏക്കറോളം സ്ഥലം തരിശായി മാറുകയും അവിടെ കാട് വളരുകയും ചെയ്ത ഒരു ദയനീയമായ അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് 2023 ഇവിടുത്തെ കർഷകർ ഒത്തുചേരുകയും പാടശേഖര സമിതി പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തു. വയലുകൾ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാറ് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. അത് ഞങ്ങൾ വിശാലമായ പൊതു ഞാറ്റടിയിൽ വിത്ത് പാകി മുളപ്പിച്ച് ഞാറ് കർഷകർക്ക് കൊടുക്കുന്ന രീതിയിലേക്ക് വന്നപ്പോൾ കർഷകർക്ക് വളരെയധികം സഹായമായി.
1: ഒരു കാലത്ത് ഉപേക്ഷിക്കപ്പെട്ട വയൽ ക്രമേണ ഉൽപാദനക്ഷമമായ കൃഷിയിലേക്ക് മടങ്ങി. നെൽകൃഷി ഗണ്യമായി വികസിക്കുകയും വിളവ് വർഷം തോറും മെച്ചപ്പെടുകയും ചെയ്തു. കൃഷി ഏതാണ്ട് ഉപേക്ഷിച്ച കർഷകർക്ക് ഈ പദ്ധതി ആത്മവിശ്വാസം നൽകി.
4: 20 വർഷം തരിശായിക്കുന്നത് ജനങ്ങളുടെ കൂട്ടായ്മയുടെയും പങ്കാളിത്തത്തോടും കൂടിയാണ് തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞത്.
1: പിരപ്പമൺകാട് പാടശേഖര സമിതി സെക്രട്ടറി അൻഫാർ.
4: ഇതിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ ഉൾപ്പെട്ട ഉപദേശക സമിതിയും നൂറോളം അംഗങ്ങൾ ഉൾപ്പെട്ട സൗഹൃദ സംഘവുമാണ് പൗരശ്ര സമിതിയുടെ കാര്യത്തിൽ. ഇവിടെ പൊതുഞാറ്റടിയിലാണ് വിത്ത് പാകുന്നത്. ഇത് കർഷകർക്ക് ചെലവ് കുറയ്ക്കുന്നതിനും സമയലാഭവും ലഭിക്കുന്നു. നമ്മുടെ ഇവിടെ കൃഷി ചെയ്യുന്നത് വിവിധ സ്കൂളുകൾ, അമ്പലങ്ങൾ, പള്ളികൾ, പൂർവ്വ വിദ്യാർത്ഥി സംഘങ്ങൾ, സംഘടനകൾ, പിന്നെ നമ്മുടെ നാട്ടുകാരുമാണ് ചെയ്യുന്നത്. ഹരിത കേരള മിഷൻ പാടശേഖരത്തെ ഹരിത ഇതായിട്ട് പ്രഖ്യാപിച്ചു. ചില വിദ്യാലയങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് കൊണ്ടുപോയി അരിയാക്കി കൊടുക്കുന്നുണ്ട്.
1: കർഷകരെ ഒരു പൊതു പ്ലാറ്റ്ഫോമിന് കീഴിൽ കൊണ്ടുവരുന്നതിലൂടെ ഈ സംരംഭം ഘടനാപരമായ തടസ്സങ്ങൾ പലതും മറികടന്നു. ഒറ്റപ്പെട്ട വ്യക്തികളായിട്ട് നിൽക്കാതെ കൂട്ടായ്മകളിലൂടെ ഒരുമിച്ച് കൃഷി ചെയ്യുമ്പോൾ കൃഷി സാമ്പത്തിക ലാഭം നൽകുമെന്ന പാഠവും ഈ സംരംഭം നൽകുന്നു.
5: നമ്മുടെ ഈ പാടശേഖരം സന്ദർശിക്കാനായിട്ട് ദിവസവും ആയിരക്കണക്കിന് ആൾക്കാരാണ് വരുന്നത്.
1: പൊതുപ്രവർത്തകനും പാടശേഖര സമിതി വൈസ് പ്രസിഡന്റുമായ കുമാർ,
5: സ്ത്രീകളും കുട്ടികളും ആയിട്ടൊക്കെ വരുന്ന ആൾക്കാർക്ക് നമ്മുടെ പാടശേഖരവും നിർമ്മാണവും ഒക്കെ സന്ദർശിച്ച് അവരുടെ മനസ്സിന് ശരിക്കും സന്തോഷത്തോടെയാണ് അവർ മടങ്ങുന്നത്. പക്ഷെ മറ്റൊരു ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഇവിടെ ഇല്ല. അത് മാത്രമല്ല, സ്ത്രീകളെ മുൻനിർത്തി സ്ത്രീകൾ നടത്തുന്ന ഒരു റെസ്റ്റോറൻ്റും ഒക്കെ ആണെങ്കിൽ സ്ത്രീകൾക്ക് വരുമാനം ലഭിക്കാം, അവരുടെ ജീവിത നിലവാരം മാറ്റും, അത് ഈ നാടിന് തന്നെ ഒരു മുതൽക്കൂട്ടാവും. അപ്പോൾ അതിനു വേണ്ടുന്ന സൗകര്യം നിലവിൽ ഈ പാടശേഖരത്തിലില്ല. ഞങ്ങളിതിനു മുന്നേ അതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങളായി മുമ്പോട്ട് പോയി. പക്ഷേ കെട്ടിടങ്ങളോ ഒന്നും നിലവിലില്ലാത്തത് കാരണം ആണത് നടക്കാതെ പോകുന്നത്. പഞ്ചായത്ത് ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കെട്ടിടം പണിതു തരാമെന്ന് പറഞ്ഞ് അതിന് ഫണ്ടും വകയിരുത്തി പാതി വഴിയിൽ നിലച്ചിരിക്കുകയാണ്.
1: പിരപ്പമൺകാട്ടിൽ കൃത്രിമ ആകർഷണങ്ങളല്ല, മറിച്ച് ഭൂപ്രകൃതിയിലെ സവിശേഷതയാണ് സന്ദർശകരെ ആകർഷിക്കുന്നത്. ഏറുമാടം, വിശാലമായ നെൽവയലുകൾ കാണാനുള്ള നിരീക്ഷണ കേന്ദ്രങ്ങൾ, ബോട്ടിംഗ് സൌകര്യം, പുഷ്പകൃഷി, സീസണൽ സാംസ്കാരിക പരിപാടികൾ എന്നിവ വിനോദസഞ്ചാരികൾക്ക് ഒരു മികച്ച ഗ്രാമീണ അനുഭവം പ്രദാനം ചെയ്യുന്നു.
3: കഴിഞ്ഞ ഓണക്കാലത്ത് ഞങ്ങൾ ഇതിന്റെ കരയിൽ 1.5 ഏക്കറിൽ പൂക്കൃഷി ചെയ്തുകൊണ്ട്,
1: സാബു
3: ജമന്തി കൃഷി, ചെണ്ടുമല്ലി കൃഷി ചെയ്തുകൊണ്ട് ഓണക്കാലത്ത് 10 ദിവസം സാംസ്കാരികോത്സവം ചെണ്ടുമല്ലി കൊണ്ടാട്ടം എന്ന പേരിൽ ആഘോഷിക്കുകയുണ്ടായി. തുടർന്ന് 10,000 ആളുകൾ സാക്ഷ്യം വഹിച്ച മരമടി ചേറ്റുത്സവം എന്ന പേരിൽ നടത്തുകയുണ്ടായി. ഇവിടുത്തെ നെല്ല് ആളുകൾക്ക് വിറ്റഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഇവിടുത്തെ നെല്ലിനെ അരിയാക്കി മാറ്റുന്നതിന് അരി ഉൽപാദനം ഞങ്ങളിവിടെ ആരംഭിച്ചു. ഒരു പിരപ്പൻകാട് അരി എന്ന പേരിൽ ബ്രാൻഡ് ചെയ്തുകൊണ്ട് അരി ഉൽപാദനം നടത്തുകയാണ്.
1: കേരളം വെള്ളപ്പൊക്കത്തിനും വരൾച്ചയ്ക്കും അതിശക്തമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കും സാക്ഷ്യം വഹിക്കുന്ന ഈ സമയത്ത് നെൽവയലും ചേർന്നുള്ള ആവാസ വ്യവസ്ഥയും പുനഃസ്ഥാപിക്കുന്നത് ഭക്ഷ്യോൽപാദനത്തിനപ്പുറം പരിസ്ഥിതി സേവനമായി മാറുന്നു.
6: പ്രകൃതിയുടെ സ്വാഭാവിക നേരിടത്തിന് വരെ തടസ്സമായി നീർച്ചാലുകൾ പോലും ഇല്ലാതായ നമ്മുടെ പ്രകൃതിയുടെ സാധാരണ ഘടന തന്നെ മാറിയ കാലമായിരുന്നു ഇക്കഴിഞ്ഞ 20 വർഷങ്ങൾ.
1: പാടശേഖര സമിതി ട്രഷറർ രാജേന്ദ്രൻ നായർ,
6: പ്രകൃതി കനിഞ്ഞു നൽകിയ തോടുകൾ വരെ ഇല്ലാതായ ഒരു കാലം. അതുകൊണ്ട് തന്നെ പണ്ടുകാലത്തുണ്ടായിരുന്ന പരമ്പരാഗത കൃഷി രീതിയെ അവലംബിച്ച് പ്രകൃതിയിലേക്ക് തിരിച്ചു പോകുന്നതിനായിരുന്നു ഈ പാടശേഖര സമിതിയുടെ ആദ്യ ശ്രമം. അതിനായി നെൽകൃഷിയെ വീണ്ടെടുക്കുവാനുള്ള കഠിന പരിശ്രമങ്ങൾ വിജയം കാണുകയും ഇന്ന് 100-ൽ പരം കർഷകർ ഇവിടെ നെൽകൃഷി ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരു പെട്ടിക്കട പോലും ഇല്ലാതിരുന്ന ഈ പ്രദേശത്ത് ഇപ്പോൾ കടകളായി, വിനോദസഞ്ചാരികളുടെ വരവായി, ഫോട്ടോഷൂട്ടുകാരുടെ ഇഷ്ടത്താവളമായി, വിനോദസഞ്ചാരികൾക്ക് കാഴ്ച കണ്ട് ആസ്വദിക്കുന്നതിനായി ഏകദേശം 130 വർഷത്തിൽ പരം പഴക്കമുള്ള ഒരു കല്ലണ ഇവിടെയുണ്ട്. അതിൽ നിന്നും തോട് വഴി വെള്ളം കൊണ്ടുവന്നാണ് കർഷകർ നെൽകൃഷി ചെയ്തു വരുന്നത്. നമ്മുടെ പുതുതലമുറയെ കൂടി പ്രകൃതിയോട് അടുപ്പിക്കുവാനും അവർക്ക് കൃഷിയോട് താല്പര്യം ഉണ്ടാക്കുന്നതിനും പല സ്കൂളുകാരും ഈ പാടശേഖരത്തിൽ വയലുകൾ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തു വരുന്നുണ്ട്. ഞാറനടിയിൽ നിന്നും കൊയ്ത്തിനുമൊക്കെ സ്കൂളിലെ കുട്ടികൾ ഒന്നടങ്ങി ഇവിടെ എത്തി കൃഷി രീതികൾ കണ്ടു പഠിക്കുന്നുണ്ട്. മാത്രമല്ല, കൈമോശം വന്ന ആ പ്രകൃതിയെ വീണ്ടെടുക്കലാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം.
1: പിരപ്പമൺകാട് വികേന്ദ്രീകൃത ഭരണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന മാതൃകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കർഷക കൂട്ടായ്മകളുടെയും സർക്കാർ ഏജൻസികളുടെയും ഫലപ്രദമായ ഏകോപനത്തിലൂടെ കൃഷി, പരിസ്ഥിതി, ടൂറിസം എന്നിവയെ ഒറ്റ ചട്ടക്കൂടിലേക്ക് സംയോജിപ്പിച്ചുകൊണ്ട് പഞ്ചായത്തുകൾക്ക് സുസ്ഥിര വികസനത്തിന്റെ സജീവ ചാലകങ്ങളാകാൻ കഴിയുമെന്ന് ഈ പദ്ധതി തെളിയിക്കുന്നു.
7: നമ്മുടെ സംസ്ഥാനത്തെ കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങളെ വിനോദസഞ്ചാരവുമായി ബന്ധിപ്പിക്കുന്ന പ്രവർത്തനമാണ് കേരള അഗ്രി ടൂറിസം നെറ്റ്വർക്കിലൂടെ നടപ്പാക്കി വരുന്നത്.
1: റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റി ഡയറക്ടർ കെ രൂപേഷ് കുമാർ,
7: അതിന്റെ ഭാഗമായി ഞങ്ങൾ പ്രാദേശികമായ കർഷകർക്ക് പരിശീലനം നൽകുന്നു, വ്യക്തിഗത കർഷകർക്ക് പരിശീലനം നൽകുന്നു, വ്യക്തിഗത യൂണിറ്റുകൾ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നു, ടൂർ പാക്കേജുകൾ വികസിപ്പിക്കുന്നു. ടൂറിസ്റ്റുകൾക്ക് ടൂറിസം കേന്ദ്രങ്ങളിൽ എത്തുമ്പോൾ ഒരു മസ്റ്റ് സീ പോയിന്റായി തൊട്ടടുത്ത അഗ്രി ടൂറിസം യൂണിറ്റുകളിലെ സന്ദർശനങ്ങൾ ഉറപ്പുവരുത്തുന്നു തുടങ്ങി കാർഷിക വിനോദസഞ്ചാര പ്രവർത്തനങ്ങളെ സംസ്ഥാന ടൂറിസം പ്രവർത്തനങ്ങളുടെ മുഖമുദ്രയാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനം അഗ്രി ടൂറിസത്തിലൂടെ നടന്നു വരുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഇതിനോടകം 2,000 കർഷകർക്കും 100-ലധികം കർഷക കൂട്ടായ്മകൾക്കും കേരള റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റി ഇത്തരം പരിശീലനങ്ങൾ നൽകിയിട്ടുണ്ട്. വരുന്നുണ്ട്. അതിൽ 800-ലധികം വരുന്ന യൂണിറ്റുകൾ ഇന്ന് സംസ്ഥാനത്ത് കാർഷിക വിനോദസഞ്ചാര പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. കേരള അഗ്രി ടൂറിസം നെറ്റ്വർക്കിന്റെ ഭാഗമായി നടക്കുന്ന കാർഷിക വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മൂല്യവർദ്ധിത പ്രവർത്തനമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരേ സമയം ഫാമിംഗ് ആക്ടിവിറ്റീസിന്റെ എല്ലാം ഭാഗമാവാനും കൃഷിയിടത്തിൽ താമസിക്കാനും കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങാനും കഴിയുന്ന സാഹചര്യങ്ങൾ ടൂറിസ്റ്റുകൾക്ക് ഒരുങ്ങുന്നതിനൊപ്പം കർഷകരെ സംബന്ധിച്ച് തങ്ങളുടെ ഉൽപ്പന്നത്തിന് കൂടുതൽ വിലയും കാർഷിക പ്രവർത്തനങ്ങളോട് കൂടുതൽ താല്പര്യവും ജനിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളും കൂടി ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ലോകത്തുടനീളം കാർഷിക വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾക്ക് വർദ്ധിതമാനമായ ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. കേരളം ആ രംഗത്ത് ഇന്ത്യയിൽ 3-ാമത്തെ സ്ഥാനത്താണ് ഇപ്പോൾ ഫാം ടൂറിസം മേഖലയിൽ നിലനിൽക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ വിനോദസഞ്ചാര പ്രവർത്തനങ്ങളുടെ പ്രധാനപ്പെട്ട അനുഭവവേദ്യ വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായി എക്സ്പീരിയൻസ് ടൂറിസത്തിന്റെ ഭാഗമായി കാർഷിക വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾ മാറുന്നു. നമ്മുടെ കാർഷിക പ്രവർത്തനങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ടൂറിസത്തെ ഉപയോഗിക്കുക എന്നതാണ്. അത്തരമൊരു നല്ല സമീപനം ഉയർന്നു വരുന്ന സ്ഥലങ്ങളിലൊന്നായി പിരപ്പമൻകാടിലെ ഈ പ്രവർത്തനം മാറുന്നു, അഗ്രി ടൂറിസം ഇനിഷ്യേറ്റീവ് മാറുന്നു എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അതിനെല്ലാം പിന്തുണയും ഉറപ്പു നൽകുന്നു.
1: കേരളത്തിലുടനീളമുള്ള 100 ഉപേക്ഷിക്കപ്പെട്ട നെൽവയലുകൾക്ക് പിരപ്പമൻകാടിന്റെ അനുഭവം വിലപ്പെട്ട പാഠങ്ങൾ നൽകുന്നു. ഉപേക്ഷിക്കപ്പെട്ട തണ്ണീർത്തടങ്ങളെ തരിശു നിലങ്ങളായി കാണുന്നതിന് പകരം ഭക്ഷണവും തൊഴിലും ടൂറിസം വരുമാനവും പാരിസ്ഥിതിക നേട്ടങ്ങളും നൽകുന്ന ഉൽപാദനപരമായ ആവാസ വ്യവസ്ഥകളായി പുനഃസ്ഥാപിച്ചുകൊണ്ട് കേരളത്തിന്റെ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം പരിസ്ഥിതി ലോല പ്രദേശങ്ങളെയും സംരക്ഷിക്കുകയും ചെയ്യുന്നതാണെന്ന് ഈ കൂട്ടായ്മകൾ നയിക്കുന്ന ഇത്തരം മാതൃകകൾ ചൂണ്ടിക്കാട്ടുന്നു.
8: കൃഷിയും കർഷകനും ഒരു നാടിന്റെ നട്ടെല്ലാണെന്ന് നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ മുദാക്കൽ ഗ്രാമപഞ്ചായത്ത്.
1: മുദാക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനി വി:
8: കേവലം ഒരു കൂട്ടായ്മ എന്നതിലുപരി മണ്ണിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ദൃഢനിശ്ചയത്തിന്റെ പ്രതീകമാണ് പിരപ്പമൻകാട് പാടശേഖരം. കൃഷിഭൂമികൾ തരിശുകിടക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ മുദാക്കൽ പഞ്ചായത്തിലെ കർഷകരെ ഒന്നിപ്പിക്കാനും നെൽകൃഷിയും മറ്റ് ഇടവിള കൃഷികളും സജീവമാക്കാനും ഈ സമിതിക്ക് സാധിച്ചിട്ടുണ്ട്. പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും പിന്തുണയും ഉറപ്പാക്കിക്കൊണ്ട് പരമ്പരാഗതമായ അറിവുകളെയും ആധുനിക കാർഷിക സാങ്കേതിക വിദ്യകളെയും കോർത്തിണക്കിയാണ് ഇവരുടെ പ്രവർത്തനം. വിഷമില്ലാത്ത ശുദ്ധമായ ആഹാരം സ്വന്തം നാട്ടുകാർക്ക് എത്തിക്കുക എന്ന വലിയൊരു ലക്ഷ്യവും ഈ കൂട്ടായ്മയ്ക്ക് പിന്നിലുണ്ട്. തരിശുഭൂമികളെ ഹരിതാഭമാക്കുക എന്നത് മാത്രമല്ല ഇവർ ചെയ്യുന്നത്. പുതിയ തലമുറയ്ക്ക് കൃഷിയോടുള്ള താൽപര്യം വളർത്താനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും അതുവഴി ഗ്രാമീണ സമ്പദ് വ്യവസ്ഥകൾക്ക് കരുത്ത് പകരാനും പിരപ്പമൻകാട് പാടശേഖര സമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്.
1: പിരപ്പമൻകാടിന്റെ വിജയഗാഥ ഒരു നെൽവയലിനെ പുനരുജ്ജീവിപ്പിക്കുക മാത്രമല്ല പ്രദേശവാസികളുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ശക്തിയിലുള്ള ആത്മവിശ്വാസം പുനഃസ്ഥാപിക്കുകയുമാണ്. ഇത്തരം കൂട്ടായ്മകൾ നയിക്കുന്ന കൃഷി, പരിസ്ഥിതി, ഉത്തരവാദിത്ത ടൂറിസം മാതൃക സംസ്ഥാനത്തുടനീളം വ്യാപിപ്പിക്കുവാൻ കഴിയുമെങ്കിൽ കേരളത്തിന്റെ ഏറ്റവും വലിയ ഡെവലപ്മെന്റ് റിസോഴ്സ് ഫലഭൂയിഷ്ഠമായ മണ്ണിൽ വിളയാൻ കാത്തിരിക്കുകയാണ്.
0: ഇന്നത്തെ പ്രഭാതഫേരി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും നാളെ രാവിലെ 6:30 ശുഭദിനാശംസകൾ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഉമംഗ് സി ഐ ടി സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

0: സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റും 58 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-1-0-5 2-3-2-5-1-4-2.
2: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൌജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.
3: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ അടിസ്ഥാന മാറ്റം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷന് സംസ്ഥാന ഗവൺമെന്റ് 30 ലക്ഷം രൂപ അനുവദിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ സ്കൂൾ തല പ്രചാരണ പരിപാടികൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. സെൻസസ് സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ, ജർമ്മനി പുറത്ത്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ അടിസ്ഥാന മാറ്റം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. നിയമസഭയിൽ ബജറ്റ് ധനാഭ്യർത്ഥന ചർച്ചയ്ക്ക് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. പരമ്പരാഗത രീതിയിൽ നിന്നും മാറി ചിന്തിച്ച് വ്യത്യസ്തമായി തയ്യാറാക്കി അവതരിപ്പിച്ച ബജറ്റാണെന്ന പ്രതിപക്ഷ ആക്ഷേപം പൂർണ്ണമായും അംഗീകരിക്കുന്നതായി വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനത്ത് കൂടുതൽ നിക്ഷേപങ്ങൾ കൊണ്ടുവരണമെന്നും പ്രവാസികൾ തിരിച്ചുവരുന്ന സാഹചര്യം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാമെന്നും അവരെ പുനരധിവസിപ്പിക്കണമെങ്കിൽ കൂടുതൽ മൂലധനം വരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ നികുതി പിരിവ് കാര്യക്ഷമമാക്കും. ആരുടെയും തലയിൽ അമിത നികുതി ഭാരം കെട്ടിവയ്ക്കാതെ ബദൽ മാർഗ്ഗങ്ങളാണ് ഗവൺമെന്റ് തേടുന്നതെന്നും നികുതി ഘടന പൂർണ്ണമായും പുനഃസംഘടിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നികുതി വെട്ടിപ്പുകാരെ കർശനമായി നേരിടുമെന്നും യഥാർത്ഥ നികുതിദായകരെ ഗവൺമെന്റ് സംരക്ഷിക്കുമെന്നും വി ഡി സതീശൻ അറിയിച്ചു. ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും 52 ദിവസത്തേക്ക് സൌജന്യ റേഷന് സംസ്ഥാന ഗവൺമെന്റ് 30 ലക്ഷം രൂപ അനുവദിച്ചു. തൊഴിലില്ലായ്മ നേരിടുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന ബോട്ടുകളിലെ തൊഴിലാളികൾ, പീലിംഗ് തൊഴിലാളികൾ, മത്സ്യമേഖലയിലെ അനുബന്ധ തൊഴിലാളികൾ എന്നിവർക്കാണ് സൌജന്യ റേഷൻ. വീടുകളിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്കൂൾ തല പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി എൻ ഷംസുദ്ദീൻ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിന് ഗവൺമെന്റ് രൂപീകരിച്ച ഹൈപവർ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളുടെ ഭാഗമായാണ് സ്കൂൾ തല പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. യുഡിഎഫ് ഗവൺമെന്റിന്റെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി കെഎസ്ആർടിസിക്ക് പ്രതിദിനം 2 കോടി രൂപ വരുമാന ബാധ്യതയുണ്ടാക്കുന്നുണ്ടെങ്കിലും സാധാരണക്കാരായ സ്ത്രീകളുടെ കുടുംബ ബജറ്റിനെ അത് വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ടെന്ന് മന്ത്രി സി പി ജോൺ നിയമസഭയിൽ പറഞ്ഞു. പദ്ധതി പ്രാബല്യത്തിൽ വന്നതോടെ കെഎസ്ആർടിസി ബസ്സുകളിലെ സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനയാണ് രേഖപ്പെടുത്തിയത്. മുൻപ് പ്രതിദിനം 10 ലക്ഷം സ്ത്രീകൾ യാത്ര ചെയ്തിരുന്ന സ്ഥാനത്ത് അത് 15 ലക്ഷമായി ഉയർന്നതായും സി പി ജോൺ അറിയിച്ചു. സംസ്ഥാനത്ത് സമഗ്രമായ ഗതാഗത നയം രൂപീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് 6 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്ട് 4, മലപ്പുറത്ത് 2 പേരിലുമാണ് രോഗബാധ. സംസ്ഥാനത്ത് ജൂൺ മാസം 197 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തു. ഈ വർഷം ഇതുവരെ 273 പേർക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ജൂൺ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം ബാധിച്ചത്. കോഴിക്കോട്ട് നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 4 പേരെ കൂടി ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. ഒരാൾ രോഗബാധിതന്റെ കുടുംബാംഗവും മറ്റ് 3 പേർ ആരോഗ്യ പ്രവർത്തകരുമാണ്. കൂടാതെ ലോ റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 25 പേരെയും നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി. ഇതോടെ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽ നിന്ന് ക്വാറന്റൈൻ ഒഴിവാക്കിയവരുടെ ആകെ എണ്ണം 11ഉം നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കിയവരുടെ എണ്ണം 59ഉം ആയി. രോഗനിരീക്ഷണത്തിന്റെ ഭാഗമായി ജൂൺ 10 മുതൽ നിപ സമാന ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചവരിൽ 57 പേരുടെ ഫലവും നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ്. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബിരുദ പ്രവേശനത്തിന്റെ സംസ്ഥാനതല പരിപാടി നാളെ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിദ്യാർത്ഥികളുമായി മന്ത്രി സംവദിക്കും. സംസ്ഥാനത്തെ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലും അനുബന്ധ സ്ഥാപനങ്ങളിലും ഇതിന്റെ ഭാഗമായി പ്രവേശനോത്സവ പരിപാടികൾ സംഘടിപ്പിക്കും. സംസ്ഥാന ചീഫ് സെക്രട്ടറി എം ജയതിലക് ഇന്ന് സ്ഥാനമൊഴിയും. പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ ഇന്ന് ചുമതലയേൽക്കും. ശാരദാ മുരളീധരൻ വിരമിച്ച ഒഴിവിൽ 2025 മെയ്യിലാണ് ജയലിതക് ചീഫ് സെക്രട്ടറിയായത്. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി സാധാരണക്കാർക്കാണ് വ്യോമാക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. പാകിസ്ഥാന്റെ ആക്രമണം അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിന് നേരെ നടത്തിയ ആക്രമണമാണെന്നും പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഇത് ഭീഷണിയാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിലേക്ക് അനധികൃതമായി മയക്കുമരുന്ന് കടത്തുകയായിരുന്ന ഡ്രോൺ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ അതിർത്തി പ്രദേശത്തിന് സമീപം തകർന്നു വീണു. ലാഹോറിൽ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ അകലെ നാരംഗമണ്ഡി പ്രദേശത്താണ് ഡ്രോൺ തകർന്നു വീണത്. പശ്ചിമബംഗാൾ ഗവൺമെന്റ് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ തീരുമാനിച്ചു. മറ്റന്നാൾ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ ബില്ലിന്റെ കരട് നിർദ്ദേശം അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നിയമസഭയിൽ പ്രഖ്യാപിച്ചു. ഇതിന് ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, അസം എന്നീ സംസ്ഥാനങ്ങളുടെ മാതൃക പിന്തുടർന്ന് വിരമിച്ച സുപ്രീംകോടതി ജസ്റ്റിസ് രഞ്ജന ദേശായിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയും രൂപീകരിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് 2027 സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾ സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ജൂലൈ 1 മുതൽ വീടുകൾ തോറും വിവരശേഖരണം തുടങ്ങും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമാകും. 2 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
4: കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ തുടർച്ചയായ 2ാം ദിവസമായ ഇന്നും അതിശക്തമായ മഴ പ്രവചിക്കുന്ന ഓറഞ്ച് ജാഗ്രതയാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുമുണ്ട്. അതേസമയം തെക്കൻ ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയും. കേരള ലക്ഷദ്വീപ് തീരത്ത് ജൂലൈ 2 വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്.
3: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
5: ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ കാനറിപ്പട ഇരമ്പിയാർത്തപ്പോൾ 1 സെക്കൻഡിൽ സംഭവിച്ച പിഴവിൽ ജപ്പാൻ വീണു. ആക്രമിച്ചും പ്രതിരോധിച്ചും തുല്യശക്തികൾ തമ്മിലുള്ള കാൽപന്തു യുദ്ധത്തിന്റെ അവസാനം മൈതാനത്ത് വീണത് ജപ്പാന്റെ കണ്ണീർ. വിജയശ്രീലാളിതരായി ബ്രസീൽ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലേക്ക്. ആദ്യ പകുതിയിൽ 1 ഗോളിന് പിന്നിലായി പോയ ബ്രസീൽ 2ാം പകുതിയിൽ 2 ഗോളുകൾ അടിച്ചാണ് വിജയം പിടിച്ചെടുത്തത്. അതും അവസാന മിനിറ്റ് ഗോളിൽ. 29ാം മിനിറ്റിൽ കൈഷിയു സനോയിലൂടെ ജപ്പാൻ മുന്നിലെത്തി. തിരിച്ചടിക്കാൻ വിനീഷ്യസ് ജൂനിയറും സംഘവും തുടർച്ചയായി നടത്തിയ മുന്നേറ്റങ്ങൾക്കൊടുവിൽ 56ാം മിനിറ്റിൽ കസിമറയിലൂടെ സമനില ഗോൾ. പിന്നീട് 90ാം മിനിറ്റും കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിൽ ഗബ്രിയൽ മാർട്ടിനെല്ലിയിലൂടെ നീല സമുറായികളെ കരയിച്ച നിർണായക വിജയ ഗോൾ. തോറ്റെങ്കിലും ജപ്പാൻ നടത്തിയ പോരാട്ടം അവിസ്മരണീയവും വീരോചിതവുമെന്ന് ചരിത്രത്തിൽ കുറിക്കപ്പെടുമെന്ന് തീർച്ച. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ലാറ്റിൻ അമേരിക്കൻ ടീമായ ഇക്വഡോറിൽ നിന്നേറ്റ പരാജയത്തിന് മറ്റൊരു തുടർച്ച സംഭവിച്ചപ്പോൾ മുൻ ലോക ചാമ്പ്യന്മാരായ ജർമ്മനി ലോകകപ്പിൽ നിന്നും പുറത്തായി. തെക്കേ അമേരിക്കൻ ടീമായ പരാഗ്വേയാണ് ഈ ലോകകപ്പിലെ വൻ അട്ടിമറി സൃഷ്ടിച്ച് ജർമ്മൻ സംഘത്തിന്റെ വഴിയടച്ചത്. നിശ്ചിത സമയത്ത് ഓരോ ഗോൾ വീതം നേടി സമനിലയിലായതിനെ തുടർന്ന് അധിക സമയവും പിന്നിട്ട് പെനാൽറ്റി ഷൂട്ടൌട്ടിലായിരുന്നു പരാഗ്വേയുടെ ചരിത്ര ജയം.
3: ഇപ്പോൾ നെതർലാൻഡ്സ് മൊറോക്കയെ നേരിടുകയാണ്. രാത്രി 10:30 മറ്റൊരു മത്സരത്തിൽ ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ 2ാം ദിനത്തിൽ സംസ്ഥാനത്ത് 130,000 കുട്ടികൾക്ക് ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി തുള്ളിമരുന്ന് നൽകി. ഇതോടെ 5 വയസ്സിന് താഴെ ആകെ 19,80,000 കുട്ടികളിൽ 18,83,000 കുട്ടികൾ വാക്സിൻ സ്വീകരിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. 95.1% കുട്ടികൾക്ക് വാക്സിൻ നൽകി. അവശേഷിക്കുന്ന ഏകദേശം 100,000 കുട്ടികൾക്ക് കൂടി ഇന്ന് വീടുകളിലെത്തി തുള്ളിമരുന്ന് നൽകി പദ്ധതി പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ ഞായറാഴ്ച തുള്ളിമരുന്ന് നൽകാൻ സാധിക്കാതെയിരുന്ന 5 വയസ്സിന് താഴെ 5,358 കുട്ടികൾക്ക് വീടുകളിലെത്തി ആരോഗ്യ പ്രവർത്തകർ തുള്ളി.

0: അടിസ്ഥാനമാറ്റം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷന് സംസ്ഥാന ഗവൺമെന്റ് 30 ലക്ഷം രൂപ അനുവദിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ സ്കൂൾ തല പ്രചാരണ പരിപാടികൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. സെൻസസ് സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ, ജർമ്മനി പുറത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇന്നത്തെ പ്രധാന പരിപാടികൾ: ആദ്യം ഗോപി പുതുക്കോട് തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ട്, 7:05 കടമത്ത് ദ്വീപിലെ ഹനിയ കാസിം പങ്കെടുക്കുന്ന ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയും, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ട് ഫെട്ടി, 7:45 അനസ്തേഷ്യ എന്ന വിഷയത്തെക്കുറിച്ച് കവരത്തി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ അനസ്തിയോളജിസ്റ്റ് ഡോക്ടർ സെലീന പങ്കെടുക്കുന്ന ആരോഗ്യവിചാരം എന്ന പരിപാടിയും, തുടർന്ന് 8:30 ഫുട്ബോൾ നിരീക്ഷകനായ മൊയിനുദ്ദീനുമായി നസീബുദ്ദീൻ ബണ്ണപ്പള്ളി നടത്തുന്ന ലോകകപ്പ് വിശേഷങ്ങൾ, തുടർന്ന് വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങളും ഇന്നീ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി കവരത്തി സുഭാഷിതം. ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഗോപി പുതുക്കോട്.
1: ട്രെയിനിൽ നല്ല തിരക്കാണ്. നാലു പേർക്കിരിക്കാവുന്ന സീറ്റിൽ അഭിമുഖമായി ആറുപേർ വീതം ഇരിക്കുന്നു. കുറെ പേർ മുകളിൽ കയറിയും ഇരിക്കുന്നുണ്ട്. നിൽക്കുന്നവരുടെ എണ്ണവും കുറവല്ല. ഇരിക്കുന്നവരിൽ വൃദ്ധൻ കണ്ണിന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞു വരികയാണെന്ന് കണ്ടാലറിയാം. തൊട്ടടുത്ത് ക്ഷീണിതയായ അയാളുടെ ഭാര്യയുമുണ്ട്. എതിർവശത്ത് രണ്ട് വിദ്യാർത്ഥികൾ ചേർന്നിരിക്കുന്നു. അതിലൊരാൾ ഒരു പുസ്തകം തുറന്നു പിടിച്ചിട്ടുണ്ട്. ആരും ഒന്നും പറയുന്നില്ല. ആലോചനയുടെ ലോകത്ത് മനസ്സുറപ്പിച്ച് അങ്ങനെ ഇരിക്കുന്നു. പെട്ടെന്ന് ഒരറ്റത്തിരുന്ന ചെറുപ്പക്കാരന്റെ മൊബൈൽ ഫോൺ ഒച്ചവെച്ചു. ചിലരൊക്കെ ചെറുതായി ഞെട്ടുക തന്നെ ചെയ്തു. ആരും വിളിച്ചതല്ല, അയാൾ ഒരു പാട്ട് വെച്ചതാണ്. എല്ലാവരും പരസ്പരം നോക്കി. അപ്പോഴേക്കും ചെറുപ്പക്കാരൻ കണ്ണടച്ചിരുന്ന് താളം പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നേരെ എതിർവശത്തിരിക്കുന്ന മധ്യവയസ്കൻ പരസ്യമായി തന്നെ അസഹ്യത പ്രകടിപ്പിച്ചു. തൊട്ടടുത്ത് ക്ഷീണിതയായിരിക്കുന്ന ഭാര്യയെ അയാൾ നോക്കി. അവർ കടലാസ് പോലെ വിളറിയ മുഖത്ത് ആഴത്തിലുള്ള സങ്കടം ഒളിച്ചു വെച്ചിട്ടുണ്ടെന്ന് കണ്ടാലറിയാം. ഇവരുടെ അച്ഛന്റെ മരണാന്തര ചടങ്ങുകൾ കഴിഞ്ഞുള്ള വരവാണ്. അപ്പോഴാണ് അവന്റെ പാട്ട്. അയാൾ ദേഷ്യത്തോടെ ഓപ്പറേഷൻ കഴിഞ്ഞ കണ്ണിന്റെ പൊതിഞ്ഞുകെട്ടിൽ കൈ ചേർത്തിരിക്കുന്ന വൃദ്ധനോട് പറഞ്ഞു. താഴെയും മുകളിലുമായിരിക്കുന്ന എല്ലാവർക്കും ഈ പാട്ടിൽ അസഹ്യതയുണ്ട്. പുസ്തകം തുറന്നു പിടിച്ചിരുന്ന വിദ്യാർത്ഥി അതടച്ച് ബാഗിൽ വെച്ചു. ആരും ഒന്നും പറഞ്ഞില്ല. ചെറുപ്പക്കാരനാകട്ടെ, ലോകത്തിൽ താൻ മാത്രമേ ഉള്ളൂ എന്ന ഭാവത്തിൽ പാട്ടിന് താളം പിടിച്ചിരിക്കുന്നു. അത്രയുമായപ്പോൾ അവശയായിരിക്കുന്ന സ്ത്രീ ഇതൊന്ന് നിർത്താൻ പറയൂ എന്ന് ഭർത്താവിനോട് ആവശ്യപ്പെട്ടു. അയാൾക്ക് അതിനുള്ള ധൈര്യമില്ല. അപ്പോൾ വൃദ്ധൻ ശബ്ദമുയർത്തി പാട്ട് നിർത്താൻ പറഞ്ഞു. ചെറുപ്പക്കാരൻ എന്താണ് പറഞ്ഞതെന്ന മട്ടിൽ വൃദ്ധനെ നോക്കി. പാട്ട് നിർത്താൻ. വൃദ്ധൻ ഒച്ചയിട്ടു. പാട്ട് നിന്നു. ചെറുപ്പക്കാരന്റെ മുഖം വിളറി. അയാളിൽ കുറ്റബോധം നാം വിട്ട പോലെ തോന്നിച്ചു. എങ്കിലും ക്ഷമ പറയാൻ സന്നദ്ധനായില്ല. നിമിഷനേരം കൊണ്ട് അയാൾ പഴയ മനോനില വീണ്ടെടുത്തു. ഞാനൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ പുറത്തേക്ക് നോക്കി ഇരിപ്പായി. ശാസ്ത്രം മനുഷ്യന്റെ സൗകര്യത്തിന് വേണ്ടിയുള്ളതാണ്. ശാസ്ത്രത്തിന്റെ പിന്തുണയില്ലാതെ നമുക്ക് ജീവിക്കാനാവില്ല. ഉണരുന്നത് മുതൽ ഉറങ്ങുന്നതുവരെയും ഉറക്കത്തിലും ശാസ്ത്രം മനുഷ്യനെ സേവിച്ചുകൊണ്ടിരിക്കുന്നു. വാർത്താമാധ്യമങ്ങൾ, വിനിമയ സംവിധാനങ്ങൾ എല്ലാം ശാസ്ത്രത്തിന്റെ കണ്ടെത്തലുകളാണ്. മനുഷ്യന്റെ സുഖവും സൗകര്യവുമാണ് അതിന്റെ എല്ലാം ലക്ഷ്യം. എന്നാൽ ഇതേ കണ്ടുപിടുത്തങ്ങൾ തന്നെ അന്യരെ ദ്രോഹിക്കാനും ഉപദ്രവിക്കാനുമുള്ള ഉപാധിയാക്കുന്നതും മനുഷ്യൻ തന്നെ. ഒരു വ്യക്തിക്കും അതിന് കഴിയും എന്നതിന്റെ ഉദാഹരണമാണ് നേരത്തെ ട്രെയിനിൽ കണ്ടത്. കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല ഇത്. നമ്മുടെ രാജ്യത്താകമാനം ഇത്തരം പൗരന്മാരെ, വിശിഷ്യ യുവാക്കൾക്കിടയിൽ കാണാം. ഈ രാജ്യത്ത് ജീവിക്കുന്നതുകൊണ്ട് ഇവിടുത്തെ പൗരന്മാർ. എന്നാൽ സമൂഹത്തോട് ഉത്തരവാദിത്വ ബോധമില്ലാത്തതിനാൽ പൂർണ്ണാർത്ഥത്തിൽ പൗരന്മാരായിട്ടുമില്ല. വീട്ടിലെ കൗതുക വസ്തുക്കൾ നശിപ്പിക്കുന്ന കുഞ്ഞ് അങ്ങനെ ചെയ്യുന്നത് മാനസികമായ പക്വത വരാത്തതുകൊണ്ടാണ്. എന്നാൽ അന്യരെ വിഷമിപ്പിച്ചുകൊണ്ടും സ്വന്തം സുഖത്തിനായി പ്രവർത്തിക്കുന്ന യുവാവ് ശാരീരികമായി വളർന്നിട്ടുണ്ടെങ്കിലും മാനസികമായും ധാർമ്മിക

0: ായും പക്വത കൈവരാത്തയാളാണ്. ഈ അപക്വത ചുരുക്കം ചില പൌരന്മാരെ മാത്രമേ ബാധിക്കുന്നുള്ളൂ എങ്കിൽ അധികം വേവലാതിപ്പെടേണ്ടതില്ല. എന്നാൽ ഉത്തരവാദബോധം ചുരുക്കം ചിലരിൽ മാത്രമായി തങ്ങി നിൽക്കുകയാണ്. ഭൂരിപക്ഷത്തിന്റെ ഹൃദയത്തെയും മനസ്സിനെയും ഇത് സ്വാധീനിച്ചിട്ടില്ല. പരിണതപ്രജ്ഞൻ എന്ന വിശേഷണത്തിന് അർഹത നേടുന്നവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചിരപുരാതനമായ ഈ രാജ്യം നേരിടുന്ന കടുത്ത വെല്ലുവിളികളിൽ ഒന്നാണിത്. പുറത്തുനിന്നുള്ള ആക്രമണങ്ങളെക്കാൾ ആഭ്യന്തരമായ സ്വഭാവ വൈകല്യങ്ങളാണ് സ്വതന്ത്ര സമൂഹങ്ങളെ ക്ഷീണിപ്പിച്ചിട്ടുള്ളത്. ഒരു സ്വതന്ത്ര രാജ്യത്തിന്റെ നിലനിൽപ്പും പുരോഗതിയും അതിലെ പൌരന്മാരുടെ ഇടയിൽ നിലനിൽക്കുന്ന ചുമതലാബോധത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഓരോരുത്തർക്കും ശരിയായി നടന്നുകൂടെ? ഒരാളിന്റെ മാന്യതയും ഉത്തരവാദിത്വവും അത് ആവശ്യപ്പെടുന്നില്ലേ? പുറമേ നിന്നുള്ള നിർബന്ധം ചെലുത്തി നല്ല നടപടി അനുസരിപ്പിക്കാനാണ് നാം ഇഷ്ടപ്പെടുന്നത്. നാം ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടെ പരിശോധിക്കേണ്ടി വരുന്നു. ഫലമോ, ഒരു സംഘം പൌരന്മാരെ നിയന്ത്രിക്കാനും നേർവഴി നടത്തുവാനും വേറൊരു സംഘം പൌരന്മാർ സദാ ആവശ്യമായി വരുന്നു. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരന് സുഖത്തിനായി വരണം എന്ന് ശ്രീനാരായണ ഗുരു അരുളിച്ചെയ്തു. മനുഷ്യൻ ആഹ്ലാദം അഭിലഷിക്കുന്നു, സുഖവും സംതൃപ്തിയും ആഗ്രഹിക്കുന്നു. അതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ അത് മറ്റുള്ളവർക്കു കൂടി സുഖവും സംതൃപ്തിയും നൽകുന്നതാകണമെന്നേയുള്ളൂ. ഈ തോന്നലുണ്ടാകുന്നത് ഒരു സ്വതന്ത്ര പൌരൻ എന്ന നിലയിലുള്ള സ്വന്തം ഉത്തരവാദിത്തം തിരിച്ചറിയുമ്പോഴാണ്. അവകാശങ്ങളെക്കുറിച്ച് ധാരാളം കേൾക്കുന്നുണ്ട്. ആവശ്യങ്ങൾ മുൻനിർത്തിയുള്ള പ്രക്ഷോഭ പരിപാടികളും ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്നാൽ അത്തരം അവകാശവാദങ്ങളും സമരങ്ങളും പൌരന്മാരെന്ന നിലയിലുള്ള ചുമതലകൾ കൂടി ഉൾച്ചേർത്തുകൊണ്ട് ആവിഷ്കരിക്കപ്പെടേണ്ടതുണ്ട്. പൌരന്മാർക്കിടയിൽ ചുമതലാബോധം വളർത്തിയെടുക്കാനുള്ള പ്രധാന മാർഗം വിദ്യാഭ്യാസമാണ്. പ്രജകളെ ഉത്തമ പൌരന്മാരാക്കി മാറ്റിയെടുക്കാൻ സഹായിക്കും വിധം വിദ്യാഭ്യാസ ക്രമത്തെ ചിട്ടപ്പെടുത്തേണ്ട ബാധ്യത ഭരണകൂടങ്ങൾക്കുണ്ട്. മനുഷ്യാവകാശ ദിന ചിന്തകൾ ഈ വിധം വിദ്യാഭ്യാസ നവീകരണത്തിൽ എത്തിച്ചേരുന്നത് സ്വാഭാവികമാണ്. നേരത്തെ ട്രെയിനിൽ പരിചയപ്പെട്ട ചെറുപ്പക്കാരനും ഏറെക്കാലം വിദ്യാഭ്യാസത്തിന്റെ ചട്ടക്കൂട്ടിലൂടെ പാകപ്പെടാൻ ശ്രമിച്ചു കാണണം. എന്നിട്ടും ഒരു നിർണായക സന്ദർഭത്തിൽ ചെറിയൊരു ഗണത്തിനു മുമ്പിൽ അയാൾക്ക് പരാജയം സമ്മതിക്കേണ്ടി വന്നു. സ്വയം പരാജയത്തിൽ നിന്ന് പൌരന്മാരെ രക്ഷപ്പെടുത്താൻ പര്യാപ്തമാകേണ്ടതുണ്ട് വിദ്യാഭ്യാസം.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഗോപി പുതുക്കോട്.

0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഗ്രീൻ ഗിസ് എന്ന പരിപാടിയാണ്.
1: ഓക്കെ,
0: ഓക്കെ, പേര് പറഞ്ഞോളൂ, ആരാണ്?
1: ഹനിയ കാസി.
0: ഹനിയ കാസി, ഇപ്പോ ഏത് ദ്വീപ?
1: കവരത്തി.
0: കവരത്തിക്കാരി തന്നെയാണോ?
1: അല്ല, എന്റെ ഉപ്പച്ചി കവരത്തിലാ വർക്ക് ചെയ്യുന്നത്.
0: ഇപ്പൊ മോള് സ്വദേശി ഏതാണ് ശരിക്കും? ഇവിടെ കവരത്തിയിൽ വന്നിട്ട് കൊറേ കാലങ്ങളായോ? ഏത് ക്ലാസ് മുതലാണ് ഇവിടെ വന്നത്?
1: നാലിന്റെ പകുതിയിൽ.
0: നാലിന്റെ പകുതിയിൽ വന്നു. ഓക്കെ, ഇപ്പൊ ഏതാ ക്ലാസ്?
1: ആറ്.
0: ക്ലാസ് ഒക്കെ തുടങ്ങിയോ? ഏത് സ്കൂളാ?
1: ജെഎസ്എസ് കവരത്തി.
0: അഞ്ചു വരെ എവിടെയായിരുന്നു പഠിച്ചത്?
1: അഞ്ച് ഈസ്റ്റ്.
0: കവരത്തിയിൽ വന്നത് തൊട്ട് ഈസ്റ്റിലായിരുന്നു അല്ലേ? പിന്നെ ഇപ്പോ GSS കവരത്തിയിലാണ്, ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഹനിയ കാസിം അല്ലേ? ഓക്കെ, ഹനിയക്ക് പഠിക്കാനായിട്ട് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് ഏതാ?
1: സോഷ്യൽ സയൻസ്.
0: സോഷ്യൽ സയൻസ് ഇഷ്ടമാണ്. അപ്പൊ സോഷ്യൽ സയൻസിൽ ഇപ്പൊ ആറാം ക്ലാസ്സിൽ മൂന്ന് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവും അല്ലേ? എങ്ങനെ പഠിപ്പിച്ചു തുടങ്ങിയോ സ്കൂളില്?
1: ഒന്നാമത്തെ പാഠം തുടങ്ങി. ലൊക്കേറ്റിംഗ് പ്ലേസസ് ഓൺ ദ എർത്ത്.
0: ഓക്കെ, ജോഗ്രഫി ആണ് അല്ലേ?
1: ഇപ്പൊ
0: ജോഗ്രഫി ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്. ഇത് മൂന്നും നമുക്കിപ്പോ ആറാം ക്ലാസ്സിൽ പഠിക്കാനായിട്ടുണ്ട് അല്ലേ? സോഷ്യലിലെ. ഓക്കെ, അതിൽ ജോഗ്രഫിയിൽ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങി എന്ന് പറഞ്ഞു. അത് കൂടുതലും സോളാർ സിസ്റ്റത്തെ കുറിച്ചാണോ അതിൽ പറയുന്നത്?
1: അല്ല, മാപ്പിനെ കുറിച്ചും ഗ്ലോബിനെ കുറിച്ചും.
0: അപ്പൊ സെക്കൻഡ് ചാപ്റ്റർ ആണോ സോളാർ സിസ്റ്റം വരുന്നത്?
1: അതെ.
0: ഓക്കെ ഓക്കെ, പിന്നെ ഗ്ലോബ് മാപ്പ് അതൊക്കെ വേറെ ചാപ്റ്റേഴ്സ് ആയിട്ട് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ?
1: അങ്ങനെയല്ല, ഒരു പാഠത്തിൽ തന്നെ പഠിപ്പിക്കണതാണ്.
0: ഓക്കെ, അല്ലാതെ ചാപ്റ്റർ ആയിട്ടില്ല ഗ്ലോബ് മാപ്പ്, അത് സെപ്പറേറ്റ് ചാപ്റ്റർ ആയിട്ടൊന്നുമില്ല.
1: ഇല്ല.
0: അപ്പൊ ഹനിയക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് സോഷ്യലാണ്. സോഷ്യൽ ഇഷ്ടപ്പെടാനുള്ള പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? കാരണം എല്ലാവർക്കും ഭയങ്കര മടുപ്പ് പറയുന്ന ഒരു സബ്ജക്റ്റാണ് സോഷ്യൽ സയൻസ്. പഠിക്കാൻ ഒത്തിരി ഉണ്ട്, ഒത്തിരി എഴുതി പഠിപ്പിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഹനിക്ക് അതിന്റെ അങ്ങനെ ഒരു ഡിഫിക്കൽട്ടി തോന്നിയിട്ടില്ല?
1: ഇല്ല.
0: അപ്പൊ ഇഷ്ടത്തോടെ തന്നെയാണോ കൂടുതലും സോഷ്യലൊക്കെ പഠിക്കുന്നത്? ട്യൂഷന് വല്ലതും പോകുന്നുണ്ടോ? ഏത് ക്ലാസ് മുതലാ ട്യൂഷന് പോകാൻ തുടങ്ങിയത്?
1: നാല്.
0: അന്ന് പോകുന്ന അതേ സ്ഥലത്ത് തന്നെയാണോ ഇപ്പോഴും ക്ലാസ്സിന് പോകുന്നത്?
1: അതെ.
0: ഓക്കെ ഓക്കെ, കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം. ആദ്യം കുറച്ച് ചോദ്യങ്ങളാവാ അല്ലേ? നമ്മുടെ പരിപാടി നേരത്തെ കേട്ടിരുന്നോ ഹനിയ? ഓക്കെ, അപ്പൊ നമ്മള് 10 ചോദ്യങ്ങൾ ചോദിക്കും, അതിലെ 5 ചോദ്യങ്ങൾക്ക് ആൻസർ കറക്റ്റ് ആണെങ്കിൽ ഹനിക്ക് ഇവിടെ നിന്ന് സമ്മാനം കിട്ടും. ഓക്കെ, അതിൽ ഫസ്റ്റ് ചോദ്യം ഇതാണ്, ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത്?
1: 28.
0: 28 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങൾ.
1: 8.
0: വെരി ഗുഡ്, അപ്പോ ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ശരിയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, 2026 നടക്കുന്ന ഫിഫ ലോകകപ്പ് എത്രാമത് ലോകകപ്പാണ്? 48ഓ? ഉറപ്പാണോ?
1: ഇല്ല.
0: പിന്നെ എത്രയാ? എത്രാമത് ലോകകപ്പാണ് 2026 നടക്കുന്നത്? ആൻസർ പറയാമോ?
1: അറിയില്ല.
0: അറിയില്ല, അപ്പൊ ഉത്തരമില്ല. അതിന്റെ ആൻസർ 23. ഹനിയ, എനിക്ക് തോന്നുന്നു ഇപ്പൊ പറഞ്ഞ 48 ഇല്ലേ, ഈ 48 പറഞ്ഞത് ശരിക്കും അതിൽ പങ്കെടുക്കുന്ന ടീമുകളുടെ എണ്ണം ഇല്ലേ? 48 ടീമുകളാണ് ഫിഫ വേൾഡ് കപ്പിൽ ഇപ്പൊ പങ്കെടുക്കുന്നത്. 23ാമത് ലോകകപ്പാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഹനിയക്ക് പറയാമോ?
1: കാനഡ, മെക്സിക്കോ.
0: കാനഡ, മെക്സിക്കോ, പിന്നെ ഒന്നുകൂടിയുണ്ട്,
1: അമേരിക്ക.
0: അമേരിക്ക, വെരി ഗുഡ്. ഇങ്ങനെ ഈ 3 രാജ്യങ്ങൾ സംയുക്തമായിട്ടാണ് ഈ ടൂർണമെന്റിന് ആതിഥേയത്വം വഹിക്കുന്നത്. 48 ടീമുകളാണ് 2026 ഫിഫ ലോകകപ്പിൽ മത്സരിക്കുന്നത് അല്ലേ? ഇതുവരെ നടന്ന മത്സരങ്ങളിൽ അർജന്റീന, ബ്രസീൽ, ഫ്രാൻസ്, ജർമ്മനി എന്നിവരുൾപ്പെടെയുള്ള 19ലധികം ടീമുകൾ ഇതിനകം തന്നെ നോക്കൌട്ട് റൌണ്ടായ റൌണ്ട് ഓഫ് 32ലേക്ക് യോഗ്യത നേടിക്കഴിഞ്ഞു. പിന്നെ ഹനിക്ക് ഫുട്ബോളൊക്കെ എങ്ങനെയാ, ഇഷ്ടമാണോ?
1: ഞാൻ കളിച്ചിട്ടുണ്ട്.
0: ഓ, കളിച്ചിട്ടുണ്ടോ? എവിടെന്നാ?
1: ഇവിടെ കവരത്തിൽ.
0: ഈ സുബ്രത മുഖർജി അതിന്റെ എന്തേലാണോ?
1: അല്ല, അങ്ങനെയല്ല.
0: പിന്നെ
1: മറ്റേ ഗ്രൗണ്ടിലൊക്കെ കളിക്കാൻ
0: സ്കൂളേഴ്സാണോ?
1: സ്കൂളേഴ്സ് ഒന്നും അല്ല, വെക്കേഷൻ ടൈമില് കളിക്കാൻ കൂട്ടിയപ്പോ അതിലെന്തോ ടൂർണമെന്റ് ഉണ്ടായിരുന്നു, അപ്പൊ അതില് കളിച്ചു.
0: ഓക്കെ ഓക്കെ, ഇവിടത്തെ ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിച്ച അതെന്തേലാണോ?
1: അതെ.
0: ഓക്കെ ഓക്കെ, ടീം എങ്ങനെയാ സെലക്ട് ചെയ്തപ്പോ?
1: അത് ഞങ്ങളുടെ കോച്ചുമാര് നോക്കിയതാണ് ഞങ്ങള്.
0: ഓക്കെ, അങ്ങനെ അവര് സെലക്ട് ചെയ്തെടുത്താണല്ലേ കളിക്കുന്ന പിള്ളേരെ നോക്കിട്ട്.
1: അതെ.
0: അപ്പൊ അങ്ങനെ ഹനിയക്ക് അതില് സെലക്ഷൻ കിട്ടി. അങ്ങനെ കളിച്ചപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു?
1: ഫസ്റ്റ് കിട്ടി.
0: ഓ, വെരി ഗുഡ്, കൺഗ്രാറ്റ്സ്, ഫസ്റ്റ് കിട്ടി. എത്ര ടീം ഉണ്ടായിരുന്നു മൊത്തം?
1: 6.
0: ഓ, 6 ടീമുകൾ ഉണ്ടായിരുന്നോ? അതില് ഫസ്റ്റ് കിട്ടാന്ന് പറഞ്ഞ വലിയ കാര്യാണ്. അപ്പൊ ഹനിയ നല്ല മിടുക്കിയാണ്, കളിക്കാനൊക്കെ അറിയാലേ. ഇപ്പൊ ഈ ഫിഫ വേൾഡ് കപ്പ് കാണാറുണ്ടോ? അതിൽ ഏറ്റവും ഇഷ്ടമുള്ള ടീം ഏതാണ്?
1: പോർച്ചുഗൽ.
0: പോർച്ചുഗലിൽ ആരെയാണ് ഏറ്റവും ഇഷ്ടം? ഓക്കെ, അപ്പൊ റൊണാൾഡോ ഫാൻ ആണല്ലേ. റൊണാൾഡോ ഫൈനൽ വരെ എത്തോ? അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ട് അല്ലേ. എതിർ ടീം ആരെയാണ് വേണ്ടത് ശരിക്കും? മെസ്സി ഇഷ്ടമല്ല? ഇഷ്ടമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, കാരണം കൂടുതൽ പേർക്കും റൊണാൾഡോനെ ഇഷ്ടമാണ്, അതേപോലെ തന്നെ മെസ്സിയെ ഇഷ്ടമാണ്. അപ്പൊ ഇവര് രണ്ടുപേരും തമ്മിൽ ഫൈനല് വന്നാല് കുറെ പേർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവും, ആർക്കൊപ്പം നിക്കണം എന്നുള്ളത്. കാരണം രണ്ടും നല്ല ഇഷ്ടമുള്ള ടീമുകളാണ് രണ്ടും, അങ്ങനെ കുറെ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഹനിയക്ക് അതിന്റെ പ്രശ്നമല്ല, ഹനിയക്ക് എന്തായാലും അർജന്റീന ഇഷ്ടമല്ല, അതുകൊണ്ട് പോർച്ചുഗലിന്റെ ഒപ്പം നിക്കുള്ളൂ അല്ലേ. ഓക്കെ ഓക്കെ, അപ്പോ രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെ. ഇനി മൂന്നാമത്തെ ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്?
1: രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ.
0: വെരി ഗുഡ്, ഉത്തരം ശരിയാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ്. 2025 ജനുവരി 2 അദ്ദേഹം കേരളത്തിന്റെ 28th ഗവർണറായി ചുമതലയേറ്റത്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയായ രാജ്ഭവൻ ഇപ്പോൾ ലോക്ഭവൻ കേരള എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലക്ഷദ്വീപിൽ പടിഞ്ഞാറ് വശത്ത് കിടക്കുന്ന ദ്വീപ് ഏതാണ്?
1: കവരത്തി.
0: ഉത്തരം തെറ്റാണ്, അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം അഗത്തി. ഓക്കെ
1: ഓക്കെ,
0: ഇനി അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഹയസ്റ്റ് മൗണ്ടെയിൻ പീക്ക് ഇൻ ഇന്ത്യ. ഹലോ, ഹനി ഉത്തരം പറഞ്ഞോളൂ.
1: കാഞ്ചൻജംഗ.
0: ഉത്തരം ശരിയാണ്, വെരി ഗുഡ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 8,586 meters ഉയരമുള്ള കാഞ്ചൻജംഗ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി കൂടിയാണ്. സിക്കിം സംസ്ഥാനത്തിനും നേപ്പാളിനും ഇടയിലുള്ള അതിർത്തിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ഒരു പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നുള്ളത് മൗണ്ട് കേറ്റു എന്നും കൂടി നമുക്ക് കാണാം സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ. മൗണ്ട് കേറ്റു എന്നും കൂടി കാണും, പക്ഷേ ഉത്തരം വരുന്നത് കാഞ്ചൻജംഗയാണ്. അതിനുള്ള കാരണം പറയാം, പാക് അധീന കാശ്മീരിലെ കാരക്കോറം മലനിരകളിലുള്ള മൗണ്ട് കേറ്റു ആണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 8,611 meters. 8,586 എന്ന് പറയുന്നത് കാഞ്ചൻജംഗയുടെ ഉയരമാണ്.
1: 8,611 meters.
0: ആ, അതാണ് നമ്മുടെ മൗണ്ട് കേറ്റുവിന്റെ ഉയരം. എന്നാൽ രാഷ്ട്രീയമായി തർക്കത്തിലുള്ള പ്രദേശമായതിനാലാണ് പൂർണ്ണമായും ഇന്ത്യയുടെ അധീനതയിലുള്ള കാഞ്ചൻജംഗയെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായി കണക്കാക്കുന്നത്. ഓക്കെ
1: ഓക്കെ.
0: അനിയ കാസി, വീട്ടിൽ പിന്നെ വേറെ ആരൊക്കെയുണ്ട്?
1: ഞാനും അച്ഛനും അമ്മയും.
0: ഒറ്റ മോളാണ്? ബാപ്പയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ ഉമ്മയുടെയും ബാപ്പയുടെയും പേരൊക്കെ എന്തെന്ന് പറ.
1: ഉമ്മയുടെ പേര് ജനീക ബീഗം, ബാപ്പയുടെ പേര് മുഹമ്മദ് കാസിം.
0: അല്ല, ഉമ്മയുടെ പേരെന്തെന്ന്?
1: ജനീക ബീഗം.
0: ജനീജ എന്നാണോ?
1: ജനീക.
0: ജനീക,
1: അതെ.
0: ഓ, അതെന്തങ്ങനെ ഒരു വെറൈറ്റി പേര് ജനീക? ഹനിയക്ക് തോന്നിയിട്ടില്ലേ എന്നും കേൾക്കാത്തൊരു പേരാണല്ലോ എന്റെ ഉമ്മയുടെ എന്ന്?
1: അത് എനിക്ക് തോന്നാറുണ്ട്.
0: എന്നിട്ട് ചോദിച്ചിട്ടുണ്ടോ ഉമ്മയോട്?
1: കൊറേ ചോദിച്ചു. അപ്പൊ ഉമ്മച്ചി പറഞ്ഞു ഉമ്മച്ചിയുടെ ബാപ്പ എത്രയാണെന്ന്.
0: ഓക്കെ, ഹനിയുടെ ബാപ്പ കടമ്പൻ സ്വദേശിയാണല്ലേ?
1: ഇല്ലല്ല, അമ്മിനി.
0: ആ, അമ്മിനി. ഹനിയുടെ ബാപ്പ അമ്മിനി, ഉമ്മ കടമാണ് അല്ലേ?
1: അതെ.
0: ഓക്കെ, എന്നാലും ജനീക, ജനീക ഞാൻ ആദ്യം ആട്ടാ കേൾക്കുന്നത്. എന്തായാലും എന്തായാലും നല്ലൊരു പേര്, നിങ്ങൾക്ക് പെട്ടെന്നൊന്നും മറന്നു പോകില്ലല്ലോ ഇങ്ങനെയുള്ള പേര് കേൾക്കുമ്പോ അല്ലേ. ഹനിയുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന്റെ മീനിങ് എന്താ ഉമ്മയുടെ പേരിന്റെ? അതറിയില്ല.
1: അറബി.
0: അറബിക്ക് നെയ്മാണ്?
1: അറബിക്ക് എന്തോ പേരാണ്.
0: ഓക്കെ, എന്തായാലും കൊള്ളാം അല്ലേ കേക്കുമ്പോ. എന്തോ ഒരു വെറൈറ്റി, നമ്മളെ ഇവിടെ ഒന്നും ഇല്ലാത്തൊരു പേര് ജനീക. എന്തായാലും ഉമ്മയോട് പറയട്ടോ നല്ല പേരാണെന്നുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
1: ഓക്കെ,
0: ദേശീയ ഡോക്ടേഴ്സ് ദിനം എന്നാണ്, അതായത് വെൻ ഈസ് നാഷണൽ ഡോക്ടേഴ്സ് ഡേ സെലിബ്രേറ്റഡ്?
1: അറിയത്തില്ല.
0: അതിന്റെ ഉത്തരം വരുന്നത് ജൂലൈ 1. ഓക്കെ
1: ഓക്കെ,
0: ജൂലൈ 1, അതായത് നാളെയാണ് നമ്മുടെ ഇന്ത്യയിൽ ദേശീയ ഡോക്ടേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്ന ദിനം. പ്രശസ്ത ബിശഗ്വരനും പശ്ചിമ ബംഗാളിന്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയുമായിരുന്ന ഡോക്ടർ ബിധാൻ ചന്ദ്ര റോയുടെ ജന്മദിനവും ചരമ വാർഷികവുമാണ് ഈ ദിവസമായി ആചരിക്കുന്നത്. ഇന്ത്യൻ മെഡിക്കൽ രംഗത്തെ അദ്ദേഹത്തിന്റെ അസാധാരണമായ സംഭാവനകളെ മാനിച്ചുകൊണ്ട് 1991 മുതൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആണ് ഈ ദിനം ഔദ്യോഗികമായി ആചരിച്ചു തുടങ്ങിയത്. കിട്ടിയോ? എളുപ്പത്തിന് പഠിക്കാനായിട്ട് BC റോയ് എന്ന് പഠിച്ചു വെക്കാട്ടോ. 7-ാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര മുന്നിലാണ്?
1: 5 മണിക്കൂർ.
0: വെരി ഗുഡ്. 5 മണിക്കൂർ, അതിന്റെ കൂടെ കുറച്ച് മിനിറ്റുകളും കൂടിയുണ്ട്.
1: 30 മിനിറ്റ്സ്.
0: ഉത്തരം ശരിയാണ്. വെരി ഗുഡ് ഹനിയ. ഇത് പഠിച്ചു കഴിഞ്ഞോ നിങ്ങളിപ്പോ സോഷ്യലില്?
1: അതെ.
0: ഓ, പഠിച്ചു കഴിഞ്ഞോ? ഫസ്റ്റ് ചാപ്റ്ററിൽ ഉണ്ടായിരുന്നോ?
1: എന്തൊക്കെയാ
0: കാര്യങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്?
1: ലോങ്കിറ്റ്യൂഡ്, ലാറ്റിറ്റ്യൂഡ് മാപ്പ്, ഗ്ലോബ്, ഇതൊക്കെ.
0: ഇതൊക്കെ ഒരു ചാപ്റ്റേഴ്സ് ആയിട്ടല്ലേ മോളെ വരുന്നത്?
1: ഇല്ല,
0: ഫസ്റ്റ് ചാപ്റ്ററിൽ എല്ലാം ഉണ്ടോ? ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഉത്തരം ശരിയാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5 മണിക്കൂറും 30 മിനിറ്റുമാണ് മുന്നിലായിട്ടുള്ളത്. അടുത്ത 8-ാമത്തെ ചോദ്യം, സൈലന്റ് വാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? അതിനൊരു ക്ലൂ തരാം, നമ്മുടെ കേരളത്തിലാണ് ആ ജില്ല വരുന്നത്.
1: അറിയത്തില്ല.
0: എന്നാലും വെറുതെ ഒന്ന് ഗസ് ചെയ്തോ. കേരളത്തിലെ ഏറ്റവും ചൂടുള്ള ഏറ്റവും വലിയ ഒരു ജില്ലയാണ്. ഇനി ക്ലൂ ഇല്ല കേട്ടോ തരാൻ. ഏറ്റവും ചൂടുള്ള ജില്ല ഏതാ കേരളത്തില്?
1: പാലക്കാട്.
0: ആ, അതാണ് ഉത്തരം. എന്നാ ഒരു കോൺഫിഡന്റ് ആയിട്ടൊന്ന് പറഞ്ഞു ഉത്തരം ഏതാ?
1: പാലക്കാട്.
0: ഓക്കെ, പാലക്കാട് ശരിയാണ്. കേരളത്തിലെ പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ ഈ നിത്യഹരിതവനം സ്ഥിതി ചെയ്യുന്നത്. ആ ഒരു മാർക്ക് ശരിക്കും എനിക്ക് തരേണ്ടതാണ് കേട്ടോ. ഓക്കെ, അടുത്ത 9th ക്വസ്റ്റ്യൻ, ഇന്ത്യൻ യൂണിയന്റെ ഏറ്റവും തെക്കേ അറ്റം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? വിച്ച് ഈസ് ദ സൗത്തേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ. ഗ്രേറ്റ് നിക്കോബാർ ദ്വീപ് ആണ് അവിടെയുള്ള ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിന്റെ ഏറ്റവും തെക്കേ അറ്റം.
1: കന്യാകുമാരി.
0: ഉത്തരം തെറ്റ്. കന്യാകുമാരി ഒന്നും അല്ല. ഒരു ചെറിയൊരു ക്ലൂ തരാം. ഇനി എന്തായാലും ഉത്തരം തെറ്റാണ്, ചുമ്മാ ഒന്ന് ഗസ് ചെയ്യുക. അതിന് ഒരു ക്ലൂ തരാം. നമ്മുടെ ഒരു പ്രധാനമന്ത്രിയുടെ പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്നത് ആരാണ്?
1: ഇന്ദിരാഗാന്ധി.
0: അതായത് ഇന്ദിരാ പോയിന്റ്. ഓക്കെ, അതാണ് ഇന്ത്യൻ യൂണിയന്റെ ഏറ്റവും തെക്കേ അറ്റം, ഇന്ദിരാ പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത്. കിട്ടിയോ? ഇതിൽ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യത ഉള്ളത്, ഇപ്പൊ നമ്മളെ ചോദിച്ചത് ഇന്ത്യൻ യൂണിയന്റെ ഏറ്റവും തെക്കേ അറ്റം ഏതെന്ന്, അതായത് ഇന്ത്യൻ ടെറിട്ടറിയുടെ. ഇത് ആന്തമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിൽ, ഇപ്പൊ മോള് പറഞ്ഞ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലുള്ള ഇന്ദിരാ പോയിന്റ് ആണ്. ഓക്കെ, അതാണ് നമ്മുടെ ഉത്തരം. എന്നാൽ ഈ ചോദ്യം വേറൊരു രൂപത്തിൽ വരാം. ഇന്ത്യൻ പ്രധാന ഭൂപ്രദേശത്തിന്റെ, ഇന്ത്യൻ മെയിൻലാൻഡിന്റെ തെക്കേ അറ്റം ചോദിച്ചാല് മോള് പറഞ്ഞു തമിഴ്നാട്ടിലെ കന്യാകുമാരി പറഞ്ഞില്ലേ, അതാണ് അപ്പ് വരാം. കാരണം അത് ഇന്ത്യൻ പ്രധാന ഭൂപ്രദേശത്തിന്റെ തെക്കേ അറ്റമാണ് കന്യാകുമാരി. ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവില്ല അല്ലെ സോഷ്യലില്? ഇതൊക്കെ പഠിക്കാനുണ്ട്, എന്തായാലും അതൊക്കെ പഠിക്കൂട്ടോ. അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവാം. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏതാണ്? വിച്ച് ഗ്യാസ് ഡു പ്ലാന്റ്സ് റിലീസ് ഡ്യൂറിംഗ് ഫോട്ടോസിന്തസിസ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഉത്തരം തെറ്റിപ്പോയി. ഓക്സിജൻ ആണ് ആ സമയത്ത് പുറത്തുവിടുന്നത്, ഉള്ളിലേക്ക് എടുക്കുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അത് മാറിപ്പോവാറുണ്ട്, സാധാരണ മാറിപ്പോവാറുണ്ട്. ഉത്തരം പറയുമ്പോ ഒന്ന് ആലോചിച്ചിട്ട് പറയാട്ടോ. ഇപ്പൊ സസ്യങ്ങൾ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തില് കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണല്ലോ നമ്മൾ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്, ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഈ പ്രക്രിയയുടെ ഉപോൽപന്നമായാണ് ഓക്സിജൻ വാതകം സസ്യങ്ങളെ പുറത്തുവിടുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതൊന്ന് നോക്കാല്ലേ. 5 മാർക്ക് കിട്ടി. വെരി ഗുഡ്, കൺഗ്രാചുലേഷൻസ്. അനിയ എന്തായാലും വിജയിച്ചിരിക്കുകയാണ്. വെരി ഗുഡ്. 5 ചോദ്യങ്ങൾക്കുള്ള ആൻസർ തെറ്റിപ്പോയിട്ടുണ്ട്, അതിന് വിഷമിക്കൊന്നും വേണ്ട. കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കാനൊക്കെ സാധിച്ചല്ലേ ഇപ്പോ. നമ്മുടെ പരിപാടി നമ്മുടെ റേഡിയോ കൂടി വരുമ്പോ ഹനിയ ഒന്നുകൂടി കേൾക്കുക. റേഡിയോ കൂടി കേൾക്കുമ്പോ അതിന്റെ ആൻസർ വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഹനിയ അതിന്റെ ആൻസർ പറയണം കേട്ടോ, ആ തെറ്റിപ്പോയതിന്റെയൊക്കെ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും നല്ല മിടുക്കിയായിട്ട് പഠിക്കുക, സോഷ്യലൊക്കെ നന്നായിട്ട് പഠിക്കാം കേട്ടോ. ഒരുപാട് അറിവുകളൊക്കെ കിട്ടൂലേ. ഓക്കെ, സോഷ്യൽ ടീച്ചർ ആരാ അവിടെ?
1: അനീസ ടീച്ചർ.
0: അനീസ ടീച്ചർ ഏതായാലും. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല രീതിയിൽ പഠിക്കാൻ മുന്നേറാം. എല്ലാവിധ ആശംസകളും നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും പരിപാടിയിലേക്ക് വരാം കേട്ടോ.
1: ഓക്കെ,
0: നമ്മൾ സമ്മാനമായിട്ട് സ്കൂളിലേക്ക് വരാം, അപ്പൊ കാണാട്ടോ.
1: ഓക്കെ,
0: താങ്ക് യു.

0: ഈ പരിപാടി തയ്യാറാക്കിയത് ഫസ്ലീന ബീഗം, ഉമ്പിയപുര.
1: ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 വിവിധ ചികിത്സാ ശാഖകളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുക്കുന്ന പ്രക്ഷേപണ പരമ്പര എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 ആരോഗ്യ വിചാരം ശ്രവിക്കാം, ആരോഗ്യകാര്യങ്ങളിലെ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാം.

ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരത്തെ വാർത്തകൾക്ക് ശേഷം കവരത്തി ആകാശവാണി നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാം.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. പെട്രോൾ ഡീസൽ വിൽപ്പന നിയന്ത്രണങ്ങൾ പിൻവലിച്ച് കേന്ദ്ര സർക്കാർ. പിൻവലിക്കൽ നാളെ മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേരളത്തിൽ സെൻസസ് സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ ജർമ്മനി പുറത്ത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നാളെ അനന്തപൂരിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. സെയ്ഷൽസ് സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദം ശക്തിപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൂന്ന് ദിവസത്തെ സെയ്ഷൽസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിൽ തിരിച്ചെത്തി. കഴിഞ്ഞ 50 വർഷത്തെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ആഴത്തിലുള്ള വിശ്വാസത്തിലും പരസ്പര പുരോഗതിയിലും അധിഷ്ഠിതമാണെന്നും എന്നാൽ വരാനിരിക്കുന്ന 50 വർഷങ്ങൾ നവീകരണം, സുസ്ഥിരത എന്നിവയാൽ രൂപപ്പെടുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഇന്ധനക്ഷാമം തടയാൻ പെട്രോൾ ഡീസൽ എന്നിവയുടെ വിൽപ്പനയിലും വിതരണത്തിലും ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. താൽക്കാലിക നിയന്ത്രണങ്ങളുടെ പിൻവലിക്കൽ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. വിശദാംശങ്ങളിലേക്ക്.
1: ഈ മാസം 12 സർക്കാർ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇതുപ്രകാരം റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ ഒരു ഉപഭോക്താവിനോ വാഹനത്തിനോ പ്രതിദിനം പരമാവധി 200 ലിറ്റർ ഹൈസ്പീഡ് ഡീസൽ മാത്രമായി പരിമിതപ്പെടുത്തുകയും വ്യവസായ വാണിജ്യ ഉപഭോക്താക്കൾക്ക് പ്രത്യേക നിബന്ധനകൾ ബാധകമാക്കുകയും ചെയ്തിരുന്നു. കരിഞ്ചന്ത, പൂഴ്ത്തിവയ്പ്, ദുരുപയോഗം എന്നിവ തടയുന്നതിനൊപ്പം റീറ്റെയിൽ ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാതെ പെട്രോളും ഡീസലും ലഭ്യമാക്കുക എന്നതായിരുന്നു നടപടികളുടെ ലക്ഷ്യം. രാജ്യത്തുടനീളം പെട്രോളിന്റെയും ഡീസലിന്റെയും മതിയായ ലഭ്യത ഉറപ്പാക്കാനും ചില്ലറ ഉപഭോക്താക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും താൽക്കാലിക നടപടികളിലൂടെ സാധിച്ചതായി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്നും നാളെയും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തും. അസമിലെ ഗുവാഹത്തിയിൽ കേന്ദ്രമന്ത്രി ഉന്നതതല അവലോകന യോഗം ചേരും. അസമിലും പരിസര പ്രദേശങ്ങളിലും പ്രളയം മൂലമുണ്ടായ വിളനാശം, അടിസ്ഥാന സൌകര്യ മേഖലയിലുണ്ടായ നാശനഷ്ടങ്ങൾ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എന്നിവ യോഗം വിലയിരുത്തും. നാളെ അരുണാചൽ പ്രദേശിലെ പ്രളയബാധിത പ്രദേശങ്ങളും കേന്ദ്രമന്ത്രി സന്ദർശിക്കും. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിലാണ് തീരുമാനം. പ്രസാർഭാരതി ചെയർമാൻ പ്രസൂൺ ജോഷിയുടെ നേതൃത്വത്തിലുള്ള സമിതി ഇന്ത്യൻ സിനിമയുടെ ഭാവി സാധ്യതകളും വെല്ലുവിളികളും പഠിക്കും. സിനിമാ മേഖലയിലെ അടിസ്ഥാന സൌകര്യം വേഗത്തിലാക്കുന്നതിനായി മന്ത്രാലയം തയ്യാറാക്കിയ മാതൃകാ ചട്ടങ്ങളുടെ കരട് നടപ്പാക്കാൻ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേശീയ നിക്ഷേപ അടിസ്ഥാന സൌകര്യ ഫണ്ടിലേക്കുള്ള കേന്ദ്ര സർക്കാർ നിക്ഷേപ വിഹിതം 60,000 കോടി രൂപയായി ഉയർന്നു. രാജ്യത്തെ അടിസ്ഥാന സൌകര്യ വികസന നിക്ഷേപങ്ങൾ വേഗത്തിലാക്കാൻ ഫണ്ടിലേക്ക് 30,000 കോടി രൂപയുടെ അധിക നിക്ഷേപത്തിനുകൂടി കേന്ദ്രമന്ത്രിസഭ കഴിഞ്ഞയാഴ്ച അംഗീകാരം നൽകിയിരുന്നു. NIIF രണ്ടാമത്തെ ഇൻഫ്രാസ്ട്രക്ചർ അധിഷ്ഠിത ഫണ്ട് രൂപീകരിക്കുന്നതിനാണ് ഈ അധിക തുക വിനിയോഗിക്കുകയെന്ന് ധനകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ ഇന്നുകൂടി അവസരം. ഇന്ന് രാത്രി 12 മണിയോടെയാണ് കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി അവസാനിക്കുക. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. നാളെ മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: നിയമസഭയിൽ ഇന്ന് പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളിന്മേലുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: 16 വകുപ്പുകളിലേക്കുള്ള ധനാഭ്യർത്ഥന ചർച്ചയും വോട്ടെടുപ്പുമാണ് നിയമസഭയിൽ ഇന്ന് നടക്കുക. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട സർക്കാർ പ്രമേയവും ഇന്ന് സഭയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണം എന്നാവശ്യപ്പെട്ടുള്ള പ്രമേയം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ആയിരിക്കും അവതരിപ്പിക്കുക. ആലുവയിൽ പുതിയ ജലശുദ്ധീകരണശാല ആരംഭിക്കണം എന്നാവശ്യപ്പെട്ട് ടി ജെ വിനോദും, സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ നിയമവിരുദ്ധ ഫീസ് ഈടാക്കിയത് തിരിച്ചു നൽകണം എന്നാവശ്യപ്പെട്ട് സേവ്യർ ചിറ്റിലപ്പള്ളിയും ശ്രദ്ധ ക്ഷണിക്കും.
0: കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. അതേസമയം തെക്കൻ ജില്ലകളിൽ ഇന്നും മഴയുടെ ശക്തി കുറയും. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെയും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ട്രോളിംഗ് കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് 52 ദിവസത്തേക്ക് സൌജന്യ റേഷൻ വിതരണം ചെയ്യുന്നതിനായി സംസ്ഥാന സർക്കാർ 30 ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകി. പദ്ധതി നടപ്പാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ മത്സ്യബന്ധന വകുപ്പ് ഡയറക്ടർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ വീടുവീടാന്തരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്കൂൾതല പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കം. ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിനായി സർക്കാർ രൂപീകരിച്ച ഉന്നതാധികാര സമിതിയുടെ നിർദ്ദേശങ്ങളുടെ ഭാഗമായാണ് സ്കൂൾതല പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ രണ്ടാം ദിനത്തിൽ സംസ്ഥാനത്ത് 1.3 ലക്ഷം കുട്ടികൾക്ക് ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി വാക്സിൻ നൽകി. ഇതോടെ 5 വയസ്സിന് താഴെയുള്ള ആകെ 19.8 ലക്ഷം കുട്ടികളിൽ 18.83 ലക്ഷം കുട്ടികൾ വാക്സിൻ സ്വീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. അവശേഷിക്കുന്ന ഏകദേശം 1 ലക്ഷം കുട്ടികൾക്ക് ഇന്ന് വീടുകളിലെത്തി മരുന്ന് നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നലെ 6 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്, മലപ്പുറം സ്വദേശികൾക്കാണ് രോഗബാധയുണ്ടായത്. ഈ മാസം ഇതുവരെ 197 പേർക്ക് ഷിഗല്ല ബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 12 പേർക്ക് ഇന്നലെ ഡെങ്കിപ്പനിയും 69 പേർക്ക് ചിക്കൻ പോക്സും സ്ഥിരീകരിച്ചു. എലിപ്പനി ബാധിച്ചുള്ള 2 മരണമടക്കം 4 പനിമരണങ്ങളും സംസ്ഥാനത്ത് ഇന്നലെ റിപ്പോർട്ട് ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നിന്നും ജർമ്മനി പുറത്തായി. ഇന്നലെ നടന്ന മത്സരത്തിൽ പരാഗ്വേയോടാണ് മുൻ ലോക ചാമ്പ്യന്മാർ പരാജയപ്പെട്ടത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-4 ഗോളുകൾക്കാണ് പരാഗ്വേയുടെ വിജയം. മറ്റൊരു പോരാട്ടത്തിൽ ജപ്പാനെ വീഴ്ത്തി ബ്രസീലും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. 1-2 ഗോളുകൾക്കാണ് ബ്രസീലിന്റെ ജയം. ദക്ഷിണാഫ്രിക്കയെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തി കാനഡയും പ്രീ ക്വാർട്ടറിൽ കടന്നു. മൊറോക്കോയും നെതർലൻഡ്സും തമ്മിലുള്ള മത്സരം പുരോഗമിക്കുകയാണ്. ഐവറി കോസ്റ്റും നോർവേയുമായുള്ള നോക്കൌട്ട് പോരാട്ടം ഇന്ത്യൻ സമയം രാവിലെ 10:30 ആരംഭിക്കും. 2028 ലോസ് ആഞ്ചലസിൽ നടക്കുന്ന ഒളിമ്പിക് ഗെയിംസിലേക്ക് യോഗ്യത നേടി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിലെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ടീം നേരിട്ട് യോഗ്യത നേടുന്നത്. ഓസ്ട്രേലിയ, ബ്രിട്ടൻ, ദക്ഷിണാഫ്രിക്ക ടീമുകളും യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. ദേശീയ സമുദ്രോൽപ്പന്ന നൈപുണ്യ ഒളിമ്പ്യാഡിന്റെ 2ാം പതിപ്പ് അടുത്ത മാസം 1 മുതൽ രാജ്യത്ത് നടക്കും. സീഫുഡ് എക്സ്പോ ഭാരത് 2026 ഭാഗമായി 3 ദിവസത്തെ ഒളിമ്പ്യാഡാണ് സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റി സംഘടിപ്പിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി സാധാരണക്കാർക്ക് ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. പെട്രോൾ ഡീസൽ വിൽപ്പന നിയന്ത്രണങ്ങൾ പിൻവലിച്ച് കേന്ദ്ര സർക്കാർ. പിൻവലിക്കൽ 4 മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേരളത്തിൽ സെൻസസ് സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ ജർമ്മനി പുറത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
4: ആകാശവാണി കവരത്തി 1952 കിലോഹെർട്സിൽ ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി ഫാട്ട് ഫെട്ടി കേൾക്കാം. അവതരിപ്പിക്കുന്നത് ഷറഫുന്നിസ പുള്ളിനഗിൽ.

0: ഫാട്ട് ഫെട്ടി. ഹലോ, ആകാശവാണി കവരത്തിയുടെ ഫാട്ട് ഫെട്ടി എന്ന പരിപാടിയാണ്. ആരാണ് സംസാരിക്കുന്നത്?
1: ഞാൻ.
0: എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: ഇവിടെ കവരത്തിയിൽ നിന്ന്.
0: കവരത്തിയിൽ തന്നെയാണല്ലേ? കവരത്തിയില് വീട്ടുപേരെന്താണ്?
1: വീട്ടുപേര് ഉമ്പേപുര.
0: ഉമ്പേപുര. വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് എല്ലാരും ഉണ്ട്. ഉമ്മ ഉണ്ട്, ബാപ്പ ഉണ്ട്, പിന്നെ ആങ്ങളന്മാരുണ്ട്, രണ്ടനിയത്തിയുണ്ട്, പിന്നെ ഞാൻ കല്യാണം കഴിച്ച് രണ്ട് മക്കളുണ്ട്.
0: ആ, മക്കളുടെ പേരെന്താണ്?
1: മുഹമ്മദ് റിൻഷാദ്, റജില സെയ്ദ്.
0: ഹസ്ബൻഡിന്റെ പേരോ?
1: സെയ്ദ് സെൽമി.
0: എല്ലാവർക്കും സുഖമാണോ?
1: ആ, സുഖമായിട്ടിരിക്കുന്നു.
0: പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
1: അങ്ങനെ പോകുന്നു, നല്ല വിശേഷങ്ങള്.
0: മക്കൾ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
1: മക്കള് ഒരാള് പഠിപ്പ് കഴിഞ്ഞ്, പിന്നെ ഒരാളിപ്പോ കടമത്തിൽ പഠിക്കുന്നുണ്ട്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്.
0: ഇളയാളാണോ ഇപ്പം പഠിക്കുന്നത്?
1: ഇളയാളാണ് കടമത്തിലുള്ളത്. മൂത്താള് പഠിപ്പ് കഴിഞ്ഞ്. മൂത്തത് ആൺകുട്ടിയാണ്.
0: നമ്മുടെ പരിപാടികൾ കേൾക്കാറുണ്ടോ?
1: ആ, സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്, പാട്ട് പെട്ടി കേൾക്കാറുണ്ട്.
0: ഏതൊക്കെ പരിപാടികളാണ് കേൾക്കുന്നത്?
1: രാവിലെ മുതല് പിന്നെ 9 മണി വരെയുള്ള എല്ലാം കേൾക്കാറുണ്ട്.
0: ഇഷ്ടമാണോ നമ്മുടെ പരിപാടിയൊക്കെ?
1: പരിപാടിയൊക്കെ ഇഷ്ടമാണ്.
0: അപ്പൊ ഫാട്ട് പെട്ടിയിലൂടെ ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
1: ഫന ഉണ്ടല്ലോ, ഫന, ഹിന്ദി സിനിമ.
0: ആ, ഹിന്ദി സിനിമയില് ഫന എന്ന
1: ചിത്രത്തില്.
0: ഫന എന്ന സിനിമയില് ഏതെങ്കിലും ഒരു പാട്ട് മതിയോ? ആർക്കാണ് ഡെഡിക്കേഷൻ?
1: എല്ലാവർക്കും വേണ്ടി.
0: എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം. വിളിച്ചത് നന്ദി.

0: ഈ പരിപാടി തയ്യാറാക്കിയത് ഷറഫ് നിസ പുളിനകീൽ.
1: ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ നടക്കുന്ന സാമൂഹിക സാംസ്കാരിക വികസന പൊതുപരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇനി ആകാശവാണി കവരത്തിയുടെ ദ്വീപ് വിശേഷം എന്ന പംക്തിയിലൂടെ പ്രക്ഷേപണം ചെയ്യാം. വിവിധ സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ എന്നിവർ സംഘടിപ്പിക്കുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ആകാശവാണി കവരത്തി നിലയത്തിന്റെ വാട്സ്ആപ്പ് നമ്പറായ 9496282383 എന്ന നമ്പറിലേക്ക് മുൻകൂട്ടി അയച്ചു തന്നാൽ പ്രസ്തുത വിവരങ്ങൾ ദ്വീപ് വിശേഷം എന്ന പംക്തിയിൽ ഓരോ പ്രഭാതത്തിലും കവരത്തി നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ദ്വീപ് വിശേഷങ്ങളിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിവരങ്ങൾ അയച്ചു തരേണ്ട നിലയത്തിലെ വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9496282383. ദ്വീപ് വിശേഷം.
0: ആകാശവാണി കവരത്തിയിൽ കെടാത്ത കനലുകൾ, ദ്വീപ് ജനതയുടെ അതിജീവനത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പ്രക്ഷേപണ പരമ്പര, മുതിർന്ന പൌരന്മാർ മനസ്സ് തുറക്കുന്ന പരമ്പര കെടാത്ത കനലുകൾ, ബുധനാഴ്ചകളിൽ രാവിലെ 7:45 കേൾക്കാം കെടാത്ത കനലുകൾ.

0: എല്ലാ മേഖലകളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും സന്തോഷങ്ങളിലൂടെയും സംശയങ്ങളിലൂടെയും കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ?
1: ആകാശവാണി കവർത്തി ഒരുക്കുന്ന പരിപാടി ഫടിപ്പും ഫൊലിമയും എല്ലാ വെള്ളിയാഴ്ചകളിലും ആകാശവാണി കവർത്തി പ്രക്ഷേപണം ചെയ്യുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആകാശവാണി കവരത്തിയുടെ വാട്സ്ആപ്പ് നമ്പറായ 9496282383 എന്ന നമ്പറിലേക്ക് സന്ദേശങ്ങളും അയക്കാവുന്നതാണ്.
2: ആകാശവാണി കവരത്തി ഇപ്പോൾ ആരോഗ്യ വിചാരം എന്ന പരിപാടി കേൾക്കാം.

0: ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. ആകാശവാണി കവരത്തിയുടെ ആരോഗ്യ വിചാരം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യം സമ്പൂർണ്ണ ദൈനംദിന ജീവിതത്തിനുള്ള ഒരു ഉപാധിയാണ്. നിലനിൽപ്പിനായി മാത്രമുള്ളതല്ല ആരോഗ്യമെന്നത്. ശാരീരിക ശേഷിയിലും സാമൂഹിക വ്യക്തിപരമായ ഉപാധികൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള സാക്ഷാത്തായ ഒരു സംഗതിയുമാണ്. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി കവരത്തി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ അനസ്തേഷ്യോളജിസ്റ്റായ കടമത്തി ദ്വീപ് സ്വദേശി ഡോക്ടർ സെലീന. അനസ്തേഷ്യ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച പ്രക്ഷേപണം ചെയ്തതിന്റെ തുടർ ഭാഗം ഇപ്പോൾ കേൾക്കാം. ഈ അനസ്തേഷ്യയെ കുറിച്ചുള്ള പൊതുവായ തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ്?
1: അനസ്തീഷ്യെക്കുറിച്ച് കുറച്ചധികം തെറ്റിദ്ധാരണകളുണ്ട്. ചുരുക്കി പറയാം. എന്തായാലും നമ്മൾ അനസ്തീഷ്യ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും പേടിയാണ്, അതായത് അപകടമാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. പക്ഷേ ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ വളരെ സുരക്ഷിതമായിട്ടാണ് നമ്മൾ അനസ്തീഷ്യ കൊടുക്കുന്നത്. ഈ ഒരു അഡ്വാൻസ്ഡ് ഈ സ്റ്റേജിൽ അനസ്തീഷ്യ സുരക്ഷിതമായിട്ട് കൊടുക്കാനുള്ള എല്ലാവിധ ഉപകരണങ്ങളും ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മോണിറ്ററിങ്ങിലാണെങ്കിലും, ഞാൻ പറഞ്ഞില്ലേ, കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടാണ് അനസ്തീഷ്യ കൊടുക്കുന്നത്. അത് പിന്നെ ചിലർക്കുണ്ടാവും അനസ്തീഷ്യ കൊടുത്ത് മയക്കം നൽകിയാൽ ഉണരില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണ, അതൊരിക്കലും ഇല്ല, ഒരിക്കലും സംഭവിക്കില്ല. അതായത് നമ്മൾ പേഷ്യന്റിന് ഓരോ പേഷ്യന്റിനും ഓരോ രീതിയിലാണ് അനസ്തീഷ കൊടുക്കുക. അപ്പൊ ആ പേഷ്യന്റിന് ആവശ്യമുള്ള രീതിയിലുള്ള മരുന്നും ആവശ്യമുള്ള ഡോസിലും അവരുടെ വെയിറ്റിനനുസരിച്ചുള്ള ഡോസിലും അത് എത്ര സമയത്തേക്ക് വേണം എന്നുള്ളതും കൂടി കണ്ടിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ കൂടുതൽ സമയം കൊടുക്കൂല. അത് ഇത്രയും സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് നിർത്തുകയും ചെയ്യും. ഓപ്പറേഷൻ കഴിയുമ്പോൾ തന്നെ നമ്മൾ മരുന്നിന്റെ ഡോസ് കുറച്ച് കുറച്ച് വന്ന് അവരെ ഉണർത്താനുള്ള രീതിയിലോട്ട് നമ്മൾ ഈ ഒരു ഫ്ലൈറ്റ് ലാൻഡിംഗ് ഫ്ലൈറ്റ് എടുക്കുന്നു
2: തിരിച്ചെടുക്കുന്നു.
1: അതന്നെ അതിന് മുന്നേ പ്രീ അനസ്തീഷ്യ ചെക്കപ്പ് ചെയ്തിട്ട് പേഷ്യന്റിനെ ഫുൾ ഫിറ്റ് ആക്കിയിട്ടാണ്. ഫിറ്റ് ഇല്ലാത്ത ഒരു പേഷ്യന്റ് നമ്മൾ എടുക്കില്ല. ഈവൻ ഫോർ എമർജൻസി ഓൺലി, എമർജൻസിക്കാണ് നമ്മൾ ഈവൻ പേഷ്യന്റ് ഫിറ്റ് അല്ലെങ്കിലും സർജറി പെട്ടെന്ന് ചെയ്യേണ്ടതാണെങ്കിൽ, ഇപ്പൊ ഒരു സിസേറിയൻ സെക്ഷൻ വന്നു, കുട്ടിക്ക് ഹാർട്ട് റേറ്റ് കുറഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് ഉമ്മക്ക് ബ്ലഡ് പ്രഷർ ഭയങ്കര കൂടുതലാണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് അപ്പം പേഷ്യന്റിന് എച്ച് ബി കുറവാന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിർത്താൻ പറ്റൂല. അത് എമർജൻസിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് മാറും. പക്ഷെ അല്ലാത്ത നോർമൽ ആയിട്ടുള്ള സർജറി, ഇലക്ടീവ് സർജറീസൊക്കെ നമ്മൾ പേഷ്യന്റിനെ ഫിറ്റ് ആക്കിയിട്ട് അതിനാണ് പി അനസ്തീഷ്യ ചെക്കപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ പേടിക്കാനുള്ളതോ അപകടമോ, അത് വളരെ സുരക്ഷിതമായിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഉണരില്ല എന്നുള്ള പേടിയൊന്നും വേണ്ട. പിന്നെ അതേപോലെ ഉള്ള ഒരു ബാക്ക് പെയിനിന്റെ കാര്യം പറയാം. എല്ലാവരും സ്പൈനൽ അനസ്തീഷ്യ കൊടുത്ത ശേഷം, അതായത് നെറ്റലിൽ തരിപ്പിച്ചിട്ടുള്ള അനസ്തീഷ്യ കൊടുത്ത ശേഷം ബാക്ക് പെയിൻ, അത് കൂടുതലായിട്ടും കാണുന്നത് സിസേറിയൻ ചെയ്ത അമ്മമാരിലാണ് കൂടുതൽ കംപ്ലയിന്റ് ചെയ്യുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ നെറ്റലിൽ സൂചി കുത്തുന്നതല്ല, അത് ഒരു സിംഗിൾ പ്രിക്കിൽ ഒറ്റ ഒരു വളരെ നേർന്ന സൂചി ആ രണ്ട് ഇതിന്റെ ഗ്യാപ്പിലൂടെ കയറ്റിയിട്ട് നമ്മൾ അത്രയും നേർന്നെന്ന് വെച്ചാൽ നമ്മളെ ഈ ഇതല്ലേ എന്താ പറയാ, സാധാരണ നമുക്ക് ഇഞ്ചക്ഷൻ ലോക്കൽ ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു നീഡിൽ ഉപയോഗിക്കൂലേ, അതിനേക്കാളും നേർന്ന നീഡിൽ 26 gauge എന്ന് പറയും. അത് നോക്കിയാൽ കാണും 1 centimeterനേക്കാളും 0.1 centimeter മാർക്കില്ലേ നമ്മളെ സ്കെയിലില്, അതിന്റെ അത്രയും ലെങ്ത് ഇത് വിത്താണ് ഉള്ളത്. അത് കേറുന്നത് പോലും നമ്മൾ അറിയൂല. അത് കുത്തിയിട്ട് ഇഞ്ചക്ഷൻ വെക്കുന്നു, ആ സൂചി തിരിച്ചെടുക്കുന്നു. അപ്പൊ അത് കാരണം ലോങ് ടൈം ബാക്ക് പെയിൻ വരുമെന്ന് പറയുന്നത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നോർമൽ ഡെലിവറിന്റെ പ്രഗ്നൻസി സമയത്ത് നമ്മളെ മസിൽസ് ഒക്കെ സ്ട്രെച്ച് ചെയ്യുന്നു, വലിയുന്നുണ്ട് അല്ലെ, വയറ് അത്രയും കുട്ടീനെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വയറ് വലുതാവുന്നു. അപ്പൊ മസിലിനൊക്കെ റിലാക്സ്ഡ് ആയിട്ട് വരുന്നു, അത് സ്ട്രെച്ചിങ് വരുന്നു, വലിഞ്ഞു നിൽക്കുന്നു. അതേപോലെ മസിൽസ് മാത്രമല്ല, അവിടെയുള്ള ലിഗമെന്റ്സും എല്ലാം സ്ട്രെച്ച് ചെയ്ത് വരുന്നു. പിന്നെ സിസേറിയൻ കൂടി ചെയ്യുമ്പോൾ അവിടെയുള്ള മസിൽസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് സിസേറിയനിൽ കുട്ടീനെ എടുക്കാൻ വേണ്ടി ചെയ്യുന്നത്. അത് കീറി മുറിക്കുകയല്ല, സ്കിന്ന് കീറിയ ശേഷം അവിടെയുള്ള മസിൽസിനെ സെപ്പറേറ്റ് ചെയ്യുക ചെയ്യുന്നത്. ആ സെപ്പറേറ്റ് ചെയ്ത മസിൽ തിരിച്ചു വന്നിട്ട് കൂടണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. സമയം മാത്രമല്ല നമ്മളും കൂടി ശ്രമിക്കണം, അതായത് എക്സസൈസ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ തിരിച്ച് ആ പണ്ടത്തെ സ്ട്രെങ്തിലോട്ട് വരണമെങ്കിൽ കുറെ സമയം എടുക്കും, എക്സസൈസിന്റെ ആവശ്യവുമാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് മാറാവുന്ന ബാക്ക് പെയിൻ ആണ്. എല്ലാവരും ചെയ്യുന്നവർക്ക് മാറിയത് കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ ബാക്ക് പെയിൻ എന്ന് പറയുന്നത് ഇത് കാരണമെന്നുള്ളത് നമുക്ക് സമ്മതിച്ചു തരാൻ ബുദ്ധിമുട്ടാണ്. അതേപോലെ തലവേദന വരുന്നത് കോംപ്ലിക്കേഷൻ ആണ്, പക്ഷെ അത് പ്രോപ്പർ ചികിത്സയിലൂടെ മാറാൻ പറ്റും. അതായത് പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കുക, കയ്ത്ത് പൊക്കാതിരിക്കുക, സ്ട്രെയിൻ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ആ ഒരു സർജറി കഴിഞ്ഞാൽ അതേ ദിവസം തന്നെ ചെയ്യാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മാറാവുന്നതാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ.
2: നമ്മളിപ്പോൾ അനസ്തേഷ്യയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഈ അനസ്തേഷ്യ മേഖലയിൽ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു സാങ്കേതിക വിദ്യകൾ വന്നിട്ടുണ്ടോ? എന്തൊക്കെയാണത്?
1: ഒരുപാട് പുതിയ സാങ്കേതിക വിദ്യകൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. ആക്ച്വലി അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അൾട്രാസൗണ്ട് ഉപയോഗിച്ചുള്ള, അതായത് സ്കാനിങ് മെഷീൻ. നമ്മൾ സാധാരണ നിങ്ങൾ സ്കാനിങ്ങിനൊക്കെ പോകുമ്പോൾ സ്കാൻ മെഷീൻ വെച്ചിട്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കണ്ടു, വയറിൽ എന്തെങ്കിലും ഉണ്ടോ, മുഴയുണ്ടോ, കൈത്തില് എവിടത്തെ ആണെങ്കിൽ സ്കാൻ അല്ലെങ്കിൽ സി ടി സ്കാൻ അതേപോലെ. പക്ഷെ ഈ അൾട്രാസൗണ്ട് എന്ന് പറയുന്നത് സാധാരണ സ്കാൻ, നമ്മൾ അൾട്രാസൗണ്ട് എന്ന് പറയില്ലേ, USG എന്ന് പറയുന്നത് അതാണ് അൾട്രാസൗണ്ട്. ഈ അൾട്രാസൗണ്ട് ഉപയോഗിച്ച് നമ്മൾക്ക് പല പ്രൊസീജിയറും നമ്മൾ വിഷ്വലി കണ്ടുകൊണ്ട് ചെയ്യാൻ പറ്റും. പണ്ട് ബ്ലൈൻഡ് ആയിട്ട്, അതായത് കാണാതെ, ഇപ്പോൾ ഒരു നരമ്പിനെ ബ്ലോക്ക് ചെയ്യാന്ന്, നരമ്പിനെ നമ്മൾ തരിപ്പിക്കുകയാണെന്ന് വിചാരിച്ചു. ഇപ്പോൾ കയ്യിലെ സർജറീസിന് ഞാൻ നേരത്തെ പറഞ്ഞ ടൈപ്പ് ഓഫ് അനസ്തീഷ്യയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കൈ ഷോൾഡറിന്റെ ഈ ഭാഗത്തുള്ള നരമ്പിനെ തരിപ്പിച്ചിട്ട് കൈ മൊത്തം തരിപ്പിക്കുന്നു. ഇവിടുത്തെ ഇപ്പൊ കൈയിലെ ഡിസ്റ്റലിന്റെ, അതായത് കൈപ്പത്തിന്റെ അവിടെയുള്ള ഒരു ഫ്രാക്ചർ ആണെന്ന് വിചാരിച്ചു. അപ്പൊ ഷോൾഡറിന്റെ ഈ ഭാഗത്തുള്ള നരമ്പിനെ, അല്ലെങ്കിൽ ആക്സില്ല, നമ്മുടെ കക്ഷത്തിന്റെ അവിടെയുള്ള നരമ്പുകളുണ്ട്, അതൊരു കൂട്ടം നരമ്പുകളാ, ആ നരമ്പിനെ ബ്ലോക്ക് ചെയ്യുന്നു. അങ്ങനെയാകുമ്പോൾ ഇതിന് കീപ്പോട്ട് ഫുൾ തരിപ്പിച്ചു, മരവിപ്പിച്ചു. പേഷ്യന്റിന് ഫുള്ളായിട്ട് മയക്കം നൽകേണ്ട ആവശ്യമില്ല, ഒരു പെയിനും അറിയില്ല, അത് കുറെ നേരത്തേക്കും ഉണ്ടാവും, 4 hours, 5 hours, പിന്നെ പെയിൻ ഉണ്ടാവില്ല കുറെ നേരത്തെ, അത് ഭയങ്കര അഡ്വാൻസ്. പക്ഷെ അത് ഇത് ചെയ്യുന്നത് പണ്ടൊക്കെ ചെയ്യുന്ന ഡയറക്റ്റ് ഒരു സൂചി കുത്തി നോക്കും, എന്നിട്ട് പേഷ്യന്റിന് തരിപ്പ് എവിടെ അറിയുന്നതെന്ന് ചോദിച്ചിട്ട് പിന്നെ അവിടെ കൊടുക്കും. പക്ഷെ ഈ ഒരു കാലത്ത് നമുക്ക് USG വെച്ചിട്ട് സിമ്പിളായിട്ട് USG ഈ പ്രോബ് വെക്കുമ്പോൾ നമുക്ക് നരമ്പ് കാണാൻ പറ്റും. ആ നരമ്പിനെ കണ്ടുകൊണ്ട് സൂചി കയറ്റി ആ നരമ്പിന്റെ അടുത്തെത്തി ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, തരിപ്പിക്കുന്നു. വളരെ സിമ്പിളായിട്ടും വളരെ സേഫ് ആയിട്ടും, മറ്റേത് സേഫ് അല്ല, നമ്മൾ കാണുന്നില്ല, എവിടെയെങ്കിലും കൊണ്ടുപോയി തട്ടിയിട്ട് അവിടെ എന്തെങ്കിലും ആർട്ടറി ഉണ്ടെങ്കിൽ അത് ബ്ലീഡ് ചെയ്യും, നരമ്പിലോട്ട് കൂടുതൽ കയറിപ്പോവും. അധികം കയറാൻ പാടില്ല, നരമ്പിന്റെ പുറത്തുള്ള ഷീത്തിലോട്ടാണ് നമ്മൾ ഈ തരിപ്പിക്കുന്ന മരുന്ന് കൊടുക്കുന്നത്. അപ്പോൾ അൾട്രാസൗണ്ടിലൂടെയാണ് നമ്മൾ ബാക്കി ഈ ബ്ലോക്കുകളെല്ലാം ചെയ്യുന്നത്, കയ്യിലും കാലിലും ഈ ബ്ലോക്കുകൾ ചെയ്ത് സർജറി, ആവശ്യമുള്ള സർജറി, ഡിപ്പെൻസ് ഓൺ സർജറി, ഏത് സർജറിയാണ് അതിനനുസരിച്ച്. അതേപോലെ തന്നെ ഈ വെയിൻസ് കിട്ടാത്ത പ്രശ്നങ്ങൾ നമ്മൾ പറയൂലേ, അപ്പൊ ഞങ്ങൾ പോയി നോക്കും. അപ്പം ഇനി ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളതാണെങ്കിൽ പുറത്തത്തെ നരമ്പുകളൊന്നുമില്ല, അങ്ങനെയാകുമ്പോൾ നമ്മൾ അകത്തുള്ള വെയിനുകളുണ്ട് കുറച്ച് ഡീപ്പായിട്ടുള്ള, അത് നമുക്ക് ഡയറക്റ്റ് ഇടാൻ പറ്റില്ല, വേറെ പ്രത്യേക തരം കെത്തി സാധാരണ ഉപയോഗിക്കുന്ന കാനുല അല്ല ഉപയോഗിക്കുക, ഉള്ളിലോട്ടുള്ള നരമ്പുകൾക്ക് ഇടാനായിട്ട് വേറെ ഒരു കെത്തീറ്റർ തന്നെയുണ്ട്. അപ്പൊ അതിടാൻ നമുക്ക് ഇതേപോലെ ആ ഉള്ളിലുള്ള നരമ്പുകൾ കാണാൻ വേണ്ടി അൾട്രാസൗണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പ്രൊസീജിയറുകളെല്ലാം ഇപ്പൊ അൾട്രാസൗണ്ട് ഗൈഡഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അതൊരു അഡ്വാൻസ്ഡ് ഇത് വന്നിട്ട് കുറേയായി, നമ്മുടെ ഇവിടെയൊക്കെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഉള്ളത് അഡ്വാൻസ്ഡ് വീഡിയോ ലാരിഞ്ചോസ്കോപ്പ് എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻക്യുബേഷൻ പ്രൊസീജിയർ ഇല്ലേ, അത് നമ്മൾ സാധാരണയായിട്ട് ബ്ലൈൻഡ് എന്നല്ല, ഒരു വേറെ നോർമൽ സ്കോപ്പ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. വായ തുറന്നിട്ട് വായന് ടങ് നാക്കിനെ മാറ്റിയിട്ടാണ് ട്യൂബ് ഉള്ളിലോട്ട് ഇടുന്നത്. ഇപ്പൊ നമുക്ക് വീഡിയോ ലാരിഞ്ചോസ്കോപ്പ്, അതായത് ഒരു ഈ സ്കോപ്പിന്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് മോണിറ്ററും ഇത് ക്യാമറ, അതായത് അറ്റത്ത് ക്യാമറ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ സ്കോപ്പ് ഇടുമ്പോൾ നമുക്ക് വായന്റെ ഉള്ളിലുള്ള എല്ലാ സ്ട്രക്ചറും ഈ ക്യാമറയിൽ ഇത് മോണിറ്ററിലൂടെ കാണാൻ പറ്റും. ഡയറക്റ്റ് കണ്ടുകൊണ്ട് തന്നെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. അതും ഇതേപോലെ അഡ്വാൻസ്ഡ് ആണ്. പിന്നെ മോണിറ്ററിംഗിൽ തന്നെ നമ്മൾക്ക് ഡെപ്ത് ഓഫ് അനസ്തീഷ്യ വരെ ഇപ്പൊ മോണിറ്റർ ചെയ്യാൻ പറ്റും. അതായത് പേഷ്യന്റ് എത്രത്തോളം മയക്കത്തിലാണ് എന്നുള്ളത് അതിനൊരു വാല്യൂ ഉണ്ട്. ഇപ്പൊ 40-60 പറയുമ്പോൾ സർജറീന്റെ സമയത്ത് നമുക്ക് 60 വേണം, ഉണർന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതിനേക്കാളും കൂടുതൽ ഭയങ്കര ഡെപ്തിലോട്ട് പോകുമ്പോൾ, അതായത് നല്ല ഡീപ്പിലോട്ട് 40 വരും, അത് നമുക്ക് കാണാൻ മോണിറ്റർ ചെയ്യാൻ പറ്റും. അതെ അതെ, അപ്പം അതൊക്കെ ഭയങ്കര അഡ്വാൻസ്ഡ് ആയി. ഈവൻ നമ്മളിവിടെയുള്ള മെഷീനിൽ വരെ ഈ ബിസ് മോണിറ്ററിംഗ് എന്നാ പറയുന്നത്, അതിന് ബിസ് സ്പെക്ടർ ഇൻഡെക്സ് എന്ന് പറയും. അത് നമ്മളെ പേഷ്യന്റിന്റെ മയക്കം എത്രത്തോളം ഉണ്ടെന്നുള്ളത് മോണിറ്റർ, അതൊരു അഡ്വാൻസ്ഡ് സാധനമാണ്. അത് നമുക്കിവിടെ അവൈലബിൾ ആണ്, പക്ഷെ നമുക്ക് വലിയ സർജറികളൊന്നും ചെയ്യാത്തവിടെ നമുക്ക് ആ മോണിറ്റർ യൂസ് ചെയ്യാനുള്ള

0: ഡയറക്റ്റ് കൊടുക്കുന്നതല്ലേ. ഇപ്പോൾ ആണെങ്കിൽ റോബോട്ടിക് സർജറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് നമ്മൾ ഡയറക്റ്റ് ഇഞ്ചെക്ട് ചെയ്യാതെ ഒരു മെഷീനിലോട്ട് പേഷ്യൻറ്റിന് ഏജും വയസ്സും ഇട്ട് കൊടുത്താൽ മതി, ആ മെഷീൻ അങ്ങ് കൊടുത്തോളൂ. എത്രയെന്ന് വെച്ചാൽ നമ്മൾക്ക് മാനുവൽ ചെയ്യേണ്ട ആവശ്യമില്ല, അതൊന്നും നമ്മളിവിടെ എത്തിയിട്ടില്ല. പക്ഷെ അതൊക്കെ വന്നു തുടങ്ങി, അതൊക്കെ അഡ്വാൻസ്ഡ് സാധനങ്ങളാണ്. അപ്പം അനസ്തീഷ്യയെക്കുറിച്ച് ഞാൻ പറഞ്ഞതിൽ എല്ലാവർക്കും ഒരു കോമൺ ആയിട്ട് എന്താണ് അനസ്തീഷ്യ, എങ്ങനെയാണ് അനസ്തീഷ്യ കൊടുക്കുന്നതിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ അനസ്തീഷ്യ എത്രത്തോളം സുരക്ഷിതമാണെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരിക്കലും അനസ്തീഷ്യ പേടിക്കാനുള്ളതോ അനസ്തീഷ്യ കൊടുത്തിട്ട് ആരും ഉണരാതെയോ പോയിട്ടില്ല, അത് വളരെ സുരക്ഷിതമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇനി അനസ്തീഷ്യ കൊടുക്കേണ്ട ഒരു സാഹചര്യം എടുക്കേണ്ട സാഹചര്യം വന്നാൽ എല്ലാവർക്കും പേടിക്കാതെ പോവാം. എല്ലാത്തിനും കോംപ്ലിക്കേഷൻ ഉണ്ടാവും, അതിപ്പോൾ സർജറി ആണെങ്കിലും അനസ്തീഷ്യ ആണെങ്കിലും നിങ്ങൾ വേറെ എന്ത് ട്രീറ്റ്മെന്റിന് പോയാലും കോംപ്ലിക്കേഷൻ എന്നുള്ളത് നമ്മൾക്ക് വരാം. പക്ഷെ അത് നമ്മൾ മാനേജ് ചെയ്യും. അതേപോലെ പക്ഷെ അതിന് പേടിച്ചിട്ട് അനസ്തീഷ്യ കൊടുക്കാൻ പേടി കാരണം ചില സർജറിക്ക് സമ്മതിക്കാതിരുന്നുണ്ട്. അങ്ങനെയുള്ള ആവശ്യമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ താങ്ക് യു,
1: വളരെ സന്തോഷമുണ്ട് ഇത്രയും തിരക്കുകൾ നീക്കി വെച്ച് ശ്രോതാക്കൾക്ക് വേണ്ടി ഈ ഒരു അനസ്തീഷ്യ എന്ന് പറയുന്ന ഒരു മേഖല തന്നെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തതിൽ വളരെ സന്തോഷം. താങ്ക് യു ഡോക്ടർ. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് കവരത്തി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ അനസ്തേഷ്യോളജിസ്റ്റായ കടമത്ത് ദ്വീപ് സ്വദേശി ഡോക്ടർ സെലീന. ആരോഗ്യവിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി.
2: അവതരണം ഷഹനാസ് ബീഗം, ചാച്ചാളകപ്പാട.
3: ഇനി ഒരു മാപ്പിളപ്പാട്ട് കേൾക്കാം.

0: Lo and Jano. It was on 30th June 1855 that Sidhu and Kanhu launched the Santhal Hul from Bhognadi against British rule and the exploitative money-lending system, a movement that many scholars of tribal history regard as India's first organized war of independence. Historians say that after an assembly of nearly 20,000 people, an armed struggle began against the British, with Santhals and several other local communities joining the uprising. Armed with bows, arrows and traditional weapons, the revolutionaries mounted a strong challenge to the East India Company's forces, and the movement continued for nearly a year. During the struggle, Chand and Bhairav attained martyrdom, while Sidhu and Kanhu were later captured and executed by the British. Hul Diwas is regarded in Jharkhand as a symbol of self-respect, resistance and tribal identity, and a variety of programs are organized across the state, especially at Bhognadi, to mark the occasion. Mahvish Rahman, Akashwani News, Ranchi.
1: President Draupadi Murmu has paid a tribute to the immortal heroic men and women of the Sidhu Kanhu, Chand, Bhairav and Phulo Jhano and Santhal rebellions for the sacrifices and martyrdom. The president said that they waged a historic struggle against the exploitation of tribal society and to protect the identity. Union Home Minister Amit Shah has paid tributes to the martyrs of the Santhal Revolution on the occasion of Hul Diwas. He also remembered all those who sacrificed everything for tribal identity and the motherland. The United States and Iran will hold talks in Qatar's capital Doha today to resolve the dispute over the Strait of Hormuz. The meeting comes amid renewed tensions between the U.S. and Iran over the waterway through which 20% of the world's crude oil flows. The dangerous period of violence that began on Thursday disrupted U.S. President Donald Trump's attempt to end hostilities with Iran and negotiate a settlement that addresses Tehran's nuclear program. Traffic in the Strait of Hormuz fell during the tit-for-tat strikes, slowing the recovery of the waterway. Iran and U.S. exchanged missile strikes over the weekend, collapsing trade in the Strait of Hormuz for multiple days. Later, U.S. and Iranian officials agreed to temporary ceasefire yesterday after President Trump threatened to escalate the conflict. In football, Gabriel Martinelli scored the winning goal late in injury time to give five-time champion Brazil a 2-1 win over Japan in a round of 32 clash of the FIFA World Cup at Houston Stadium in Texas, U.S. last night. In another round of 32 fixture, Germany got eliminated from the tournament after a 1-1 draw against Paraguay that led to a penalty shootout in Foxborough. Gustavo Alfaro's men held the nerve in the penalty shootout to secure a historic 4-3 victory. The Indian Meteorological Department, IMD, has issued an orange color warning for very heavy rainfall over parts of Northeast India, Sub-Himalayan West Bengal, Bihar, Konkan, Goa, Maharashtra, Karnataka, Kerala and Mahe today. Heavy rainfall is also expected over Odisha, Jharkhand, Uttar Pradesh, Uttarakhand, Madhya Pradesh, Vidarbh, Chhattisgarh, Telangana, Tamil Nadu, Puducherry and Karaikal for tomorrow. And now, for a look at today's newspapers, it's over to V.C. Pramod.
2: Thank you, Abhishek. A month-long special intensive revision SIR of the electoral roll beginning today is covered by some of the dailies. SIR process begins in Delhi and four states today, reports the Asian Age. Voter verification drive begins in Delhi today, leads the Times of India. The statesman quoting Prime Minister Narendra Modi says, Indian diaspora living bridge between India, Seychelles. Bengal passes preventive detention legal curbs bill, notes the Hindu. Prime Minister to skip Khamenei's state funeral leads the Asian Age. And finally, Delhi mandates all two new wheelers to be electric from 2028 to fight pollution, reports the Indian Express. And with that, it's back to you, Abhishek.
1: Thank you, Pramod. And now, before we end the bulletin, the headlines once again. Centre to withdraw temporary restrictions on sale and distribution of petrol and diesel from the 1st of July. West Bengal government to implement uniform civil code in the state, says Chief Minister Shubhendu Adhikari. Information and Broadcasting Ministry announces major decisions to boost Indian film industry. Delhi government clears electric vehicles policy, cars under 30 lakh rupees to be exempted from road tax and registration fees. India strongly condemns Pakistan airstrikes in residential areas of Afghanistan that killed 36 civilians and injured 163 others. US and Iran to hold talks in Qatar's capital Doha today to resolve the dispute over Strait of Hormuz. And in football, Brazil enter round of 16. And with that, we end the morning news. Have a nice day.
3: ആകാശവാണി കവരത്തി 1952 കിലോഹെർട്സിൽ ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇപ്പോൾ ലോകകപ്പ് അവലോകനം പ്രത്യേക പരിപാടി കേൾക്കാം.
4: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കവരത്തിയുടെ ഫുട്ബോൾ ലോകകപ്പ് പ്രത്യേക പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആരാധകരെ ഒരേ വികാരത്തിൽ ബന്ധിപ്പിക്കുന്ന കായിക മഹോത്സവമാണ് ഫുട്ബോൾ ലോകകപ്പ്. ഓരോ മത്സരവും ആവേശവും പ്രതീക്ഷയും നിറഞ്ഞതാണ്. കളിക്കളത്തിൽ പിറക്കുന്ന ഓരോ മുഹൂർത്തവും ചരിത്രത്തിന്റെ ഭാഗമായി മാറുന്നു. ഇന്നത്തെ പരിപാടിയിൽ ലോകകപ്പിന്റെ വിശേഷങ്ങളും ഓർമ്മകളും പങ്കുവെക്കാനായി നമ്മോടൊപ്പം അമിനിദ്വീപ് സ്വദേശിയും ലോകകപ്പ് നിരീക്ഷകനുമായ ശ്രീ മൊയിനുദ്ദീൻ. ഞങ്ങളുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം.
5: ഞാൻ സയ്യിദ് മുഹമ്മദ് മൊയിനുദ്ദീൻ, അമിനിദ്വീപ് സ്വദേശിയാണ്. പോർട്ട് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നു. ഇപ്പോൾ കവർത്തിയിലാണ് ജോലി ചെയ്യുന്നത്. ഒരുപാട് നാളുകളായി ഞാൻ ഫുട്ബോളിനെ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. 98 ലോകകപ്പിന് ശേഷം ഞാൻ തുടർച്ചയായി ലീഗ് മാച്ചുകൾ, ക്ലബ് മത്സരങ്ങൾ, ലോകകപ്പ് മത്സരങ്ങൾ എന്നിവ നിരന്തരം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്.
4: ഒരു ടീമിന്റെ വിജയത്തിന് ഏറ്റവും നിർണായകമായ ഘടകങ്ങൾ ഏതൊക്കെയാണ്?
5: ഒരു ടീമിന്റെ വിജയത്തിന് നിർണായകമായ ഘടകങ്ങളെന്ന് പറയുമ്പോൾ അതിൽ ടാക്ടിക്സ്, കോച്ചുമാരുടെ തന്ത്രങ്ങൾ വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. കൂടാതെ താരങ്ങളുടെ, കളിക്കാരുടെ ഓഫ് ദ ബോൾ മൂവ്മെന്റ്സ്, ഓൺ ദ ബോൾ മൂവ്മെന്റ്സിനേക്കാളും ഓഫ് ദ ബോൾ മൂവ്മെന്റ്സ്, ടീമിന്റെ ട്രാൻസിഷൻസ്, അറ്റാക്കിംഗ് ട്രാൻസിഷൻസ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ്. ഇപ്പോൾ റീസെന്റ് നമുക്ക് കാണാം, ഫസ്റ്റ് മത്സരത്തിൽ മൊറോക്കോ വേഴ്സസ് ബ്രസീൽ മത്സരം, നമുക്ക് ആ മത്സരം നോക്കിയാൽ കാണാം മൊറോക്കോ കളിച്ച രീതികൾ വളരെ ഫാസ്റ്റായിട്ട് അവർ ട്രാൻസിഷൻ ചെയ്യുന്നു, അറ്റാക്ക് ചെയ്യുന്നു, കയറി വരുന്നു. തീർച്ചയായിട്ടും ബ്രസീൽ ആ കളിയിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ബ്രസീൽ പിന്നോക്കം വലിയാണ്, അവർക്ക് ഡിഫൻസിലേക്ക് വലിയേണ്ടി വന്നു. അവർ അറ്റാക്ക് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ കൂടുതൽ ഗോൾ കൺസീഡ് ചെയ്യാനോ, തീർച്ചയായിട്ടും കൺസീഡ് ചെയ്യുന്നു. അത്തരം കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ടീം മെന്റാലിറ്റി എന്നത് വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഇപ്പോൾ അർജന്റീനയൊക്കെ കളിക്കുന്നത് കാണാം, ഭയങ്കര മെന്റാലിറ്റിയാണ്, അവർ മെന്റാലിറ്റിയിലാണ് കളിക്കുന്നത്. ദേവർ ലൈക്ക് എ ചാമ്പ്യൻസ്.
4: അതുപോലെ ഈ ലോകകപ്പിൽ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ച ടീമുകൾ ഏതൊക്കെയാണ്?
5: ഈ ലോകകപ്പിലെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച ടീമുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് ഫ്രാൻസ്. അവർ എല്ലാ മത്സരങ്ങളും ജയിക്കുകയും 10 ഗോൾ അവർ എതിരാളികൾക്ക് വരെ അടിച്ച് കൂട്ടുകയും ചെയ്തായിരുന്നു. അതേപോലെ തന്നെ നെതർലാൻഡ്സ് 10 ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. ജർമ്മനി 10 ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിലും ചില മത്സരങ്ങളിൽ പരുങ്ങുന്നതായി നമ്മൾ കണ്ടു. പിന്നെ പറയേണ്ടത്, എടുത്തു പറയേണ്ടത് അർജന്റീന. അവർ ആധിപത്യം തുടരുക തന്നെയാണ്, 8 ഗോൾ നേടിക്കൊണ്ട്. പിന്നാലെ ബ്രസീലുണ്ട്, തുടക്കത്തിലൊന്ന് പരുങ്ങിയെങ്കിലും അവരും തിരിച്ചു വന്നിരിക്കുന്നു. പിന്നെ നോർവേ, വർഷങ്ങൾക്ക് ശേഷം ടൂർണമെന്റിലേക്ക് തിരിച്ചു വന്ന നോർവേ മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അമേരിക്ക 8 ഗോൾ, കാനഡ, സെനഗൽ എന്നീ ടീമുകളും പിന്നാലെയുണ്ട്. വേറൊരു കാര്യം നമുക്ക് എടുത്തു പറയേണ്ടത് ഗോൾ കൺസീഡ്, ഏറ്റവും ലീസ്റ്റ് കൺസീഡ് ചെയ്ത ടീമുകൾ എടുത്തു പറയുമ്പോൾ മെക്സിക്കോ വരുന്നുണ്ട്, ഇതുവരെ ഒറ്റ ഗോളും കൺസീഡ് ചെയ്തിട്ടില്ല, എല്ലാ മത്സരവും ജയിച്ചുകൊണ്ടാണ് അവർ. സ്പെയിൻ ഉണ്ട്, ഒറ്റ മത്സരം കൺസീഡ് ചെയ്തിട്ടില്ല. ബ്രസീൽ 1 ഗോൾ മാത്രമേ ഇതുവരെ കൺസീഡ് ചെയ്തിട്ടുള്ളൂ.
4: അതുപോലെ ഈ കളിയിൽ ബെസ്റ്റ് ഗെയിം പ്ലാനിംഗ് ചെയ്തു വരുന്ന ടീമുകൾ ഏതൊക്കെയായിരുന്നു?
5: നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൊറോക്കോ. മൊറോക്കോ സർപ്രൈസിംഗലി ഒരു അൺബീറ്റൺ റൺസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമാണ്. മൊറോക്കോയുടെ ഫോർമേഷൻ വരുമ്പോൾ 4-2-3-1, ഹൈ പ്രസിംഗ് ആൻഡ് ഫാസ്റ്റ് വെർട്ടിക്കൽ ട്രാൻസിഷൻസ് നടത്തുന്ന ഒരു ടീമാണ്. കോച്ച് മുഹമ്മദ് വഹബി എന്ന് പറയുന്ന ഒരു പുതിയ കോച്ചാണ്. 3 മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ചാർജ് എടുത്തത്. 2025 Under-20 ലോകകപ്പ് നേടിയ കോച്ചാണ് അദ്ദേഹം. ബ്രസീൽ, ഫ്രാൻസ് ഫൈനലിൽ അർജന്റീന എന്നീ ടീമുകളെ മറികടന്നുകൊണ്ടാണ് ആ കോച്ച്. അപ്പോൾ മൊറോക്കോ തന്നെയാണ് എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും ടാക്ടിക്കലി ബ്രില്ലിയന്റ് ടീം എന്ന് പറയുന്നത്. അവർ ഗോൾ കൺസീഡ് ചെയ്യുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അവർക്ക് അടിക്കാനുള്ള മെന്റാലിറ്റി ഉണ്ട്. പിന്നെ അർജന്റീന ടാക്ടിക്കലി ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. 4-3-3, പിന്നെ 4-1-2-1-1-2 ഡയമണ്ട് ഫോർമേഷൻസ്. പിന്നെ അവർ ടീം മെന്റാലിറ്റി നേരത്തെ പറഞ്ഞ പോലെ ഒരു, പിന്നെ മെസ്സി എന്ന് പറയുന്നത് ഒരു എക്സ് ഫാക്ടർ ആണല്ലോ, മെസ്സി ഫാക്ടർ. പിന്നെ വരുമ്പോൾ ഇംഗ്ലണ്ട്, തോമസ് സുഷലിന്റെ കീഴിൽ വളരെ മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരും 4-2-3-1 തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഹൈ പ്രസിംഗ്, ഫാസ്റ്റ് ട്രാൻസിഷൻ ഗെയിം, അറ്റാക്കിംഗ് ഗെയിമാണ്. ഹൈ പ്രസിംഗ്, അഗ്രസീവ് പ്രസിംഗ് എന്ന് പറയാം നമുക്ക്. പിന്നെ വരുന്നത് ഫ്രാൻസ്, അത് പറയേണ്ടതില്ലല്ലോ. ഡിംബലെ, എംബാപ്പെ, ചെർക്കി, റയാൻ ചെർക്കി, അത് പ്രതിഭകളുടെ ഒരു ധാരാളിത്തം. പിന്നെ കോച്ച് ദശാംസ്, ഇത്രയും കാലം ഒരു ഫ്ലൂയിഡ് ഫുട്ബോൾ ആയിരുന്നില്ല അവർ. കഴിഞ്ഞ വേൾഡ് ലോകകപ്പിലൊക്കെ കുറച്ച് ഡിഫൻസീവ് മൈൻഡ് സെറ്റ് ആയിരുന്നു, പക്ഷെ ഇത്തവണ അവർ വന്നപ്പോൾ എല്ലാം മാറ്റി മറിച്ച് ഭയങ്കര അറ്റാക്കിംഗ് ഫുട്ബോളാണ് അവർ കളിക്കുന്നത്. അത് അത്ര ഒരു ടീമാണ് അവർക്ക്, അത് തീർച്ചയായിട്ടും അവർക്ക് കളിക്കാവുന്നതാണ്. എല്ലാ പൊസിഷനിലും നല്ല പ്ലേയേഴ്സ് ഉള്ള ഒരു ടീം. അപ്പോൾ അവരുടെ പറയുന്ന ഹൈ ഒക്ടെയ്ൻ അറ്റാക്കിംഗ് തന്നെയാണ് അവരുടെ. ഒലിസെ, ഒലീസെ ഇസ് ദ എക്സ് ഫാക്ടർ ഓഫ് ദിസ് ടീം. റൈറ്റ് വിംഗിൽ നിന്ന് ഒലീസെ മാറുന്നു, അറ്റാക്കിംഗ് മിഡ്ഫീൽഡിലേക്ക് വരുന്നു, അത് ഭയങ്കര ഒരു മാറ്റം കൊണ്ടുവരുന്നു ടീമിൽ. പിന്നെ സ്പെയിൻ, സ്പെയിൻ്റെ ഡിലാഫുവിന്റെ പൊസിഷൻ ഫുട്ബോൾ, ബേസ്ഡ് ഫുട്ബോൾ ഡൊമിനൻസ് അത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. ഓഫ് ദ ബോൾ മൂവ്മെന്റ്സിൽ സ്പെയിൻ വളരെ മുന്നിലേക്കുന്ന ഒരു ടീമാണ്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട വേറൊരു ടീം, സർപ്രൈസിംഗ് എൻട്രി ഈ ഇതിൽ വരുന്നത് ബോബിസ്റ്റയുടെ കേപ് വെർദെ. അവർ ഭയങ്കര ഓർഗനൈസിംഗ് ഡിഫൻസാണ്, ഭയങ്കര ഓർഗനൈസിംഗ് ഡിഫൻസാണ്. പിന്നെ ടാക്ടിക്കൽ ഫൈവ് മാൻ ഡിഫൻസ് യൂസ് ചെയ്യുന്നുണ്ട്, വെർട്ടിക്കൽ ട്രാൻസിഷൻസ്, ഫാസ്റ്റ് വെർട്ടിക്കൽ ട്രാൻസിഷൻ നടത്തുന്ന ഉറുഗ്വേക്കെതിരെ നമ്മളത് കണ്ടതുമാണ്. അതൊക്കെയാണ് എടുത്തു പറയേണ്ട ടീമുകൾ.
4: ഈ വേൾഡ് കപ്പിലെ സർപ്രൈസിംഗ് ടീമുകൾ ഏതൊക്കെയാണ്?
5: ഈ വേൾഡ് കപ്പിൽ സർപ്രൈസിംഗ് എൻട്രി നടത്തിയ ടീമുകൾ വരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കേപ് വെർദെ തന്നെയാണ്. ഗ്രൂപ്പ് എച്ചിൽ അവർ രണ്ടാം സ്ഥാനക്കാരെ കയറി, ഉറുഗ്വേക്കും മേലെ സൗദിക്കും മേലെയാണ് അവർ അൺബീറ്റൺ റണ്ണാണ് ടൂർണമെന്റ് നടത്തിയിരിക്കുന്നത്. പിന്നെ ഡി ആർ കോങ്കോ 52 വർഷങ്ങൾക്ക് ശേഷം അവർ തിരിച്ചു വരുന്നു, വളരെ മനോഹരമായി തന്നെ അവർ യോഗ്യത നേടുന്നു, മികച്ച രീതിയിൽ കളിക്കുന്നു അവർ. പിന്നെ വരുന്നത് ഗ്രൂപ്പ് കെയിൽ നിന്നാണ് മൂന്നാം സ്ഥാനക്കാരായി കയറുന്നു. പിന്നെ സൗത്ത് ആഫ്രിക്ക ആദ്യ റൗണ്ട് ഓഫ് 32 മത്സരത്തിൽ അവർ പരാജയപ്പെട്ടു. വളരെ മനോഹരമായ ഫുട്ബോൾ തന്നെയായിരുന്നു ഇന്നലെ രാത്രി അവർ കാഴ്ചവെച്ചത്. അവർ പരാജയപ്പെട്ടു, അവരാണ് സർപ്രൈസിംഗ്. അതിൽ മെക്സിക്കോന് പിന്നാലെ അവർ രണ്ടാം സ്ഥാനക്കാരായിട്ട് കയറുകയും സൗത്ത് കൊറിയക്കെതിരെ പ്രതീക്ഷിത ജയം നേടുകയും ചെയ്തു. പിന്നെ ഇക്വഡോർ നമുക്കറിയാം ജർമ്മനിക്കെതിരെ കളിച്ച കളി, അവർക്ക് മികച്ച താരങ്ങളുണ്ട്, വില്യം പാച്ചോ പിന്നെ അങ്ങനെയുള്ള താരങ്ങളുണ്ട്, അവർക്ക് മോയ്സസ് കാസിഡോ പോലെയുള്ള താരങ്ങളുണ്ട്, മികച്ച ടീം തന്നെയാണ് അവർ. അവരിനിയും ചിലപ്പോൾ നല്ല രീതിയിൽ കളിക്കാൻ കഴിയും എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ.
4: ഈ ടൂർണമെന്റിൽ നമ്മളെ നിരാശപ്പെടുത്തിയ ടീമുകൾ ഏതൊക്കെയാണ്, അതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
5: നിരാശപ്പെടുത്തിയ ടീമുകൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഉറുഗ്വേ തന്നെയാണ്. ആദ്യ ലോകകപ്പ് ചാമ്പ്യന്മാരായ ഉറുഗ്വേ തന്നെയാണ് നിരാശപ്പെടുത്തിയത്. മികച്ച ഒരു ടീം അവരുടെ ഉണ്ടായിരുന്നു, അവർ ചില മത്സരങ്ങൾ ജയിക്കാൻ തന്നെ അവർക്ക് കഴിയാത്തൊരവസ്ഥ. മെന്റാലിറ്റി, ടീമിന്റെ മെന്റാലിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ അർജന്റീനക്ക് ഉള്ളതും അവർക്ക് ഇല്ലാത്തതുമായ ഒരു സാധനം മെന്റാലിറ്റി. മെന്റാലിറ്റിയുടെ പ്രോബ്ലം ആയിരുന്നു ടീമിന്റെ. പിന്നെ വരുന്ന തുർക്കി, തുർക്കി വളരെ മികച്ച ആക്രമണം കാഴ്ചവെച്ചു, പക്ഷേ ഗോളുകൾ കണ്ടെത്താൻ സാധിച്ചില്ല. ആദ്യത്തെ രണ്ട് മത്സരങ്ങളിൽ നിന്ന് 62 ഷോട്ട് ഓൺ ടാർഗറ്റ് ഉണ്ടായിരുന്നെങ്കിലും ഒറ്റ ഗോൾ പോലും കണ്ടെത്തിയില്ല. പിന്നെ ലാസ്റ്റ് മത്സരം അവർ ജയിക്കുകയും ചെയ്തു, പക്ഷേ അതുകൊണ്ട് കാര്യമില്ല, അവർക്ക് കയറാൻ പറ്റിയില്ല. അവർ തീർച്ചയായിട്ടും നല്ലൊരു സ്ക്വാഡായിരുന്നു, ആർദാ ഗൂളറൊക്കെ ഉള്ള ഒരു നല്ല സ്ക്വാഡ് ഉണ്ടായിരുന്നു അവരുടെ, പക്ഷെ അവർക്ക് ഒന്നും ചെയ്യാൻ. പിന്നെ വരുന്നത് ചെക്ക് റിപ്പബ്ലിക്, ചെക്കിയ, പിന്നെ സ്കോട്ട്ലാൻഡ്, പിന്നെ ടുണീഷ്യ. അവരെയൊക്കെ നമുക്ക് നിരാശപ്പെടുത്തി എന്ന് പറയാൻ പറ്റില്ലല്ലോ.
4: അപ്പൊ ഈ ലോകകപ്പിനെ കുറിച്ച് പൊതുവെയുള്ള നിരീക്ഷണം എന്താണെന്ന് അത് വിശദമായി ഒന്ന് പറയാമോ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട്?
5: ഈ ലോകകപ്പിലെ നിരീക്ഷണം എന്ന് പറയുമ്പോൾ, ഈ ലോകകപ്പിൽ രസം കൊല്ലിയായിട്ട് വരുന്നത് ആദ്യം ഹൈഡ്രേഷൻ ബ്രേക്കാണ്. അത് കളിയുടെ മൊമെന്റം തീർച്ചയായിട്ടും നഷ്ടപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ്. അതിനെതിരെ ഒരുപാട് വിമർശനങ്ങളുണ്ട്. അത് ഫിഫ പറയുന്നത് ചൂട് കാരണമാണ് ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത്. പക്ഷേ ചില ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്ന വേദികളിൽ നമുക്ക് നോക്കാം, 20 ഡിഗ്രി താഴെ മാത്രമേ ടെമ്പറേച്ചർ ഉണ്ടാവാറുള്ളൂ. അവിടെ ഇതിന്റെ ആവശ്യം ഉണ്ടോയെന്ന് പോലും നമുക്ക് തോന്നുന്നില്ല. വെറുതെ ഒരു പരസ്യത്തിന് വേണ്ടി മാത്രമാണ്, അത് കളിയുടെ മൊമെന്റം പോകുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ കളി ഫുട്ബോൾ എന്ന് പറയുമ്പോൾ വൈകാരികതയുടെ ഒരു കളിയാണ്, ഇത് വികാരങ്ങൾ അണപൊട്ടുന്ന ഒരു കളിയാണ്. അപ്പോൾ ഇതിൽ ഈ വൈകാരികപരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ നമുക്ക് കാണാനുള്ള അവസരം പോലും കിട്ടുന്നില്ല. കാരണം Z5 ഒക്കെ കളി നടത്തുന്നു, അവർ പകുതിക്ക് വെച്ച് നമ്മൾ ഈ വൈകാരികമായ നിമിഷങ്ങളൊന്നും കാണാനുള്ള അവർ കട്ട് ചെയ്യുന്നു, പരസ്യങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ അതൊക്കെ വിരസത തോന്നിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ പ്രകടനങ്ങൾ എടുത്തു പറയുമ്പോൾ വളരെ മികച്ച പ്രകടനങ്ങളാണ് ടീമുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്ഭുത പ്രകടനങ്ങളാണ് പല ടീമും നടത്തിക്കൊണ്ടിരിക്കുന്നത്, ജപ്പാൻ പോലുള്ള ടീമുകൾ, പിന്നെ ഡി ആർ കോങ്കോ നേരത്തെ പറഞ്ഞില്ല, പിന്നെ കേപ് വെർദെ. അങ്ങനെ ടീമുകളുടെ ഒരു അവരുടെ കളിശൈലികൾ ഒരുപാട് മെച്ചപ്പെട്ടു. ടാക്ടിക്കലി ടീമുകൾ ഒരുപാട് മുന്നോക്കം പോയിട്ടുണ്ട്. സ്കോറിംഗ് ആവറേജ് നോക്കുകയാണെങ്കിൽ 2.99, ഹയസ്റ്റ് സ്കോറിംഗ് സിൻസ് 1958 വേൾഡ് കപ്പിന് ശേഷം ഏറ്റവും സ്കോറിംഗ് റേറ്റ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകകപ്പാണ്. പിന്നെ നമ്മുടെ ഇഷ്ട താരങ്ങളൊക്കെ നിറഞ്ഞു കളിക്കുന്ന ഒരു ലോകകപ്പാണ് പറയേണ്ടത്. അത് മെസ്സി ആയാലും റൊണാൾഡോ ആയാലും, നെയ്മർ തിരിച്ചു വന്നിരിക്കുന്നു ബ്രസീലിന് വേണ്ടി. നെയ്മർ ഇപ്പോൾ അടുത്ത മത്സരം ഫസ്റ്റ് 11 കളിക്കുമെന്ന് പറയുന്നു. പിന്നെ ഹോളണ്ട് എടുത്തു പറയേണ്ട ഒരു ടീമാണ്, ലൂയിസ് വാൻഗാലിന് കീഴിൽ വളരെ മികച്ചൊരു സംഘം തന്നെയാണ്. അവർ ടീമായിട്ട് കളിക്കുന്നുണ്ട്, അവർക്ക് നല്ലൊരു ഡിഫൻസീവ് സ്ട്രെങ്ത് ഉണ്ട്. അപ്പോൾ അവർക്ക് ഇന്ന് മത്സരമുണ്ട് മൊറോക്കോയായിട്ട്, അത് തീർച്ചയായിട്ടും നമുക്ക് കാണേണ്ട ഒരു മത്സരമാണ്. പിന്നെ ബ്രസീൽ ജപ്പാൻ ഒരു മത്സരം വരുന്നുണ്ട്. അപ്പോൾ വളരെ മികച്ച ഒരു ലോകകപ്പ് തന്നെയാണ്. പക്ഷെ ടൈമിംഗ് ഒക്കെ പറയുമ്പോൾ ഒരു നമുക്ക് കാണാനൊക്കെ ഒരു വല്ലാത്തൊരു സമയമാണ്. പക്ഷെ എന്നാലും മാക്സിമം മത്സരങ്ങൾ നമ്മൾ കാണാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഈ ടൂർണമെന്റ് എടുത്തു പറയേണ്ട അത്ഭുതപ്പെടുത്തിയ ടീമുകളൊന്ന് മൊറോക്കോ. മൊറോക്കോ അത്ഭുതപ്പെടുത്തി എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഈ ടൂർണമെന്റിലേക്ക് വരുമ്പോൾ തന്നെ 42 മത്സരങ്ങളിൽ നിന്ന് വെറും 2 മത്സരമാണ് മൊറോക്കോ തോറ്റത്. തുടർച്ചയായി 42 മത്സരങ്ങൾ കളിക്കുമ്പോൾ വെറും 2 മത്സരങ്ങൾ, അത് തോക്കുന്നത് 2024-ലും 2025-ലും ആണ് തോക്കുന്നത്. 26 ഇതുവരെ അവർ തോറ്റിട്ടില്ല. അപ്പോൾ അത്തരം ടീമുകളുടെ വളർച്ചകളാണ് ഈ ടൂർണമെന്റ്. നമ്മൾ ജപ്പാനായാലും ഒരു രസമുള്ള ടൂർണമെന്റ് തന്നെയാണ്. നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കാരണം ഏത് ടീമും

0: മികച്ച നല്ല മികച്ച പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. പിന്നെ വരുമ്പോൾ നമുക്ക് കോണ്ടിനെന്റൽ അനാലിസിസ് ചെയ്യാം. ആഫ്രിക്കയിൽ നിന്ന് 10 ടീമുകളിൽ നിന്ന് 9 ടീമുകൾ യോഗ്യത നേടുന്നു. ആഫ്രിക്കയുടെ മികച്ച പെർഫോമൻസ്, അവർ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് പഴയ ആഫ്രിക്കൻ ടീമുകളുടെ കളിയല്ല, അവർ ടാക്ടിക്കലി ഒരുപാട് വളർന്നു കഴിഞ്ഞു. ടെക്നിക്കലി ടാക്ടിക്കലിയൊക്കെ അവർ ഫ്ലുവൻസി കാണുന്നുണ്ട്. നല്ല പ്ലേയേഴ്സ്, ഒരുപാട് നല്ല പ്ലേ താരങ്ങൾ, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും അവിടെ ഇവിടെയൊക്കെ കളിക്കുന്ന ഒരുപാട് താരങ്ങൾ, ടോപ്പ് ടയറിലൊക്കെ കളിക്കുന്ന താരങ്ങൾ പല ടീമിലും ഉണ്ട്. അപ്പോൾ ഈ ഹൈപ്രസിംഗ് ഗെയിമുകളിൽ ഈ ആഫ്രിക്കൻ പ്ലേയേഴ്സിൻ്റെ കരുത്ത് ഒരു ഘടകം തന്നെയാണ്. പിന്നെ വരുമ്പോൾ ഏഷ്യ, ഏഷ്യ നിരാശപ്പെടുത്തിയ ഒരു ടൂർണമെന്റ് തന്നെയാണ്. അവരുടെ 9 അംഗങ്ങളിൽ 7 അംഗങ്ങളും പുറത്തുപോയി. അപ്പോൾ ഏഷ്യ നിരാശപ്പെടുത്തി. പിന്നെ യൂറോപ്പ് വരുമ്പോൾ 16 ടീമുകളിൽ നിന്ന് 13 ടീം യോഗ്യത നേടിയിട്ടുണ്ട്. പിന്നെ നോർത്തേൺ കോണ്ടിനെന്റൽ ഐലൻഡ്സ് കോൺമി ബോളിലൊക്കെ അവർ 6-ൽ 3 പേര്, ഓഷ്യാനയിൽ ഒറ്റ ടീമില്ല. അപ്പോൾ അതൊക്കെയാണ് വിലയിരുത്തൽ. പിന്നെ ബെസ്റ്റ് പെർഫോമൻസ് വരുമ്പോൾ, പ്ലേയേഴ്സ് പെർഫോമൻസ് വരുമ്പോൾ മെസ്സി നിറഞ്ഞു നിൽക്കുന്ന ഒരു ടൂർണമെന്റാണ്. 6 ഗോളോടുകൂടി മെസ്സി ടോപ്പ് സ്കോറിംഗിൽ നിറഞ്ഞു നിൽക്കുന്നു. 2nd സ്ഥാനത്ത് എംബാപ്പെ 4 ഗോളോടുകൂടി, വിനീഷ്യസ് ജൂനിയർ ഉണ്ട് 4 ഗോള്, ഹാളാൻഡ് 4 ഗോള്, ഉസ്മാൻ ഡിംബലെ 4 ഗോള്, ഒലീസെ എക്സ് ഫാക്ടറാണ്, ഗോളുകളില്ല പക്ഷേ 3 അസിസ്റ്റ് ഉണ്ട്. അസിസ്റ്റിന്റെ കാര്യം വരുമ്പോൾ ബ്രൂണോ ഗുമറാസ്, ബ്രസീലിന്റെ ബ്രൂണോ ഗുമറാസ് 3 അസിസ്റ്റുമായി ലീഡ് ചെയ്യുകയാണ്. ടോപ്പ് സ്കോറർ മെസ്സി, പിന്നെ ബിഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ടോപ്പ് ജോഷോ കിമ്മിച്ച് 4 എണ്ണം, മെസ്സി വരുന്നുണ്ട് 3 എണ്ണം 2nd സ്ഥാനത്ത്. കൂടുതൽ സേവ് നടത്തിയത് എല്ലോയ് റൂം കുറസോവയുടെ ഗോൾ കീപ്പറാണ്, 20 എണ്ണം. ഏറ്റവും കൂടുതൽ ടാക്കിൾസ് നടത്തിയത് മെർവിൻ സനായ ഗാനയുടെ താരം, 18 എണ്ണം. മോസ്റ്റ് കീ പാസസ് നടത്തിയത് ട്രോസാർഡ്, ബെൽജിയത്തിന്റെ ട്രോസാർഡ്, 2nd സ്ഥാനത്ത് അഷ്റഫ് ഹക്കീമി ഉണ്ട്. ട്രോസാർഡ് 13, ഹക്കീമി 12 അസിസ്റ്റുകൾ. മോസ്റ്റ് പാസസ് ഓഫ് ദിസ് ടൂർണമെന്റ് ഇതുവരെ നടത്തിയിരിക്കുന്നത് സ്പെയിനിന്റെ റോഡ്രിയാണ്, 350 പാസുകൾ അദ്ദേഹം നൽകി കഴിഞ്ഞു. അതൊക്കെയാണ്. പിന്നെ സ്പെഷ്യൽ മെൻഷൻ ചെയ്യേണ്ട പ്ലേയേഴ്സ് വരുമ്പോൾ നമുക്ക് മൊറോക്കോയിൽ നിന്ന് ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്, അയ്യൂബ് ബവോദിയൊക്കെ, അയ്യൂബ് ബവോദി, പിന്നെ ഇബ്രാഹിം ഡയാസ്, അഷ്റഫ് ഹക്കീമി, പിന്നെ ഇംഗ്ലണ്ടിന്റെ ആന്റോണി ഗോർഡൻ, വസീഞ്ഞ, പിന്നെ ജർമ്മനിയുടെ ഫെലിക്സ് മെച്ച ബ്രൗൺ, ജർമ്മനിയുടെ പിന്നെ ജൊനാഥൻ ഡേവിസ് വരുന്നുണ്ട്, ജൊനാഥൻ ഡേവിസ് കാനഡയുടെ. ഈ ടൂർണമെന്റിലെ മികച്ച കോച്ചുമാരെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എടുത്തു പറയേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ മുഹമ്മദ് വഹബി, മൊറോക്കോയുടെ കോച്ച്, പിന്നെ ഹജിമ മൊറിയാസു, ജപ്പാന്റെ 2018 അദ്ദേഹം കോച്ചായി, റൊണാൾഡ് കോമാൻ നെതർലാൻഡിന്റെ, പിന്നെ വരുന്നത് ബുബിസ്റ്റ കേപ്പ് വെർദയുടെ ബുബിസ്റ്റ, അവരൊക്കെയാണ് നമുക്ക് എടുത്തു പറയുന്നത്. പിന്നെ ഇക്വഡോറിന്റെ ഒരു കോച്ചുണ്ട്, അദ്ദേഹം ഇതുവരെ ഒറ്റ മത്സരത്തിൽ പോലും കളിക്കാത്ത ഒരു താരം കൂടിയാണ്, പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കാത്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് മികച്ച കോച്ചിങ് കരിയർ ഉണ്ട്, വളരെ മികച്ച കോച്ചുമാരാണ് അവരൊക്കെ. പിന്നെ നമുക്ക് പറയാവുന്നത് മോസ്റ്റ് യൂസ്ഡ് ഫോർമേഷൻസ് ബൈ ടീംസ് ഈ ടൂർണമെന്റിൽ, ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത ഫോർമേഷൻസ് വരുന്നത് 4-2-3-1, പിന്നെ 3-4-3, 5-3-2, പിന്നെ വരുന്നത് 4-1-2-3 എന്നീ ഫോർമേഷനാണ് ടീമുകൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ 4-3-3 സ്വാഭാവികമായിട്ടും ട്രാൻസിഷൻ ചെയ്യുമ്പോൾ ടീമുകൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അറ്റാക്കിംഗ് ട്രാൻസിഷൻ നടത്തുന്ന, നല്ല മികച്ച രീതിയിൽ അറ്റാക്കിംഗ് നടത്തുന്ന ടീമുകൾ വരുമ്പോൾ മൊറോക്കോ, ഇംഗ്ലണ്ട്, നെതർലാൻഡ് എന്നീ ടീമുകൾ ട്രാൻസിഷനിൽ വളരെ ഫാസ്റ്റ് ട്രാൻസിഷനിൽ നടത്തുന്നുണ്ട്. പിന്നെ ഓഫ് ദ ബോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രാൻസ്, കേപ്പ് വെർദെ, സ്പെയിൻ, ജപ്പാൻ, കാനഡ, പിന്നെ മൊറോക്കോ ഓഫ് ദ ബോൾ പെർഫോമൻസ്, അതാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ.
1: ഈ ടൂർണമെന്റിൽ ഒരു നിരീക്ഷകനെന്ന നിലക്ക് ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് എന്താണ്?
0: ഈ ടൂർണമെന്റിൽ ഏറ്റവും ആകർഷിച്ച ഒരു ഘടകം കളി നോക്കുകയാണെങ്കിൽ മൊറോക്കോ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു ഘടകം. അത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സർപ്രൈസിംഗ് ആയിരുന്നില്ല. ഞാൻ ബ്രസീൽക്ക് മുമ്പുള്ള മാച്ചിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ, യൂട്യൂബിലൊക്കെ ഇതിന്റെ അനാലിസിസ് ചെയ്യുന്നുണ്ട്. ഞാൻ അന്നേ പറഞ്ഞൊരു കാര്യമുണ്ട്, മൊറോക്കോ വെറുതെ വന്നവരല്ല, അവർ ഞെട്ടിക്ക തന്നെ ചെയ്യും. പക്ഷേ ബ്രസീലിന് കാര്യങ്ങൾ എളുപ്പമാവില്ല. പക്ഷേ അന്ന് ബ്രസീൽ ആദ്യം ഒന്ന് അറ്റാക്ക് ചെയ്ത് നോക്കി, അറ്റാക്ക് ചെയ്തപ്പോൾ തന്നെ ഗോൾ ഇങ്ങോട്ട് വീണു. അതോടുകൂടി കാർലോ ആഞ്ചലോട്ടിക്ക് കാര്യങ്ങൾ മനസ്സിലായി, പുള്ളി പിന്നോക്കം വലിഞ്ഞു, അങ്ങനെ അവർ സേഫായി. അതിനുശേഷം ഒരു മത്സരത്തിൽ ഹെയ്ത്തിക്കെതിരെ ഒരു മത്സരം ഉണ്ടായിരുന്നു, അടിപൊളി മത്സരമായിരുന്നു. അടിക്ക് തിരിച്ചടി, അടിക്ക് തിരിച്ചടി, അടിക്ക് തിരിച്ചടി, ഇങ്ങനെ ഹെയ്ത്തി ഗോളടിക്കുന്നു, തിരിച്ചടിക്കുന്നു, ഹെയ്ത്തി ഗോളടിക്കുന്നു, തിരിച്ചടിക്കുന്നു. അപ്പോൾ അതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, കമന്റേറ്റർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അഷ്റഫ് ഹക്കീമി ഈസ് ഡൂയിങ് മിസ്റ്റേക്സ്, വെറുതെ കയറി പോവുകയാണ്, മിസ്റ്റേക്സ് നടത്തുകയാണ്. പക്ഷേ ആ മത്സരത്തിൽ അദ്ദേഹം ഒരു ഗോളും അടിച്ചു, അസിസ്റ്റും കൊടുത്തു. ആ മൈൻഡ് സെറ്റാണ്, ഫിയർലെസ് മൈൻഡ് സെറ്റാണ് കളി. ആരെന്ത് പറയുന്നില്ല, കളിക്കുക, അത്രേ ഉള്ളൂ. ആ ഒരു ഫ്ലൂയിഡിറ്റി ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ അർജന്റീന, മെസ്സി, റൊണാൾഡോ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, റൊണാൾഡോ എന്നല്ല ടീം നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ എനിക്ക് പറയാനുള്ളത് കോച്ചിന്റെ പ്രകടനം, അദ്ദേഹത്തിന്റെ രീതി തന്നെ കളി പോകണം എന്നുള്ളൊരു വാശിയുള്ളൊരു കോച്ചാണ്. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ആകർഷിച്ച ഘടകങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല, ഈ ഫാസ്റ്റ് ട്രാൻസിഷൻ അറ്റാക്കിങ് കളി ഒരുപാട് മെച്ചപ്പെട്ടു, പല ടീമും നല്ല രീതിയിൽ വളർന്നു. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഏറ്റവും ആകർഷിച്ച ഘടകം.
1: വേൾഡ് കപ്പ് നേടാൻ സാധ്യതയുള്ള ഒരു ടീം ഏതാണ് നിങ്ങളുടെ ഒരു നിരീക്ഷണത്തിൽ?
0: ഞാൻ എൻ്റെ പേഴ്സണൽ നിരീക്ഷണം പറയുകയാണെങ്കിൽ, പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ, ഇംഗ്ലണ്ടാണ് ഈ ലോകകപ്പ് നേടാൻ സാധ്യതയുള്ള ഒരു ടീം. പക്ഷേ ടീമുകൾ നോക്കുമ്പോൾ നമുക്ക് സ്പെയിനുണ്ട്, നെതർലാൻഡ്സ് ഉണ്ട്, ഫ്രാൻസ് വളരെ മികച്ച ടീം തന്നെയാണ്. പക്ഷെ എന്തോ ഇംഗ്ലണ്ടിൻ്റെ ഒരു കളി എനിക്ക് വളരെ മികച്ച രീതിയിൽ അവർ കളിക്കുന്നുണ്ട്. അവരുടെ പ്ലെയേഴ്സൊക്കെ അതിന് ആപ്റ്റായിട്ട്, ഹാരി കെയ്നൊക്കെ വന്നിട്ട് ഫസ്റ്റ് മാൻ ഡിഫൻഡറാണ്, പ്രസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് മാൻ ആണ്, ഡിഫെൻഡിങ്ങിന് ഫസ്റ്റ് മാൻ ആണ്, ലൈക്ക് എ ഡിഫൻഡർ.
1: ഹാരി
0: കെയ്ൻ ഗോൾ കീപ്പറുടെ മുമ്പിലൊക്കെ വന്നിട്ട് ഒരു ബോളൊക്കെ ചെസ്റ്റ് കൊണ്ടൊക്കെ ബ്ലോക്കൊക്കെ ചെയ്യുന്ന ഒരു സീനൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ അവർ നല്ല എഫിഷ്യൻ്റ് ആയിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വർഷങ്ങളായിട്ട് അവർ സ്ഥിരത പുലർത്തിക്കൊണ്ടുവരുന്ന ഒരു ടീമാണ്. യൂറോയിൽ രണ്ടാം സ്ഥാനം നേടി, ലോകകപ്പിൽ അവർ നിർഭാഗ്യങ്ങൾ കൊണ്ട് ഈ തവണ അവർക്ക് കാവ്യനീതി പോലെ ഒരു ലോകകപ്പ് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. പിന്നെ ഞാനൊരു ജർമ്മൻ ഫാനാണ്, പക്ഷേ
1: നമ്മുടെ ഫുട്ബോൾ ആരാധകർക്കുള്ള ഒരു സന്ദേശം എന്താണ്?
0: കളി ആസ്വദിക്കുക, അതിൽ നമ്മൾ ഫാൻ ഫൈറ്റുകൾ വേണം, ഫാൻ ഫൈറ്റുകൾ വേണമെന്നല്ല, പക്ഷേ നമ്മൾ അത് അധികം നമ്മൾ മാനസികമായിട്ട് അത് എടുക്കാണ്ടിരിക്കുക. ഇപ്പോൾ മലപ്പുറം ഭാഗങ്ങളിലൊക്കെ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് ആത്മഹത്യകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് പോകണം, കളീനെ ആസ്വദിക്കുക, കളി ആസ്വദിക്കുക. ഇത് വൈരാഗ്യം അല്ലെങ്കിൽ നമ്മൾ വിമർശനങ്ങൾ നടത്താൻ വേണ്ടി മാത്രം, അത് ആസ്വദിക്കുക കൂടി ചെയ്യണം. നല്ലൊരു വിമർശകനാവണമെങ്കിൽ അത് ആസ്വാദനം കൂടി ഉണ്ടാവണം, അവർക്കെ വിമർശിക്കാൻ പറ്റും. അപ്പോൾ കളി ആസ്വദിക്കുക, അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല.
1: ഓക്കെ, ഇത്രയും നേരം വളരെ മനോഹരമായി ഈ വേൾഡ് കപ്പിനെ കുറിച്ച് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി വിലപ്പെട്ട അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന് ഒരുപാട് നന്ദി.
0: നന്ദി, ഇത്രയും ഒരു അവസരം എനിക്ക് തന്നതിന് ഞാൻ നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് വിരിയാണ്.
1: ഇന്ന് ഈ പരിപാടിയിൽ നമ്മളോടൊപ്പം പങ്കെടുത്തത് അമിനിദീപ് സ്വദേശിയും ഫുട്ബോൾ നിരീക്ഷകനുമായ ശ്രീ മൊയിനുദ്ദീൻ. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് നസീബുദ്ദീൻ ബണ്ടമ്പള്ളി.
2: ആകാശവാണി കവരത്തി. ഇപ്പോൾ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് എം ബി ശ്രീനിവാസ് സംഗീതം നൽകി എസ് ജാനകി ആലപിച്ച ഗാനം, ചിത്രം ചില്ല്.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി വാലിയുടെ രചനയിൽ ഇളയരാജ സംഗീതം പകർന്ന് ജയചന്ദ്രൻ ആലപിച്ച ഗാനം ചിത്രം വൈദേഹി കാത്തിരുന്നാൾ.

ചില ഇത്രഗാനങ്ങൾ അവസാനമായി അനന്ത് ബക്ഷിയുടെ വരികൾക്ക് ലക്ഷ്മികാന്ത് പ്യാരേലാൽ സംഗീതം പകർന്ന് മുഹമ്മദ് റാഫി, കിഷോർ കുമാർ എന്നിവർ ആലപിച്ച ഗാനം ചിത്രം ദോസ്താനാ

0: ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് മുഹമ്മദ് സലീം, മന്നായപുര. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പ്രക്ഷേപണം തുടരുന്നു.
1: ആകാശവാണി

ഹലോ പ്രിയ ഗീതത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ അരുൺകുമാർ. ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന മലയാള ചലച്ചിത്രത്തിലൂടെ ബാലതാരമായി അഭിനയരംഗത്തേക്കെത്തിയ അരുൺ സ്വാഭാവിക അഭിനയത്തിലൂടെയും വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെയും പ്രേക്ഷക പ്രീതി നേടി. തുടർന്ന് മീശമാധവൻ, സൈക്കിൾ, മുത്തുഗൗ, ഒരടാർ ലവ്, ധമാക്ക, വ്യസനസമേതം ബന്ധുമിത്രാദികൾ, വാഴ ടു തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. കഥാപാത്രങ്ങളെ തെരഞ്ഞെടുക്കുന്നതിലും ഓരോ വേഷവും സ്വാഭാവികതയോടെ അവതരിപ്പിക്കുന്നതിലും ശ്രദ്ധ പുലർത്തുന്ന അരുൺകുമാർ മലയാള സിനിമയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന യുവ അഭിനേതാക്കളിൽ ഒരാളാണ്.

0: ഹലോ, പ്രിയ ഗീതം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഞാൻ അരുൺ. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ചെറുപ്പം മുതലേ നിങ്ങൾ കണ്ടുവന്ന ഒരാളാണ്. ഒളിമ്പ്യൻ അന്തോണി യാദവ് എന്ന സിനിമയിലെ ടോണി ഐസക് എന്ന ക്യാരക്ടർ ചെയ്തത് ഞാനാണ്. ഒരുപാട് സിനിമകൾ അതിന് ശേഷം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വാഴ 2 എന്ന് പറഞ്ഞ സിനിമയിലെ കുട്ടേറ്റം എന്നുള്ള ക്യാരക്ടർ ഞാനാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളെ എല്ലാവരും വിളിക്കുക, നമുക്ക് തമ്മിൽ സംസാരിക്കാം. ഹലോ, പ്രിയ ഗീതം പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: ഹലോ, എന്റെ പേര് ചിത്ര എന്നാണ്.
0: ചിത്ര, ഓക്കെ.
1: വെള്ളനാടെന്ന് വിളിക്കുകയാണ്.
0: വെള്ളനാട്
1: കേട്ടിട്ടുണ്ടോ?
0: കേട്ടിട്ടുണ്ട്. പിന്നെ വെള്ളനാട് എനിക്ക് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ആരൊക്കെയുണ്ട് വീട്ടിൽ? ആരൊക്കെയുണ്ട്?
1: വീട്ടില് ഭർത്താവുണ്ട്, 2 മക്കളുണ്ട്, പിന്നെ ഭർത്താവിന്റെ അമ്മയുണ്ട്.
0: ആണോ? ഓക്കെ. ചേച്ചി എന്ത് ചെയ്യാ? വർക്കിംഗ് ആണോ?
1: വെള്ളനാട് ഹോസ്പിറ്റലിനകത്ത് തന്നെ ഒരു നീതി മെഡിക്കൽ സ്റ്റോർ ഉണ്ട്.
0: ആണോ?
1: വെള്ളനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ അവിടുത്തെ ഫാർമസിസ്റ്റാണ്.
0: വെള്ളനാട് ഉള്ള ഒരു ഡോക്ടറിന്റെ എന്റെ സുഹൃത്താണ്, ഏറ്റവും അടുത്ത സുഹൃത്താണ് ഡോക്ടർ മനോജ്.
1: അതറിയാം, കടുക്കാമോട് കാര്യം. ഞങ്ങളുടെ വെള്ളനാട് ഓൾറെഡി 2 മനോജ് ഡോക്ടർ ഉണ്ട്. ഒന്ന് വന്നിട്ട് ന്യൂറോ സർജനാണ്, അതും മനോജാണ്. പിന്നെ ഈ പറയുന്ന ഡോക്ടർ ഞങ്ങളുടെ PHC-യിലെ ഡോക്ടർ ആയിരുന്നു. ഇപ്പൊ സാറ് വന്നിട്ട് വേറെ ഹോസ്പിറ്റലിലാണ്.
0: മാറിയല്ലേ? ഓക്കെ ഓക്കെ.
1: ഫേമസ് ഡോക്ടറാണ്.
0: സുഹൃത്താണ്.
1: അരുണാണല്ലേ?
0: അരുണ്. അതെ. അവസാനം ഞാൻ വാഴാന്ന് പറഞ്ഞ പടത്തിലാ ചെയ്ത്. ശരി ശരി, വളരെ സന്തോഷം.
1: വിളിക്കാറുണ്ടായിരുന്നു, പക്ഷേ ഇതുവരെ കണക്ട് ആയിട്ടില്ലായിരുന്നു.
0: ആണല്ലേ? ഞാൻ വന്നപ്പോ പറയാറുണ്ട്, അതായത് ഒരുപാട് പേര് വിളിക്കാറുണ്ട്, പല കോളുകളും കണക്ട് ആവാൻ പാടായിരിക്കും ചില ദിവസങ്ങളിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായിരിക്കും കിട്ടുന്നത്.
1: ഇടയ്ക്ക് വെച്ച് ഇതുപോലെ വേറെ ആകാശവാണിയിൽ ഏതോ ഒരു പ്രോഗ്രാം, ഞാൻ ഇവിടെ വെറുതെ പരീക്ഷ നടത്തിയിട്ട് ഇങ്ങനെ വിളിച്ച് വിളിച്ച് ഇങ്ങനെ പോയപ്പോഴത്തേക്കും പെട്ടെന്ന് കണക്ട് ആയി കേട്ടാ. അപ്പോഴും ഞാൻ ഇങ്ങനെ എന്ത് പറയണമെന്നൊന്നും അറിഞ്ഞൂടാത്ത അവസ്ഥയായി.
0: അപ്പം ചേച്ചി ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് അഗ്നിദേവൻ എന്ന സിനിമയിലെ മിലാവിന്റെ നീലഭസ്മ കൊറിയാണ് ഞാൻ പറയുന്ന
0: പാട്ടുണ്ടല്ലോ. നല്ല പാട്ടാ. ഓക്കെ, ചേച്ചി പാടോ?
1: എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.
0: പാടോ?
1: പാടാറില്ല, ഞാൻ എഴുതാറേ ഉള്ളു. പാടാറില്ല.
0: എഴുതാറുണ്ടോ? ഓ,
1: അങ്ങനെയൊന്നും. അങ്ങനെ നമ്മുടെ ഈ ഫേസ്ബുക്ക് ഒന്നും മാധ്യമം ഉണ്ടല്ലോ, അതിലൊക്കെ അത്യാവശ്യം എന്തെങ്കിലും നെക്സ്റ്റ് ആണ് കൂടുതൽ എഴുതുന്നത്. കവിതയും എഴുതാറില്ല, മനസ്സ് തോന്നുന്നപ്പോ എന്തെങ്കിലും
0: കുറ്റക്കുറിച്ചൊക്കെ വയ്ക്കുന്നത്. വിളിച്ചത് സന്തോഷം, വളരെ സന്തോഷം.
1: ഓ, എനിക്കും തിരിച്ചു വളരെയധികം സന്തോഷമുണ്ട്.
0: ശരി ശരി, അപ്പം ചേച്ചി ചോദിച്ച പാട്ട് തീർച്ചയായിട്ടും പ്ലേ ചെയ്തു തരാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.

0: ഹലോ, പ്രീവിയത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: ഞാൻ കാശി സർ.
0: കാശി, കാശി എവിടെ നിന്ന് വിളിക്കുന്ന? കാലടി. ഓ, തിരുവനന്തപുരത്ത് തന്നെയാണ്. ഓക്കെ കാശി, എന്ത് ചെയ്യാ?
1: ഞാൻ പ്ലസ് വൺ.
0: പ്ലസ് വൺ?
1: പ്ലസ് വൺ.
0: ഓക്കെ, ഏതാ പഠിക്കാൻ പോകുന്നത്? പ്ലസ് വണ്ണിലേക്ക്?
1: കമ്പ്യൂട്ടർ സയൻസ്.
0: കമ്പ്യൂട്ടർ സയൻസ്, വാവ്, ഗുഡ്. വീട്ടിലാരൊക്കെ ഉണ്ട്?
1: അമ്മ, അച്ഛൻ, ചേച്ചി,
0: ആണോ? എല്ലാരും ഉണ്ട്, വലിയ ഫാമിലി. ഓക്കെ, അവരൊക്കെ എന്ത് ചെയ്യാ? അച്ഛൻ എന്ത് ചെയ്യാ?
1: അച്ഛൻ ഇവിടെ ബിസിനസ് ആണ്.
0: ആണോ? ശരി ശരി ശരി ശരി. ഇന്നിപ്പോ എന്താ പരിപാടി?
1: ഈ നമ്മളിപ്പോ ഒരു കൂട്ടാന്റെ വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുന്നു.
0: ക്ലാസ് ഒക്കെ തുടങ്ങാറായോ?
1: ആറാം
0: തീയതി തുടങ്ങും. ഓക്കെ, ശരി ശരി ശരി. ഓക്കെ, വളരെ സന്തോഷം വിളിച്ചത്. അപ്പൊ കാശിനാഥന് ഏത് പാട്ടാ വേണ്ടായിരുന്നു?
1: സെൽഫി പിള്ളേ.
0: സെൽഫി പിള്ളേ. ഓക്കെ, തമിഴ്. ഹൈഡ്രോഫോണിക് ഫ്രം കാലിഫോർണിയ. കണ്ടായിരുന്നില്ലേ പടം? ഇഷ്ടപ്പെട്ടായിരുന്നോ?
1: ചാട്ടന്റെ സിനിമ കണ്ടത് നമ്മൾ ഇതാണ്, സൈക്കിൾ എന്ന് പറഞ്ഞ സിനിമയിലാണ് ചാട്ടൻ ആദ്യം തൊട്ട് നമ്മൾ.
0: സൈക്കിളാണോ കണ്ടത്? ഓക്കെ.
1: വിനീതാത്തന്റെ കൂടെ അഭിനയിച്ച് നല്ല ഹിറ്റായിരുന്നു സിനിമ.
0: അതെ അതെ അതെ, സൈക്കിളൊക്കെ കണ്ടതിൽ വളരെ സന്തോഷം. ഇപ്പോഴും ഓർക്കുന്നതിൽ വളരെ സന്തോഷം.
1: കൊച്ചിലത്തെ ചാട്ട അഭിനയിച്ച മറ്റേ ഒളമ്പിയ
0: അന്തോണി. അതെ അതെ അതെ, എന്റെ ആദ്യത്തെ സിനിമയായിരുന്നു അത്. അതെ, താങ്ക് യു. വളരെ സന്തോഷം വിളിച്ചതിൽ. ഇനിയും വിളിക്കുക. കാശിനാഥ് ചോദിച്ച സെൽഫി പിള്ളേ എന്നുള്ള പാട്ട് പ്ലേ ചെയ്തുതരാം. ഓക്കെ, താങ്ക് യു.

0: ചലച്ചിത്ര നടൻ അരുൺകുമാർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: ഹലോ പ്രിയഗീതം പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: എന്റെ പേര് സുധീഷ് എന്നാണ്. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയ്ക്ക് അടുത്ത് ഞെക്കാട്.
1: ഓക്കെ സുധീഷ് ഏട്ടൻ, എന്ത് ചെയ്യാം?
2: ഡ്രൈവിംഗ് ഫീൽഡാണ്. പിന്നെ രണ്ടാമത് കെയർ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്നു. കെയർ ഹെൽത്തില് വർക്ക് ചെയ്യുന്നു.
1: ഓ ശരി ശരി ശരി. ഓക്കെ വീട്ടിലാരൊക്കെയുണ്ട്?
2: വീട്ടില് വൈഫ്, രണ്ട് മക്കള്, ഒരാള് പുറത്തു പോയി, നേഴ്സാണ്.
1: ആണോ? ഓ
2: മോളും ബിഎസ്സി നഴ്സിംഗിന് പഠിക്കുന്നു.
1: അടുത്താളും പുറത്തേക്ക് പോവോ?
2: പുറത്തേക്ക് പോവാനുള്ള
1: പ്ലാനാണ്.
2: എനിക്ക് അമരത്തിലെ അഴകെന്നുള്ള
1: മനസ്സിലായി. പിന്നെ ഈ പാട്ട് ആർക്കെങ്കിലും ആ പേര് തന്നെ. ഞാനിപ്പം ഒരു ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം ധനുഷ്കോടി എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ട് നടക്കുകയാണ്. കേട്ടിട്ടുണ്ടല്ലോ
2: അദ്ദേഹം. മോഹൻലാലിന്റെ ഒരുപാട് ഫിലിമിൽ, കുറെ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ്.
1: ആണോ? ശരി ശരി ശരി.
2: അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ടെലി ഫിലിമിലൊക്കെ ഇപ്പൊ അഭിനയിച്ചു.
1: ആണോ? അല്ല നിങ്ങള് നാട്ടുകാരാണ് ഇപ്പൊ വാഴയുടെ നായകന്മാരെല്ലാം. വർക്കലയിൽ നിന്നാണ് ഇപ്പൊ ഒരുപാട് ഒരുപാട് ആൾക്കാർ വന്നോണ്ടിരിക്കുക. വർക്കല ചിറയും കീഴ് ഭാഗത്തുനിന്നൊക്കെ ഒരുപാട് നായകന്മാർ വന്നോണ്ടിരിക്കുക സിനിമയില്. ജോമോൻ ജ്യോതിരൊക്കെ. അതെ അതെ, ജോമോൻ ജ്യോതിരും അങ്ങനെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും ഒരുപാട് ആക്ടേഴ്സും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് വർക്കല. ഞാൻ തിരുവനന്തപുരം തന്നെയാണ്. ഞാൻ പൂജപ്പുരയാണ് താമസം. എന്തായാലും വളരെ സന്തോഷം സുധീഷേട്ടാ, വിളിച്ചതിന് സന്തോഷം. ചേട്ടൻ ആവശ്യപ്പെട്ട അമരത്തിലെ പാട്ട് തീർച്ചയായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും.
2: ഓക്കെ,
1: താങ്ക് യു സോ മച്ച്.
2: ഓക്കെ.

0: ഹലോ, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: ഞാൻ ഭാസുര സജി, കരമന.
0: ആ, കരമന എവിടെയാ? ഞാൻ പൂജപ്രിയ താമസം.
1: അതെ, കരമന മേലാറന്നൂർ.
0: ആ, ശരി ശരി ശരി ശരി. എന്ത് ചെയ്യാ?
1: എനിക്ക് തോന്നിയില്ല.
0: ഓക്കെ, അപ്പൊ ഈ പ്രോഗ്രാം സ്ഥിരമായിട്ട് വിളിക്കാറുള്ളതാണോ?
1: വിളിക്കാറില്ല, ആദ്യമായിട്ടാണ്.
0: ആണോ? ഓക്കെ, വളരെ സന്തോഷം. ഞാൻ വന്ന ദിവസം തന്നെ ആദ്യമായിട്ട് വിളിച്ചത്.
1: ഓക്കെ, എനിക്ക് വളരെ സന്തോഷം. ഞാൻ രാവിലെ ആകാശവാണി അറിയിച്ച ഘട്ടത്തിൽ തന്നെ ഞാൻ ഓർത്ത് വിളിക്കണം. ഞാൻ ചേട്ടന്റെ അടുത്ത് പറഞ്ഞിരുന്നു, ചേട്ടാ ഒന്ന് വിളിക്കണം, എനിക്ക് ഭയങ്കര പരിപാടിയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു.
0: ഓക്കെ, വളരെ സന്തോഷം. വീട്ടില് വേറെ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് അച്ഛനും അമ്മയില്ല.
0: ഓക്കെ,
1: സഹോദരിമാരാണ് ഉള്ളത്.
0: ആ, ശരി ശരി ശരി. ഓക്കെ,
1: ചേട്ടന്റെ വീട്ടില് അമ്മയും രണ്ട് തെങ്ങന്മാരും.
0: ആണോ? ഓക്കെ ഓക്കെ, ശരി ശരി ശരി. ചേട്ടൻ എന്ത് ചെയ്യാ?
1: ചേട്ടനും വിദ്യാഭ്യാസ വകുപ്പില് ജോലി ചെയ്യാണ്.
0: ആണോ, വളരെ സന്തോഷം. അപ്പൊ ഏത് പാട്ടാ ചേച്ചിക്ക്?
1: അനുഭൂതി നിറയുന്ന മിഴികളിൽ നോക്കി, അങ്ങനെ തോന്നുന്നു.
0: അനുഭൂതി പൂക്കും നിൻമിഴികളിൽ നോക്കി, ചിത്ര ചേച്ചി പാടിയ പാട്ടല്ലേ? ആ, ഓക്കെ ഓക്കെ. ഉത്രം നക്ഷത്രം എന്ന സിനിമയിലുള്ള ചിത്ര ചേച്ചി പാടിയതാണ്. ചിത്ര ചേച്ചി രാജേഷ് കൂടെ പാടിയതാണ്. സണ്ണി സ്റ്റീഫനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആണോ? വളരെ സന്തോഷം. ഓക്കെ, അപ്പൊ ആ പാട്ട് എന്തായാലും പ്ലേ ചെയ്തു തരാം. ചേച്ചി പ്രിയ ഗീതത്തിലേക്ക് വിളിച്ചതിൽ വളരെ സന്തോഷം. താങ്ക് യു.
1: സംസാരിക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷം.
0: ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്.

0: ചലച്ചിത്ര നടൻ അരുൺകുമാർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: നമസ്കാരം.
1: നമസ്കാരം.
2: ബിന്ദു.
1: ബിന്ദു. ഓക്കെ. ബിന്ദു എവിടുന്നാ?
2: ഉണ്ണിക്കാട്.
1: ഉണ്ണിക്കാട്. അത് എവിടെ ആയിട്ടും?
2: ബാലരാമപുരം.
1: ഓക്കെ, ശരി ശരി. അപ്പൊ വീട്ടിലാരൊക്കെ ഉണ്ട്?
2: വീട്ടില് ഞാനും ഭർത്താവും മക്കള്.
1: ആണോ? ഓക്കെ. ഹസ്ബൻഡ് എന്ത് ചെയ്യാ?
2: മേസ്തിരി പണിയാ.
1: ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടോ?
2: ആ ചെയ്യുന്നു, കൈത്തറി നെയ്ത്താണ്.
1: ഓ, അത് കൊള്ളാലോ. പരമ്പരാഗത തൊഴിലാണോ അതോ പഠിച്ചു തരുത്തോ? വീട്ടില് വേറെയും ആൾക്കാരുണ്ടായിരുന്നു? ആണോ? ഓക്കെ, നൈസ് നൈസ്. അതിപ്പോഴും തുടർന്ന് വളരെ സന്തോഷം. പിന്നെ വീട്ടില് മക്കളൊക്കെ എന്ത് ചെയ്യാ?
2: മോൻ ജോലിക്ക് പോകുന്നുണ്ട്.
1: ആണോ? ഓക്കെ. ശരി ശരി ശരി. ഓക്കെ. അപ്പൊ ചേച്ചി ഏത് പാട്ടാ വേണ്ടേ?
2: മഴയത്ത്
1: മുമ്പേ
2: സ്റ്റുഡിയോ.
1: താങ്ക് യു, താങ്ക് യു.
2: ഓക്കെ.
1: വീട്ടില് അമ്മയുണ്ട്, എനിക്കൊരു അനിയത്തിയുണ്ട്, പിന്നെ ഞാനും വൈഫുമാണ്. അനിയത്തി കല്യാണം കഴിഞ്ഞു, ഒരു കുട്ടിയുണ്ട്. അവര് ട്രിവാൻഡ്രം തന്നെയാണ് താമസം. അതെ അതെ. വേറെ അവിടെ മഴയുണ്ടോ? ഓക്കെ, ശരി ശരി. എന്തായിരുന്നാലും വിളിച്ചത് സന്തോഷം ചേച്ചി. ഈ പാട്ട് ചേച്ചിക്ക് വേണ്ടി പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.
2: Thank you.

0: പ്രവീണ കുമാരി.
1: പ്രവീണ കുമാരി, ഓക്കെ. എവിടെ നിന്ന് വിളിക്കുന്നത്?
0: പിള്ളായണിക്കടുത്ത് പാലപ്പൂർ എന്ന സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത്.
1: ആണോ? ഓക്കെ, ശരി ശരി. പ്രവീണ ചേച്ചി എന്ത് ചെയ്യാ?
0: തൊഴിലുറപ്പ് ജോലിക്കൊക്കെ പോകും.
1: മഴ ആയതുകൊണ്ട് ഇന്നില്ലായിരിക്കും.
0: മെമ്പർ ആയിരുന്നു.
1: ആണോ?
0: മഴയുണ്ട്.
1: പഴയ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു. ആ ശരി ശരി, സന്തോഷം വിളിച്ചതിൽ. വീട്ടിലാരൊക്കെയുണ്ട്?
0: വീട്ടില് ഞാനും എന്റെ ഭർത്താവും മാത്രം.
1: സന്തോഷം. അപ്പൊ ചേച്ചി, പ്രവീണ ചേച്ചിക്ക് ഏത് പാട്ടാ വേണ്ടത്?
0: ശേഷാടനത്തില് കളി വീടിറങ്ങിയല്ലോ.
1: ആ ഓക്കെ, നല്ല പാട്ടാണ്. ചേച്ചി പാടൂ.
0: ഇല്ല,
1: പാട്ട് കേൾക്കാറേ ഉള്ളൂ. ഓക്കെ. അപ്പൊ റേഡിയോയുടെ സ്ഥിരം ശ്രോതാവാണോ?
0: റേഡിയോയുടെ സ്ഥിരം.
1: ആ ഓക്കെ, നൈസ്. ആ എപ്പോഴും റേഡിയോ കേൾക്കാറുണ്ട്.
0: എല്ലാ പരിപാടികളും വീട്ടിലുള്ളപ്പോഴും എല്ലാ പരിപാടികളും
1: കേൾക്കാറുണ്ട്.
0: എവിടെയാ താമസിക്കുന്നത്?
1: ഞാൻ പൂജപ്പുരയാ താമസം. അറിയാവോ?
0: തിരുവനന്തപുരം. ഇനി ഒരുപാട് സിനിമകള് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കും.
1: താങ്ക് യു സോ മച്ച് ചേച്ചി. വിളിച്ചതിൽ സന്തോഷം. സംസാരിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഓക്കെ.

0: ചലച്ചിത്ര നടൻ അരുൺകുമാർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
1: ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: രാധ.
1: രാധ. ഓക്കെ. ചേച്ചി എവിടുന്നാ വിളിക്കുന്നേ?
2: കാരേറ്റ്.
1: ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്?
2: വീട്ടില് ഇളയ മോനും ഭാര്യയും കുഞ്ഞും ഞാനും.
1: അവരൊക്കെ എന്ത് ചെയ്യാ?
2: അവരൊക്കെ ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. മൂന്നി പഠിക്കുന്നു.
1: മൂന്നി പഠിക്കുന്നു. ഓ ശരി ശരി ശരി. വളരെ സന്തോഷം. വിളിച്ചത് ചേച്ചി, ഏത് പാട്ടാ വേണ്ടിയിരുന്നേ?
2: ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മേയുന്ന തിരുമിറ്റത്തെത്തുവാൻ മോഹം.
1: ഓ, ചില്ലെന്ന സിനിമയിലുള്ള പാട്ട്. നല്ല പാട്ടാ. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണോ അത്? അതാണ്. എന്തായിരുന്നാലും വീട്ടിലെല്ലാരോടും അന്വേഷണം പറയാ.
2: താങ്ക് യു,
1: താങ്ക് യു, താങ്ക് യു.

0: ഹലോ
1: ഹലോ, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?
0: ആ, ഇത് അരൂർ പറയുന്ന രാധികയാണ് വിളിക്കുന്നത്.
1: രാധിക
0: ഹൗസ് വൈഫ് ആണ്.
1: ഹൗസ് വൈഫ് ആണ്.
0: മക്കളുണ്ട്, രാഹുല്, ജിജി.
1: ഓക്കെ.
0: ആ, ഞാൻ പാഠസ്തു ഒക്കെ കണ്ടായിരുന്നു.
1: കണ്ടായിരുന്നു. ഓക്കെ, ഇഷ്ടപ്പെട്ടായിരുന്നോ?
0: ആ, ഇഷ്ടപ്പെട്ടായിരുന്നു.
1: ശരി ശരി ശരി ശരി ശരി. ഓക്കെ,
0: പുതിയ സിനിമ ഏതാണ് സർ?
1: പുതിയ, ഞാനിപ്പം ധനുഷ് കോടി എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ടിലാണ്. പിന്നെ കൂടാതെ ഒരു വെബ് സീരീസ് ചെയ്തായിരുന്നു, ആങ്സൈറ്റി അശോക് എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ചെയ്തായിരുന്നു. രണ്ടുമാണ് എന്റെ ഇമ്മീഡിയറ്റ് പ്രോജക്റ്റുകൾ. ആണോ? ഒളിമ്പ്യൻ അന്തോണി യാദവ്. ഓക്കെ ഓക്കെ, വളരെ സന്തോഷം. ചെറുപ്പം മുതലേ കാണുന്നതാണല്ലേ. ഓക്കെ, ഇപ്പൊ ഏത് പാട്ടാ ചേച്ചി വേണ്ടത്?
0: ആവശ്യപ്പെടുന്ന പാട്ട്.
1: ഏത് പാട്ടാ?
0: പാട്ടായാലും
1: എല്ലാ പാട്ടും ഇഷ്ടമാണ്.
0: ശരി,
1: ഓക്കെ, ശരി. എന്നാ പിന്നെ ഞാൻ വാഴ ടൂലൊരു നല്ലൊരു പാട്ട് വെച്ചുതരാം.
0: ഓക്കെ,
1: താങ്ക് യു സോ മച്ച്.

ചലച്ചിത്ര നടൻ അരുൺകുമാർ അവതരിപ്പിച്ച ഹലോ പ്രിയഗീതം സമാപിച്ചു. നിർവഹണം എം കെ ടി. നിർവഹണ സഹായം ഷിബിന അൻവർ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: പോലീസ്?
3: മിസ് സീമ?
2: അതെ.
3: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
2: എന്തിന്? പക്ഷെ ഞാൻ
3: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
2: ഡിജിറ്റൽ അറസ്റ്റ്?
3: 100,000 തന്നാൽ വിട്ടേക്കാം.
2: ഇത്രയും പൈസയോ?
3: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
2: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
3: അയ്യോ,
2: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
4: ഹലോ മമ്മ.
2: ഹായ്.
5: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോ ചിന്ത എസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495563621, 9496596321. വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കൈതപ്രം എഴുതി, ജെയ്ക്സ് ബിജോയ് സംഗീതം നൽകി. വിശാൽ മിശ്ര, ആവണി മൽഹർ എന്നിവർ ചേർന്ന് പാടിയത് ചിത്രം പള്ളിച്ചട്ടമ്പി.

0: ചലച്ചിത്രഗാനം സമാപിച്ചു.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: സമയം 10 മണി. ആകാശവാണി. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് കുറച്ചു നാളുകളായി നാം വളരെ ഉത്കണ്ഠയോടെ ശ്രദ്ധിക്കുന്ന ഒരു രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. ഈ രോഗത്തിന്റെ വ്യാപനത്തെക്കുറിച്ചും അതിന്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. അമീബിക് മസ്തിഷ്ക ജ്വരം നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് കൂടുതൽ കാണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഈ രോഗത്തിൽ അല്ലെങ്കിൽ രോഗവ്യാപനത്തിൽ

0: ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ടോ? അതിനെക്കുറിച്ച് എന്താണ് മാഡത്തിന് പറയാനുള്ളത്?
1: അതായത് നമുക്ക് മസ്തിഷ്ക ജ്വരം, അതായത് തലച്ചോറിനെ ബാധിക്കുന്ന അണുബാധ, തലച്ചോറിനെയോ അതിന്റെ ആവരണത്തെയോ ബാധിക്കുന്ന അണുബാധയാണ് നമ്മൾ മസ്തിഷ്ക ജ്വരം എന്ന് പറയുക. അത് പനി, തലവേദന, ഛർദ്ദൽ തുടങ്ങിയ ലക്ഷണങ്ങളോടെ കാണപ്പെടും. അപ്പോൾ ഇതിനുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ, അതായത് നമ്മുടെ തലച്ചോറിന് ചുറ്റുമുള്ള ആവരണത്തിനകത്ത് നിന്നുള്ള ദ്രാവകം കുത്തിയെടുത്തുള്ള പരിശോധന, നമ്മുടെ ശരീരത്തിന്റെ നടുഭാഗത്ത് നിന്നുമാണ് ഈ ദ്രാവകം കുത്തിയെടുത്ത് പരിശോധിക്കുന്നത്. ഈ ദ്രാവകത്തിലെ പരിശോധന പലതരത്തിൽ, ബാക്ടീരിയയാണോ, വൈറസ് ആണോ, ഫംഗസ് ആണോ, ടി ബി ആണോ, ഇതെല്ലാം അറിയാനുള്ള പല വിധത്തിലുള്ള പരിശോധനകളുണ്ട്. കൾച്ചർ മുതൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് PCR ടെസ്റ്റ് കഴിഞ്ഞൊരു 10 വർഷത്തിനപ്പുറം നമുക്ക് അതും ലഭ്യമാണ്. പക്ഷേ ഇതിൽ എത്ര തന്നെ നോക്കിയാലും, നമ്മൾ PCR ടെസ്റ്റ് വരെ നോക്കിയാലും, ഒരു 30% ആൾക്കാരിൽ മാത്രമേ, ഒരു 25 മുതൽ 30% ആൾക്കാരിൽ മാത്രമേ ഈ അണുബാധ ഉണ്ടാക്കുന്ന അണു ഏതാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ. അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലും അത്ര തന്നെ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. ഒരു സാധാരണ രക്തപരിശോധന പോലെയോ, അല്ലെങ്കിൽ ഒരു മൂത്രത്തിൽ അണുബാധ ഉണ്ടാകുമ്പോൾ ഉള്ള പരിശോധന പോലെയോ, ഒരു കഫ പരിശോധന പോലെയോ അത്ര എളുപ്പം അണു ഈ സ്രവത്തിൽ നമുക്ക് കിട്ടാറുണ്ടായിരുന്നില്ല. ഈ 30% മാത്രമായിരുന്നു നമുക്ക് ആകെ കിട്ടിയിരുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ നമ്മുടെ ഗൈഡ് ലൈൻസ് ചേഞ്ച് ചെയ്തപ്പോൾ, ആരെയൊക്കെ അമീബയ്ക്ക് ടെസ്റ്റ് ചെയ്യണം എന്നുള്ള ഗൈഡ് ലൈൻസ് ചേഞ്ച് ചെയ്തപ്പോൾ, എല്ലാ രീതിയിലും ഈ തലച്ചോറിന്റെ അണുബാധയുമായിട്ട് വരുന്ന എല്ലാ രോഗികളുടെയും സ്രവം അമീബ പരിശോധിക്കണം എന്നുള്ള നയം നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ വന്നു. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ ഈ സ്രവത്തിനെ വെറ്റ് മൗണ്ട്, അതായത് മൈക്രോസ്കോപ്പിലൂടെ ഫ്രഷ് ആയിട്ടുള്ള സാമ്പിൾ നോക്കുന്ന വെറ്റ് മൗണ്ട് പരിശോധനയും, പിന്നെ ഈ വർഷം മാർച്ച് മുതൽ തിരുവനന്തപുരത്ത് നമ്മുടെ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബിൽ PCR പരിശോധനയും നിലവിൽ വന്നു. അതോടുകൂടി നമുക്ക് കൂടുതൽ ഈ സ്രവത്തിലെ അമീബയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിഞ്ഞു. ഈ PCR ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ പ്രൈവറ്റ് ലാബുകളിൽ പോലും ലഭ്യമായിട്ടുള്ള ഒന്നല്ല. രാജ്യത്ത് തന്നെ 2-3 സ്ഥലങ്ങളിൽ മാത്രമാണ് ഇതുള്ളത്. വളരെ അപൂർവമായിട്ടാണ് ഒരു പ്രൈവറ്റ് ലാബ്സിൽ പോലും ഇത് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം അത്യപൂർവമായിട്ടുള്ള ടെസ്റ്റ് നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിൽ തന്നെ ചെയ്യാനുള്ള സൗകര്യം നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം നമ്മുടേതാണെന്ന് തന്നെ പറയാം. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് നമുക്കിത് അക്യാൻതമീബയാണോ അതോ നെഗ്ലേറിയയാണോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു തുടങ്ങിയത്. മാത്രമല്ല, നമ്മുടെ തിരുവനന്തപുരം കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലെ മൈക്രോബയോളജി വിഭാഗവും വളരെ ശക്തമായി തന്നെ, വളരെ സ്ട്രോങ് ആയി തന്നെ ഇത് കണ്ടെത്താൻ പ്രാപ്തരാണ്. അങ്ങനെ നമുക്ക് കൂടുതൽ ഇത്തരം അണുബാധകൾ ഇതാണ്, അമീബയാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. മുമ്പ് നമുക്ക് 70% ആൾക്കാരിൽ അണു ഏതാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അന്ന് നമ്മൾ ബാക്ടീരിയയ്ക്കും വൈറസിനും എല്ലാം ചേർന്ന ഒരു സംയോജനമാണ് തലച്ചോറിലെ അണുബാധയ്ക്ക് ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മൾ ചെയ്തിരുന്നത്. പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാത്തപ്പോൾ TBയുടെ ചികിത്സയും ചെയ്യേണ്ടി വരുമായിരുന്നു. TBയുടെ അണു എപ്പോഴും കിട്ടണം എന്നില്ല. പക്ഷെ ഈ പല മരുന്നുകളും അമീബയ്ക്കെതിരെയും വർക്ക് ചെയ്യുമെന്നുള്ളതിന് കുറെ പേർ രക്ഷപ്പെടുമായിരുന്നു. പിന്നെ കൃത്യമായ ചികിത്സ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അണുബാധയുള്ള, മസ്തിഷ്കത്തിന്റെ അണുബാധയുള്ള 50% ആൾക്കാർ മരണപ്പെടുകയും ചെയ്യും. അപ്പൊ ഇവരിലും പലപ്പോഴും നമുക്ക് കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് അന്ന് അറിയാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ലഭ്യമായ ഈ മെച്ചപ്പെട്ട ടെസ്റ്റിംഗ് സൗകര്യങ്ങളിലൂടെയും, കൃത്യമായിട്ട് എല്ലാ ഈ അണുബാധ, മസ്തിഷ്ക അണുബാധ ഉള്ളവർക്കും അമീബ ടെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു നിയമം പോലും നമ്മുടെ നാട്ടിൽ വന്നതോടുകൂടി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. കൃത്യമായ ടെസ്റ്റിംഗ് സ്ട്രാറ്റജിയിലൂടെ അത് നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനവും നമ്മുടേതാണ്. അങ്ങനെ നമുക്ക് ഇതിന്റെ കാരണം കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷെ മുൻ വർഷങ്ങളെക്കാൾ കൂടുതൽ മസ്തിഷ്ക അണുബാധ വന്നിട്ടുള്ളവരുടെ എണ്ണം വർദ്ധിച്ചതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ല. പക്ഷേ കാരണം കണ്ടെത്താൻ കഴിയുന്നുണ്ട്, കൃത്യമായ ചികിത്സ കൃത്യസമയത്ത് നൽകാനും കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വർദ്ധിച്ചു വരുന്നു എന്ന് നമ്മൾ പത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. കൃത്യമായ കാരണം കണ്ടെത്തി കൃത്യമായ സമയത്ത് ചികിത്സ നൽകി കൂടുതൽ രോഗികൾക്ക് രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ശരിക്കും ആശ്വാസകരമായിട്ടുള്ള കാര്യം.
0: ഇനി പ്രധാനമായും അറിയേണ്ടത് ഈ രോഗത്തിന്റെ പകർച്ച എങ്ങനെ എന്നുള്ളതാണ്. അതിനെ കുറിച്ചൊന്ന് പറയാമോ മാഡം?
1: പകർച്ചാ രീതിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനം, ഒന്ന്, മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരസുഖമല്ല. 2, മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരസുഖവുമല്ല. മൃഗങ്ങളിലും ഈ അമീബകൾ പലതും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇവയൊന്നും തന്നെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലോട്ടോ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലോട്ടോ വരുന്നതല്ല. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമ്മൾ എപ്പോഴും മീഡിയയിൽ ഇപ്പൊ കേൾക്കുന്നതുമായിട്ടുള്ളത്, പ്രധാനമായിട്ട് കെട്ടിക്കിടക്കുന്ന വെള്ളം, അത് അശുദ്ധമായിട്ടുള്ള വെള്ളമായിരിക്കാം. നമ്മൾ എവിടെയായാലും വെള്ളം കെട്ടിക്കിടന്നാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ പായൽ വരുന്നതായിട്ട് നമുക്കറിയില്ലേ. അപ്പൊ അങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളം, പ്രത്യേകിച്ചും കുറച്ച് ചൂട് കൂടെയുള്ള, നമ്മുടെ സംസ്ഥാനത്ത് ഒരു 25 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് ആണല്ലോ പൊതുവെയുള്ള താപനില. അപ്പൊ ആ താപനില പ്രത്യേകിച്ചും നെഗ്ലേറിയ പോലെയുള്ള അമീബയ്ക്ക് വളരാൻ കൂടുതൽ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നതും നമ്മൾ സ്വിമ്മിംഗ് പൂൾസിലോ അല്ലെങ്കിൽ തീം പാർക്കിലോ പോകുമ്പോഴും കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്യാത്ത രീതിയിലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ മുങ്ങിക്കുളിക്കുമ്പോൾ നമ്മുടെ മൂക്കിലൂടെ ഈ അശുദ്ധജലത്തിലൂടെ അമീബ നമ്മുടെ തലച്ചോറിലേക്ക് പ്രവേശിക്കാം. അതായത് നമ്മുടെ തലയോട്ടിയ നമ്മുടെ മൂക്കിന്റെ മുകളിൽ ഒരു നേർത്ത ഒരു പാളിയുണ്ട്, ക്രിബ്രിഫോം പ്ലേറ്റ്. പ്രത്യേകിച്ചും കുട്ടികളിൽ അത് നല്ല രീതിയിൽ വികസിച്ചിട്ടുണ്ടാവില്ല, അവിടെ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ചില ENT സർജറികളൊക്കെ ചെയ്തിട്ടുള്ള ചിലരിൽ, എല്ലാവർക്കും അല്ല, ചിലതരം ENT സർജറീസ് ചെയ്തുള്ളവർക്ക് തലച്ചോറിന് തലയോട്ടിക്ക് മുഖത്ത് ആക്സിഡന്റൊക്കെ പറ്റി മൂക്കിനൊക്കെ പരിക്ക് പറ്റിയവരിലെല്ലാം ആ സുഷിരങ്ങളിലൂടെ ഈ അമീബ എളുപ്പത്തിൽ ഞരമ്പിലൂടെ നമ്മുടെ തലച്ചോറിലോട്ട് പ്രവേശിക്കാം. അതാണ് നമുക്ക് ഏറ്റവും കോമൺ, ഏറ്റവും സാധാരണയായിട്ട് അറിയാവുന്നതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും നമുക്ക് ഏറ്റവും പ്രിവെന്റ് ചെയ്യാനും തടയാനും കഴിയാവുന്ന ഒരു മാർഗം ഇതാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലുള്ള, അതുപോലെ മൂക്ക് വെള്ളം വെച്ച് വലിച്ച് കഴുകുന്നവരുണ്ട് ചിലർ, അത് മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കും അല്ലാതെയും മൂക്ക് വെള്ളം വലിച്ചു കയറ്റി കഴുകുന്നതും ഒഴിവാക്കേണ്ടതാണ് അശുദ്ധമായിട്ടുള്ള ജലം ഉപയോഗിച്ച്. രണ്ടാമത്തൊരു കാര്യം, മുറിവുകൾ നമ്മൾ കഴുകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അപ്പൊ കിട്ടുന്ന വെള്ളം ഉപയോഗിച്ച് കഴുകും. പക്ഷേ ഈ മുറിവുകളിലും ഇത്തരം വെള്ളം കോണ്ടാക്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ മുറിവുള്ള കാലമായിട്ട് നമ്മൾ ചെളിയിലൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിലും ആ മുറിവിലൂടെ അമീബ നമ്മുടെ രക്തത്തിലേക്ക് പ്രവേശിച്ച് ഇതുണ്ടാക്കാം. മറ്റൊന്ന്, ഒരുപാട് പൊടിപടലങ്ങൾ ഉള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ AC യുടെ വെന്റിനടുത്തെല്ലാം വർക്ക് ചെയ്യുമ്പോൾ ആ സമയത്തെ അമീബയുടെ സിസ്റ്റം എല്ലാം ശ്വസനത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പോകാം. ഈ സിസ്റ്റ് രൂപത്തിലുള്ള അമീബ അതൊരു ചെറിയ തോട് പോലെയുള്ളതാണ്. ആ തോട് പൊട്ടിച്ച് അത് എപ്പോ വേണമെങ്കിലും ഈ അമീബ ആക്റ്റീവ് ആകാം. അത് കൂടുതൽ ആ നിർജീവമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് സജീവമായി രക്തത്തിലൂടെ കലർന്ന് നമ്മുടെ, പ്രധാനമായിട്ടും തലച്ചോറാണ് അമീബയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അവയവം, അവിടേക്കാണ് കൂടുതൽ അണുബാധ ഉണ്ടാക്കുക. ഈ മൂന്ന് രീതിയിലാണ് പ്രധാനമായിട്ടും അമീബ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതും രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത്.
0: മാഡം, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
1: നമ്മൾക്ക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷണം ജ്വരം അഥവാ പനി തന്നെയാണ്. ഒന്ന്, പ്രധാനപ്പെട്ട പനി ഉണ്ടാകാം. പക്ഷേ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് പനി ഇല്ലാതെയും മസ്തിഷ്ക സംബന്ധമായിട്ടുള്ള മറ്റു പല അസുഖങ്ങളുമായിട്ട് ഈ രോഗികൾ വരുന്നുണ്ട്. മറ്റൊന്ന്, തലവേദന. ഇപ്പൊ മുൻപ് തലവേദന ഉണ്ടായിരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മുമ്പുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള അതികഠിനമായ തീവ്രമായ, ഒരുപക്ഷെ ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കടുത്ത തലവേദന, അതിനോടൊത്ത് ഓക്കാനമുണ്ടാകാം, ഛർദിലുണ്ടാകാം, കഴുത്തിന് വേദന, കഴുത്ത് തിരിക്കുമ്പോഴുള്ള മസിലിനൊരു പിടുത്തം, അത് ഈ തലച്ചോറിന്റെ ആവരണത്തിൽ പഴുപ്പ് വരുമ്പോൾ ഉള്ള ഒരു ആദ്യ ലക്ഷണങ്ങളിൽ ഒന്നാണ്. മറ്റൊന്ന്, വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ കണ്ണ് പുളിക്കുന്ന പോലെ തോന്നുക, ചെവി വളരെ അസ്വസ്ഥത അനുഭവപ്പെടുക. തലച്ചോറില് കൂടുതൽ അണുബാധ കൂടുതൽ തീവ്രമാകുമ്പോൾ സംസാരത്തിന് കുഴച്ചിൽ, മയക്കം, ബോധക്ഷയം, ജന്നി തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാവും. കുറച്ചുകൂടെ കൂടുന്നൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ പലപ്പോഴും അബോധാവസ്ഥയും കൈകാലുകളുടെ പേശി ചലനക്കുറവും അങ്ങനെയുള്ള ലക്ഷണങ്ങളുമായിട്ടും ഇത്തരം രോഗികൾ വരാറുണ്ട്. ചിലർക്ക് തലച്ചോറിനകത്തെ മർദ്ദം, പ്രഷർ കൂടുന്ന ലക്ഷണമായിട്ടാണ് വരിക. ഇവർ പലപ്പോഴും രണ്ടായിട്ട് കാണുന്നത് പോലെയും ചെവിക്കുള്ളിൽ മൂളൽ, മുഴക്കം, പെട്ടെന്ന് ചിലപ്പോൾ കാഴ്ച മങ്ങുന്ന പോലുള്ള ലക്ഷണങ്ങൾ, ഇത്തരം രോഗലക്ഷണങ്ങളുമായിട്ടും ഈ രോഗികൾ വരാറുണ്ട്. അപ്പൊ മുൻപില്ലാത്ത രീതിയിലുള്ള പുതിയൊരു തരത്തിലുള്ള തലവേദന കഠിനമായിട്ട് വരികയാണ്, ഉറക്കം പോലും പറ്റാത്ത രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ, ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഡോക്ടറെ കണ്ട് വേണ്ട പരിശോധനകൾ ചെയ്യണം.
0: മാഡം, ഈ രോഗത്തിന് കൃത്യമായ ചികിത്സയുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് ഒന്ന് പറയാമോ?
1: അതായത് നമുക്ക് ഏതൊരു രോഗത്തിനും ചികിത്സാ രീതി എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെരിമെന്റൽ ട്രയൽസ് എന്നൊക്കെ പറയും, റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ, അതൊക്കെയാണ് ഏറ്റവും തെളിവ് എന്ന് പറയുന്നത്. പക്ഷെ ഈ അമീബിക് മെനിംഗോ എൻസഫലൈറ്റിസ് ഒന്നും അങ്ങനെ നമുക്ക് പരീക്ഷണാടിസ്ഥാനത്തിലൊരു റാൻഡമൈസ് കൺട്രോൾ ട്രയൽ ഒന്നും നടത്താൻ കഴിയുന്ന ഒരു രോഗമല്ല, അത് ലോകത്ത് ഒരിടത്തും അങ്ങനെയല്ല. അപ്പൊ നമുക്ക് ഉള്ള തെളിവുകൾ ലോകത്ത് എമ്പാടും ഉള്ള പല കേസ് റിപ്പോർട്ട്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ള എവിഡൻസ്, ആ തെളിവുകൾ വെച്ച് ഓരോ രോഗികൾക്കും ഏതായിരിക്കും ഏറ്റവും പ്രയോജനപ്പെട്ടിട്ടുള്ള മരുന്നുകൾ എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള 4 മരുന്നുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്, നമ്മുടെ നാട്ടിലും ലഭ്യമാണ്. അത് വെച്ചാണ് ഒരു സെഫ്ട്രാക്സോൺ, അസിത്രോമൈസിൻ, ഡോക്സിസൈക്ലിൻ, ഫ്ലൂക്കണസോൾ, അങ്ങനെ ചിലതരം മരുന്നുകളുണ്ട്. ഇവയുടെ ഒരു സംയോജനമാണ് മിക്ക രോഗികൾക്ക് നമ്മൾ ഉപയോഗിച്ചു വരിക. പിന്നെ ഈ PCR പരിശോധനയിൽ നമുക്ക് ഏത് തരം അമീബയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അതിനും നെഗ്ലേറിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അക്കാന്തമീബിയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മരുന്നുകൾ, ഒരു എക്സ്ട്രാ മരുന്നും അഡീഷണൽ ആയിട്ട് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. പിന്നെ വേണ്ടത് രോഗിക്ക് സപ്പോർട്ടീവ് കെയർ ആണ്, അല്ലെങ്കിൽ ആ രോഗലക്ഷണം അനുസരിച്ച്. ഉദാഹരണത്തിന് അപസ്മാരം ഉണ്ടെന്നുണ്ടെങ്കിൽ ജന്നി വരാതിരിക്കാനുള്ള മരുന്ന്, തലച്ചോറിലെ മർദ്ദം കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാനുള്ള മരുന്ന്, തലച്ചോറിലെ ആവരണത്തിലെ നീര് കുറയ്ക്കാനുള്ള മരുന്ന്. ഇത് ഓരോ

0: ലക്ഷണങ്ങൾ അനുസരിച്ചുള്ള മറ്റ് കെയർ വേണ്ടി വരും. അപ്പൊ അബോധാവസ്ഥയിലേക്ക് പോവുകയോ ജനി വരികയോ ഒക്കെ ചെയ്യുന്ന ഒരു രോഗിയാണെങ്കിൽ നമുക്ക് അവർക്ക് ഒരു ICU കെയർ വേണ്ടി വന്നേക്കാം. ചിലപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായം വേണ്ടി വന്നേക്കാം. ഇപ്പൊ തലച്ചോറിനകത്ത് പഴുപ്പ് കെട്ടിക്കിടക്കുകയോ അല്ലെങ്കിൽ തലച്ചോറിലെ മർദ്ദം മരുന്നുകളോട് പ്രതികരിക്കാത്ത രീതിയിൽ ഉയർന്നു നിൽക്കുകയോ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ന്യൂറോ സർജറിയും വേണ്ടി വന്നേക്കാം. ആ പഴുപ്പെടുത്ത് കളയാനോ അല്ലെങ്കിൽ പ്രഷർ കുറയ്ക്കാനോ ഉള്ള സർജറിയും ചില രോഗികൾക്ക് വേണ്ടി വരും.
1: മേഡം, നമുക്ക് എങ്ങനെയാണ് ഈ രോഗത്തെ പ്രതിരോധിക്കുവാനാവുക?
0: നമുക്ക് പ്രതിരോധിക്കാൻ ഏറ്റവും നന്നായിട്ട് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊന്നും തല മുങ്ങി കുളിക്കുകയോ അല്ലെങ്കിൽ അശുദ്ധമായ വെള്ളം നമ്മുടെ മൂക്കിലേക്ക് വലിച്ചു കയറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ശുദ്ധമായിട്ടുള്ള ജലം എപ്പോഴും നമ്മുടെ എല്ലാ ജലസ്രോതസ്സുകളും ശുദ്ധമായി സൂക്ഷിക്കണം. രണ്ടാമത്തേത് മുറിവുകളൊക്കെ കഴുകുമ്പോൾ അല്ലെങ്കിൽ മുറിവുള്ള കാലുമായിട്ട് നമ്മൾ ചെളിയിലും അഴുക്ക് വെള്ളത്തിൽ ചവിട്ടാതിരിക്കും. മുറിവുകളിലൂടെ പെട്ടെന്ന് അത് പ്രത്യേകിച്ചും രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരിൽ അത് അമീബ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വഴിയാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ.
1: മേഡം, നമ്മുടെ ജലസ്രോതസ്സുകൾ ശുദ്ധിയായി സൂക്ഷിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത ഈ രോഗത്തെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിലില്ലേ? അതിനെ കുറിച്ച് എന്താണ് മേഡത്തിന് പറയാനുള്ളത്?
0: നമുക്ക് എവിടെയായാലും ജലത്തിൽ അമീബയും മറ്റ് ജീവികളും ഉണ്ടാകും. അത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഈ ജലസ്രോതസ്സുകൾ ശുദ്ധമായിട്ട് സൂക്ഷിക്കുക. നമ്മൾ ചിലരിൽ കണ്ടത് വീട്ടില് കിണറ്റില് മീൻ വളർത്തുന്നവരുണ്ട്. അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. മീൻ വളർത്തുമ്പോൾ അതിൽ അമീബ പോലുള്ള സൂക്ഷ്മജീവികൾ പെറ്റ് പെരുകാനുള്ള സാധ്യത കൂടുകയാണ്. പിന്നെ മീൻ വളർത്തുന്നു എന്ന് പറഞ്ഞ് ക്ലോറിനേറ്റ് ചെയ്യാതിരിക്കും, മീൻ ചത്തുപോകുന്ന അത് ഒഴിവാക്കണം. അതുപോലെ സെപ്റ്റിക് ടാങ്ക് എല്ലാം ഇതിനടുത്തായിട്ട് കിണറിനടുത്തുണ്ടെങ്കിൽ അത് മാറ്റി സ്ഥാപിക്കാൻ നോക്കുക. അങ്ങനെയുള്ള രീതിയിൽ ഈ കിണറിലെ വെള്ളം മലിനമാകാതെ സൂക്ഷിക്കണം. കൃത്യസമയത്ത് ആരോഗ്യ പ്രവർത്തകർ പറയുന്നതനുസരിച്ച് ക്ലോറിനേഷൻ ചെയ്യണം. അതുപോലെ പല വീടുകളിലും ഈ വെള്ളം സൂക്ഷിക്കുന്ന ടാങ്കുകളുണ്ട്. ആ ജലസംഭരണികൾക്കുള്ളിലും അമീബ ഉണ്ടാകാം. അമീബ എന്നല്ല, പായൽ ഉണ്ടാകും, സ്വാഭാവികമാണ്. വെള്ളം എവിടെ കെട്ടിക്കിടന്നാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ പായൽ ഉണ്ടാകും. അപ്പൊ ഈ ജലസംഭരണികൾ നമ്മൾ കൃത്യമായി സൂക്ഷിക്കണം. ഇനി അമീബ എന്നുള്ളത് നമ്മുടെ നാട്ടിൽ മാത്രമുള്ള ഒരു സംഗതി അല്ല, ഇത് ലോകമെമ്പാടും ഉള്ളത് തന്നെയാണ്. നമ്മുടെ നാട്ടിലെ ടെസ്റ്റിംഗ് ഇംപ്രൂവ് ചെയ്തതുകൊണ്ട് മാത്രമാണ് നമുക്കിത് കൃത്യമായി നേരത്തെ കണ്ടെത്താൻ കഴിയുന്നത്. ഇത് പല രോഗികളല്ല, ആരോഗ്യമായിട്ടിരിക്കുന്ന സാധാരണ മനുഷ്യരിലുള്ള ആന്റിബോഡി ടെസ്റ്റിംഗ് ഉണ്ട്. നമ്മുടെ ശരീരത്തിനുള്ളിൽ ഏതെങ്കിലും അമീബയാവട്ടെ, ബാക്ടീരിയ ആവട്ടെ, ഇവയൊക്കെ പ്രവേശിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള സീറോ പ്രിവലൻസ് സ്റ്റഡീസ്, ഇത് വിദേശ രാജ്യങ്ങളിൽ നടത്തിയിട്ടുള്ളവയാണ്. കഴിഞ്ഞ വർഷം ടെക്സസിൽ നടത്തിയിരുന്നു, US UKയിലും ഒക്കെ നടത്തി, ഓസ്ട്രേലിയയിലും എല്ലാം നടത്തിയിട്ടുള്ളതാണ്. അപ്പൊ ഇതിലെല്ലാം കണ്ടെത്തിയിട്ടുള്ളത് സാധാരണ മനുഷ്യരിൽ പോലും 90% ആൾക്കാരിലും നെഗ്ലേറിയയുടെ വന്നു പോയതിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ അക്കാദമിയോ 95% ആൾക്കാരിലും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അതായത് നമ്മൾ എല്ലായിടത്തും ഉള്ള ഒരു സൂക്ഷ്മജീവി തന്നെയാണിത്. അത്രത്തോളം ഭയക്കേണ്ട ഒരു കാര്യമല്ല. പക്ഷെ നമ്മുടെ ജലസ്രോതസ്സുകളെല്ലാം മലിനമാകാതെ ശുദ്ധമായി സൂക്ഷിക്കണം. അതാണ് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം. ലക്ഷണങ്ങൾ കണ്ട എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ സേവനം തേടുകയും വേണം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി

രാഗാമൃതത്തിൽ ഇന്ന് എൻ വി നാരായണ ഭാഗവതർ പാടിയ കൃതികൾ കേൾക്കാം. ആദ്യം ശംഭോ എന്നാരംഭിക്കുന്നു രാഗം. ശങ്കരാഭരണം രൂപകതാളം. ത്യാഗരാജസ്വാമികൾ കൃതി.

അടുത്തതായി ഹരികേശ് നെല്ലൂർ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ രചിച്ച കൗസ്തുഭ എന്നാരംഭിക്കുന്നു രാഗം കർണാടക കാപ്പി മിശ്രജാപ്പ് താളം.

കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര ഏഴാം ഭാഗം. രചന സി റഹീം. കാട്ടുതാറാവുകൾ.

ഗ്രാമസൗന്ദര്യത്തിന്റെ ഭാഗമായി കാണാവുന്ന പക്ഷികളാണ് കാട്ടുതാറാവുകൾ. കാട്ടുതാറാവുകൾ ചുറ്റിത്തിരിയുന്ന വയലേലകളും കായൽ പ്രദേശങ്ങളും ആരിലും സന്തോഷം കോരി നിറയ്ക്കും. കേരളത്തിന്റെ പല ഭാഗത്തും ഇവയെ ധാരാളമായി കണ്ടുവരാറുണ്ട്. ഇവിടെ കണ്ടുവരാറുള്ള കാട്ടുതാറാവുകളിൽ പലതും വിരുന്നുകാരായി വന്നുപോകുന്നവരാണ്. ശിശിരകാലത്താണ് ഇവയുടെ കൂട്ടത്തോടെയുള്ള വരവ്. പകൽനേരം ഏതെങ്കിലും ജലാശയങ്ങളിൽ വിശ്രമിച്ച ശേഷം സന്ധ്യയോടെ ഇര തേടി ഇറങ്ങുന്നതാണ് ഇവയുടെ രീതി. നൂറുകണക്കിന് കാട്ടുതാറാവ്

0: അവൾ അസ്ത്രം ഏതുവിട്ടതുപോലെ ഇരമ്പലോടെ ആകാശത്തൂടെ പറന്നു പോകുന്ന കാഴ്ച നയനമനോഹരമാണ്. സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയാണ് ദേശാടകരായ കാട്ടുതാറാവുകളെ ഇവിടെ കാണാനാവുക.
1: തിരമാല പോലെയോ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വി എന്ന അക്ഷരത്തിന്റെ ആകൃതിയിലോ ആകും ഇവ കൂട്ടമായി പറക്കുക. അങ്ങനെ പറക്കുമ്പോൾ അവ കൊച്ചുവർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അവ പാടുകയായിരിക്കും. ഈ പാട്ട് ശ്രദ്ധിച്ചിട്ട് ഇവ ഏത് ജാതിയാണെന്ന് നിർണയിക്കാനാകും. എന്തായാലും അന്തിമയങ്ങുന്ന നേരത്ത് വീടിന്റെ മുകളിലൂടെ കൂട്ടം കൂട്ടമായി ചിലച്ചുകൊണ്ട് കാട്ടുതാറാവുകൾ പറന്നുപോകുന്നത് കാണാനാവുക സന്തോഷകരമായ അനുഭവമാണ്. നേരം വെട്ടം വീഴുമ്പോഴേക്കും കൂട്ടമായി വന്ന ദിക്കിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നതും കാണാം. ഈ പോക്കുവരവിന് കൃത്യമായ സമയമുണ്ടായിരിക്കും. പലപ്പോഴും ഇരണ്ടക്കൂട്ടം ദിനവും ഒരു പുഴയോ തോടോ മുറിച്ച് ആകാശത്തൂടെ പറക്കുന്നത് മിനിറ്റുകളുടെ പോലും വ്യത്യാസമില്ലാതെയായിരിക്കും. ഇവയുടെ ഈ കൃത്യത ആരെയും വിസ്മയിപ്പിക്കും.

കാട്ടുതാറാവുകൾ എരണ്ടകൾ എന്ന പേരിലും അറിയപ്പെടും. കാട്ടുതാറാവുകളുടെ അടുത്ത ബന്ധുക്കളാണ് വീട്ടിൽ മുട്ടയ്ക്കും ഇറച്ചിക്കും മറ്റുമായി വളർത്തുന്ന താറാവുകൾ. പുരാതന കാലം മുതൽ മനുഷ്യരെ ആശ്രയിച്ച് ജീവിക്കുന്നതുകൊണ്ട് ഇവയ്ക്ക് കാട്ടുതാറാവുകളെ പോലെ ഉയരത്തിൽ പറക്കാനാവില്ലെന്ന് മാത്രം. കാട്ടുതാറാവുകളൊക്കെ സുന്ദരന്മാരും സുന്ദരികളുമാണ്. ഇവയുടെ മനോഹരമായ നിറങ്ങൾ ആരും നോക്കി നിന്നു പോകും. വാലനരണ്ട, വരിയരണ്ട, വെള്ളക്കണ്ണിയരണ്ട, ചൂളനരണ്ട, പച്ചയരണ്ട തുടങ്ങിയ ജാതിക്കാരെയാണ് കേരളത്തിൽ സാധാരണയായി കണ്ടുവരാറുള്ളത്.

പച്ച എരണ്ടയും ചൂളൻ എരണ്ടയും പറക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ശബ്ദം അവയെ തിരിച്ചറിയാൻ ഏറെ സഹായിക്കും. കേരളത്തിൽ ഈ രണ്ട് ജാതി കാട്ടുതാറാവുകളും കൂടൊരുക്കാറുണ്ട്. രണ്ട് ജാതിക്കാരും മരപ്പോടുകളിലാണ് കൂടൊരുക്കി മുട്ടയിടുന്നത്. ചൂളൻ എരണ്ടകൾ ചൂളമടിച്ച് പാടത്തൂടെ പറക്കുന്നത് ഒന്ന് കാണേണ്ടതാണ്. അന്തിവെയിൽ വെട്ടത്തിലാണ് ഈ കാഴ്ചയെങ്കിൽ അതിമനോഹരമായൊരു ദൃശ്യവിരുന്നായിരിക്കും. ദേഹമാകെ തവിട്ടു നിറമുള്ള തടിച്ചുരുണ്ട ദേഹപ്രകൃതിയുള്ള പക്ഷിയാണ് ഇവ. മൂർധാവ്, പിൻകഴുത്ത്, പുറം ചിറകുകൾ, വാൽ എന്നിവ കടുത്ത മെറൂൺ ഛായയുള്ളതാണ്. ഈ നിറം അന്തിപ്പൊൻവെട്ടത്തിൽ വെട്ടിത്തിളങ്ങുന്നത് ഈ പക്ഷിക്ക് ദിവ്യമായ ഒരു പരിവേഷം നൽകും. പറക്കത്തിന് സമയത്ത് സിസിക് സിസിക് എന്നിങ്ങനെ ചൂളം വിളിച്ചുകൊണ്ടിരിക്കും. ഇവയുടെ ഇംഗ്ലീഷ് പേര് ലെസർ വിസിലിംഗ് ടീൽ എന്നാണ്. ശാസ്ത്രനാമം ഡെൻഡ്രോസിഗ്ന ജവാൻ ഐക്ക.

0: കാട്ടുതാറാവുകൾ, അവയെ പൊതുവെ വിളിക്കുന്നത് എരണ്ടകൾ എന്നാണ്.
1: പക്ഷി നിരീക്ഷകനും ഫോട്ടോഗ്രാഫറുമായ എം എ ലത്തീഫ്.
0: ഇവയെ കേരളത്തിൽ കാണുന്നതിനെ നമുക്ക് രണ്ട് വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഒന്ന് തദ്ദേശീയരായ എരണ്ടകൾ, അവർ താമസിക്കുന്നതും ഇവിടെ തന്നെയാണ്. മറ്റൊന്ന് ദേശാടകരായ എരണ്ടകളാണ്. ശൈത്യകാലത്ത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് അവർ ഈ സമയം കഴിഞ്ഞാൽ തിരിച്ചങ്ങോട്ട് തന്നെ പോകുന്ന ഒരു വിഭാഗമാണ് ദേശാടകരായ എരണ്ടകൾ. രണ്ട് വിഭാഗത്തിലുമായിട്ട് കേരളത്തിൽ ഏകദേശം 15 ഇനങ്ങളെ കണ്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഏറ്റവും കൂടുതൽ കാണുന്നത് ചൂളൻ എരണ്ട, ഇംഗ്ലീഷിൽ അതിന് ലെസർ വിസ്ലിംഗ് ഡക്ക് എന്നാണ് പറയുക. ഇത് തിരുവനന്തപുരത്തെ പുഞ്ചക്കരിയിൽ, അതുപോലെ കോട്ടയത്ത് കുമരകത്ത്, കുട്ടനാട്, കടലുണ്ടി, കടമക്കുടി, ഇവിടെ നിന്നൊക്കെ കേരളത്തിൽ നിന്ന് കാണാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതാണ് ഈ ചൂളൻ എരണ്ട. സംസ്ഥാനത്തിന് പുറത്ത് രാജസ്ഥാനിലെ ഭരത്പൂർ, അതുപോലെ മഹാരാഷ്ട്രയിലെ തടോബയില്, മധ്യപ്രദേശിലെ ചമ്പല് ഒക്കെ പോയപ്പോഴും ഈ വിഭാഗത്തെ കാണാൻ സാധിച്ചിട്ടുണ്ട്. മറ്റൊന്ന് പച്ച എരണ്ട എന്ന് പറയുന്നു, കോട്ടൺ പിഗ്മി ഗൂസ് ആയിരുന്നു. പിന്നെ പുള്ളിച്ചുണ്ടൻ താറാവ് എന്ന് പറയുന്ന, ഇന്ത്യൻ സ്പോട്ട് ബിൽഡക്ക് എന്ന് പറയുന്ന വിഭാഗം, ഇതൊക്കെ ഈ എരണ്ട വിഭാഗത്തിൽ പെട്ടാണ്. അതിനെ എല്ലാറ്റിനെയും ഇംഗ്ലീഷിലെ അനാറ്റിയുടെ എന്നാണ് പറയുക, അനാറ്റിയുടെ എന്ന് പറയുന്ന ഒരു ഫാമിലിയിൽ പെട്ടതാണത്. അതുകൊണ്ട് ഈ എല്ലാറ്റിനെയും ആ ഒരൊറ്റ ഫാമിലി ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ദേശാടന പക്ഷികളുടെ കൂട്ടത്തിൽപ്പെട്ട കുറെ എണ്ണം, അതിലെ പട്ടക്കണ്ണൻ എരണ്ട, കോമൺ ടീൽ അല്ലെങ്കിൽ ഗ്രീൻ വിങ്ഡ് ടീൽ എന്ന് പറയുന്ന പക്ഷി, അതുപോലെ ഗാർഗനേയ് എന്ന ഇംഗ്ലീഷ് നാമം, അതിന്റെ മലയാള പേര് വരി എരണ്ട, നീലച്ചിറകൻ എരണ്ട എന്നും പറയാറുണ്ട്. അതുപോലെ കോരിച്ചുണ്ടൻ എരണ്ട എന്ന് പറയുന്ന മറ്റൊന്ന്, അതിന്റെ ഇംഗ്ലീഷ് പേര് നോർത്തേൺ ഷോലർ എന്നാണ്. അതുപോലെ നോർത്തേൺ പിൻടെയിൽ എന്ന് പറയുന്ന ഒരു വാലൻ എരണ്ട, ഇതൊക്കെ ദേശാടകരാണ്. ഗാഡ്വാൾ എരണ്ട എന്ന് പറയുന്ന ഒന്ന്, അതുപോലെ തങ്കത്താറാവ് അല്ലെങ്കിൽ ചക്രവാകം എന്ന് പറയുന്ന റൂഡി ഷെൽഡക്ക്, ഇതൊക്കെ ആ ഒരൊറ്റ യാത്രയിൽ ഞങ്ങൾക്ക് ഈ പറഞ്ഞ രാജസ്ഥാനില് ഭരത്പൂർ പോയ സമയത്ത് നൂറുകണക്കിന് എണ്ണത്തെ, ഒന്നും രണ്ടും ഒന്നും അല്ല, അല്ലെങ്കിൽ ഒരു 10-20 എണ്ണമല്ല, നൂറുകണക്കിന്, അത് 200-300 ഒക്കെ കൂട്ടങ്ങളായിട്ടുള്ള അത്രയും വലിയ കൂട്ടങ്ങൾ ഒന്നിച്ച് ഒരൊറ്റ യാത്രയിൽ ഒരേ ദിവസം നമുക്ക് ഇതിനെല്ലാറ്റിനെയും കാണാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. അതുതന്നെയാണ് ഇഷ്ടം പോലെ ഫോട്ടോ എന്ന് വെച്ചാൽ ഞങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള കോമ്പോസിഷനുകളിൽ ഫോട്ടോ എടുക്കാനുള്ള അവസരം ലഭിച്ചു എന്നുള്ളതാണ് ഈ ഒറ്റ യാത്രയിൽ. ആ യാത്രയിൽ നമ്മൾ ഈ എരണ്ടകൾ മാത്രമല്ല, ജലപക്ഷികൾ ഉൾപ്പെടെ 100 മുകളിൽ ഇനം പക്ഷികളെ ആ ഒരു യാത്രയിൽ നമുക്ക് കാണാൻ പറ്റി എന്നത് വലിയ രീതിയിലുള്ള ഒരു സന്തോഷം നൽകിയ കാര്യമായിരുന്നു. ആ എരണ്ടകളെയൊക്കെ ആദ്യമായിട്ട് കാണുന്നത് ആ യാത്രയിൽ അവിടെ വെച്ചാണ് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിലെ രസം എന്ന് വെച്ചാൽ നോർത്തേൺ പിൻടെയിൽ എന്ന് പറയുന്ന ആ ഒരു വാലൻ എരണ്ട, അവയുടെ ഭക്ഷണം തേടുന്നത് എല്ലാവരും കൂടെ ഒന്നിച്ച് ഒരുപോലെ മുങ്ങും. മുങ്ങിക്കഴിഞ്ഞാൽ തല ഒക്കെ വെള്ളത്തിനടിയിലായിട്ട് നേരെ കുത്തനെയാണ് നിൽക്കുക. അതിന്റെ വാലിന്റെ ഭാഗം മാത്രമേ ഇങ്ങനെ പൊങ്ങിയിട്ട് ഒരു പിന്ന് കുത്തി വെച്ച പോലെ ആയിരിക്കും നിൽക്കുക. ഒരുപാട് എണ്ണത്തിന്റെ ഒന്നിച്ച് കാണുമ്പോൾ ഭയങ്കര രസമാണത്. അപ്പം ഈ എരണ്ടകളെ നമുക്ക് കാണുന്നത് ഇങ്ങനെ ഗ്രൂപ്പായിട്ടാണ്, ഒന്നും രണ്ടുമായിട്ടല്ല, ഗ്രൂപ്പായിട്ടാണ് സാധാരണ കാണുക. അപ്പം നല്ല രസമുള്ള കാഴ്ചയാണത്, ഫോട്ടോക്കും അതുപോലെ തന്നെ കാണാനും നല്ലത് തന്നെയാണ്.
2: കേരളത്തിൽ കാണുന്ന കാട്ടുതാറാവുകളിൽ ഏറ്റവും ചെറുതാണ് പച്ച എരണ്ട. വിവാഹവേഷത്തിൽ ഇവയെ കാണാനാണ് ഏറെ സുന്ദരം. ഇക്കാലത്ത് പൂവന് പുറവും ചിറകുകളും തിളങ്ങുന്ന പച്ചയും തവിട്ടും നിറമാണ്. തല, കഴുത്ത്, ദേഹത്തിന്റെ അടിവശം എന്നിവയെല്ലാം തൂവെള്ളയായിരിക്കും. തലയുടെ മൂർധാവ് നല്ല കറുപ്പും. കഴുത്തിനു ചുറ്റും ഒരു കറുത്ത വളയം കാണാനാവും. പക്ഷി പറക്കുമ്പോൾ ചിറകുകളുടെ പിന്നരികിൽ വീതിയുള്ള ഒരു വെള്ളക്കര തെളിഞ്ഞു കാണാനാവും. ഈ എരണ്ട പറക്കുമ്പോൾ ക്വാക്കി കക്ക് ക്വാക്കി കക്ക് എന്നിങ്ങനെ പരുക്കൻ ശബ്ദം ഉണ്ടാക്കാറുണ്ട്. ഇവയുടെ ഇംഗ്ലീഷ് പേര് കോട്ടൺ ടീൽ എന്നാണ്. ശാസ്ത്രനാമം നെറ്റാപ്പസ് കോറമാൻഡലിയനസ് എന്നാണ്.
3: പൊതുവെ പക്ഷികളിൽ പൂവനുകൾക്കാണ് ഭംഗി കൂടുതലുള്ളത്. കാട്ടുതാറാവുകളിൽ ഇത് വളരെ വ്യക്തമാണ്. ആൺകാട്ടുതാറാവുകളെ നോക്കി ജാതി തിരിച്ചറിയുന്നതാണ് ഇവരുടെ കാര്യത്തിൽ നല്ലത്. മിക്ക ജാതി കാട്ടുതാറാവുകളുടെയും പിടകൾ ഏറെക്കുറെ തവിട്ട് നിറക്കാരായിരിക്കും.
2: വാലൻ എരണ്ടകളെ കേരളത്തിൽ സാധാരണ കാണാറുണ്ട്. പിറകോട്ട് ചൂണ്ടി നിൽക്കുന്ന കൂർത്ത വാലും ചോക്ലേറ്റ് നിറമുള്ള തലയും കഴുത്തും കഴുത്തിന്റെ ഇരുവശത്തുമുള്ള കൂർത്ത പട്ടയും ഇവയിലെ പൂവിനെ വേഗത്തിൽ തിരിച്ചറിയാൻ സഹായിക്കുന്നു. പിൻടെയിൽ ഡക്ക് എന്നാണ് ഇംഗ്ലീഷ് പേര്. അനസ് അക്യൂട്ട മെയിൽ എന്ന് ശാസ്ത്രനാമം. വരിയരണ്ടിയുടെ ഇംഗ്ലീഷിലുള്ള പേര് ഗാർഗനെ അഥവാ ബ്ലൂ വിൻഡ് ടീൽ എന്നാണ്. ശാസ്ത്രനാമം അനസ് ഗർക്കിഡുല.
3: വെള്ളക്കണ്ണി എരണ്ടയുടെ ഇംഗ്ലീഷിലുള്ള പേര് വൈറ്റ് ഐഡ് പോച്ചാർഡ് എന്നാണ്. ശാസ്ത്രനാമം ഐത്യ നൈറോക്ക എന്നും. വെള്ളക്കണ്ണി എരണ്ട വെള്ളത്തിൽ മുങ്ങാങ്കുഴിയിട്ട് പോയി ഇരതേടാൻ കഴിവുള്ള കാട്ടുതാറാവാണ്. എന്നാൽ മറ്റ് ജാതികൾ

0: ഇവയെപ്പോലെ മുങ്ങാങ്കുഴി ഇടാറില്ല. വെള്ളത്തിലും ചെളിയിലും കൊക്കുകൊണ്ട് പരതിയാണ് ഇര തേടുന്നത്. കേരളത്തിൽ കാണപ്പെടുന്ന കാട്ടുതാറാവുകൾ ഏറെയും ഏതാണ്ട് സസ്യഭുക്കുകളാണ്. നെല്ലും പുൽവിത്തുകളും ജലസസ്യങ്ങളുമാണ് ഇവയുടെ മുഖ്യ ആഹാരം. അതുകൊണ്ടുതന്നെ നെല്ല് വിതയ്ക്കുന്ന കാലത്തും നെൽച്ചെടി വളരുന്ന കാലത്തും കാട്ടുതാറാവുകൾ കൂട്ടമായി വയലിലെത്തി നെൽച്ചെടി തിന്നുന്നത് കർഷകർക്ക് വലിയ ഉപദ്രവമാകാറുണ്ട്.
1: പലജാതി എരണ്ടകൾക്കും ചിറകിൽ രണ്ടോ അതിലധികമോ നിറങ്ങളുള്ളതും തിളക്കമുള്ളതുമായ ഒരു കൊടിയടയാളം കാണാം. ഈ നിറങ്ങൾ നോക്കി ഇവ ഏതിനമാണെന്ന് തിരിച്ചറിയാനാകും. കാട്ടുതാറാവുകൾ ചുറ്റിത്തിരിയുന്ന ഗ്രാമങ്ങൾ അതിവേഗം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള ഭീഷണികളാണ് കാട്ടുതാറാവുകൾ നേരിടുന്നത്. വേട്ടയാടലും ആവാസ കേന്ദ്രങ്ങളുടെ നഷ്ടവും ഇവയുടെ നിലനിൽപ്പിന് ഭീഷണിയായി മാറുന്നു. കാട്ടുതാറാവുകൾ പറക്കുന്ന നാടായി കേരളത്തെ സംരക്ഷിച്ച് നിലനിർത്താൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്.

കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര ഏഴാം ഭാഗം സമാപിക്കുന്നു. രചന സി റഹീം, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, ലിജി അനിൽ, സാക്ഷാത്കാരം വിനയചന്ദ്രൻ തിരുമുല്ലവാരം. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം അനിയൻ ബാബ ചേട്ടൻ ബാബ എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും ചിത്രയും ചേർന്ന് പാടിയ ഗാനം. ഐ എസ് കുണ്ടൂറിന്റെ വരികൾ, എസ് പി വെങ്കടേഷിന്റെ സംഗീതം.

റഫീഖ് അഹമ്മദിന്റെ വരികൾ, നടേർ സംഘന്റെ സംഗീതം, ജയചന്ദ്രനും സുജാതയും ചേർന്ന് പാടിയത്. ചിത്രം ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 11:45 കേൾക്കാം. ആകാശവാണി.
1: കൂട്ടുകാരി. നവജാത ശിശുക്കളെ പരിചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അശ്വതി എസ് സംസാരിക്കുന്നത് കേൾക്കാം.
2: നവജാത ശിശുക്കളെ കുളിപ്പിക്കുന്നത് ശരീരം വൃത്തിയാക്കൽ മാത്രമല്ല, കുഞ്ഞിന് നല്ല ഉറക്കവും ഉന്മേഷവും നൽകുവാൻ സഹായിക്കുന്ന ഒന്നാണ്. എന്നാൽ കുഞ്ഞിന്റെ ചർമ്മം വളരെ നേർത്തതായതിനാൽ കുളിപ്പിക്കുന്ന സമയത്ത് പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. പ്രസവശേഷം കുഞ്ഞിന്റെ പുക്കിൾ കൊടി കുഴിഞ്ഞു പോയതിനു ശേഷം മാത്രമേ കുളിപ്പിക്കാവൂ. അതുവരെ ചെറു ചൂടുവെള്ളത്തിൽ മുക്കിയ മൃദുവായ തുണി കൊണ്ട് കുഞ്ഞിന്റെ ശരീരം തുടച്ച് വൃത്തിയാക്കാവുന്നതാണ്. കുഞ്ഞിനെ കുളിപ്പിക്കുന്നതിന് മുൻപായിട്ട് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം തന്നെ അരികിൽ കരുതുക. കുഞ്ഞിനെ മുലയൂട്ടി ഉടനെ കുളിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കുറഞ്ഞത് അരമണിക്കൂറിന് ശേഷം മാത്രം കുളിപ്പിക്കുക. എണ്ണ തേപ്പിക്കുമ്പോഴും ശ്രദ്ധിക്കുക. കുളിപ്പിക്കുന്നതിന് 10-15 മിനിറ്റ് മുൻപായിട്ട് ശുദ്ധമായ വെളിച്ചെണ്ണയോ ഉരുക്ക് വെളിച്ചെണ്ണയോ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള എണ്ണകളോ ഉപയോഗിക്കാവുന്നതാണ്. വളരെ മൃദുവായി മാത്രം തടവിയെടുക്കുക. കുളിപ്പിക്കുന്ന വെള്ളത്തിന് ഇളം ചൂട് ഉണ്ടായിരിക്കേണ്ടതാണ്. വെള്ളത്തിന് ചൂട് കൂടിയാൽ ചർമ്മം വരണ്ടു പോകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വെള്ളത്തിന്റെ ചൂട് പരിശോധിക്കാൻ നിങ്ങളുടെ കൈമുട്ടുകൾ വെള്ളത്തിൽ തൊട്ടുനോക്കാവുന്നതാണ്. കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. കുഞ്ഞിനെ പിടിക്കേണ്ട രീതി, നിങ്ങളുടെ ഒരു കൈ കുഞ്ഞിന്റെ തലയ്ക്കും കഴുത്തിനും താങ്ങായിട്ട് ഉണ്ടായിരിക്കണം. ആദ്യം കുഞ്ഞിന്റെ മുഖം വെള്ളം മാത്രം ഉപയോഗിച്ച് പതുക്കെ തുടയ്ക്കുക. കണ്ണുകൾ ഉള്ളിൽ നിന്നും പുറത്തേക്ക് എന്ന രീതിയിൽ വേണം തുടയ്ക്കുവാൻ. വളരെ മൃദുവായി മാത്രം ചെയ്യുക. തുടർന്ന് തല നനച്ച് വൃത്തിയാക്കി തുടച്ചെടുക്കുക. കഠിനമായ കെമിക്കലുകളോ മണമോ ഉള്ള സോപ്പുകൾ ഒഴിവാക്കുക. വൈദ്യനിർദ്ദേശപ്രകാരം വീര്യം കുറഞ്ഞ ബേബി ക്ലൻസറുകൾ മാത്രം ഉപയോഗിക്കുക. പയറുപൊടി, കടലമാവ് എന്നിവ തേച്ചു കുളിപ്പിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. വരണ്ട ചർമ്മമുള്ള കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ത്വക്കിന് എന്തെങ്കിലും പ്രത്യേക രോഗാവസ്ഥയുണ്ടെങ്കിൽ പൊടികൾ തേച്ച് കുളിപ്പിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. സാധാരണ ചർമ്മമുള്ള കുഞ്ഞുങ്ങൾക്ക് വീര്യം കൂടിയ സോപ്പോ ക്ലൻസറുകളോ ഉപയോഗിക്കുന്നതിനേക്കാളും നേർമയായി തരികളില്ലാതെ പൊടിച്ചെടുത്ത പയറുപൊടിയോ കടലമാവോ ആട്ടിയ ഉടനെ എടുക്കുന്ന തേങ്ങാപ്പിണ്ണാക്ക് കുതിർത്തോ ശരീരം വൃത്തിയാക്കുവാൻ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മോയ്സ്ചറൈസറിന് പകരമായിട്ട് ഉരുക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കുഞ്ഞിനെ തേച്ച് കുളിപ്പിക്കാവുന്നതുമാണ്. കഴുത്ത്, കക്ഷം, തുടയിടക്കുകൾ, കാൽമുട്ടിന് പിറകുവശം എന്നീ മടക്കുകളുള്ള ഭാഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് വൃത്തിയാക്കുക. ഇവിടെ വിയർപ്പും അഴുക്കും തങ്ങിനിന്ന് അണുബാധകൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നവജാത ശിശുക്കളുടെ കുളി 5-10 മിനിറ്റ് മുകളിൽ നീണ്ടുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുളി കഴിഞ്ഞയുടൻ നല്ല മൃദുവായ കോട്ടൺ തോർത്തുപയോഗിച്ച് കുഞ്ഞിനെ പൊതിയുക. ചർമ്മത്തിൽ അമർത്തി തുടയ്ക്കാതെ പതുക്കെ ഒപ്പിയൊപ്പി വെള്ളം മാറ്റിയെടുക്കുന്നതാണ് നല്ലത്. കുളി കഴിഞ്ഞ് 3 മിനിറ്റിനുള്ളിൽ തന്നെ കുഞ്ഞിന്റെ ശരീരത്തിൽ ഒരു ബേബി മോയ്സ്ചറൈസർ ഉപയോഗിക്കാവുന്നതാണ്, അല്ലെങ്കിൽ വെളിച്ചെണ്ണ തന്നെ പുരട്ടിക്കൊടുക്കാവുന്നതാണ്. ഇത് ശരീരത്തിലെ ഈർപ്പം നിലനിർത്തുവാൻ സഹായിക്കും. കുളി കഴിഞ്ഞ ശേഷം കുഞ്ഞിന്റെ കഴുത്തിലോ ശരീരത്തിലോ പൗഡറുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ലഭ്യമാകുന്ന ചില പൗഡറുകളിൽ വിഷാംശം കണ്ടെത്തിയതിനാൽ അത് ശ്വാസകോശങ്ങളിലേക്ക് പോയി ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുഞ്ഞുങ്ങളുടെ വസ്ത്രധാരണത്തിലും കിടക്കവിരിയിലും പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. കുഞ്ഞിനെപ്പോഴും വായുസഞ്ചാരമുള്ള മൃദുവായ കോട്ടൺ വസ്ത്രങ്ങളാണ് നല്ലത്. കമ്പിളി, നൈലോൺ അല്ലെങ്കിൽ കട്ടിയുള്ള അലങ്കാരപ്പണികളുള്ള തുണികൾ ഉപയോഗിക്കുമ്പോൾ കുഞ്ഞിന്റെ ചർമ്മത്തിൽ അലർജി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുഞ്ഞു കിടക്കുന്ന ബെഡിലോ തലയിണയ്ക്ക് മുകളിലായോ വൃത്തിയുള്ള ഒരു കോട്ടൺ തോർത്തു വിരിക്കുന്നത് കുഞ്ഞിന്റെ വിയർപ്പ് ആഗിരണം ചെയ്യുവാനും അണുബാധ ഒഴിവാക്കുവാനും നല്ലതാണ്. തുടയ്ക്കുവാനുപയോഗിക്കുന്ന തോർത്തിന്റെ കാര്യത്തിലും വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. കുഞ്ഞിനായി എപ്പോഴും നല്ല മൃദുലമായ 100% പരുത്തി കൊണ്ടുള്ള നേർത്ത കോട്ടൺ തോർത്തുകൾ തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ മസ്ലിൻ തുണികൾ ഉപയോഗിച്ചും തുടയ്ക്കാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്ന തോർത്തും വസ്ത്രങ്ങളും പ്രത്യേകമായി കഴുകുവാൻ ശ്രദ്ധിക്കുക. മുതിർന്നവരുടെ വസ്ത്രങ്ങൾക്കൊപ്പം ഇട്ട് അലക്കാതിരിക്കുന്നതാണ് നല്ലത്. വളരെ വീര്യം കുറഞ്ഞ സോപ്പോ കുഞ്ഞുങ്ങളുടെ വസ്ത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ക്ലെൻസറുകളോ ഉപയോഗിച്ച് വൃത്തിയായി കഴുകുക. കഴുകിയതിനു ശേഷം സാധാരണ ശുദ്ധജലത്തിൽ പലവട്ടം കഴുകി അതിൽ സോപ്പിന്റെ അംശം ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം മേലത്തിട്ട് നന്നായി ഉണക്കിയെടുക്കുക. കുഞ്ഞിന്റെ വസ്ത്രങ്ങൾ മൃദുവാക്കി മാറ്റുവാനായി ഫാബ്രിക് സോഫ്റ്റനറുകൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക. ഇതിലടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ കുഞ്ഞിന്റെ ശരീരത്തിൽ അലർജി ഉണ്ടാക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡയപ്പറുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. വരണ്ട ചർമ്മമുള്ള കുഞ്ഞുങ്ങൾക്ക് ഡയപ്പറിന്റെ ഉപയോഗം ഡയപ്പർ റാഷ് വരുത്തുവാനുള്ള സാധ്യതയുള്ളതിനാൽ കോട്ടൺ ലെങ്കോട്ടികൾ കൂടുതലായി ഉപയോഗിക്കുക. ഡയപ്പർ മാറ്റുമ്പോഴും നനഞ്ഞ ലെങ്കോട്ടികൾ മാറ്റുമ്പോഴും തുടച്ചെടുക്കുവാൻ വെറ്റ് വൈപ്സ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. പകരം വെള്ളത്തിൽ നനച്ച കോട്ടൺ അല്ലെങ്കിൽ പഞ്ഞി കൊണ്ട് തുടച്ചെടുക്കാവുന്നതാണ്. നവജാത ശിശുക്കളുടെ ചർമ്മം വളരെ നേർത്തതും മൃദുലവുമായതിനാൽ മലമൂത്ര വിസർജനം നടത്തുന്ന ഭാഗങ്ങളിൽ ഈർപ്പം അടിയുവാനും അണുബാധയ്ക്കുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതിനാൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതുണ്ട്. ആദ്യത്തെ ഏതാനും ആഴ്ചകളിൽ വിപണിയിൽ ലഭിക്കുന്ന ഡിസ്പോസിബിൾ ഡയപ്പറുകൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിസ്പോസിബിൾ ഡയപ്പറുകൾക്ക് പകരമായി വീട്ടിൽ ഉപയോഗിക്കാവുന്ന സുരക്ഷിത മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കാം. കോട്ടൺ ലെങ്കോട്ടികൾ ഉപയോഗിക്കുക. പരുത്തി തുണി കൊണ്ട് തയ്ച്ചെടുക്കുന്ന ലെങ്കോട്ടികളാണ് നവജാത ശിശുക്കൾക്ക് ഏറ്റവും നല്ലത്. ഇവ വായുസഞ്ചാരം ഉറപ്പാക്കുവാനും ചർമ്മത്തിന് യാതൊരുവിധമായ അലർജി ഉണ്ടാക്കാതിരിക്കാനും നല്ലതാണ്. വളരെ മൃദുവായ മസ്ലിൻ തുണികൾ ത്രികോണാകൃതിയിൽ മടക്കി കുഞ്ഞിനെ ഉടുപ്പിക്കാവുന്നതാണ്. ഇവ പെട്ടെന്ന് വിയർപ്പും ഈർപ്പവും വലിച്ചെടുത്ത് കുഞ്ഞിന്റെ ശരീരത്തിലെ ജലാംശം ക്രമമായി നിലനിർത്തുവാൻ സഹായിക്കുന്നു. കുഞ്ഞിന് 1-2 മാസം പ്രായമായ ശേഷം വീണ്ടും കഴുകി ഉപയോഗിക്കാവുന്ന തുണി ഡയപ്പറുകൾ ഉപയോഗിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, തുണി കൊണ്ടുള്ളവ ഉപയോഗിക്കുന്ന സമയത്ത് കുഞ്ഞു മൂത്രമൊഴിച്ച ഉടൻ തന്നെ അത് മാറ്റണം. ഇല്ലെങ്കിൽ തണുപ്പടിക്കുവാനും അണുബാധയ്ക്കുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. യാത്രകളിലും രാത്രി ഉറക്കത്തിലും ഡിസ്പോസിബിൾ ഡയപ്പറുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കുഞ്ഞിനുപയോഗിക്കുന്ന ഡയപ്പറുകൾ കൃത്യമായ വലിപ്പത്തിലുള്ളവയായിരിക്കണം. കുഞ്ഞിന്റെ ഭാരത്തിന് അനുയോജ്യമായ വലിപ്പമുള്ള ഡയപ്പറുകൾ തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇറുകിയ ഡയപ്പറുകൾ വായുസഞ്ചാരം തടയുകയും ശരീരത്ത് ചുവന്ന തടുപ്പുകൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാക്കുകയും ചെയ്യുന്നു. കുഞ്ഞ് മലമൂത്ര വിസർജനം നടത്തിയില്ലെങ്കിലും ഓരോ 2-3 മണിക്കൂറുകൾ കൂടുമ്പോൾ ഡയപ്പർ മാറ്റേണ്ടതാണ്. ഡയപ്പറുകൾ മാറ്റുന്ന സമയത്ത് അധികം കെമിക്കലുകൾ ചേർന്ന സുഗന്ധമുള്ള വൈപ്സ് ഉപയോഗിക്കുന്ന ഒഴിവാക്കുക. പകരം ജലാംശം വളരെയധികം കൂടുതലുള്ള ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള ഡയപ്പറുകൾ ഉപയോഗിക്കാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ മുക്കിയ മൃദുവായ തുണിയോ പഞ്ഞിയോ ഉപയോഗിച്ച് വൃത്തിയാക്കാവുന്നതാണ്. ഡയപ്പർ ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഡയപ്പർ ഫ്രീ ടൈം ശ്രദ്ധിക്കേണ്ടതാണ്. ദിവസത്തിൽ കുറച്ചു സമയമെങ്കിലും ഡയപ്പറില്ലാതെ കുഞ്ഞുങ്ങളെ കിടത്തേണ്ടതുണ്ട്. ഓരോ ഡയപ്പറും മാറ്റുന്നതിനിടയ്ക്ക് 10-15 മിനിറ്റ് കുഞ്ഞുങ്ങളെ ഡയപ്പർ ഇടാതെ ശ്രദ്ധിക്കുക. ഇത് വായുസഞ്ചാരം കിട്ടുവാനും ജലാംശം പൂർണ്ണമായും ഉണങ്ങി അണുബാധകൾ ഒഴിവാക്കുവാനും സഹായിക്കുന്നതാണ്. ഡയപ്പറുകൾ ഉപയോഗിക്കുമ്പോൾ ശരീരത്ത് ചുവന്ന തടിച്ച പാടുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് ഒഴിവാക്കുവാനായി വെളിച്ചെണ്ണയോ അതല്ലെങ്കിൽ ശതദൗതകൃതം എന്ന പേരിൽ അറിയപ്പെടുന്ന ആയുർവേദ മരുന്നുകളോ ഉപയോഗിക്കാവുന്നതാണ്. ഇത് ചുവന്ന തടിച്ച റാഷസ് വരാതിരിക്കുവാനും വന്നിട്ടുണ്ടെങ്കിൽ ആദ്യ അവസ്ഥകളിലും ഉപയോഗിക്കാവുന്നതാണ്. പകൽ സമയത്തും വീട്ടിലുള്ള സമയത്തും പരമാവധി കോട്ടൺ ലെങ്കോട്ടികളോ തുണികളോ ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. രാത്രിയിൽ കുഞ്ഞിനും അമ്മയ്ക്കും തടസ്സമില്ലാതെ ഉറക്കം ലഭിക്കുന്നതിനായി ഡിസ്പോസിബിൾ ഡയപ്പർ ഉപയോഗിക്കാവുന്നതാണ്. ഡയപ്പർ റാഷ് ഉള്ള സമയത്ത് ഇറുകിയ ഡയപ്പറിനേക്കാളും അല്പം വലിപ്പം കൂടിയ ഡയപ്പർ ഉപയോഗിക്കാവുന്നതാണ്. റാഷസ് വരുന്ന സമയത്ത് എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. വീട്ടിൽ പരിചരിച്ചിട്ടും 2-3 ദിവസമായിട്ടും ഈ ചുവന്ന പാടുകൾ കുറയുന്നില്ല എന്നുണ്ടെങ്കിലോ ചുവപ്പ് നിറം കൂടിക്കൂടി വരികയാണെങ്കിലോ ആ ഭാഗത്തെ തൊലി ഉരിഞ്ഞു പോവുകയോ അവിടെ കുമിളകൾ വരികയോ വെള്ളവലിപ്പുണ്ടാവുകയോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. കുഞ്ഞിന് വേദന കൊണ്ട് കരയുന്നുണ്ടെങ്കിലോ പനി വരികയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ വൈദ്യനിർദ്ദേശം തേടുന്നതാണ് നല്ലത്. നവജാത ശിശുക്കളുടെ ചർമ്മ സംരക്ഷണത്തിനായി ആയുർവേദത്തിൽ പലതരം എണ്ണകൾ ലഭ്യമാണ്. അതിൽ വളരെ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന എണ്ണകളാണ് നാൽപ്പാമരാതി കേരതൈലം, ഏലാതി കേരതൈലം, ലാക്ഷാദി കേരതൈലം തുടങ്ങിയവ. ഈ എണ്ണകൾ പൊതുവെ വെളിച്ചെണ്ണ അടിസ്ഥാനമാക്കിയാണ് നിർമ്മിക്കുന്നതിനാൽ കുഞ്ഞുങ്ങളുടെ ശരീരത്തിലെ വരൾച്ച ഒഴിവാക്കുവാനും ത്വക്കിന്റെ ആരോഗ്യം നിലനിർത്താനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. പക്ഷേ എല്ലാ കുഞ്ഞുങ്ങളുടെ ചർമ്മത്തിനും ഈ എല്ലാ എണ്ണകളും ഒരുപോലെ യോജിക്കുന്നവയല്ല. ആയതിനാൽ ഈ എണ്ണകൾ തിരഞ്ഞെടുക്കുമ്പോൾ വൈദ്യനിർദ്ദേശത്തോടുകൂടി മാത്രം ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നാൽപ്പാമരാതി കേരതൈലം കുഞ്ഞിന്റെ ചർമ്മത്തിന് നിറവും തിളക്കവും വർദ്ധിപ്പിക്കാൻ ഏറ്റവും മികച്ചതാണ്. ശരീരത്തിലുണ്ടാവുന്ന കറുത്ത പാടുകൾ, ചെറിയ രീതിയിലുള്ള ചർമ്മരോഗങ്ങൾ എന്നിവയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ഇതിൽ മഞ്ഞൾ അടങ്ങിയിട്ടുള്ളത് കാരണം ചില കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ അലർജി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വരണ്ട ചർമ്മമുള്ളവർ നാൽപ്പാമരാതി കേരം ഉപയോഗിക്കുന്നതിന് മുൻപായിട്ട് വൈദ്യനിർദ്ദേശം തീർച്ചയായും തേടേണ്ടതുണ്ട്. ലാക്ഷാദി കേരതൈലം കുഞ്ഞുങ്ങളുടെ ശരീരത്തിന്റെ എല്ലുകൾക്കും പേശികൾക്കും ബലം നൽകുവാൻ ഏറ്റവും ഉത്തമമായ ഒരു തൈലമാണ്. കുഞ്ഞിന്റെ ശരീര വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ഉന്മേഷത്തിനും ഉപയോഗിക്കാവുന്നതാണ്. വിട്ടുമാറാത്ത പനി പോലെയുള്ള രോഗാവസ്ഥകൾക്ക് ശേഷം കുഞ്ഞിന്റെ ശരീരത്തിന്റെ ആരോഗ്യവും ഉന്മേഷവും വീണ്ടെടുക്കുവാൻ ലാക്ഷാദി കേരതൈലം ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ കുഞ്ഞിന്റെ രോഗാവസ്ഥ പൂർണമായും മാറി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ എണ്ണ ഉപയോഗം തുടങ്ങാവൂ. ഏലാദി കേരതൈലം കുഞ്ഞുങ്ങളിലെ കറുപ്പൻ പോലെയുള്ള അലർജി സംബന്ധമായ രോഗങ്ങൾക്കും ചൊറിച്ചിലിനും വരണ്ട ചർമ്മത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരെണ്ണയാണ് ഏലാദി കേരതൈലം. നിങ്ങളുടെ കുഞ്ഞിന്റെ രോഗാവസ്ഥയ്ക്ക് ഏലാദി കേരതൈലം ഉപയോഗിക്കാവുന്നതാണോ അല്ലെങ്കിൽ ഏതവസ്ഥയിൽ ഉപയോഗിച്ചു തുടങ്ങണം എന്നുള്ളത് കൃത്യമായ ഒരു വൈദ്യനിർദ്ദേശം കിട്ടിയതിനു ശേഷം മാത്രം ഉപയോഗിച്ചു തുടങ്ങേണ്ടതാണ്. സാധാരണ അലർജിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വരണ്ട ചർമ്മമുള്ള കുഞ്ഞുങ്ങൾക്ക് മഴ

0: കാലത്തും തണുപ്പ് കാലത്തും ഏലാതികേര തൈലം തേച്ചു കുളിപ്പിക്കുവാൻ ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഒരു പാത്രം ചൂടാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിക്കുക. ഇളം ചൂടോടുകൂടി കുഞ്ഞിന്റെ ശരീരത്തിൽ വളരെ മൃദുവായി തേച്ചു പിടിപ്പിക്കുക. കുഞ്ഞിനെ കുളിപ്പിക്കുന്നതിന് 10-15 മിനിറ്റ് മുൻപ് എണ്ണ തേച്ച് കിടത്താവുന്നതാണ്. കുഞ്ഞിന്റെ കണ്ണ്, മൂക്ക്, പൂക്കൾക്കൊടി എന്നിവയിൽ എണ്ണ ഉറ്റിക്കുന്നത് ഒഴിവാക്കുക. എണ്ണ തേച്ചതിനു ശേഷം ഇളം ചൂടുവെള്ളത്തിൽ കുഞ്ഞിനെ കുളിപ്പിച്ചെടുക്കാവുന്നതാണ്. ആദ്യത്തെ 28 ദിവസങ്ങളിൽ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പോൾ ഉരുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ ഉപയോഗിക്കുന്നതിന് മുൻപായിട്ട് കുഞ്ഞുങ്ങളുടെ ഏതെങ്കിലും ശരീരഭാഗങ്ങളിൽ ചെറുതായി ഒന്ന് പുരട്ടി നോക്കുക. അത് കുഞ്ഞുങ്ങൾക്ക് ചൊറിച്ചിലോ അലർജിയോ മറ്റ് ത്വക്ക് രോഗങ്ങളോ ഉണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ദേഹം മുഴുവനും തേച്ച് കുളിപ്പിക്കാവുന്നതാണ്. കുഞ്ഞിനെ തേച്ച് കുളിപ്പിക്കുവാൻ എണ്ണകൾക്ക് പകരം ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല ഒന്നാണ് തേങ്ങാപ്പാല്. തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് 5-6 മണിക്കൂറുകൾക്ക് ശേഷം മുകളിൽ പൊങ്ങി വരുന്ന തേങ്ങാപ്പാലിന്റെ ക്രീം വേർതിരിച്ച് തണുപ്പ് മാറിയ ശേഷം കുഞ്ഞുങ്ങളുടെ ദേഹത്ത് തേച്ച് കുളിപ്പിക്കുന്നത് വരണ്ട ചർമ്മം ഒഴിവാക്കുവാൻ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന വെണ്ണ കുഞ്ഞുങ്ങളെ തേച്ച് പിടിപ്പിക്കുന്നത് കുഞ്ഞുങ്ങളുടെ ശരീരത്ത് തിളക്കമുണ്ടാക്കുവാനും ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്താനും ത്വക്ക് രോഗങ്ങൾ ഒഴിവാക്കാനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്.
1: നവജാത ശിശുക്കളെ പരിചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അശ്വതി എസ്.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം വിനായക ശശികുമാർ എഴുതി, വിഷ്ണു ശ്യാം സംഗീതം നൽകി. ചിത്രയും രാജ്കുമാർ രാധാകൃഷ്ണനും ചേർന്ന് പാടിയ ഗാനം ചിത്രം വലതുവശത്തെ കള്ളൻ.

ഒരറിയിപ്പ്, ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495563321. മറ്റൊരു നമ്പർ കൂടി 9496596321. വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി വിജയ് യേശുദാസ് പാടിയ ഗാനം, ചിത്രം ഒരു വയനാടൻ പ്രണയകഥ.

0: ദേശീയ ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ വി പത്മകുമാർ സംസാരിക്കുന്നു.
1: രഞ്ജൻ രാജന്റെ സംഗീതത്തിൽ ഹരിചരൻ പാടിയ ഗാനമാണിനി 10-ാം വളവ് എന്ന ചിത്രത്തിനുവേണ്ടി വിനായക് ശശികുമാർ എഴുതിയത്.

0: ആകാശവാണി സമയം 12 മണി.
1: നേർവഴി.

0: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്ന് നേർവഴിയിൽ അധ്യാപകനായ എബി ടൈറ്റസുമായി സെവിൽ ജിഹൽ നടത്തുന്ന അഭിമുഖം.
1: എല്ലാ പ്രിയപ്പെട്ടവർക്കും നേർവഴിയിലേക്ക് സ്വാഗതം. നേർവഴിയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് എബി ടൈറ്റസ് സാറാണ്. സാറ് യു പി സ്കൂൾ അധ്യാപകനാണ്, ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് വരുന്നത്. സാറ് ഏത് വിഷയമാണ് മെയിൻ ആയിട്ട് എടുക്കുന്നത്?
2: ഞാന് യു പി ആണ്. യു പി ആകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റുകളും കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്റെ മെയിൻ സബ്ജക്ട് എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് ആണ്. പക്ഷെ നമുക്ക് എല്ലാം എടുക്കേണ്ടി വരും. കൂടുതലും സോഷ്യലും മലയാളം ഒക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്.
1: സാറ് ഡിഗ്രി ഒക്കെ എവിടെയാണ് പഠിച്ചത്?
2: ഞാന് യൂണിവേഴ്സിറ്റി കോളേജിലാണ്. ഞാന് ഹിസ്റ്ററി ആയിരുന്നു എന്റെ മെയിൻ സബ്ജക്ട്. എന്റെ സ്വദേശം തിരുവനന്തപുരം ആയതുകൊണ്ട് തന്നെ കൂടുതലും തിരുവനന്തപുരത്തുള്ള സ്കൂളിലായാലും കോളേജിലൊക്കെ ആയാലും കൂടുതൽ പഠിച്ചതൊക്കെ ഇവിടെ തന്നെയാണ്.
1: ജോലിക്ക് വേണ്ടിയാണ് ആലപ്പുഴ?
2: ജോലിക്ക് വേണ്ടിയിട്ടാണ് ആലപ്പുഴ പോകുന്നത്.
1: ഏത് വർഷമാണ് ഡിഗ്രി?
2: ഞാൻ 2010-13 ഡിഗ്രി പഠിക്കുന്നത്.
1: സുഹൃത്തുക്കളൊക്കെ ഒരുപാടുണ്ടായിരുന്നു.
2: ഇപ്പോഴും റിലേഷൻ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. സുഹൃത്തുക്കൾ നമ്മള് ഏത് കാലഘട്ടത്തിലായാലും ബലമാണ്.
1: തീർച്ചയായിട്ടും കോളേജ് കാലഘട്ടത്തിലെ കുറെ ഓർമ്മകളുണ്ടല്ലോ കോളേജുമായി
2: ബന്ധപ്പെട്ട്.
1: അങ്ങനെ സാർ ഓർത്തിരിക്കുന്ന ഏതെങ്കിലും നല്ല ഓർമ്മ നമ്മളുമായിട്ട് പങ്കുവയ്ക്കാമോ?
2: ഞാൻ ഡിഗ്രിയും പി ജിയും സെയിം കോളേജിൽ തന്നെ പഠിച്ചത്. അപ്പോ ശരിക്കും ഓർത്തു വെക്കുന്ന ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഉച്ചഭക്ഷണ സമയമാണ്. കൊണ്ടുവരുന്ന ഫുഡുകളെല്ലാം കൂടെ ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു ഇലയിലോ ആക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് വാരി കഴിക്കുക എന്ന് പറയുന്നത് അതൊരു നമ്മളൊരു അടിയുണ്ടാക്കി കഴിക്കുന്ന ഒരു ഫീലാണ്. ചിലവർക്ക് അത് കിട്ടാതെ വരും, ആക്രാന്തത്തിൽ കഴിക്കുന്നത്. അതൊക്കെ ഒരു ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു. അത് ഇപ്പോഴും ഓർക്കുമ്പോ ഇന്നും ഞാൻ എങ്ങനെ ആലോചിക്കുക, ആ ഒരു കാലഘട്ടം തിരികെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് അതൊക്കെ ശരിക്കും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു സംഭവം.
1: പിന്നെ ഒഴിവ് സമയങ്ങളിലൊക്കെ എന്തായിരുന്നു കോളേജ് കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്?
2: കോളേജ് കാലഘട്ടത്തില് ഒഴിവ് സമയങ്ങളിൽ ഏതെങ്കിലും സ്ഥലങ്ങൾ സന്ദർശിക്കുക എന്നുള്ളതാണ്. അന്ന് ഈ പറയും പോലെ നമുക്ക് സാമ്പത്തികം വളരെ കുറവായിരുന്നു. വീട്ടിൽ നിന്ന് കിട്ടുന്ന പോക്കറ്റ് മണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ ഒരു ഇതില് ഞാൻ മാക്സിമം സമയം കണ്ടെത്താറുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ ട്രാവൽ ചെയ്യാറുണ്ട്. ഞാൻ ഒരു ട്രാവലറാണ്.
1: ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്?
2: മഹാരാഷ്ട്ര വരെ
1: ഒറ്റയ്ക്ക്.
2: സ്റ്റേറ്റിന് പുറത്ത് ഒറ്റയ്ക്കായിരിക്കില്ല, ഏതെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഞാൻ സ്കൂളിൽ

0: ഒക്കെയാണ്. രണ്ടു മാസം അവധിക്ക് ഇതുപോലെ ഓരോ സ്ഥലങ്ങൾ സന്ദർശിക്കാറുണ്ട്. പിന്നെ ഈ ശനി ഞായർ ദിവസങ്ങൾ കിട്ടുന്ന സമയത്ത് ഇതുപോലെ യാത്ര ചെയ്യാറുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലെ ഒരു ചലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു വർഷം കൊണ്ട് കേരളത്തിലെ 14 ജില്ലകളിലെയും സ്ഥലങ്ങൾ സന്ദർശിക്കണം, അതായത് 14 ജില്ലയും കവർ ചെയ്യാം, ചിലപ്പോൾ ഒരു ജില്ലയിലെ ഒരു സ്ഥലം ആയിക്കോട്ടെ. അങ്ങനെ ചലഞ്ച് മുന്നോട്ട് വെച്ചു, ആ ചലഞ്ച് സക്സസ് ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും.
1: അപ്പൊ ഈ 14 ജില്ലകളിലും പോയ ആ ഒരു ഫീൽ എങ്ങനെയായിരുന്നു?
0: 14 ജില്ലകളും വ്യത്യസ്തമാണല്ലോ, അവിടുത്തെ അന്തരീക്ഷം ആയിക്കോട്ടെ, ഭക്ഷണ രീതി ആയിക്കോട്ടെ, അവിടുത്തെ ലൈഫ് സ്റ്റൈൽ ആയിക്കോട്ടെ, എല്ലാം വ്യത്യസ്തമാണ്. നമുക്കിതെല്ലാം മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ശരിക്കും യാത്ര ചെയ്യുന്നത്. അവിടുത്തെ ആ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കുക, ഭക്ഷണ രീതി ആസ്വദിക്കുക. എനിക്ക് ഭക്ഷണം എന്ന് പറയുമ്പോൾ മലബാർ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. കോഴിക്കോട് അല്ലെങ്കിൽ കോഴിക്കോടിന് അപ്പുറം പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോഴിക്കോട് ഇറങ്ങും. ഇവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും പിന്നെ പോവുക. പിന്നെ അതുപോലെ തന്നെ ഈ പാലക്കാട് ജില്ല, അവിടുത്തെ സ്ഥലങ്ങള് ഭയങ്കര രസമാണ്. എനിക്ക് പാലക്കാടിന്റെ ഒരു പ്രകൃതി ഭംഗി ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞില്ലേ ഈ ചലഞ്ച്, അതിലും ഏറ്റവും കൂടുതൽ പോയത് പാലക്കാട് ജില്ല. ഏതാണ്ട് 9 സ്ഥലങ്ങളോളം ഞാൻ കഴിഞ്ഞ വർഷം തന്നെ പാലക്കാട് പോയി. എന്റെ യാത്ര എന്ന് പറയുന്നത് ശരിക്കും ഒട്ടും പ്ലാൻഡ് ആയിട്ടുള്ളൊരു യാത്രയാണ്. അതെന്റെ മൈൻഡ് പോലൊരിക്കും എനിക്ക് ബോറടിക്കുകയാണെന്ന് തോന്നുന്നു, ഞാൻ അപ്പോഴേ ഇറങ്ങി പോകാൻ പറ്റിയ സ്ഥലം ഏതാണെന്ന് നോക്കുക. അപ്പൊ തീരുമാനിക്കും, കൂടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ വിളിക്കും, വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകും. അത് എന്റെ മൈൻഡ് പോലിരിക്കും, ഞാൻ ഒട്ടും പ്ലാൻഡ് അല്ല. പിന്നെ പ്ലാൻ ചെയ്തു പോകുന്നതുണ്ട്, പക്ഷെ പ്ലാൻ ചെയ്തു പോകുന്നതിനേക്കാളും എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ പ്ലാൻ ചെയ്യാതെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ പോകുമ്പോൾ എനിക്കത് ഭയങ്കര കംഫർട്ടബിൾ
1: ആണ്.
0: പിന്നെ തീർച്ചയായും ഒഴുക്കിനൊത്ത് അങ്ങ് നീന്തുക എന്നുള്ളതാണ്. പക്ഷെ അതുകൊണ്ട് എന്താ, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം. ചില ആൾക്കാരെ കൂടെ കൂട്ടുമ്പോൾ ഉള്ള ഒരു പ്രശ്നം, അവർക്ക് സമയത്തിന് പല്ല് തേക്കണം, സമയത്തിന് കുളിക്കണം, ഫുഡ് കഴിക്കണം. എന്റെ യാത്ര എന്ന് പറയുന്നത് കൂടുതലും എല്ലാം ത്യജിച്ചുകൊണ്ടുള്ള യാത്ര, പല കാര്യങ്ങളും നമ്മൾ സാക്രിഫൈസ് ചെയ്യും. ചിലയിടത്ത് ഭക്ഷണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ശരി, കിട്ടുന്നിടത്ത് നിന്ന് കഴിക്കാം. അങ്ങനെ ഒരു ഇതാണ്. സ്റ്റേറ്റിന് പുറത്തൊക്കെ പോകുമ്പോ അറിയാലോ, നീറ്റല്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ചിലപ്പോ പല്ല് പോലും തേക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. യാത്ര ചെയ്യാൻ വേണ്ടി വന്നതാണ്, നമ്മൾ ആസ്വദിക്കാൻ വേണ്ടി വന്നതാണ്. അവിടെ ഇത് ഈ പറയുന്ന തടസ്സങ്ങളൊന്നും ഒരു തടസ്സങ്ങളേ അല്ല.
1: മഹാരാഷ്ട്രയിലൊക്കെ പോയല്ലോ, മഹാരാഷ്ട്രയില് പോയതിൽ ഇഷ്ടപ്പെട്ട സ്ഥലം?
0: മഹാരാഷ്ട്രയിൽ ഞാൻ ആദ്യം പോയത് ഒരു പാക്കേജിലാണ്. അത് സ്ഥലം ഒന്ന്, ഒരു അംബോളി വാട്ടർഫോൾസ്. അംബോളി വാട്ടർഫോൾസ് പടിക്കെട്ടി കൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്നു, നല്ല രസം അത് കാണാൻ. പിന്നെ അതുപോലെ തന്നെ ഒരു റിവേഴ്സ് വാട്ടർഫോൾസ് ഉണ്ട്. ഈ റിവേഴ്സ് വാട്ടർഫോൾ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ എന്തിട്ടാലും അത് തിരിച്ച് നമ്മുടെ അടുത്തേക്ക് വരും, കാരണം അത്രയും കാറ്റാണ്. പിന്നുള്ള ഒരു ഹിരണ്യകേശി ടെമ്പിൾ.
1: സ്ഥലങ്ങൾ പോകുമ്പോഴേ ഇതിപ്പം എക്സ്പ്ലെയിൻ ചെയ്ത് തരിക, അല്ലെങ്കിൽ ആ ഫീൽ ഉൾക്കൊള്ളുന്നത് എങ്ങനെയാണ്?
0: കൂടുതലും എന്താ പറയാ, ഒരു കണ്ട് നമ്മൾ ആസ്വദിക്കുക എന്നുള്ളതാണ്. പിന്നെ കൂടെ വരുന്ന ആൾക്കാര് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരും ഇന്നടുത്ത് ഇന്ന സംഭവങ്ങളുണ്ട് എന്നുള്ളത്. എനിക്ക് കാണാൻ പറ്റാത്തതൊക്കെയാണെങ്കിൽ ഞാൻ മാക്സിമം ചോദിക്കും, കാരണം ആവശ്യം നമ്മുടെയാണ്, ആസ്വദിക്കേണ്ടത് നമ്മളാണ്. അപ്പൊ ചോദിക്കും അവിടെ എന്താ എന്നുള്ളത് ചോദിക്കും. എനിക്ക് കാണാൻ പറ്റാത്തതാണെങ്കിൽ ഞാൻ ചോദിക്കും, അപ്പൊ അവരത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും.
1: വാട്ടർഫോൾസ് ഒക്കെ ആകുമ്പോൾ നല്ലതായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ?
0: തീർച്ചയായും വാട്ടർഫോൾസ് നമ്മൾ എൻജോയ് ചെയ്യുക എന്ന് പറയുന്നത് കാണുക മാത്രമല്ലല്ലോ, നമ്മൾ അതിനകത്ത് മാക്സിമം ഇറങ്ങാനും ഇറങ്ങി കുളിക്കാനും ഒക്കെയാണല്ലോ. എല്ലാ തരത്തിലും എൻജോയ്മെന്റുകളുണ്ട്. നമ്മൾ മാക്സിമം കാണുക എന്നതിലുപരി അതിനെ അനുഭവിക്കുക എന്നുള്ളതാണ്.
1: തീർച്ചയായിട്ടും. സ്കൂളിൽ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലൊക്കെ എന്താ ചെയ്യാ ഒഴിവ് സമയങ്ങളിൽ?
0: എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മേഖലയാണ് ഈ മ്യൂസിക് ഡയറക്ഷൻ. 2020 എന്റെ ഫസ്റ്റ് മ്യൂസിക്കൽ ആൽബം റിലീസ് ചെയ്യുന്നത്. ഞാൻ ശരിക്കും ചെറുപ്പം മുതൽ റേഡിയോ കേട്ട് വളർന്ന ഒരാളാണ്. അപ്പോൾ പാട്ടുകൾ അന്ന് ഇന്ന് എപ്പോഴും, ഇപ്പം ഞാൻ എവിടെ ആയിരിക്കുന്നതിന് അവിടെ പാട്ടുണ്ടാവും. എനിക്ക് കൂട്ടെന്ന് പറയുന്നത് പാട്ടാണ്, പാട്ടിനോട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ റേഡിയോ, എൻ്റെ അപ്പൻ എപ്പോഴും റേഡിയോ കേൾക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വളർന്ന ഒരാളാണ്. കൂടുതലും അന്നൊക്കെ ഈ പറയുന്ന പോലെ FM അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ആകാശവാണിയാണ് ഏറ്റവും മെയിൻ, പിന്നെ ആകാശവാണിയുടെ തന്നെ ആനന്ദപുരി FM എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇത് രണ്ടും ആയിരുന്നു ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരുന്നത്. ബാക്കിയുള്ള കുറെ FM വന്നപ്പോൾ ഇതെല്ലാം കൂടെ മാറി മാറി കേൾക്കും. നമുക്ക് മെയിൻ പ്രോഗ്രാംസ് കേൾക്കുന്നതിലുപരി പാട്ട് കേൾക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പാട്ട് കേട്ട് കേട്ട് കേട്ട് കേട്ട് പിന്നെ നമ്മൾ അതിനെ അപ്ഡേറ്റ് ചെയ്യുമല്ലോ. നമുക്ക് സ്വന്തമായിട്ട് നമ്മളൊരു ചെറിയ റേഡിയോ വാങ്ങിച്ചു, നമുക്കും പാട്ട് കേൾക്കാനുള്ള ഒരു എക്യുപ്മെന്റ്സിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ഒരു കളക്ഷൻ ഉണ്ടാക്കി, സ്വന്തമായിട്ട് കളക്ഷൻ ഉണ്ടാക്കിയതിന് ശേഷം അത് കേൾക്കാൻ തുടങ്ങി. പിന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു പാട്ട് ചെയ്തുകൂടാ എന്നൊരു ഇത് വന്നു. സത്യം പറഞ്ഞു, എനിക്ക് ഒരു മ്യൂസിക്കിന്റെ APCD രാഗങ്ങളെ കുറിച്ച്, മ്യൂസിക്കിനെ കുറിച്ച് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. രാഗങ്ങളെ കുറിച്ച് യൂട്യൂബിലും പിന്നെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു തന്നതിന്റെ ആ ഒരു അറിവുകൾ മാത്രമേ എനിക്കുള്ളൂ. അതിപ്പോഴും എനിക്ക് കൃത്യമായിട്ടൊന്നും എനിക്കറിയില്ല. എന്റെ മനസ്സിലുള്ള ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ഏകദേശം 14 മ്യൂസിക്കൽ ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു മൊമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗായകന്മാരായിട്ടുള്ള ഭാവഗായകൻ പി ജയചന്ദ്രൻ സാറും പിന്നെ നമ്മുടെ വിധു പ്രതാപ് സാറും പിന്നെ അതുപോലെ പന്തളം ബാലൻ ഇവരും മൂന്ന് പേരും എന്റെ പാട്ടുകൾ പാടി എന്ന് പറയുന്നത് ശരിക്കും വലിയൊരു മൊമെന്റ് ആണ്.
1: പാട്ട് ഏതെങ്കിലും പാടുവോ നമുക്ക് വേണ്ടി?
0: ഞാൻ അങ്ങനെ പാട്ട് അങ്ങനെ പാടാറില്ല, പാട്ട് പാടിപ്പിക്കാറില്ല, പാടാറില്ല.
1: എന്നാലും നമുക്കൊന്ന് എങ്ങനെയാണ് ഈ ട്യൂൺ കമ്പോസ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് പറയാമോ? ലിറിക്സ് ഇപ്പൊ ഒരാൾ തന്നാ എങ്ങനെയാ ചെയ്യുന്നത്? കമ്പോസ് ചെയ്യുമ്പോ അവരിങ്ങനെ ആവശ്യപ്പെടുമല്ലോ ഇന്ന രീതിയിൽ വേണം, കൊറേ സമയം എടുത്ത് വർക്ക് ചെയ്തിട്ട് കിട്ടുന്ന ഒരു ട്യൂണോ? ചിലപ്പോ നമ്മളിങ്ങനെ ആക്സിഡന്റലി അങ്ങനെയും സംഭവിക്കാറുണ്ടല്ലോ. അപ്പൊ ആ സാർ എങ്ങനെയാണ് അതിൽ വർക്ക് ചെയ്യുന്നത് പറയുന്നത്?
0: അത് ഈ പറയുന്ന പോലെ നമ്മുടെ മൈൻഡ് പോലെ ഇരിക്കും. ചില പാട്ടുകൾ നമ്മള് ചിലപ്പോ ഒരു മാസം ഇരുന്നാലും ചിലപ്പോ സെറ്റ് ആവൂല, ചില പാട്ടുകൾ ഒരാഴ്ച ഇരിക്കേണ്ടി വരും, ചില പാട്ടുകൾ രണ്ടു ദിവസം എടുക്കും. അതിങ്ങനെ ചില ആൾക്കാർ നമുക്ക് തരുന്ന പ്രഷർ പോലെ ഒരുപാട് പ്രഷർ ആയാൽ നമുക്ക് ചെയ്യാനും പറ്റില്ല. മറ്റൊരാൾ പ്രഷർ വന്ന് ചെയ്യുന്നതിനേക്കാളും നമുക്ക് ഇഷ്ടത്തോടെ ചെയ്യുമ്പോഴേ നമുക്ക് അതിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. ഞാൻ ഏറ്റവും പെട്ടെന്ന് ചെയ്ത ഏതാണ്ട് 1 മണിക്കൂറും കൊണ്ട് ചെയ്ത ഒരു പാട്ടെന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് മണക്കാട് ഗേൾസ് ഹൈസ്കൂളിലെ ആ സ്കൂളിന്റെ ഒരു തീം സോങ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ആ സമയത്ത് അവിടെ പഠിച്ചിട്ടുണ്ടിരുന്ന ഒരു ടീച്ചർ എഴുതിയ പാട്ട്, എന്റെ ഫ്രണ്ടാണ്, ആളും ഇതുപോലെ പാർഷ്വലി ബ്ലൈൻഡ് ആണ്. അപ്പൊ ആൾ എന്നോട് പറഞ്ഞു അത്യാവശ്യമാണ്, മന്ത്രിയൊക്കെ വരുന്ന പരിപാടിയാണ്, പെട്ടെന്ന് സെറ്റ് ചെയ്ത് തരണമെന്ന് പറഞ്ഞു. 1 മണിക്കൂർ കൊണ്ടാണ് ഞാൻ ആ പാട്ട്, അങ്ങനെ ഞാൻ ഒരു പാട്ടും ചെയ്തിട്ടില്ല. എങ്ങനെ പോയാലും ഞാനൊരു പാട്ട് ചെയ്യുമ്പോൾ കുറഞ്ഞത് 2 ആഴ്ച കൂടുതലെങ്കിലും
1: എടുക്കും.
0: കാരണം നമ്മളൊരു പാട്ട് ചെയ്യുന്നതിന് ചിലപ്പോ 10 രൂപ ട്യൂണ് വേണ്ടി വരും. ആദ്യം ചെയ്യുന്ന ട്യൂൺ എന്ന് പറയുന്നത് ചിലപ്പോ അത് നമ്മുടെ മനസ്സിൽ ആ ഒരു ദിവസം മുഴുവൻ അങ്ങ് കിടക്കും. നമ്മളിനി എങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും ആ ഒരു സാധനമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ നമുക്കിത് പോവാൻ വേണ്ടിട്ട് നമുക്ക് കുറെ സമയം എടുക്കും. അപ്പൊ അത് മാറ്റണം, കാരണം ആ ട്യൂണ് മാറ്റി നമുക്ക് വേറെ ഒരു ട്യൂണിലേക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ട്യൂണ് വേണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളല്ല, അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കുറെ പോരായ്മകളുണ്ട്.
1: ഇപ്പൊ ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും രണ്ടുപേര് പറയാവോ?
0: അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ 3-4 പേരുടെ പാട്ടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു പ്രത്യേകിച്ചൊരു വരി എടുത്ത് പറഞ്ഞു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം ഈ പറയുന്ന സംഭവം എല്ലാവരും കേൾക്കുന്നവരാണ്. എനിക്ക് എല്ലാവരും എന്റെ പ്രിയപ്പെട്ടവരാണ്, എല്ലാവരുടെയും പാട്ടുകൾ ഇനിയും ഞാൻ ചെയ്യേണ്ടതാണ്. അപ്പൊ അങ്ങനെ ഒരു വരി എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും എന്നോട് പിണങ്ങും.
1: അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇതുവരെ നമ്മൾ പല പാട്ടുകൾ കേൾക്കുന്നുണ്ടല്ലോ, പല മ്യൂസിക് കമ്പോസേഴ്സിന്റെയും പാട്ട് കേൾക്കാം.
0: തീർച്ചയായും
1: ഇൻഫ്ലുവൻസ് ചെയ്ത മ്യൂസിക് കമ്പോസേഴ്സ് ആരൊക്കെയാണ്?
0: നമ്മുടെ വിദ്യാസാഗർ സാറ്, എ ആർ റഹ്മാൻ, അവരൊക്കെയാണ് കൂടുതലും. ഞാൻ വിദ്യാസാഗർ സാറാണ് ഏറ്റവും കൂടുതൽ
1: ഇൻഫ്ലുവൻസ്.
0: അദ്ദേഹത്തിന്റെ എല്ലാ പാട്ടുകളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
1: ഇനി നമുക്കപ്പം സ്കൂളിലേക്ക് വരുമ്പോ ക്ലാസ് ഒക്കെ എടുക്കാൻ വേണ്ടി തയ്യാറെടുപ്പൊക്കെ എങ്ങനെയാണ്?
0: കൂടുതലും ഞാൻ ലാപ്ടോപ്പ് ഉപയോഗിക്കാറുണ്ട്, പിന്നെ ഫോൺ ഉപയോഗിക്കാറുണ്ട്. ഇതിലൂടെ ഒക്കെ തന്നെ നമുക്ക് നമ്മുടെ പിള്ളേർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള നോട്ട്സും ഇപ്പോഴത്തെ ഒരു സിലബസ് എന്നൊക്കെ പറയുന്ന മുമ്പത്തേക്കാൾ കുറച്ചുകൂടി ടഫാണ്. ഇതിനെ നമുക്ക് മാക്സിമം എങ്ങനെ ലഘൂകരിക്കാം എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു തയ്യാറെടുപ്പ് നടത്തും. ലഘൂകരിക്കുക എന്ന് പറയുന്നത് പിള്ളേർക്ക് എങ്ങനെ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്, അല്ലാതെ പാഠത്തിൽ ഉള്ള കാര്യങ്ങൾ പറയാതിരിക്കുക എന്നുള്ളതല്ല, പാഠങ്ങളെ എങ്ങനെ പിള്ളേർക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഒരു രീതിയിൽ ഒരു തയ്യാറെടുപ്പ് നടത്തും. പിന്നെ കുട്ടികൾക്ക് എങ്ങനെ മാക്സിമം എൻജോയ് ചെയ്ത് പഠിപ്പിക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള തയ്യാറെടുപ്പുകൾ മാത്രമേ ഞാൻ എങ്ങനെ നടത്താറുള്ളൂ.
1: ഇതാണെങ്കിലും വളരെ രസകരമായ കുറച്ച് സമയങ്ങളാണ്. യാത്ര പോയി, അതുപോലെ തന്നെ പാട്ടിനെ കുറിച്ച് പറഞ്ഞു, സ്കൂൾ ടൈമിൽ തയ്യാറെടുക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇനിയും സാറിന് കൂടുതൽ കൂടുതൽ പാട്ടുകൾ ചെയ്യാൻ കഴിയട്ടെ, യാത്ര പോകാൻ സാധിക്കട്ടെ, കുഞ്ഞുങ്ങളെ നന്നായിട്ട് പഠിപ്പിക്കാനുള്ള ആരോഗ്യവും ലഭിക്കട്ടെ എന്നെല്ലാം ആശംസിക്കുന്നു.
2: അധ്യാപകനായ എബി ടൈറ്റസുമായി സിവിൽ ജിഹൽ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി. നേർവഴി.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. വരികൾ കൈതപ്രം, സംഗീതം ജോൺസൺ, പി ജയചന്ദ്രനും ചിത്രയും പാടിയത്. ചിത്രം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്.

മരൻ എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രയും വിനീത് ശ്രീനിവാസനും പാടിയത്, കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, ദീപക് ദേവിന്റെ സംഗീതം.

ശോഭ പാടിയ ലളിതഗാനങ്ങളാണ് കേട്ടത്. സംഗീതം ദർശൻ രാമൻ, രചന ഉണ്ണികൃഷ്ണൻ പഴയവീട്, സുമ രാജേന്ദ്രൻ എന്നിവർ.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 59 മിനിറ്റും 54 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. മത്സ്യത്തൊഴിലാളികൾക്കുള്ള പഞ്ഞമാസാനുകൂല്യ വിതരണം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി നൂതന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് നിയമസഭയിൽ. സെൽഫ് എന്യൂമറേഷൻ സെൻസസ് നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. നാളെ മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി വനിതാ മന്ത്രിതല യോഗങ്ങൾ അടുത്തമാസം 6 മുതൽ കൊച്ചിയിൽ ചേരും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനെതിരെ മൊറോക്കോയ്ക്ക് ജയം. മത്സ്യത്തൊഴിലാളി ആനുകൂല്യങ്ങൾ സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ട്രോളിംഗ് നിരോധനകാലത്ത് മത്സ്യത്തൊഴിലാളികൾക്കുള്ള പഞ്ഞമാസ ആനുകൂല്യം വിതരണം ചെയ്യാത്തത് സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സജി ചെറിയാനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. എന്നാൽ ട്രോളിംഗ് നിരോധനകാലത്ത് സമ്പാദ്യ സമാശ്വാസ പദ്ധതി പ്രകാരം നൽകുന്ന 4,500 രൂപയുടെ ആദ്യഗഡുവായ 1,500 രൂപ നൽകി വരികയാണെന്ന് മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ മറുപടി നൽകി. സൌജന്യ റേഷൻ വിതരണം ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ബജറ്റിൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ 50 കോടി രൂപ അധികമായി അനുവദിച്ചിട്ടുണ്ടെന്നും എല്ലാ ആനുകൂല്യവും നൽകുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഗുണഭോക്തൃ വിഹിതം കൃത്യമായി വിതരണം ചെയ്തില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. സംസ്ഥാനത്ത് കാർഷിക മേഖലയിൽ AI ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി നൂതന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ജീവിതശൈലി രോഗങ്ങളുടെ ആധിക്യം കുറയ്ക്കാൻ പരമ്പരാഗത രീതി ഉപയോഗിച്ച് കൃഷി ശക്തിപ്പെടുത്തുമെന്നും ടി സിദ്ദിഖ് നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു.
2: കേരളത്തിലെ കാർഷിക മേഖലയിൽ AI ഉൾപ്പെടെയുള്ളതായ നൂതന വിജ്ഞാന മേഖലകൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ളതായ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കപ്പെട്ടിട്ടില്ല. പെപ്പർ ഉൾപ്പെടെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ മോഡൽ അടിസ്ഥാനത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡ്രോൺ, IoT ഉൾപ്പെടെയുള്ള വിവിധ സംവിധാനങ്ങൾ അതിന്റെ ഭാഗമായി ക്രമീകരിക്കുന്നുണ്ട്. കേരളത്തിലെ കാർഷിക മേഖലയിൽ കാർബൺ ക്രെഡിറ്റ് സംവിധാനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടിയും കൃഷി വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്.
1: ഓരോ സ്കൂളിലും കുറഞ്ഞത് ഒരു കായിക ഇനമെങ്കിലും പ്രോത്സാഹിപ്പിക്കുകയും പരിശീലനത്തിനും മത്സരങ്ങൾക്കും ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന ഒരു സ്കൂളിൽ ഒരു ഗെയിം പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചതായി മന്ത്രി OJ ജനീഷ്. ഇതിലൂടെ വിദ്യാർത്ഥികളുടെ കായിക പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും സ്കൂൾ തലത്തിൽ കായിക മികവ് വളർത്തുന്നതിനും ലക്ഷ്യമിടുന്നതായും മന്ത്രി നിയമസഭയെ അറിയിച്ചു. മത്സരത്തിനിടെ പരിക്കേൽക്കുന്ന കായിക താരങ്ങൾക്ക് ചികിത്സ സഹായം ലഭ്യമാക്കുന്നതിന് കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇന്ദിര ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായി KSRTCയുടെ 3,125 ഓർഡിനറി ബസ്സുകളിലാണ് പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നിലവിൽ നടപ്പിലാക്കിയിട്ടുള്ളതെന്ന് മന്ത്രി CP ജോൺ. തിരുവനന്തപുരത്ത് മാത്രമാണ് സിറ്റി ഫാസ്റ്റ് സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്തു വരുന്നത്. സിറ്റി ഫാസ്റ്റ് സർവീസുകൾ മാത്രം ഓപ്പറേറ്റ് ചെയ്തു വരുന്ന റൂട്ടുകളിൽ ഓർഡിനറി സർവീസുകൾ ആരംഭിക്കുന്നത് പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കോവിഡ് കാലത്ത് റദ്ദാക്കിയ KSRTC സർവീസുകളിൽ ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് പരിശോധിക്കുമെന്നും അദ്ദേഹം സഭയിൽ വ്യക്തമാക്കി. വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിന് സെമസ്റ്റർ ഇൻ കേരള പദ്ധതിയിലൂടെ അക്കാദമിക് ടൂറിസം ശക്തിപ്പെടുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി റോജി ജോൺ. ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതമായി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വികസിപ്പിക്കുന്നതിന് സർക്കാർ പ്രത്യേക ശ്രദ്ധ നൽകുമെന്നും അദ്ദേഹം സഭയെ അറിയിച്ചു. സംസ്ഥാനത്ത് നിന്നുള്ള അക്കാദമിക് പലായനം കുറയ്ക്കുന്നതിനും പ്രഗത്ഭരായ വിദ്യാർത്ഥികളെ കേരളത്തിൽ നിലനിർത്തുന്നതിനുമായാണ് പദ്ധതി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷന് ഇന്നുകൂടി അവസരം. ഇന്ന് രാത്രി 12 മണിയോടെയാണ് കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി അവസാനിക്കുക. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. നാളെ മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. ഇന്ത്യയുടെ അധ്യക്ഷതയിലുള്ള ബ്രിക്സ് വനിതാ ട്രാക്കിന്റെ മൂന്നാമത് മുന്നൊരുക്ക യോഗം ന്യൂഡൽഹിയിൽ വെർച്വലായി ചേർന്നു. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി വനിതാ മന്ത്രിതല യോഗങ്ങൾ അടുത്ത മാസം 6 മുതൽ കൊച്ചിയിൽ ചേരുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു യോഗം. വനിതാ ട്രാക്കിന് കീഴിൽ ഇന്ത്യ കൈവരിച്ച പുരോഗതിയെ അഭിനന്ദിച്ച അംഗരാജ്യങ്ങൾ സ്ത്രീ ശാക്തീകരണത്തിലുള്ള തങ്ങളുടെ സഹകരണം ആവർത്തിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. അതേസമയം തെക്കൻ ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയും. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെയും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തെരുവുനായ ശല്യം കാരണം തൃശൂർ ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിന് ഇന്നും അവധി. നായകളെ പിടികൂടാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെ തുടർച്ചയായ രണ്ടാം ദിവസവും അധികൃതർ സ്കൂളിന് അവധി പ്രഖ്യാപിച്ചു. വിശദവിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
3: തൃശൂർ ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിനും പരിസരത്തുമുള്ള മുഴുവൻ നായ്ക്കളെയും നീക്കാതെ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് അയക്കില്ലെന്ന നിലപാടിലാണ് രക്ഷിതാക്കൾ. കഴിഞ്ഞ ദിവസം സ്കൂളിലേക്ക് വരികയായിരുന്ന വിദ്യാർത്ഥിയെ നായ കടിച്ചിരുന്നു. പിന്നീട് നായയെ ചത്ത നിലയിൽ കണ്ടെത്തുകയും തുടർന്ന് നടത്തിയ പരിശോധനയിൽ പേവിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. തെരുവുനായ്ക്കളെക്കൊണ്ട് പൊറുതിമുട്ടിയതോടെ സ്കൂൾ അധികൃതരും പ്രദേശവാസികളും നൽകിയ പരാതിയിലാണ് നായ്ക്കളെ പിടിച്ച് മറ്റൊരിടത്തേക്ക് മാറ്റാൻ തീരുമാനമായത്. എന്നാൽ ഇന്നലെ ശ്രമം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇന്നും നായ്ക്കളെ പിടികൂടുന്നതിനുള്ള ശ്രമം തുടരുകയാണ്.
1: പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ രണ്ടാം ദിനത്തിൽ സംസ്ഥാനത്ത് 1.3 ലക്ഷം കുട്ടികൾക്ക് ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി വാക്സിൻ നൽകി. ഇതോടെ 5 വയസ്സിന് താഴെയുള്ള ആകെ 19.8 ലക്ഷം കുട്ടികളിൽ 18.83 ലക്ഷം കുട്ടികൾ വാക്സിൻ സ്വീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. അവശേഷിക്കുന്ന ഏകദേശം 1 ലക്ഷം കുട്ടികൾക്ക് ഇന്ന് വീടുകളിലെത്തി മരുന്ന് നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നടന്ന മത്സരത്തിൽ നെതർലൻഡ്സിനെതിരെ മൊറോക്കോയ്ക്ക് ജയം. ഇതോടെ നെതർലൻഡ്സ് ടൂർണമെന്റിൽ നിന്നും പുറത്തായി. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: പൊരിഞ്ഞ പോരാട്ടത്തിൽ വമ്പന്മാരായ നെതർലൻഡ്സിനെ വീഴ്ത്തിയാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോയുടെ പ്രീ ക്വാർട്ടർ പ്രവേശം. പെനാൾട്ടി ഷൂട്ടൌട്ടിൽ 3-2 അഷ്റഫ് ഹക്കീമിയുടെ സ്കോഡ് ഡച്ച് പടയെ കീഴടക്കിയത്. നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകളും ഓരോ ഗോൾ വീതമൊഴിച്ച് സമനിലയിൽ പിരിഞ്ഞതോടെയാണ് മത്സരം പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് നീണ്ടത്. 90 മിനിറ്റ് വരെ നെതർലൻഡ്സ് മത്സരത്തിൽ ഒരു ഗോളിലും മുന്നിലായി. ഇഞ്ചുറി ടൈമിലാണ് മൊറോക്കോയുടെ സമ

0: ഗോൾ വന്നത്. പ്രീ ക്വാർട്ടറിൽ കാനഡയാണ് മൊറോക്കോയുടെ എതിരാളികൾ.
1: ഇന്നലെ നടന്ന നോക്കൌട്ട് മത്സരങ്ങളിൽ ബ്രസീൽ ജപ്പാനെയും പരാഗ്വേ ജർമ്മനിയെയും പരാജയപ്പെടുത്തി പ്രീ ക്വാർട്ടറിൽ കടന്നു. ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡയും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഐവറി കോസ്റ്റും നോർവേയുമായുള്ള നോക്കൌട്ട് പോരാട്ടം ഇന്ത്യൻ സമയം രാത്രി 10:30 തുടങ്ങും. സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി വിശ്വനാഥ് സിൻഹ ഇന്ന് ചുമതലയേൽക്കും. ചീഫ് സെക്രട്ടറി എം ജയതിലക് ഇന്ന് സ്ഥാനമൊഴിയുന്ന ഒഴിവിലേക്കാണ് അദ്ദേഹം നിയമിതരാകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഗതാഗത ലോജിസ്റ്റിക്സ് കൂട്ടായ്മയായ MSE ഗ്രൂപ്പും അദാനി പോർട്സും തമ്മിൽ സഹകരണത്തിന് ധാരണ. ഇതേ തുടർന്ന് MSE ഗ്രൂപ്പിന്റെ കണ്ടെയ്നർ ടെർമിനൽ പ്രവർത്തന നിക്ഷേപ വിഭാഗമായ TIL വിഴിഞ്ഞം തുറമുഖത്തിലെ 49% ഓഹരി സ്വന്തമാക്കും. ഏതാണ്ട് 27,000 കോടി രൂപ മൂല്യമുള്ള പദ്ധതിയിൽ TIL നിക്ഷേപിക്കുന്നത് ഏകദേശം 13,000 കോടി രൂപയാണ്. പ്രവർത്തനം ആരംഭിച്ച് 18 മാസത്തിനുള്ളിൽ തന്നെ 20 ലക്ഷം TEU കൈകാര്യം ചെയ്ത ഇന്ത്യയിലെ ആദ്യ തുറമുഖമെന്ന നേട്ടം ഇതിനകം വിഴിഞ്ഞം സ്വന്തമാക്കിയിട്ടുണ്ട്. കണ്ണൂർ പെരിങ്ങോം CRPF കേന്ദ്രത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ 160-ാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് ഇന്ന് നടന്നു. പെരിങ്ങോം കേന്ദ്രം മേധാവി മാത്യു എ ജോൺ സല്യൂട്ട് സ്വീകരിച്ചു. 11 മാസത്തെ പരിശീലനം പൂർത്തിയാക്കിയ 266 പേരാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത്. വിഴിഞ്ഞം തീരത്ത് നിന്നും മത്സ്യബന്ധനത്തിന് പോയി കാണാതായ 3 മത്സ്യത്തൊഴിലാളികളെയും സുരക്ഷിതമായ നിലയിൽ കണ്ടെത്തി. വെട്ടുകാട് സ്വദേശികളായ സനു, റോബിൻസൺ, വലിയവേലി സ്വദേശി ബാബു എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം കാണാതായത്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള പഞ്ഞമാസാനുകൂല്യ വിതരണം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി നൂതന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് നിയമസഭയിൽ. സെൽഫ് എനുമിനേഷൻ സെൻസസ് നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. 4 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി വനിതാ മന്ത്രിതല യോഗങ്ങൾ അടുത്ത മാസം 6 മുതൽ കൊച്ചിയിൽ ചേരും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനെതിരെ മൊറോക്കോയ്ക്ക് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി

0: ഒർട്ടിക്കേരിയ എന്ന അലർജി രോഗത്തെക്കുറിച്ച് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ ജയശ്രീ എം സംസാരിക്കുന്നു.
1: നമ്മുടെ ഇടയിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു അലർജിയാണ് ഏർട്ടിക്കേറിയ. പേര് പരിചിതമല്ലെങ്കിലും ഈ അവസ്ഥ നമ്മൾക്കോ നമുക്ക് ചുറ്റുമുള്ളവരിലോ ഒരിക്കലെങ്കിലും വന്നു കണ്ടിട്ടുണ്ടാവാം. ചർമ്മത്തിൽ പലയിടത്തായി ചുവന്നതോ ത്വക്കിന്റെ നിറത്തിലുള്ളതോ ആയ പുഴുവാട്ടിയതുപോലെയുള്ള ചൊറിച്ചിലുള്ള പാടുകൾ ഉണ്ടാവുന്ന അവസ്ഥയാണ് ഏർട്ടിക്കേറിയ എന്ന് പറയുന്നത്. ഇത് സാധാരണ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ മാഞ്ഞു പോകുന്നതാണ്. ചില അവസരങ്ങളിൽ ഇതോടൊപ്പമോ അല്ലാതെയോ ചുണ്ടും കൺപോളകളും ചിലപ്പോൾ കൈകാലുകളും വീക്കം വന്ന് തടിച്ച് ആൻജിയോഡിമ എന്ന അവസ്ഥയുണ്ടാവാം. ഇതിന്റെ കുറച്ചുകൂടി തീവ്രമായ തരമാണ് അനാഫിലാക്സിസ്. ശ്വാസതടസ്സം, തൊണ്ട അടഞ്ഞ പോലെയും നെഞ്ചിൽ ഭാരം വെച്ച പോലെയും അനുഭവപ്പെടുകയും ശ്വാസനാളത്തിൽ നീർവീക്കം വന്ന് ബിപി കുറഞ്ഞ് അബോധാവസ്ഥയിലാവുകയും ചെയ്യാം. തക്ക സമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന ഒരവസ്ഥയാണിത്. ഏർട്ടിക്കേറിയ ഉണ്ടാവുന്നത് ശരീരത്തിലെ മാസ് സെൽസ് എന്ന ഇനം കോശങ്ങൾ ഉത്തേജിപ്പിക്കപ്പെടുമ്പോഴാണ്. ഇവ ഹിസ്റ്റമീൻ പോലെയുള്ള അനേകം രാസപദാർത്ഥങ്ങൾ പുറപ്പെടുവിക്കുകയും ത്വക്കിലും മറ്റു ഭാഗങ്ങളിലും നീരും ചൊറിച്ചിലും ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഏർട്ടിക്കേറിയയെ അക്യൂട്ട് ഏർട്ടിക്കേറിയ എന്നും ക്രോണിക് ഏർട്ടിക്കേറിയ എന്നും രണ്ടായി തരംതിരിക്കാം. 6 ആഴ്ചകളിൽ താഴെ ചൊറിച്ചിലും തടിപ്പും നീണ്ടു നിൽക്കുന്ന അവസ്ഥയെ അക്യൂട്ട് ഏർട്ടിക്കേറിയ എന്നും 6 ആഴ്ചകളിൽ കൂടുതൽ നാൾ ഇവ നീണ്ടു നിൽക്കുന്ന അവസ്ഥയെ ക്രോണിക് ഏർട്ടിക്കേറിയ എന്നും വിളിക്കുന്നു. അക്യൂട്ട് ഏർട്ടിക്കേറിയ ലക്ഷണങ്ങൾ ഏതാനും മണിക്കൂറുകളോ ദിവസങ്ങളോ ആഴ്ചകളോ നീണ്ടു നിൽക്കാം. ഈ കാലയളവിൽ തന്നെ ഇടയ്ക്കിടയ്ക്കോ തുടർച്ചയായോ തടിപ്പും ചൊറിച്ചിലും പ്രത്യക്ഷപ്പെടാം. അക്യൂട്ട് ഏർട്ടിക്കേറിയയുടെ കാരണങ്ങൾ പ്രധാനമായും ചില ഭക്ഷണ പദാർത്ഥങ്ങൾ, മരുന്നുകൾ, അണുബാധകൾ, പ്രാണികളുടെ കുത്തോ കടിയോ ഏൽക്കുന്നത്, ലാറ്റെക്സ് പൂമ്പടി പോലെയുള്ള വസ്തുക്കളുമായുള്ള സമ്പർക്കം എന്നിവയാകാം. സാധാരണ അലർജി ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ് ഉണക്ക മത്സ്യം, ചെമ്മീൻ അല്ലെങ്കിൽ കൊഞ്ച്, കക്ക, കണവ, ബീഫ്, കൂൺ, കപ്പലണ്ടി, കശുവണ്ടി, ബദാം, പൈനാപ്പിൾ, മുന്തിരി, പപ്പായ, സ്ട്രോബെറീസ്, തക്കാളി, നാരങ്ങ, ചോക്ലേറ്റ് എന്നിവ. ഇത് കൂടാതെ ഭക്ഷണത്തിൽ ചേർക്കുന്ന ഫുഡ് കളേഴ്സും ഫുഡ് പ്രിസർവേറ്റീവ്സും ഈസ്റ്റ്, സുഗന്ധദ്രവ്യങ്ങൾ മുതലായവയും ഏർട്ടിക്കേറിയ ഉണ്ടാക്കാം. കുട്ടികളിലെ ഏർട്ടിക്കേറിയയുടെ ഒരു പ്രധാന കാരണം അണുബാധയാണ്. വൈറൽ, ബാക്ടീരിയൽ, ഫംഗൽ അണുബാധ ഏർട്ടിക്കേറിയ ഉണ്ടാക്കാം. അനേകം മരുന്നുകളും ഏർട്ടിക്കേറിയയ്ക്ക് കാരണമാവാം. വേദന സംഹാരികൾ, ആന്റിബയോട്ടിക്സ്, ആസ്പിരിൻ, ഒപ്പിയോയിഡ്സ് എന്നിവ അവയിൽ ചിലതാണ്. ക്രോണിക് ഏർട്ടിക്കേറിയയിൽ ചൊറിച്ചിലും തടിപ്പും ദിവസങ്ങളോളമോ മാസങ്ങളോ തുടർച്ചയായി വന്നും പോയും ഇരിക്കാം. ഇതിൽ 80% ക്രോണിക് ഇഡിയോപതിക് ഏർട്ടിക്കേറിയയാണ്. അതായത് കൃത്യമായി കാരണങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കാത്ത തരം. മറ്റൊരു വിഭാഗം ക്രോണിക് ഇൻഡ്യൂസിബിൾ ഏർട്ടിക്കേറിയയാണ്. ഇവ ഫിസിക്കൽ അല്ലെങ്കിൽ ഭൌതികമായ കാരണങ്ങൾ മൂലമുണ്ടാവുന്നവയാണ്. ഉദാഹരണത്തിന് ചൂട്, തണുപ്പ് എന്നിവ ഹീറ്റ് ഏർട്ടിക്കേറിയ, കോൾഡ് ഏർട്ടിക്കേറിയ എന്നിവ ഉണ്ടാക്കാം. വെള്ളവുമായുള്ള സമ്പർക്കം അക്വാജനിക് ഏർട്ടിക്കേറിയയ്ക്ക്

മുതലായ അസുഖങ്ങളും ഏർട്ടിക്കേറിയ ഉണ്ടാക്കാം. ഏർട്ടിക്കേറിയ രോഗനിർണയം രോഗമുള്ള സമയത്തെ പരിശോധനയും രോഗവിവരണം കൊണ്ടും സാധ്യമാണ്. എന്നാൽ ഇതിന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ പരിശോധനകൾ വേണ്ടിവരുന്നു. ഇവ ക്രോണിക് ഏർട്ടിക്കേറിയയിലാണ് ആവശ്യമായി വരുന്നത്. ശരീരത്തിൽ എവിടെയെങ്കിലും അണുബാധയുടെ ലക്ഷണം ഉണ്ടോയെന്നറിയാൻ രക്തവും മൂത്രവും പരിശോധിക്കാം. തൈറോയ്ഡ് ഫംഗ്ഷൻ, ANA, പെരിഫറൽ സ്മിയർ, വൈറൽ മാർക്കേഴ്സ് മുതലായ ടെസ്റ്റുകൾ അനുബന്ധ രോഗങ്ങൾ കണ്ടുപിടിക്കാൻ സഹായിക്കും. IgE എന്ന രക്തത്തിലെ അലർജിക്ക് കാരണമായ ഇമ്യൂണോഗ്ലോബുലിൻ ടെസ്റ്റ് ചില സാഹചര്യങ്ങളിൽ ചികിത്സ നിശ്ചയിക്കാനും മറ്റുമായി ഉപകാരപ്പെടാം. എന്നാൽ ഇതൊരു രോഗനിർണയത്തിനായുള്ള ടെസ്റ്റ് അല്ല. സ്കിൻ പ്രിക് ടെസ്റ്റ് എന്നത് അലർജി ഉണ്ടാക്കുന്നതായി സംശയമുള്ള പദാർത്ഥങ്ങൾ കണ്ടുപിടിക്കാൻ ചെയ്യാവുന്നതാണ്. എന്നാൽ ഈ ടെസ്റ്റിൽ അലർജി ഉണ്ടാക്കുന്നതായി കണ്ടെത്തുന്ന പദാർത്ഥങ്ങൾ എപ്പോഴും പ്രശ്നമാകണമെന്നില്ല. ഓട്ടോലോഗസ് സിറം സ്കിൻ ടെസ്റ്റ് എന്നത് ഓട്ടോഇമ്യൂൺ ഏർട്ടിക്കേറിയ കണ്ടുപിടിക്കാനുള്ള ഒരു ടെസ്റ്റാണ്. ചുരുക്കം ചില സന്ദർഭങ്ങളിൽ സ്കിൻ ബയോപ്സി വേണ്ടിവരാം. ഇത് പലപ്പോഴും ആവശ്യമായി വരുന്നത് 24 മണിക്കൂറുകൾക്ക് മുകളിൽ ഏർട്ടിക്കേറിയ പാടുകൾ നിലനിൽക്കുമ്പോഴും അവയ്ക്ക് വേദന ഉണ്ടാവുമ്പോഴുമാണ്. ഏർട്ടിക്കേറിയയുടെ ചികിത്സയുടെ പ്രധാന പടി അലർജി ഉണ്ടെന്ന് കണ്ടെത്തുന്ന വസ്തുക്കൾ ഒഴിവാക്കുക എന്നാണ്. ഒരു ഏർട്ടിക്കേറിയ ഡയറിയിൽ നമ്മുടെ ഭക്ഷണം, മരുന്നുകൾ, ചെയ്യുന്ന കാര്യങ്ങൾ, സന്ദർശിച്ച സ്ഥലങ്ങൾ എന്നിവ അന്നന്ന് എഴുതി സൂക്ഷിക്കാം. ഇവയിൽ നിന്നും ഏർട്ടിക്കേറിയയുടെ കാരണങ്ങൾ കണ്ടുപിടിച്ചെടുക്കാൻ സാധിച്ചേക്കാം. ആന്റിഹിസ്റ്റമീൻസ് എന്ന ഇനം മരുന്നുകളാണ് ഏർട്ടിക്കേറിയയ്ക്ക് സാധാരണയായി കൊടുക്കുന്നത്. അവിൽസെട്രിസിൻ തുടങ്ങിയ ഫസ്റ്റ് ജനറേഷൻ ആന്റിഹിസ്റ്റമീൻസ് ചെറിയ മയക്കം പലരിലും ഉണ്ടാക്കുമെങ്കിലും സെക്കൻഡ് ജനറേഷൻ ആന്റിഹിസ്റ്റമീൻസ് ആയ ലിവോസെട്രിസിൻ, ഡെസ്ലോറാറ്റിഡിൻ, ഫെക്സോഫെനാഡിൻ എന്നിവ താരതമ്യേന ഉറക്കക്ഷീണം കുറവുള്ളതും കൂടുതൽ ഫലപ്രദവുമാണ്. ഇവ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഡോസിലും കാലയളവിലും ഉപയോഗിക്കേണ്ടതാണ്. നീണ്ട കാലയളവിലെ ചികിത്സ പലരിലും വേണ്ടിവരാം. അസുഖം നിയന്ത്രണത്തിലാക്കാൻ പലപ്പോഴും കൂടുതൽ ഡോസും വേണ്ടിവരാം. എന്നാൽ മറ്റു പാർശ്വഫലങ്ങൾ പൊതുവെ കുറഞ്ഞ മരുന്നുകളായതിനാൽ ദീർഘകാലം ഇവ ഉപയോഗിക്കുന്നതിൽ പ്രശ്നമുണ്ടാവാറില്ല. ഇതോടൊപ്പം സ്റ്റിറോയിഡ്സ്, അഡ്രിനാലിൻ എന്നീ ഇഞ്ചക്ഷനുകൾ തീവ്രതയേറിയ അനാഫിലാക്സിസ് ചികിത്സയ്ക്ക് ആവശ്യമായി വരുന്നു. ക്രോണിക് ഏർട്ടിക്കേറിയ നിയന്ത്രണത്തിലാവാൻ ചുരുക്കം ചിലരിൽ ഇമ്യൂണോസപ്രസീവ് മരുന്നുകളായ സൈക്ലോസ്പോറിൻ, അസതയോപ്രിൻ, ഒമാലിസുമാബ് എന്നിവ ആവശ്യമായി വരാം. ഇതിനെല്ലാം പുറമെ മാനസിക സമ്മർദ്ദം കുറയാനുള്ള നടപടികൾ എടുക്കുന്നത് അസുഖം നിയന്ത്രണത്തിലാകാൻ സഹായിക്കും. ഏർട്ടിക്കേറിയയെ കുറിച്ചുള്ള അവബോധം അസുഖത്തെ കുറിച്ചുള്ള ഭയം ഒഴിവാക്കാനും അസുഖം നിയന്ത്രിച്ചു നിർത്താനും വളരെയധികം പ്രയോജനപ്പെടും. ഒറ്റപ്പെട്ട സാഹചര്യങ്ങൾ ഒഴിവാക്കി ചികിത്സാ

0: ലഭ്യത ഉറപ്പാക്കുന്ന സ്ഥലങ്ങളിലും മറ്റുള്ളവരുടെ സാമീപ്യത്തിലും മാത്രമേ ഒറ്റയ്ക്കേറിയ വരാൻ സാധ്യതയുള്ള ആളുകൾ പുതിയ മരുന്നുകളും ഭക്ഷണപദാർത്ഥങ്ങളും പരീക്ഷിക്കാൻ മുതിരാവൂ.
1: ഒറ്റയ്ക്കേറിയ എന്ന അലർജി രോഗത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ ജയശ്രീ എം.
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
3: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിന് പിറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന് തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 54 സെക്കൻഡും. ഇനി വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ടു ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പെട്രോൾ ഡീസൽ വിതരണത്തിൽ ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ നാളെ മുതൽ പിൻവലിക്കാൻ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ധനസഹായത്തിന്റെ ആദ്യഗഡു 3 ജില്ലകളിൽ വിതരണം ചെയ്തതായി ഫിഷറീസ് മന്ത്രി. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തി മൊറോക്കോ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ടു ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കും. നാളെ അനന്തപൂരിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി മുഖ്യാതിഥിയാവും. പെട്രോൾ ഡീസൽ എന്നിവയുടെ വിൽപ്പനയിലും വിതരണത്തിലും ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ നാളെ മുതൽ പിൻവലിക്കാൻ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഇന്ധനക്ഷാമം തടയാൻ ലക്ഷ്യമിട്ട് ജൂൺ 12 റീട്ടെയിൽ ഔട്ട്ലെറ്റുകളിൽ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇതുപ്രകാരം ഒരു ഉപഭോക്താവിന് പ്രതിദിനം പരമാവധി വാങ്ങാനാവുന്ന ഡീസലിന്റെ അളവ് 200 ലിറ്ററായി പരിമിതപ്പെടുത്തിയിരുന്നു. മാറിയ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ തുടരേണ്ടതില്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിവന്നിരുന്ന ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്തു നിന്നും സജി ചെറിയനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന 4,500 രൂപ ധനസഹായത്തിലെ ആദ്യഗഡുവായ 1,500 രൂപ 3 ജില്ലകളിൽ വിതരണം ചെയ്തതായും സൌജന്യ റേഷൻ വിതരണത്തിന് ഉത്തരവ് നൽകിയതായും ഫിഷറീസ് മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ പറഞ്ഞു.
2: മത്സ്യത്തൊഴിലാളികളുടെ ഗഡുവായ 1,500 രൂപയും സംസ്ഥാന സർക്കാരിന്റെ 1,500 രൂപയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ 1,500 രൂപയും ഉൾപ്പെടെ മൊത്തം 4,500 രൂപയാണ് സാർ കൊടുക്കാനുള്ളത്. അതിൽ 1,500 രൂപയാണ് ആദ്യ ഗഡുവായി നൽകാനുള്ളത്. ആ 1,500 രൂപ ഇപ്പോൾ ഏകദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ് സാർ. 3 ജില്ലകളിൽ അത് പൂർത്തിയായിട്ടുണ്ട്. ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ അത് പൂർത്തിയായിട്ടുണ്ട്. ബാക്കിയുള്ള ജില്ലകളിൽ

0: ഈ വരുന്ന ദിവസങ്ങളിൽ അത് പൂർത്തിയാവുകയും ചെയ്യും.
1: മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു കുറവും ഉണ്ടാകാത്ത വിധത്തിൽ സർക്കാർ മുൻഗണന നൽകി വരുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. അതേസമയം മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ കണ്ണിൽ ചൊറയില്ലാത്ത നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് സജി ചെറിയാൻ വിമർശനമുന്നയിച്ചു.
2: കഴിഞ്ഞ സർക്കാർ ഈ 4500 രൂപ 6000 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി അതിൽ തിരുത്തൽ വരുത്തണം. എന്നാൽ ഈ സീസണിൽ ഈ ആനുകൂല്യം അവർക്ക് നൽകിയില്ല എന്നതാണ് ഈ പ്രമേയത്തിന്റെ കാരണം. ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ 1500 രൂപ കൊടുത്തത് അവരുടെ വിഹിതം മാത്രമാണ്. സംസ്ഥാന ഗവൺമെന്റോ കേന്ദ്ര ഗവൺമെന്റോ കൊടുക്കേണ്ട ഒരു പൈസയും അവർക്ക് ഈ സമയം വരെ കൊടുത്തിട്ടില്ല എന്നതാണ് ഞാൻ ഉന്നയിക്കുന്ന വിഷയം. സർ, ഇത് കണ്ണിൽ ചോരയില്ലാത്തൊരു നടപടിയായിട്ടാണ് ഞാൻ കാണുന്നത്.
1: അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിന് പിന്നാലെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ആനുകൂല്യങ്ങൾ യഥാസമയം വിതരണം ചെയ്യാത്തത് മത്സ്യത്തൊഴിലാളികളെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കോൾ പ്രസംഗത്തിൽ പറഞ്ഞു. 4 പതിറ്റാണ്ടിലേറെ നീണ്ട സേവനത്തിനുശേഷം ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഇന്ന് സ്ഥാനമൊഴിഞ്ഞു. ഉപമേധാവിയായിരുന്ന ജനറൽ ധീരജ് സേത്താണ് കരസേനയുടെ പുതിയ മേധാവി. ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തി വ്യക്തികേന്ദ്രീകൃതമല്ലെന്നും സൈനികരും കമാൻഡർമാരും രാജ്യത്തെ പൌരന്മാരും അർപ്പിക്കുന്ന അടിയുറച്ച വിശ്വാസമാണ് സേനയുടെ കരുത്തെന്നും ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞു. ജനറൽ ധീരജ് സേത്തിന്റെ നേതൃത്വത്തിൽ സൈന്യം കൂടുതൽ ഉയരങ്ങളിലെത്തുമെന്നും അദ്ദേഹം പ്രത്യാശ പങ്കുവച്ചു. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി സാധാരണക്കാർ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയ പാക് നടപടി അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിനു നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഡൽഹിയെ വായു മലിനീകരണത്തിൽ നിന്ന് മുക്തമാക്കാൻ ലക്ഷ്യമിട്ട് പുതിയ ഇലക്ട്രിക് വാഹന നയത്തിന് അംഗീകാരം നൽകി ഡൽഹി സർക്കാർ. നാളെ മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നയപ്രകാരം 30 ലക്ഷം രൂപ വരെയുള്ള ഇലക്ട്രിക് കാറുകൾക്ക് രജിസ്ട്രേഷൻ ഫീസും റോഡ് നികുതിയും പൂർണ്ണമായും ഒഴിവാക്കി. പഴയ വാഹനങ്ങൾ പൊളിച്ച് പുതിയ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് 1 ലക്ഷം രൂപ ഇൻസെന്റീവ് ലഭിക്കും. 2028 ഏപ്രിൽ മുതൽ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ മാത്രമേ ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്യാനാകൂ എന്നും നിർദ്ദേശമുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കോഴിക്കോട് മാവൂരിൽ ജോലിക്കായി എത്തിയ 3 ബംഗ്ലാദേശി പൌരന്മാർ പോലീസ് പിടിയിൽ. അനധികൃതമായി രാജ്യത്ത് തങ്ങിയതിന് ഇവർക്കെതിരെ ഇമിഗ്രേഷൻ ആന്റ് ഫോറിനേഴ്സ് ആക്ട് പ്രകാരം മാവൂർ പോലീസ് കേസെടുത്തു. വരും ദിവസങ്ങളിൽ ഊർജിതമായ പരിശോധനകൾ മാവൂർ മേഖലയിൽ നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. പശ്ചിമബംഗാളിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. അടുത്തമാസം 2 നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ബില്ല് സംബന്ധിച്ച് കരട് നിർദ്ദേശം അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, അസം എന്നീ സംസ്ഥാനങ്ങളുടെ മാതൃക പിന്തുടർന്നായിരിക്കും തുടർ നടപടികളെന്നും സുവേന്ദു അധികാരി വ്യക്തമാക്കി. ദേശീയ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തം വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് ഇന്നുകൂടി അവസരം. ജൂലൈ 1 മുതൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ട സെൻസസ് എന്യൂമറേറ്റർമാർ ഓരോ വീടുകളിലുമെത്തി വിവരശേഖരണം ആരംഭിക്കും. വിശദാംശങ്ങളിലേക്ക്.
4: കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി ഇന്ന് രാത്രി 12 മണിയോടെ അവസാനിക്കും. സ്വന്തം വീടിന്റെയും കുടുംബാംഗങ്ങളുടെയും വിവരങ്ങൾ സ്വന്തമായി തന്നെ രേഖപ്പെടുത്താൻ അവസരമൊരുക്കുന്ന സെൽഫ് എന്യൂമറേഷൻ നിരവധി പേർ ഇതിനോടകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. SC.census.gov.in എന്ന പോർട്ടലിൽ ലോഗിൻ ചെയ്താണ് വിവരങ്ങൾ നൽകേണ്ടത്. മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ നടപടികൾ പൂർത്തിയാക്കാം. ഇതിനായി ആദ്യം സംസ്ഥാനം തിരഞ്ഞെടുത്ത ശേഷം ഗൃഹനാഥന്റെയോ ഗൃഹനാഥയുടെയോ പേരും മൊബൈൽ ഫോൺ നമ്പറും നൽകണം. 34 ചോദ്യങ്ങളാണ് സെൻസസ് വിവരശേഖരണത്തിന്റെ ഭാഗമായുള്ളത്. ഇവ നൽകിക്കഴിഞ്ഞ ശേഷം ലഭിക്കുന്ന സെൽഫ് എന്യൂമറേഷൻ ഐഡി വീട്ടിൽ സെൻസസ് ഉദ്യോഗസ്ഥർ വിവരശേഖരണത്തിനെത്തുമ്പോൾ നൽകിയാൽ മതിയാകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഗ്രീസിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള പണമിടപാടുകൾക്കായി UPI സേവനം ആരംഭിച്ച യൂറോ ബാങ്ക്. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ആഗോളതലത്തിൽ വ്യാപിക്കുന്നതിലെ സുപ്രധാന നാഴികക്കല്ലാണിതെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയിലുള്ള ബ്രിക്സ് വനിതാ ട്രാക്കിന്റെ 3-ാമത് മുന്നൊരുക്ക യോഗം ന്യൂഡൽഹിയിൽ വെർച്വലായി ചേർന്നു. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി വനിതാ മന്ത്രിതല യോഗങ്ങൾ അടുത്തമാസം 6 മുതൽ കൊച്ചിയിൽ ചേരുന്നതിന്റെ ഭാഗമായാണ് യോഗം നടന്നത്. വനിതാ ട്രാക്കിന് കീഴിൽ ഇന്ത്യ കൈവരിച്ച പുരോഗതിയെ അഭിനന്ദിച്ച അംഗരാജ്യങ്ങൾ സ്ത്രീ ശാക്തീകരണത്തിൽ സഹകരണം ഉറപ്പു നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരത്തിൽ നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തി മൊറോക്കോ. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-2 മൊറോക്കോയുടെ വിജയം. ഇന്നലെ രാത്രി നടന്ന മത്സരങ്ങളിൽ ബ്രസീൽ ജപ്പാനെയും പരാഗ്വേ ജർമ്മനിയെയും പരാജയപ്പെടുത്തി പ്രീ ക്വാർട്ടറിൽ കടന്നു.

0: നിന്ന് ആറ് പേരെ തീരസംരക്ഷണ സേനയുടെ കപ്പലായ സച്ചേത് രക്ഷപ്പെടുത്തി. മോശം കാലാവസ്ഥയെ തുടർന്ന് മഞ്ജുമാത എന്ന മത്സ്യബന്ധന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. അന്താരാഷ്ട്ര പാർലമെന്ററി ദിനത്തിൽ ലോകമെമ്പാടുമുള്ള ജനപ്രതിനിധികൾക്കും ജനാധിപത്യ സ്ഥാപനങ്ങൾക്കും ആശംസകൾ നേർന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ജനവിശ്വാസത്തിന്റെയും പൌരാവകാശങ്ങളുടെയും പരമോന്നത വേദിയാണ് പാർലമെന്റെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം മൂന്നാം ഘട്ടത്തിന്റെ ഭാഗമായി ഡൽഹിയിൽ എന്യൂമറേഷൻ ഫോമുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. ഇന്ന് തുടങ്ങി അടുത്ത മാസം 29 വരെ ബൂത്ത് ലെവൽ ഓഫീസർമാർ എല്ലാ വീടുകളും സന്ദർശിച്ച് ഫോമുകൾ വിതരണം ചെയ്യും. അന്തിമ വോട്ടർ പട്ടിക ഒക്ടോബർ 7 പ്രസിദ്ധീകരിക്കും. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. പ്രസാർഭാരതി ചെയർമാൻ പ്രസൂൺ ജോഷിയുടെ നേതൃത്വത്തിലുള്ള സമിതി ഇന്ത്യൻ സിനിമയുടെ ഭാവി സാധ്യതകളും വെല്ലുവിളികളും പഠിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ടു ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പെട്രോൾ ഡീസൽ വിതരണത്തിൽ ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ നാളെ മുതൽ പിൻവലിക്കാൻ തീരുമാനിച്ച കേന്ദ്ര സർക്കാർ. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ധനസഹായത്തിന്റെ ആദ്യഗഡു 3 ജില്ലകളിൽ വിതരണം ചെയ്തതായി ഫിഷറീസ് മന്ത്രി. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തി മൊറോക്കോ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി സമയം 1:00. ഇപ്പോൾ മഞ്ഞണിപ്പൂനിലാവ്.

വ്യൂ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ബി വസന്തയും പാടിയ ഗാനമാണ് മഞ്ഞണി പൂനിലാവിൽ ഇന്നാദ്യം. വരികൾ വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

ഭാസ്കരന്റെ വരികൾ, എം എസ് ബാബുരാജിന്റെ സംഗീതം, എസ് ജാനകി പാടിയത്. ചിത്രം അന്വേഷിച്ചു കണ്ടെത്തിയില്ല.

യേശുദാസ് പാടിയ ഗാനം ഇനി കേൾക്കാം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MS വിശ്വനാഥൻ, ചിത്രം ചന്ദ്രകാന്തം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എന്നാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: മണ്ണിനിപ്പൂനിലാവിൽ ഇനി വാഴ്വേ മായം എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും പി സുശീലയും പാടിയ ഗാനം. വയലാർ രാമവർമ്മയുടെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം.

സ്കൂൾ മാസ്റ്റർ എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീല, എ എം രാജ എന്നിവർ പാടിയ ഗാനം ഇനി കേൾക്കാം. വരികൾ വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, അടുത്ത നമ്പർ 9496556321, ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

നീലധനം എന്ന ചിത്രത്തിലെ ഗാനമാണ് മഞ്ഞനിപ്പൂനിലാവിൽ അടുത്തത്. പി സുശീല പാടിയത്. പി ഭാസ്കരന്റെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം.

ഭരണിക്കാവ് ശിവകുമാർ വരികളെഴുതി, എൻ കെ അർജുനൻ ഈണം പകർന്ന്, വാണി ജയറാം പാടിയ ഗാനം. ചിത്രം ആശീർവാദം.

0: ദേശീയ ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ വി പത്മകുമാർ സംസാരിക്കുന്നു.
1: മഞ്ഞളിപ്പൂനിലാവിൽ ഇനി എങ്ങനെ നീ മറക്കും എന്ന ചിത്രത്തിനു വേണ്ടി ചുനക്കര രാമൻകുട്ടി വരികളെഴുതി ശ്യാം ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

OMV യുടെ വരികൾക്ക് ഭരതൻ സംഗീതം നൽകിയിരിക്കുന്നു. ലതിക പാടിയ ഗാനം ചിത്രം കാതോടു കാതോരം.

0: ആരോ വീട്ടിലുണ്ടല്ലോ. ഡോണിയ, എന്റെ മുറിയിൽ കാത്തിരിപ്പാണോ?
1: ഇന്ന് മുഴുവൻ ഞാൻ സോണിയയുടെ കൂടെ ആയിരുന്നു. ഞങ്ങളിരുവരും അവിടെ ചേട്ടനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. തീർച്ചയായും ചേട്ടൻ വരുമെന്നാ ഞങ്ങൾ കരുതിയത്. കാണാതിരുന്നപ്പോ ഇങ്ങോട്ട് പോന്നു.
0: ഞാൻ ആകെ തകർന്നു കഴിഞ്ഞു ഡോണിയ. എനിക്ക് വല്ലാത്ത ക്ഷീണം, സ്വയം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല.
1: ഇന്നലെ രാത്രി മുഴുവൻ ചേട്ടൻ എവിടെയായിരുന്നു?
0: ഞാൻ വ്യക്തമായി ഓർക്കുന്നില്ല. നോക്കൂ ഡോണിയ, ഉറച്ച ഒരു തീരുമാനത്തിലെത്താൻ എന്റെ മനസ്സ് കൊതിക്കുന്നു. നേവിയുടെ തീരത്തുകൂടി പല പ്രാവശ്യം ഞാൻ നടന്നു. എല്ലാം അവിടെ വെച്ച് അവസാനിപ്പിക്കണമെന്ന് കരുതിയതാണ്. എന്നാൽ ഇല്ല, എനിക്ക് കഴിയുന്നില്ല.
1: അമ്മയോട് പറഞ്ഞോ?
0: ഇല്ല, അമ്മയോടൊന്നും പറഞ്ഞില്ല. ഞാൻ അമ്മയെ കാണാൻ പോയത് തെറ്റായി. എന്തിനു പോയി എന്ന് എനിക്കറിയില്ല. എനിക്ക് ഉടനെ പോകണം ഡോണിയ, എനിക്ക് കീഴടങ്ങണം. ഏയ്, നീ കരയുകയാണോ അനീതി? ഏയ്, നീ നിന്റെ കൈയൊന്ന് നീട്ടു, ഞാനൊന്ന് പിടിച്ചോട്ടെ.
1: ചേട്ടാ.
0: അനിയത്തി, മോളെ, എന്നെ ഒന്ന് ആലിംഗനം.
1: സ്വയം പീഡനത്തിലൂടെ ചെയ്ത കുറ്റത്തിന് പാതി പ്രായശ്ചിത്തം ചെയ്ത് കഴിഞ്ഞില്ലേ?
0: കുറ്റം? എന്തു കുറ്റം? ആർക്കും ഉപകാരമില്ലാത്ത പണ്ടപ്പണയക്കാരി വൃദ്ധേ, ഉപദ്രവകാരിയായ ആ കീടത്തെ കൊന്നത് കുറ്റം. അവരെ കൊല്ലുന്നത് 40 പാപകർമ്മങ്ങൾക്കുള്ള പ്രായച്ചിത്തത്തിന് തുല്യമാണ്. ദരിദ്രരുടെ ജീവൻ ഊറ്റിക്കുടിക്കുകയായിരുന്ന വൃദ്ധ, അതൊരു കുറ്റകൃത്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അതിനെക്കുറിച്ചുള്ള പ്രായച്ചിത്തത്തെപ്പറ്റിയും ചിന്തിക്കുന്നില്ല. കുറ്റം, കുറ്റകൃത്യം, ഇപ്പോൾ മാത്രമാണ് എന്റെ ഭീരുത്വത്തെ പറ്റി ഞാൻ ബോധവാനായത്.
1: ചേട്ടാ, ചേട്ടൻ എന്തേ പറയുന്നേ?
0: അതൊഴുകിക്കൊണ്ടിരിക്കുന്നു, ഷാമ്പെയിൻ പോലെയാണ് ചീറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിനുത്തരവാദികളായവരെ കാലം അഭിനന്ദിക്കും. പിൽക്കാലത്ത് അവരെ മാനവ സമുദായത്തിന്റെ രക്ഷകരെന്ന് വാഴ്ത്തും. പരാജയപ്പെട്ടതെന്തും മനുഷ്യർക്ക് മണ്ടത്തരമായി തോന്നും. എന്നെ സ്വതന്ത്രനാക്കാൻ വേണ്ടിയാണ് ആ മണ്ടത്തരം ചെയ്തത്. ആദ്യ ചുവടുവയ്പ്. ഡോണിയ, നീ നോക്കിക്കാണുന്നത് പോലെയല്ല ഞാൻ അതിനെ നോക്കിക്കാണുന്നത്. ഞാൻ ചെയ്തതൊരു പാതകമായി ഇപ്പോഴും കരുതുന്നില്ല. ഇപ്പോഴത്തെ പോലെ ആത്മവിശ്വാസമോ കരുത്തോ ഒരിക്കലും എനിക്കുണ്ടായിട്ടില്ല. എനിക്ക് പോണം.
1: ആത്മവിശ്വാസമോ കരുത്തോ?
0: ഡോണിയ, പ്രിയപ്പെട്ടവളെ, ഞാൻ തെറ്റുകാരനാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. തെറ്റുകാര് മാപ്പ് അർഹിക്കുന്നില്ലെങ്കിലും നീ എനിക്ക് മാപ്പ് തരണം. ഇനി നമ്മൾ വഴക്കിടില്ല. എനിക്ക് പോകാതെയുമായി. നേരം വൈകുന്നു. എന്നെ ഒരിക്കലും നീ പിന്തുടരരുത്. നീ വേഗം പോയി അമ്മയോടൊപ്പം ഇരിക്കുക. നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? കരയല്ലേ? ഓ, നമ്മൾ എന്നേക്കുമായി പിരിയുകയല്ല. ഇന്ന് പോയാൽ 20 വർഷത്തെ തടവ് ശിക്ഷയുടെ കഷ്ടപ്പാടിൽ ഞാൻ തകർക്കപ്പെടും. എനിക്ക് കൂടുതൽ വിവേകമുണ്ടാകുമോ? അപ്പോൾ ഞാൻ എന്തിനു വേണ്ടി ഇനി ജീവിക്കണം? പുലർച്ചയ്ക്ക് നേവിയിലേക്ക് കണ്ണു നട്ട് നിൽക്കുമ്പോൾ ഞാനൊരു നിന്ദ്യനാണെന്ന് സ്വയം മനസ്സിലായി. മോളെ പൊയ്ക്കോളൂ. ഞാൻ ക്രൂരനാണ്, എനിക്കതറിയാം. അവൾ പോകുകയാണ്. വീണ്ടും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നു അവൾ. വീണ്ടും അവസാന നോട്ടം. 20 വർഷത്തെ തടവ് ജീവിതം ഒരാളെ നിശേഷം തകർത്ത് കളയില്ലേ? വെള്ളം കല്ലിന് തേയ്മാനം വരുത്തുന്നതുപോലെ, അതിനുശേഷം എന്തിന് ഞാൻ ജീവിക്കണം? എനിക്ക് കാണണം, സോണിയെ കാണണം.

0: സോണിയ, ഞാൻ വന്നു.
1: എന്തിന്?
0: ജീവിക്കാൻ.
1: ഭീരുത്വവും മരണവും ഭയവുമാണോ നിങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്?
0: സോണിയ, ഞാൻ നിന്റെ കുരിശു വാങ്ങാൻ വന്നതാണ്. നീയാണ് എല്ലാം ഏറ്റുപറയാൻ എന്നെ ഉപദേശിച്ചത്. എന്നിട്ട് അടുത്തെത്തിയപ്പോൾ നീ എന്തിനാണ് പേടിക്കുന്നത്?
1: എന്തുകൊണ്ടാണ് ഇയാൾ എന്റെ കണ്ണുകളിൽ നോക്കാത്തത്?
0: ആ കുരിശുമാല എന്റെ കഴുത്തിൽ അണിയിക്കും സോണിയ. അതിങ്ങെടുത്തതൊരു സോണിയ, നേരമായി.
1: ഞാനിതാ ഈ മാല കഴുത്തിലിട്ട് തരുന്നു.
0: ഞാൻ കുരിശു ചുമക്കുന്നതിന്റെ പ്രതീകമാണിത്. ഞാൻ പോയി. സ്വയം നിയമത്തിന് കീഴടങ്ങണമെന്ന് നീ ആഗ്രഹിച്ചു. കൊള്ളാം, ഞാനിപ്പോൾ ജയിലിലേക്കാണ് പോകുന്നത്. നിന്റെ ആഗ്രഹം സഫലമാകട്ടെ. ശരി. അല്ല, നീ എന്തിനാണ് കരയുന്നത്? അരുത്, കരച്ചിൽ നിർത്തൂ. നീ എന്തിന് ഇത്ര മാത്രം ദുഃഖിക്കുന്നു? നിനക്ക് ഞാൻ ആരാണ്? നീ എന്തിനാണ് എനിക്ക് വേണ്ടി ഇങ്ങനെ കണ്ണീരൊഴുക്കുന്നത്? നീ എന്തിനെന്നെ എന്നെ ശുശ്രൂഷിക്കുന്നു?
1: കുരിശു വരച്ച് ഒരു പ്രാർത്ഥനയെങ്കിലും ചൊല്ലൂ.
0: തീർച്ചയായും, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ.
1: നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? എവിടേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്?
0: വേണ്ട സോണിയ, ഞാൻ ഒറ്റയ്ക്ക് പോകും. നീ വരണ്ട.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 59-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, സോണിയ, നിതുന നെവിൽ, ഡോണിയ, കവിതാ സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ അവസാന ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.

യുവാക്കൾക്കും സംരംഭകർക്കുമായുള്ള പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന. ഏകദേശം 100,000 കോടി രൂപ വകയിരുത്തിയ ഈ പദ്ധതി രാജ്യത്ത് 3.5 കോടിയിലധികം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാൻ ലക്ഷ്യമിടുന്നു. എല്ലാ മേഖലകളിലും തൊഴിലുറപ്പും സാമൂഹിക സുരക്ഷയും വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. തൊഴിൽ മന്ത്രാലയം

EPFO ആണ് ഇത് നടപ്പാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി PMVBRY.EPFIndia.gov.in എന്ന പോർട്ടൽ സന്ദർശിക്കുക.

ആകാശവാണി കവരത്തി 1152 കിലോഹെർട്സ്. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 മണിക്ക് ആരംഭിക്കുന്നതാണ്.

ആകാശവാണി കവരത്തി മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1952 കിലോഹെർട്സിൽ പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട്

പരിപാടി. തുടർന്ന് വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 അനസ്തേഷ്യ എന്ന വിഷയത്തെക്കുറിച്ച് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റൽ കവരത്തിയിലെ അനസ്തിയോളജിസ്റ്റ് ഡോക്ടർ സെലീന പങ്കെടുക്കുന്ന ആരോഗ്യവിചാരം എന്ന പരിപാടിയും, തുടർന്ന് പാട്ടും വിശേഷങ്ങളുമായി ഫാട്ട് ഫെട്ടിയും ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.
1: ആകാശവാണി കവരത്തി. ഇനി ഗ്രീൻ ക്വിസ് ഫോണിൻ പ്രശ്നോത്തരി കേൾക്കാം.

0: ഇപ്പോ ഏത് ദീപ?
1: കവരത്തി.
0: കവരത്തിക്കാരി തന്നെയാണോ?
1: അല്ല, എന്റെ ഉപ്പച്ചി കവരത്തിലാ വർക്ക് ചെയ്യുന്നത്.
0: ഇപ്പൊ മോള് സ്വദേശി ഏതാണ് ശരിക്കും? ഇവിടെ കവരത്തിൽ വന്നിട്ട് കൊറേ കാലങ്ങളായോ? ഏത് ക്ലാസ് മുതലാ ഇവിടെ വന്നത്?
1: നാലിന്റെ പകുതിയില്.
0: നാലിന്റെ പകുതിയില് വന്നു. ഓക്കെ, ഇപ്പൊ ഏതാ ക്ലാസ്?
1: ആറ്.
0: ക്ലാസ് ഒക്കെ തുടങ്ങിയോ? ഏത് സ്കൂളാ?
1: ജെഎസ്എസ് കവരത്തി.
0: അഞ്ചു വരെ എവിടെയായിരുന്നു പഠിച്ചത്?
1: അഞ്ച് ഈസ്റ്റ്.
0: കവരത്തിയിൽ വന്നത് തൊട്ട് ഈസ്റ്റിലായിരുന്നു അല്ലേ? പിന്നെ ഇപ്പോ GSS കവരത്തിയിലാണ്, ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഹനിയ കാസിം അല്ലേ? ഓക്കെ, ഹനിയക്ക് പഠിക്കാനായിട്ട് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് ഏതാ?
1: സോഷ്യൽ സയൻസ്.
0: സോഷ്യൽ സയൻസ് ഇഷ്ടമാണ്. അപ്പൊ സോഷ്യൽ സയൻസിൽ ഇപ്പൊ ആറാം ക്ലാസ്സിൽ മൂന്ന് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവും അല്ലേ? എങ്ങനെ പഠിപ്പിച്ചു തുടങ്ങിയോ സ്കൂളില്?
1: ഒന്നാമത്തെ പാഠം തുടങ്ങി. ലൊക്കേറ്റിംഗ് പ്ലേസസ് ഓൺ ദ എർത്ത്.
0: ഓക്കെ, ജിയോഗ്രഫി ആണല്ലേ? ഇപ്പൊ ജിയോഗ്രഫി ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്. ഇത് മൂന്നും നമ്മൾക്കിപ്പോ ആറാം ക്ലാസ്സിൽ പഠിക്കാനായിട്ടുണ്ട് അല്ലേ? സോഷ്യലില്. ഓക്കെ, അതിൽ ജിയോഗ്രഫിയിൽ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങിയെന്ന് പറഞ്ഞു. അത് കൂടുതലും സോളാർ സിസ്റ്റത്തെ കുറിച്ചാണോ അതിൽ പറയുന്നത്?
1: അല്ല, മാപ്പിനെ കുറിച്ചും ഗ്ലോബിനെ കുറിച്ചും.
0: അപ്പൊ സെക്കൻഡ് ചാപ്റ്റർ ആണോ സോളാർ സിസ്റ്റം വരുന്നത്?
1: അതെ.
0: ഓക്കെ ഓക്കെ, പിന്നെ ഗ്ലോബ്, മാപ്പ് അതൊക്കെ വേറെ ചാപ്റ്റേഴ്സ് ആയിട്ട് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ?
1: അങ്ങനെയല്ല, ഒരു പാഠത്തിൽ തന്നെ പഠിപ്പിക്കണതാണ്.
0: ഓക്കെ, അല്ലാതെ ചാപ്റ്റർ ആയിട്ടില്ല ഗ്ലോബ്, മാപ്പ്, അത് സെപ്പറേറ്റ് ചാപ്റ്റർ ആയിട്ടൊന്നുമില്ല.
1: ഇല്ല.
0: അപ്പൊ ഹനിയക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് സോഷ്യലാണ്. സോഷ്യൽ ഇഷ്ടപ്പെടാനുള്ള പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? കാരണം എല്ലാവർക്കും ഭയങ്കര മടുപ്പ് പറയുന്ന ഒരു സബ്ജക്ട് ആണ് സോഷ്യൽ സയൻസ്. പഠിക്കാൻ ഒത്തിരി ഉണ്ട്, ഒത്തിരി എഴുതി പഠിപ്പിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഹനിയക്ക് അതിന്റെ അങ്ങനെ ഒരു ഡിഫിക്കൽട്ടി തോന്നിയിട്ടില്ല?
1: ഇല്ല.
0: അപ്പൊ ഇഷ്ടത്തോടെ തന്നെയാണോ കൂടുതലും സോഷ്യലൊക്കെ പഠിക്കുന്നത്? ട്യൂഷന് വല്ലതും പോകുന്നുണ്ടോ? ഏത് ക്ലാസ് മുതലാ ട്യൂഷന് പോകാൻ തുടങ്ങിയത്?
1: നാല്.
0: അന്ന് പോകുന്ന അതേ സ്ഥലത്ത് തന്നെയാണോ ഇപ്പോഴും ക്ലാസ്സിന് പോകുന്നത്?
1: അതെ.
0: ഓക്കെ ഓക്കെ, കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം. ആദ്യം കുറച്ച് ചോദ്യങ്ങളാവാല്ലേ. നമ്മുടെ പരിപാടി നേരത്തെ കേട്ടിരുന്നോ ഹനിയ?
1: കേട്ടിട്ടുണ്ട്.
0: ഓക്കെ, അപ്പൊ നമ്മൾ 10 ചോദ്യങ്ങൾ ചോദിക്കും, അതിലെ 5 ചോദ്യങ്ങൾക്ക് ആൻസർ കറക്റ്റ് ആണെങ്കിൽ ഹനിയ്ക്ക് ഇവിടുന്ന് സമ്മാനം കിട്ടും. ഓക്കെ, അതിൽ ഫസ്റ്റ് ചോദ്യം ഇതാണ്, ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത്? 28 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങൾ. വെരി ഗുഡ്. അപ്പോ ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ശരിയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, 2026 നടക്കുന്ന ഫിഫ ലോകകപ്പ് എത്രാമത് ലോകകപ്പാണ്? 48ഓ? ഉറപ്പാണോ?
1: ഇല്ല.
0: പിന്നെ എത്രയാ? എത്രാമത് ലോകകപ്പാണ് 2026 നടക്കുന്നത്? ആൻസർ പറയാമോ?
1: അറിയില്ല.
0: അറിയില്ല, അപ്പൊ ഉത്തരമില്ല. അതിന്റെ ആൻസർ 23. ഹനിയ, എനിക്ക് തോന്നുന്നു ഇപ്പൊ പറഞ്ഞ 48 ഈ 48 പറഞ്ഞത് ശരിക്കും അതിൽ പങ്കെടുക്കുന്ന ടീമുകളുടെ എണ്ണം അല്ലേ? 48 ടീമുകളാണ് ഫിഫ വേൾഡ് കപ്പിൽ ഇപ്പൊ പങ്കെടുക്കുന്നത്. 23ാമത് ലോകകപ്പാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഹനിയക്ക് പറയാമോ?
1: കാനഡ, മെക്സിക്കോ.
0: കാനഡ, മെക്സിക്കോ, പിന്നെ ഒന്നുകൂടിയുണ്ട്,
1: അമേരിക്ക.
0: അമേരിക്ക, വെരി ഗുഡ്. ഇങ്ങനെ ഈ 3 രാജ്യങ്ങൾ സംയുക്തമായിട്ടാണ് ഈ ടൂർണമെന്റിന് ആതിഥേയത്വം വഹിക്കുന്നത്. 48 ടീമുകളാണ് 2026 ഫിഫ ലോകകപ്പിൽ മത്സരിക്കുന്നത് അല്ലേ? ഇതുവരെ നടന്ന മത്സരങ്ങളിൽ അർജന്റീന, ബ്രസീൽ, ഫ്രാൻസ്, ജർമ്മനി എന്നിവരുൾപ്പെടെയുള്ള 19ലധികം ടീമുകൾ ഇതിനകം തന്നെ നോക്കൌട്ട് റൗണ്ടായ റൗണ്ട് ഓഫ് 32ലേക്ക് യോഗ്യത നേടിക്കഴിഞ്ഞു. പിന്നെ ഹനിയ്ക്ക് ഫുട്ബോളൊക്കെ എങ്ങനെയാ, ഇഷ്ടമാണോ?
1: ഞാൻ കളിച്ചിട്ടുണ്ട്.
0: ഓ, കളിച്ചിട്ടുണ്ടോ? എവിടെ?
1: ഇവിടെ കവരത്തിൽ.
0: ഈ സുബ്രതോ മുഖർജി അതിന്റെ എന്തേലാണോ?
1: അല്ല, അങ്ങനെയല്ല.
0: പിന്നെ
1: മറ്റേ ഗ്രൗണ്ടിലൊക്കെ കളിക്കാൻ.
0: സ്കൂൾ
1: വയസ്സ് ഒന്നുമല്ല, വെക്കേഷൻ ടൈമിൽ കളിക്കാൻ കൂട്ടിയപ്പോ അതിലെന്തോ ടൂർണമെന്റ് ഉണ്ടായിരുന്നു, അപ്പൊ അതില് കളിച്ചു.
0: ഓക്കെ ഓക്കെ, ഇവിടത്തെ ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിച്ച അതെന്തേലാണോ?
1: അതെ.
0: ഓക്കെ ഓക്കെ, ടീം എങ്ങനെയാ സെലക്ട് ചെയ്തപ്പോ?
1: അത് ഞങ്ങളുടെ കോച്ചുമാര് നോക്കിയതാണ്. ഞങ്ങള്
0: ഓക്കെ, അങ്ങനെ അവർ സെലക്ട് ചെയ്തെടുത്താണല്ലേ കളിക്കുന്ന പിള്ളേരെ നോക്കിയിട്ട്.
1: അതെ.
0: അപ്പൊ അങ്ങനെ ഹനിയൊക്കെ അതിൽ സെലക്ഷൻ കിട്ടി.
1: യെസ്.
0: അങ്ങനെ കളിച്ചപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു?
1: ഫസ്റ്റ് കിട്ടി.
0: ഓ, വെരി ഗുഡ്, കൺഗ്രാറ്റ്സ്. ഫസ്റ്റ് കിട്ടി. എത്ര ടീം ഉണ്ടായിരുന്നു മൊത്തം?
1: 6.
0: ഓ, 6 ടീമുകൾ ഉണ്ടായിരുന്നോ? അതില് ഫസ്റ്റ് കിട്ടാന്ന് പറഞ്ഞ വലിയ കാര്യാണ്. അപ്പൊ ഹനിയ നല്ല മിടുക്കിയാണ്, കളിക്കാനൊക്കെ അറിയാലേ. ഇപ്പൊ ഈ ഫിഫ വേൾഡ് കപ്പ് കാണാറുണ്ടോ? അതിൽ ഏറ്റവും ഇഷ്ടമുള്ള ടീം ഏതാണ്?
1: പോർച്ചുഗൽ.
0: പോർച്ചുഗൽ. പോർച്ചുഗലിൽ ആരെയാണ് ഏറ്റവും ഇഷ്ടം?
1: റൊണാൾഡോ.
0: ഓക്കെ, അപ്പൊ റൊണാൾഡോ ഫാനാണല്ലേ? റൊണാൾഡോ ഫൈനൽ വരെ എത്തും?

0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഗ്രീൻ ഗിസ് എന്ന പരിപാടിയാണ്.
1: ഓക്കെ,
0: പേര് പറഞ്ഞോളൂ, ആരാണ്?
1: ഹനിയ കാസിം.
0: ഹനിയ കാസിം.

0: അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടല്ലേ. എതിർ ടീം ആരെയാണ് വേണ്ടത് ശരിക്കും? മെസ്സി ഇഷ്ടമല്ല? ഇഷ്ടമില്ല? ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. കാരണം കൂടുതൽ പേർക്കും റൊണാൾഡോനെ ഇഷ്ടമാണ്, അതേപോലെ തന്നെ മെസ്സിയെ ഇഷ്ടമാണ്. അപ്പൊ ഇവര് രണ്ടുപേരും ഇതേപോലെ ഫൈനല് വന്നാല് കുറെ പേർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവും, ആർക്കൊപ്പം നിക്കണം എന്നുള്ളത്. കാരണം രണ്ടും നല്ല ഇഷ്ടമുള്ള ടീമുകളാണ് രണ്ടും, അങ്ങനെ കുറെ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഹനിയക്ക് അതിന്റെ പ്രശ്നമല്ല, ഹനിയക്ക് എന്തായാലും അർജന്റീനയെ ഇഷ്ടമല്ല, അതുകൊണ്ട് പോർച്ചുഗലിന്റെ ഒപ്പം നിക്കുള്ളൂ അല്ലേ. ഓക്കെ ഓക്കെ, അപ്പോ രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്?
1: രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ.
0: വെരി ഗുഡ്, ഉത്തരം ശരിയാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ്. 2025 ജനുവരി 2 അദ്ദേഹം കേരളത്തിന്റെ 28th ഗവർണറായി ചുമതലയേറ്റത്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയായ രാജ്ഭവൻ ഇപ്പോൾ ലോക്ഭവൻ കേരള എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലക്ഷദ്വീപിൽ പടിഞ്ഞാറ് വശത്ത് കിടക്കുന്ന ദ്വീപ് ഏതാണ്?
1: കവരത്തി.
0: ഉത്തരം തെറ്റാണ്, അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം അഗത്തി. ഓക്കെ
1: ഓക്കെ,
0: ഇനി അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഹയസ്റ്റ് മൗണ്ടൈൻ പീക്ക് ഇൻ ഇന്ത്യ. ഹലോ, ഹനി ഉത്തരം പറഞ്ഞോളൂ.
1: കാഞ്ചൻജംഗ.
0: ഉത്തരം ശരിയാണ്, വെരി ഗുഡ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 8,586 ഉയരമുള്ള കാഞ്ചൻജംഗ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി കൂടിയാണ്. സിക്കിം സംസ്ഥാനത്തിനും നേപ്പാളിനും ഇടയിലുള്ള അതിർത്തിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ ഇതിൽ ഒരു പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നുള്ളത് മൗണ്ട് കെ2 എന്നും കൂടി നമുക്ക് കാണാം. സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ മൗണ്ട് കെ2 എന്നും കൂടി കാണും. പക്ഷേ ഉത്തരം വരുന്നത് കാഞ്ചൻജംഗയാണ്. അതിനുള്ള കാരണം പറയാം. പാക് അധീന കാശ്മീരിലെ കാരക്കോറം മലനിരകളിലുള്ള മൗണ്ട് കെ2 ആണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 8,611 8,586 എന്ന് പറയുന്നത് കാഞ്ചൻജംഗയുടെ ഉയരമാണ്.
1: 8,611
0: അതാണ് നമ്മുടെ മൗണ്ട് കെ2ന്റെ ഉയരം. എന്നാൽ രാഷ്ട്രീയമായി തർക്കത്തിലുള്ള പ്രദേശമായതിനാലാണ് പൂർണ്ണമായും ഇന്ത്യയുടെ അധീനതയിലുള്ള കാഞ്ചൻജംഗയെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായി കണക്കാക്കുന്നത്. ഓക്കെ
1: ഓക്കെ,
0: അനിയ കാസിം, വീട്ടിൽ പിന്നെ വേറെ ആരൊക്കെയുണ്ട്?
1: ഞാനും അച്ഛനും അമ്മയും.
0: ഒറ്റ മോളാണ്? ബാപ്പയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ ഉമ്മയുടെയും ബാപ്പയുടെയും പേരൊക്കെ എന്തെന്ന് പറ.
1: ഉമ്മയുടെ പേര് ജനീക ബീഗം, ബാപ്പയുടെ പേര് മുഹമ്മദ് കാസിം.
0: അല്ല, ഉമ്മയുടെ പേരെന്തെന്ന?
1: ജനീക ബീഗം.
0: ജനീജ എന്നാണോ?
1: ജനീക.
0: ജനീക,
1: അതെ.
0: ഓ, അതെന്താ അങ്ങനെ ഒരു വെറൈറ്റി പേര് ജനീക? ഹനിയക്ക് തോന്നിയിട്ടില്ലേ? എന്നും കേൾക്കാത്തൊരു പേരാണല്ലോ എന്റെ ഉമ്മയുടെ.
1: എന്നിട്ട്
0: ചോദിച്ചിട്ടുണ്ടോ ഉമ്മയോട്?
1: കൊറേ ചോദിച്ചു. അപ്പൊ ഉമ്മച്ചി പറഞ്ഞു ഉമ്മച്ചിയുടെ ബാപ്പ എത്രയാണെന്ന്.
0: ഓക്കെ, ഹനിയുടെ ബാപ്പ കടമ സ്വദേശിയാണല്ലേ?
1: ഇല്ലല്ല, അമ്മിനി.
0: അമ്മിനി, ഹനിയുടെ ബാപ്പ അമ്മിനി, ഉമ്മ കടമാണ് അല്ലേ?
1: അതെ.
0: ഓക്കെ, എന്നാലും ജനീക, ജനീക ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നത്. എന്തായാലും എന്തായാലും നല്ലൊരു പേര്, നമുക്ക് പെട്ടെന്നൊന്നും മറന്നു പോവില്ലല്ലോ ഇങ്ങനെയുള്ള പേര് കേൾക്കുമ്പോ അല്ലേ. ഹനിയുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ ഓക്കെ, അപ്പൊ ഇതിന്റെ മീനിങ് എന്താ ഉമ്മയുടെ പേരിന്റെ? അതറിയില്ല.
1: അറബി,
0: അറബിക്ക് നെയ്മാണ്.
1: അറബിക്ക് എന്തോ പേരാണ്.
0: ഓക്കെ, എന്തായാലും കൊള്ളാം അല്ലേ കേക്കുമ്പോ. എന്തോ ഒരു വെറൈറ്റി, നമ്മളെ ഇവിടെ ഒന്നും ഇല്ലാത്തൊരു പേര് ജനീക. എന്തായാലും ഉമ്മയോട് പറയട്ടോ നല്ല പേരാണെന്നുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
1: ഓക്കെ,
0: ദേശീയ ഡോക്ടേഴ്സ് ദിനം എന്നാണ്, അതായത് വെൻ ഈസ് നാഷണൽ ഡോക്ടേഴ്സ് ഡേ സെലിബ്രേറ്റഡ്?
1: അറിയത്തില്ല.
0: അതിന്റെ ഉത്തരം വരുന്നത് ജൂലൈ 1. ഓക്കെ
1: ഓക്കെ,
0: ജൂലൈ 1, അതായത് നാളെയാണ് നമ്മുടെ ഇന്ത്യയില് ദേശീയ ഡോക്ടേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്ന ദിനം. പ്രശസ്ത ബിഷഗ്വരനും പശ്ചിമ ബംഗാളിന്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയുമായിരുന്ന ഡോക്ടർ ബിധാൻ ചന്ദ്ര റോയുടെ ജന്മദിനവും ചരമ വാർഷികവുമാണ് ഈ ദിവസമായി ആചരിക്കുന്നത്. ഇന്ത്യൻ മെഡിക്കൽ രംഗത്തെ അദ്ദേഹത്തിന്റെ അസാധാരണമായ സംഭാവനകളെ മാനിച്ചുകൊണ്ട് 1991 മുതൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനാണ് ഈ ദിനം ഔദ്യോഗികമായി ആചരിച്ചു തുടങ്ങിയത്. കിട്ടിയോ? എളുപ്പത്തിന് പഠിക്കാനായിട്ട് ബി സി റോയ് എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഏഴാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര മുന്നിലാണ്?
1: 5 മണിക്കൂർ.
0: വെരി ഗുഡ്. 5 മണിക്കൂർ, അതിന്റെ കൂടെ കുറച്ച് മിനിറ്റുകളും കൂടിയുണ്ട്.
1: 30 മിനിറ്റ്സ്.
0: ഉത്തരം ശരിയാണ്. വെരി ഗുഡ് ഹനിയ. ഇത് പഠിച്ചു കഴിഞ്ഞോ നിങ്ങളിപ്പോ സോഷ്യലില്?
1: അതെ.
0: ഓ, പഠിച്ചു കഴിഞ്ഞോ? ഫസ്റ്റ് ചാപ്റ്ററിൽ ഉണ്ടായിരുന്നോ? എന്തൊക്കെയാ കാര്യങ്ങള് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ള?
1: ലോങ്ങിറ്റ്യൂഡ്, ലാറ്റിറ്റ്യൂഡ്, മാപ്പ്, ഗ്ലോബ്,
0: ഇതൊക്കെ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ടല്ലേ മോളെ വരുന്നത്?
1: ഇല്ല,
0: ഫസ്റ്റ് ചാപ്റ്ററിലാണ് എല്ലാം ഉണ്ടോ? ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഉത്തരം ശരിയാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5 മണിക്കൂറും 30 മിനിറ്റുമാണ് മുന്നിലായിട്ടുള്ളത്. അടുത്ത 8-ാമത്തെ ചോദ്യം, സൈലന്റ് വാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? അതിനൊരു ക്ലൂ തരാം, നമ്മുടെ കേരളത്തിലാണ് ആ ജില്ല വരുന്നത്.
1: അറിയത്തില്ല.
0: എന്നാലും വെറുതെ ഒന്ന് ഗസ് ചെയ്തോ. കേരളത്തിലെ ഏറ്റവും ചൂടുള്ള ഏറ്റവും വലിയ ഒരു ജില്ലയാണ്. ഇനി ക്ലൂ ഇല്ല കേട്ടോ തരാൻ. ഏറ്റവും ചൂടുള്ള ജില്ല ഏതാ കേരളത്തില്?
1: പാലക്കാട്.
0: ആ, അതാണ് ഉത്തരം. എന്നാ ഒരു കോൺഫിഡന്റ് ആയിട്ടൊന്ന് പറഞ്ഞ ഉത്തരം ഏതാ?
1: പാലക്കാട്.
0: ഓക്കെ, പാലക്കാട് ശരിയാണ്. കേരളത്തിലെ പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ ഈ നിത്യഹരിതവനം സ്ഥിതി ചെയ്യുന്നത്. ആ ഒരു മാർക്ക് ശരിക്കും എനിക്ക് തരേണ്ടതാണ് കേട്ടോ. ഓക്കെ, അടുത്ത 9th ക്വസ്റ്റ്യൻ, ഇന്ത്യൻ യൂണിയന്റെ ഏറ്റവും തെക്കേ അറ്റം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? വിച്ച് ഈസ് ദ സൗത്തേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ. ഗ്രേറ്റ് നിക്കോബാർ ദ്വീപ് ആണ് അവിടെയുള്ള ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിന്റെ ഏറ്റവും തെക്കേ അറ്റം.
1: കന്യാകുമാരി.
0: ഉത്തരം തെറ്റ്. കന്യാകുമാരി ഒന്നും അല്ല. ഒരു ചെറിയൊരു ക്ലൂ തരാം. ഇനി എന്തായാലും ഉത്തരം തെറ്റാണ്, ചുമ്മാ ഒന്ന് ഗസ് ചെയ്യുക. അതിന് ഒരു ക്ലൂ തരാം. നമ്മുടെ ഒരു പ്രധാനമന്ത്രിയുടെ പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്നത് ആരാണ്?
1: ഇന്ദിരാഗാന്ധി.
0: ആ, ഇന്ദിരാഗാന്ധി. അതായത് ഇന്ദിരാ പോയിന്റ്. ഓക്കെ, അതാണ് ഇന്ത്യൻ യൂണിയന്റെ ഏറ്റവും തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത്. കിട്ടിയോ? ഇതിൽ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യത ഉള്ളത്, ഇപ്പൊ നമ്മൾ ചോദിച്ചത് ഇന്ത്യൻ യൂണിയന്റെ ഏറ്റവും തെക്കേ അറ്റം ഏതെന്ന്, അതായത് ഇന്ത്യൻ ടെറിട്ടറിയുടെ. ഇത് ആന്തമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിലെ, ഇപ്പൊ മോള് പറഞ്ഞ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലുള്ള ഇന്ദിരാ പോയിന്റ് ആണ്. ഓക്കെ, അതാണ് നമ്മുടെ ഉത്തരം. എന്നാൽ ഈ ചോദ്യം വേറൊരു രൂപത്തിൽ വരാം. ഇന്ത്യൻ പ്രധാന ഭൂപ്രദേശത്തിന്റെ, ഇന്ത്യൻ മെയിൻലാൻഡിന്റെ തെക്കേ അറ്റം ചോദിച്ചാല് മോള് പറഞ്ഞു തമിഴ്നാട്ടിലെ കന്യാകുമാരി പറഞ്ഞില്ലേ, അതാണ് അപ്പൊ വരാം. കാരണം അത് ഇന്ത്യൻ പ്രധാന ഭൂപ്രദേശത്തിന്റെ തെക്കേ അറ്റമാണ് കന്യാകുമാരി. ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവില്ല അല്ലെ സോഷ്യലില്? ഇതൊക്കെ പഠിക്കാനുണ്ട്, എന്തായാലും അതൊക്കെ പഠിക്കൂട്ടോ. അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവാം. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏതാണ്? വിച്ച് ഗ്യാസ് ഡു പ്ലാന്റ്സ് റിലീസ് ഡ്യൂറിംഗ് ഫോട്ടോസിന്തസിസ്?
1: കാർബൺ ഡയോക്സൈഡ്.
0: കാർബൺ ഡൈ ഓക്സൈഡ്. ഉത്തരം തെറ്റിപ്പോയി. ഓക്സിജൻ ആണ് ആ സമയത്ത് പുറത്തുവിടുന്നത്, ഉള്ളിലേക്ക് എടുക്കുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ആ, അത് മാറിപ്പോവാറുണ്ട്, സാധാരണ മാറിപ്പോവാറുണ്ട്. ഉത്തരം പറയുമ്പോ ഒന്ന് ആലോചിച്ചിട്ട് പറയാം കേട്ടോ. അപ്പൊ സസ്യങ്ങൾ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തില് കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണല്ലോ നമ്മൾ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്, ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഈ പ്രക്രിയയുടെ ഉപോൽപന്നമായാണ് ഓക്സിജൻ വാതകം സസ്യങ്ങൾ പുറത്തുവിടുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളതൊന്ന് നോക്കാലേ. 5 മാർക്ക് കിട്ടി. വെരി ഗുഡ്, കൺഗ്രാചുലേഷൻസ്.
1: അനിയ
0: എന്തായാലും വിജയിച്ചിരിക്കുകയാണ്. വെരി ഗുഡ്. 5 ചോദ്യങ്ങൾക്കുള്ള ആൻസർ തെറ്റിപ്പോയിട്ടുണ്ട്, അതിന് വിഷമിക്കൊന്നും വേണ്ട. കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കാനൊക്കെ സാധിച്ചല്ലേ ഇപ്പോ. ആ, നമ്മുടെ പരിപാടി നമ്മുടെ റേഡിയോ കൂടി വരുമ്പോ ഹനിയ ഒന്നുകൂടി കേൾക്കാം. റേഡിയോ കൂടി കേൾക്കുമ്പോ അതിന്റെ ആൻസർ വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഹനിയ അതിന്റെ ആൻസർ പറയണം കേട്ടോ, ആ തെറ്റിപ്പോയതിന്റെ ഒക്കെ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും നല്ല മിടുക്കിയായിട്ട് പഠിക്കാം, സോഷ്യലൊക്കെ നന്നായിട്ട് പഠിക്കാം കേട്ടോ. ഒരുപാട് അറിവുകളൊക്കെ കിട്ടൂലേ. ഓക്കെ. സോഷ്യൽ ടീച്ചർ ആരാ അവിടെ?
1: അനീസ ടീച്ചർ.
0: അനീസ ടീച്ചർ ഏതായാലും. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല രീതിയിൽ പഠിക്കാൻ മുന്നേറ. എല്ലാവിധ ആശംസകളും. നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും പരിപാടിയിലേക്ക് വരാം കേട്ടോ.
1: ഓക്കെ,
0: നമ്മൾ സമ്മാനമായിട്ട് സ്കൂളിലേക്ക് വരാം. അപ്പൊ കാണാം കേട്ടോ.
1: ഓക്കെ,
0: താങ്ക് യു.
2: പ്രശ്നോത്തരി ഗ്രീൻ ക്വിസ്.
3: ഈ പരിപാടി തയ്യാറാക്കിയത് ഫസ്ലീന ബീഗം, ഉമ്പിയപുര.
4: ആകാശവാണി കവരത്തി. ഇപ്പോൾ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി മീൻ എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ചത്, ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീതം നൽകിയത് ജി ദേവരാജൻ.

അസുലഭ മധുമയന അമൃത കുസുമദളം ഈ അനുദിനമതിന് ഹൃദയ മനുഷ്യനഭം അസുലഭ മധുമയന അമൃത കുസുമദളം ഈ അനുദിനമതിന് ഹൃദയ മനുഷ്യനഭം.

ചരിത്ര ഗാനങ്ങളിൽ അടുത്തതായി ഹീര പന്ന എന്ന ചിത്രത്തിനു വേണ്ടി ലതാ മങ്കേഷ്കർ, കിഷോർ കുമാർ എന്നിവർ ആലപിച്ച ഗാനം. ഗാനരചന അനന്ത് ബക്ഷി, സംഗീതം നൽകിയത് ആർ ഡി ബർമൻ.

ആകാശവാണി കവരത്തി ആരോഗ്യ വിചാരം എന്ന പരിപാടി കേൾക്കാം.

ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. ആകാശവാണി കവരത്തിയുടെ ആരോഗ്യ വിചാരം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യം സമ്പൂർണ്ണ ദൈനംദിന ജീവിതത്തിനുള്ള ഒരു ഉപാധിയാണ്. നിലനിൽപ്പിനായി മാത്രമുള്ളതല്ല ആരോഗ്യമെന്നത്. ശാരീരിക ശേഷിയിലും

0: സാമൂഹിക വ്യക്തിപരമായ ഉപാധികൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള സാക്ഷാത്തായ ഒരു സംഗതിയുമാണ്. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി കവരത്തി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ അനസ്തേഷ്യോളജിസ്റ്റായ കടമത്ത് ദ്വീപ് സ്വദേശി ഡോക്ടർ സെലീന അനസ്തേഷ്യ എന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച പ്രക്ഷേപണം ചെയ്തതിന്റെ തുടർ ഭാഗം ഇപ്പോൾ കേൾക്കാം. ഈ അനസ്തേഷ്യയെ കുറിച്ചുള്ള പൊതുവായ തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ്?
1: അനസ്തീഷ്യെക്കുറിച്ച് കുറച്ചധികം തെറ്റിദ്ധാരണകളുണ്ട്. ചുരുക്കി പറയാം, എന്തായാലും നമ്മൾ അനസ്തീഷ്യ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും പേടിയാണ്, അതായത് അപകടമാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട്. പക്ഷെ ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ വളരെ സുരക്ഷിതമായിട്ടാണ് നമ്മൾ അനസ്തീഷ്യ കൊടുക്കുന്നത്. ഈ ഒരു അഡ്വാൻസ്ഡ് ഈ സ്റ്റേജിൽ അനസ്തീഷ്യ സുരക്ഷിതമായിട്ട് കൊടുക്കാനുള്ള എല്ലാവിധ ഉപകരണങ്ങളും ഉണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ മോണിറ്ററിംഗിലാണെങ്കിലും, ഞാൻ പറഞ്ഞില്ലേ, കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടാണ് അനസ്തീഷ്യ കൊടുക്കുന്നത്. അത് പിന്നെ ചിലർക്ക് ഉണ്ടാവും അനസ്തീഷ്യ കൊടുത്ത് മയക്കം ഉണരില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണ, അതൊരിക്കലും ഇല്ല, ഒരിക്കലും സംഭവിക്കില്ല. അതായത് നമ്മൾ പേഷ്യന്റിന് ഓരോ പേഷ്യന്റിനും ഓരോ രീതിയിലാണ് അനസ്തീഷ്യ കൊടുക്കുക. അപ്പൊ ആ പേഷ്യന്റിന് ആവശ്യമുള്ള രീതിയിലുള്ള മരുന്നും ആവശ്യമുള്ള ഡോസിലും അവരെ വെയിറ്റിനനുസരിച്ചുള്ള ഡോസിലും അത് എത്ര സമയത്തേക്ക് വേണം എന്നുള്ളതും കൂടി കണ്ടിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ കൂടുതൽ സമയം കൊടുക്കൂല, അത് ഇത്രയും സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് നിർത്തുകയും ചെയ്യും. ഓപ്പറേഷൻ കഴിയുമ്പോൾ തന്നെ നമ്മൾ മരുന്നിന്റെ ഡോസ് കുറച്ച് കുറച്ചു വന്ന് അവരെ ഉണർത്താനുള്ള രീതിയിലോട്ട് നമ്മൾ ഈ ഒരു ഫ്ലൈറ്റ് ലാൻഡിംഗ് ഫ്ലൈറ്റ് എടുക്കുന്നു
0: തിരിച്ചെടുക്കുന്നല്ലേ.
1: അതന്നെ, അതിന് മുന്നേ പ്രീ അനസ്തീഷ്യ ചെക്കപ്പ് ചെയ്തിട്ട് പേഷ്യന്റിനെ ഫുൾ ഫിറ്റ് ആക്കിയിട്ടാണ്. ഫിറ്റ് ഇല്ലാത്ത ഒരു പേഷ്യന്റിനെ നമ്മൾ എടുക്കൂല. ഈവൻ ഫോർ എമർജൻസി ഓൺലി, എമർജൻസിക്കാണ് നമ്മൾ ഈവൻ പേഷ്യന്റ് ഫിറ്റ് അല്ലെങ്കിലും സർജറി പെട്ടെന്ന് ചെയ്യേണ്ടതാണെങ്കിൽ, ഇപ്പൊ ഒരു സിസേറിയൻ സെക്ഷൻ വന്നു, കുട്ടിക്ക് ഹാർട്ട് റേറ്റ് കുറഞ്ഞു, അല്ലെങ്കിൽ ഉമ്മക്ക് ബ്ലഡ് പ്രഷർ ഭയങ്കര കൂടുതലാണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് അപ്പം പേഷ്യന്റിന് എച്ച് ബി കുറവാന്ന് പറഞ്ഞ് നമുക്ക് അവിടെ നിർത്താൻ പറ്റൂല. അത് എമർജൻസിയുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറും. പക്ഷെ അല്ലാത്ത നോർമൽ ആയിട്ടുള്ള സർജറി, ഇലക്ടീവ് സർജറീസൊക്കെ നമ്മൾ പേഷ്യന്റിനെ ഫിറ്റ് ആക്കിയിട്ട് അതിനാണ് പി അനസ്തീഷ്യ ചെക്കപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ പേടിക്കാനുള്ളതോ അപകടമോ, അത് വളരെ സുരക്ഷിതമായിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഉണരില്ല എന്നുള്ള പേടിയൊന്നും വേണ്ട. പിന്നെ അതേപോലെ ഉള്ള ഒരു ബാക്ക് പെയിനിന്റെ കാര്യം പറയാം. എല്ലാവരും സ്പൈനൽ അനസ്തീഷ്യ കൊടുത്ത ശേഷം, അതായത് നെറ്റലിൽ തരിപ്പിച്ചിട്ടുള്ള അനസ്തീഷ്യ കൊടുത്ത ശേഷം ബാക്ക് പെയിൻ, അത് കൂടുതലായിട്ടും കാണുന്നത് സിസേറിയൻ ചെയ്ത അമ്മമാരിലാണ് കൂടുതൽ കംപ്ലയിന്റ് ചെയ്യുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ നെറ്റലിന് സൂചി കുത്തുന്നതല്ല, അത് ഒരു സിംഗിൾ പ്രിക്കിൽ ഒറ്റ ഒരു വളരെ നേർന്ന സൂചി ആ രണ്ട് ഇതിന്റെ ഗ്യാപ്പിലൂടെ കയറ്റിയിട്ട് നമ്മൾ അത്രയും നേർന്നെന്ന് വെച്ചാൽ നമ്മളെ ഈ ഇതല്ലേ എന്താ പറയാ, സാധാരണ നമുക്ക് ഇഞ്ചക്ഷൻ ലോക്കൽ ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു നീഡിൽ ഉപയോഗിക്കൂലേ, അതിനേക്കാളും നേർന്ന നീഡിൽ 26 gauge എന്ന് പറയും. അത് നോക്കിയാൽ കാണും 1 centimeterനേക്കാളും 0.1 centimeter മാർക്കില്ലേ നമ്മളെ സ്കെയിലില്, അതിന്റെ അത്രയും ലെങ്ത് ഇത് വിട്ടാണുള്ളത്. അത് കേറുന്നത് പോലും നമ്മൾ അറിയൂല. അത് കുത്തിയിട്ട് ഇഞ്ചക്ഷൻ വെക്കുന്നു, ആ സൂചി തിരിച്ചെടുക്കുന്നു. അപ്പൊ അത് കാരണം ലോങ് ടൈം ബാക്ക് പെയിൻ വരുമെന്ന് പറയുന്നത് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ നോർമൽ ഡെലിവറിന്റെ ഇത് പ്രഗ്നൻസി സമയത്ത് നമ്മളെ മസിൽസ് ഒക്കെ സ്ട്രെച്ച് ചെയ്യുന്നു, വലിയുന്നുണ്ട് അല്ലെ, വയറത്രയും കുട്ടീനെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വയറ് വലുതാവുന്നു. അപ്പൊ മസിലിനൊക്കെ റിലാക്സ്ഡ് ആയിട്ട് വരുന്നു, അത് സ്ട്രെച്ചിങ് വരുന്നു, വലിഞ്ഞു നിൽക്കുന്നു. അതേപോലെ മസിൽസ് മാത്രമല്ല, അവിടെയുള്ള ലിഗമെന്റ്സും എല്ലാം സ്ട്രെച്ച് ചെയ്ത് വരുന്നു. പിന്നെ സിസേറിയൻ കൂടി ചെയ്യുമ്പോൾ അവിടെയുള്ള മസിൽസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് സിസേറിയനിൽ കുട്ടീനെ എടുക്കാൻ വേണ്ടി ചെയ്യുന്നത്. അത് കീറി മുറിക്കുകയല്ല, സ്കിന്ന് കീറിയ ശേഷം അവിടെയുള്ള മസിൽസിനെ സെപ്പറേറ്റ് ചെയ്യുക ചെയ്യുന്നത്. ആ സെപ്പറേറ്റ് ചെയ്ത മസിൽ തിരിച്ചു വന്നിട്ട് കൂടണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. സമയം മാത്രമല്ല, നമ്മളും കൂടി ശ്രമിക്കണം, അതായത് എക്സസൈസ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ തിരിച്ച് ആ പണ്ടത്തെ സ്ട്രെങ്തിലോട്ട് വരണമെങ്കിൽ കുറേ സമയം എടുക്കും, എക്സസൈസിന്റെ ആവശ്യവുമാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് മാറാവുന്ന ബാക്ക് പെയിനാണ്, ചെയ്യുന്നവർക്ക് മാറിയത് കണ്ടിട്ടും ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ബാക്ക് പെയിൻ എന്ന് പറയുന്നത് ഇത് കാരണമെന്നുള്ളത് നമുക്ക് സംബന്ധിച്ചു തരാൻ ബുദ്ധിമുട്ടാണ്. അതേപോലെ തലവേദന വരുന്നത് കോംപ്ലിക്കേഷൻ ആണ്, പക്ഷെ അത് പ്രോപ്പർ ചികിത്സയിലൂടെ മാറാൻ പറ്റും. അതായത് പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കുക, കഴുത്ത് പൊക്കാതിരിക്കുക, സ്ട്രെയിൻ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ആ ഒരു സർജറി കഴിഞ്ഞ അതേ ദിവസം തന്നെ ചെയ്യാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മാറാവുന്നതാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ.
0: നമ്മളിപ്പോൾ അനസ്തേഷ്യയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഈ അനസ്തേഷ്യ മേഖലയിൽ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു സാങ്കേതിക വിദ്യകൾ വന്നിട്ടുണ്ടോ? എന്തൊക്കെയാണത്?
1: ഒരുപാട് പുതിയ സാങ്കേതിക വിദ്യകൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. ആക്ച്വലി അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അൾട്രാസൗണ്ട്. ഉപയോഗിച്ചുള്ളൂ. അതായത് സ്കാനിങ് മെഷീൻ, നമ്മൾ സാധാരണ നിങ്ങൾ സ്കാനിങ്ങിനൊക്കെ പോകുമ്പോൾ സ്കാൻ മെഷീൻ വെച്ചിട്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കണ്ടു, വയറിൽ എന്തെങ്കിലും ഉണ്ടോ, മുഴയുണ്ടോ, കൈത്തല് എവിടത്തെ ആണെങ്കിൽ സ്കാൻ അല്ലെങ്കിൽ സി ടി സ്കാൻ അതേപോലെ. പക്ഷേ ഈ അൾട്രാസൗണ്ട് എന്ന് പറയുന്നത് സാധാരണ സ്കാൻ, നമ്മൾ അൾട്രാസൗണ്ട് എന്ന് പറയില്ലേ, യു എസ് ജി എന്ന് പറയുന്നത് അതാണ് അൾട്രാസൗണ്ട്. ഈ അൾട്രാസൗണ്ട് ഉപയോഗിച്ച് നമ്മൾക്ക് പല പ്രൊസീജിയറും നമ്മൾ വിഷ്വലി കണ്ടുകൊണ്ട് ചെയ്യാൻ പറ്റും. പണ്ട് ബ്ലൈൻഡ് ആയിട്ട് അതായത് കാണാതെ, ഇപ്പൊ ഒരു നരമ്പിനെ ബ്ലോക്ക് ചെയ്യാന്ന്, നരമ്പിനെ നമ്മൾ തരിപ്പിക്കുകയാണെന്ന് വിചാരിച്ചു. ഇപ്പൊ കയ്യിലെ സർജറീസിന് ഞാൻ നേരത്തെ പറഞ്ഞ ടൈപ്പ് ഓഫ് അനസ്തീഷ്യയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കൈ ഷോൾഡറിന്റെ ഈ ഭാഗത്തുള്ള നരമ്പിനെ തരിപ്പിച്ചിട്ട് കൈ മൊത്തം തരിപ്പിക്കുന്നു. ഇവിടുത്തെ ഇപ്പൊ കയ്യിലെ ഡിസ്റ്റലിന്റെ അതായത് കൈപ്പത്തിന്റെ അവിടെയുള്ള ഒരു ഫ്രാക്ചറാന്ന് വിചാരിച്ചു. അപ്പൊ ഷോൾഡറിന്റെ ഈ ഭാഗത്തുള്ള നരമ്പിനെ അല്ലെങ്കിൽ ആക്സില്ല, നമ്മുടെ കക്ഷത്തിന്റെ അവിടെയുള്ള നരമ്പുകളുണ്ട്, അതൊരു കൂട്ടം നരമ്പുകളാണ്, ആ നരമ്പിനെ ബ്ലോക്ക് ചെയ്യുന്നു. അങ്ങനെയാകുമ്പോൾ ഇതിന് കീപ്പോട്ട് ഫുൾ തരിപ്പിച്ചു, മരവിപ്പിച്ചു. പേഷ്യന്റ് ഫുള്ളായിട്ട് മയക്കം നൽകേണ്ട ആവശ്യമില്ല, ഒരു പെയിനും അറിയില്ല, അത് കുറെ നേരത്തേക്കും ഉണ്ടാവും, 4 hours 5 hours, പിന്നെ പെയിനും ഉണ്ടാവില്ല കുറെ നേരത്തെ, അത് ഭയങ്കര അഡ്വാൻസ്. പക്ഷെ അത് ഇത് ചെയ്യുന്നത് പണ്ടൊക്കെ ചെയ്യുന്നത് ഡയറക്റ്റ് ഒരു സൂചി കുത്തി നോക്കും, എന്നിട്ട് പേഷ്യന്റിന് തരിപ്പ് എവിടെ അറിയുന്നത് ചോദിച്ചിട്ട് പിന്നെ അവിടെ കൊടുക്കും. പക്ഷെ ഈ ഒരു കാലത്ത് നമുക്ക് യു എസ് ടി വെച്ചിട്ട് സിമ്പിളായിട്ട് യു എസ് ടിന്റെ ഈ പ്രോബ് വെക്കുമ്പോൾ നമുക്ക് നരമ്പ് കാണാൻ പറ്റും. ആ നരമ്പിനെ കണ്ടുകൊണ്ട് സൂചി കയറ്റി ആ നരമ്പിന്റെ അടുത്തെത്തി ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, തരിപ്പിക്കുന്നു. വളരെ സിമ്പിളായിട്ടും വളരെ സേഫ് ആയിട്ടും, മറ്റേത് സേഫ് അല്ല, നമ്മൾ കാണുന്നില്ല, എവിടെയെങ്കിലും കൊണ്ടുപോയി തട്ടിയിട്ട് അവിടെ എന്തെങ്കിലും ആർട്ടറി ഉണ്ടെങ്കിൽ അത് ബ്ലീഡ് ചെയ്യും, നരമ്പിലോട്ട് കൂടുതൽ കയറിപ്പോവും. അധികം കയറാൻ പാടില്ല, നരമ്പിന്റെ പുറത്തുള്ള ഷീറ്റിലോട്ടാണ് നമ്മൾ ഈ തരിപ്പിക്കുന്ന മരുന്ന് കൊടുക്കുന്നത്. അപ്പൊ അൾട്രാസൗണ്ടിലൂടെയാണ് നമ്മൾ ബാക്കി ഈ ബ്ലോക്കുകളെല്ലാം ചെയ്യുന്നത്, കയ്യിലും കാലിലും ഈ ബ്ലോക്കുകൾ ചെയ്ത് സർജറി, ആവശ്യമുള്ള സർജറി, ഡിപ്പെൻസ് ഓൺ സർജറി, ഏത് സർജറിയാണ് അതിനനുസരിച്ച്. അതേപോലെ തന്നെ ഈ വെയിൻസ് കിട്ടാത്ത പ്രശ്നങ്ങൾ നമ്മൾ പറയൂലേ, അപ്പൊ ഞങ്ങൾ പോയി നോക്കും. അപ്പം ഇനി ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളതാണെങ്കിൽ പുറത്തെ നരമ്പുകളൊന്നുമില്ല, അങ്ങനെ ആകുമ്പോൾ നമ്മൾ അകത്തുള്ള വെയിനുകളുണ്ട് കുറച്ച് ഡീപ്പായിട്ടുള്ള, അത് നമുക്ക് ഡയറക്റ്റ് ഇടാൻ പറ്റില്ല, വേറെ പ്രത്യേകതരം കെത്തിയിട്ട്. സാധാരണ ഉപയോഗിക്കുന്ന കാനുല അല്ല ഉപയോഗിക്കുക, ഉള്ളിലോട്ടുള്ള നരമ്പുകൾക്ക് ഇടാനായിട്ട് വേറെ ഒരു കെത്തീറ്റർ തന്നെയുണ്ട്. അപ്പൊ അതിടാൻ നമുക്ക് ഇതേപോലെ ആ ഉള്ളിലുള്ള നരമ്പുകൾ കാണാൻ വേണ്ടി അൾട്രാസൗണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പ്രൊസീജിയറുകളെല്ലാം ഇപ്പൊ അൾട്രാസൗണ്ട് ഗൈഡഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അതൊരു അഡ്വാൻസ്ഡ്, ഇത് വന്നിട്ട് കുറെ ആയി, നമ്മുടെ ഇവിടേക്ക് ഇപ്പൊ വന്നോണ്ടിരിക്കുന്നു. പിന്നെ ഉള്ളത് അഡ്വാൻസ്ഡ് വീഡിയോ ലാരിഞ്ചോസ്കോപ്പ് എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻക്യുബേഷൻ പ്രൊസീജിയർ ഇല്ലേ, അത് നമ്മൾ സാധാരണയായിട്ട് ബ്ലൈൻഡ് എന്നല്ല, ഒരു വേറെ നോർമൽ സ്കോപ്പ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. വായ തുറന്നിട്ട് വായന് ടങ് നാക്കിനെ മാറ്റിയിട്ടാണ് ട്യൂബ് ഉള്ളിലോട്ട് ഇടുന്നത്. ഇപ്പൊ നമുക്ക് വീഡിയോ ലാരിഞ്ചോസ്കോപ്പ്, അതായത് ഒരു ഈ സ്കോപ്പിന്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് മോണിറ്ററും ഇത് ക്യാമറ, അതായത് അറ്റത്ത് ക്യാമറ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ സ്കോപ്പ് ഇടുമ്പോൾ നമുക്ക് വായന്റെ ഉള്ളിലുള്ള എല്ലാ സ്ട്രക്ചറും ഈ ക്യാമറയിൽ ഇത് മോണിറ്ററിലൂടെ കാണാൻ പറ്റും. ഡയറക്റ്റ് കണ്ടുകൊണ്ട് തന്നെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. അതും ഇതേപോലെ അഡ്വാൻസ്ഡ് ആണ്. പിന്നെ മോണിറ്ററിംഗിൽ തന്നെ നമ്മൾക്ക് ഡെപ്ത് ഓഫ് അനസ്തീഷ്യ വരെ ഇപ്പൊ മോണിറ്റർ ചെയ്യാൻ പറ്റും. അതായത് പേഷ്യന്റ് എത്രത്തോളം മയക്കത്തിലാണ് എന്നുള്ളത് അതിനൊരു വാല്യൂ ഉണ്ട്. ഇപ്പൊ 40 to 60 പറയുമ്പോൾ സർജറിന്റെ സമയത്ത് നമുക്ക് 60 വേണം, ഉണർന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതിനേക്കാളും കൂടുതൽ ഭയങ്കര ഡെപ്തിലോട്ട് പോകുമ്പോൾ, അതായത് നല്ല ഡീപ്പിലാണ്, 40 വരും, അത് നമുക്ക് കാണാൻ മോണിറ്റർ ചെയ്യാൻ പറ്റും. അതെ അതെ. അപ്പം അതൊക്കെ ഭയങ്കര അഡ്വാൻസ്ഡ് ആയി. ഈവൻ നമ്മളിവിടെയുള്ള മെഷീനിൽ വരെ ഈ ബിസ് മോണിറ്ററിംഗ് എന്നാ പറയുന്നത്, അതിന് ബിസ് സ്പെക്ടർ ഇൻഡെക്സ് എന്ന് പറയും. അത് നമ്മളെ പേഷ്യന്റിന്റെ മയക്കം എത്രത്തോളം ഉണ്ടെന്നുള്ളത് മോണിറ്റർ, അതൊരു അഡ്വാൻസ്ഡ് സാധനമാണ്. അത് നമുക്കിവിടെ അവൈലബിൾ ആണ്, പക്ഷെ വലിയ സർജറികളൊന്നും ചെയ്യാത്ത വീട് നമുക്ക് ആ മോണിറ്റർ യൂസ് ചെയ്യാനുള്ള ഇതില്ല, പക്ഷെ അവൈലബിൾ ആണ്. ഇപ്പൊ വന്ന പുതിയ മെഷീനിൽ അത് അവൈലബിൾ ആണ്. പിന്നെ മോണിറ്ററിംഗിൽ തന്നെ വേറെ ബിസ്സും ഇതേപോലെ പിന്നെ നമ്മളെ റിലാക്സേഷൻ നമ്മൾ പറയൂലേ, അപ്പം അതിനും ഒരു വാല്യൂ ഉണ്ട്. അത് എത്രത്തോളം റിലാക്സ്ഡ് ഉണ്ട്, തിരിച്ച് റിലാക്സേഷൻ മാറി വന്നോ തിരിച്ച്, അതൊക്കെ നമുക്ക് വാല്യൂസ് വെച്ച് കാരണം വെച്ചാൽ അതിൽ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അത് ഇത്ര ഒരു ട്രെയിൻ ഓഫ് നാല് വരെയുള്ള സാധനമാണ്, അത് 4 കംപ്ലീറ്റ് വന്നാലാണ് പേഷ്യന്റിന്റെ ഈ റിലാക്സേഷൻ പോയി, പേഷ്യന്റ് തിരിച്ചു വന്നു എന്നുള്ളത്. അതൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോണിറ്ററിംഗ് സിസ്റ്റമാണ്. അതേപോലെ നമ്മൾ ഇഞ്ചക്ഷനൊക്കെ ഇപ്പൊ ഡയറക്റ്റ് കൊടുക്കുന്നതല്ലേ, ഇപ്പൊ ആണെങ്കിൽ റോബോട്ടിക് സർജറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് നമ്മൾ ഡയറക്റ്റ് ഇഞ്ചക്ട് ചെയ്യാതെ ഒരു മെഷീനിലോട്ട് പേഷ്യന്റിന് ഏജും വയസ്സും ഇട്ട് കൊടുത്താൽ മതി, ആ മെഷീൻ അങ്ങ് കൊടുത്തോളും. എത്രയാണെന്ന് വെച്ചാൽ നമ്മൾക്ക് മാനുവൽ ചെയ്യേണ്ട ആവശ്യമില്ല, അതൊന്നും നമ്മളിവിടെ എത്തിയിട്ടില്ല, പക്ഷെ അതൊക്കെ വന്നു തുടങ്ങി, അതൊക്കെ അഡ്വാൻസ്ഡ് സാധനങ്ങളാണ്. അപ്പം അനസ്തീഷ്യയെ കുറിച്ച് ഞാൻ പറഞ്ഞതിൽ എല്ലാവർക്കും ഒരു കോമൺ ആയിട്ട് എന്താണ് അനസ്തീഷ്യ, എങ്ങനെയാണ് അനസ്തീഷ്യ കൊടുക്കുന്നതിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ അനസ്തീഷ്യ എത്രത്തോളം സുരക്ഷിതമാണെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരിക്കലും അനസ്തീഷ്യ പേടിക്കാനുള്ളതോ അനസ്തീഷ്യ കൊടുത്തിട്ട് ആരും ഉണരാതെയോ പോയിട്ടില്ല, അത് വളരെ സുരക്ഷിതമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇനി അനസ്തീഷ്യ കൊടുക്കേണ്ട ഒരു സാഹചര്യം എടുക്കേണ്ട സാഹചര്യം വന്നാൽ എല്ലാവർക്കും പേടിക്കാതെ പോവാം. എല്ലാത്തിനും കോംപ്ലിക്കേഷൻ ഉണ്ടാവും, അതിപ്പോൾ സർജറി ആണെങ്കിലും അനസ്തീഷ്യ ആണെങ്കിലും നിങ്ങൾ വേറെ എന്ത് ട്രീറ്റ്മെന്റിന് പോയാലും കോംപ്ലിക്കേഷൻ എന്നുള്ളത് നമ്മൾക്ക് വരാം. പക്ഷെ അത് നമ്മൾ മാനേജ് ചെയ്യും. അതേപോലെ പക്ഷെ അതിന് പേടിച്ചിട്ട് അനസ്തീഷ്യ കൊടുക്കാൻ പേടി കാരണം ചില സർജറിക്ക് സമ്മതിക്കാത്തവരുണ്ട്. അങ്ങനെയുള്ള ആവശ്യമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ താങ്ക് യു,
2: വളരെ സന്തോഷമുണ്ട് ഇത്രയും തിരക്കുകൾ നീക്കി വെച്ച് ശ്രോതാക്കൾക്ക് വേണ്ടി ഈ ഒരു അനസ്തീഷ്യ എന്ന് പറയുന്ന ഒരു മേഖല തന്നെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തതിൽ വളരെ സന്തോഷം. താങ്ക് യു ഡോക്ടർ. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് കവരത്തി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ അനസ്തേഷ്യോളജിസ്റ്റായ കടമത്ത് ദ്വീപ് സ്വദേശി ഡോക്ടർ സെലീന. ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി.
3: അവതരണം ഷഹനാസ് ബീഗം, ചാച്ചാളക്കപ്പാട.
4: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം. ഇനിയൊരു നാടൻ പാട്ട് കേൾക്കാം.

ആകാശവാണി കവരത്തി. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടഫെട്ടി കേൾക്കാം. അവതരിപ്പിക്കുന്നത് ഷറഫുന്നിസ പുളിയനഗിൽ.

0: പാട്ട് ഫെട്ടി. ഹലോ, ആകാശവാണി കവരത്തിയുടെ പാട്ട് ഫെട്ടി എന്ന പരിപാടിയാണ്. ആരാണ് സംസാരിക്കുന്നത്?
1: ഞാൻ.
0: എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: ഇവിടെ കവരത്തി.
0: കവരത്തിയിൽ തന്നെയാണല്ലേ? കവരത്തിയില് വീട്ടുപേരെന്താണ്?
1: വീട്ടുപേര് ഉമ്പേപുര.
0: ഉമ്പേപുര.

0: വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് എല്ലാരും ഉണ്ട്, ഉമ്മയുണ്ട്, ബാപ്പുണ്ട്, പിന്നെ ആങ്ങളന്മാരുണ്ട്, രണ്ടനിയത്തിയുണ്ട്, പിന്നെ ഞാൻ കല്യാണം കഴിച്ച് രണ്ട് മക്കളുണ്ട്.
0: ആ മക്കളുടെ പേരെന്താണ്?
1: മുഹമ്മദ് റിൻഷാദ്, റജുല സെയ്ദ്.
0: ഹസ്ബൻഡിന്റെ പേരോ?
1: സെയ്ദ് സെൽവി.
0: എല്ലാവർക്കും സുഖമാണോ?
1: ആ സുഖമായിട്ടിരിക്കുന്നു.
0: പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
1: അങ്ങനെ പോകുന്നു, നല്ല വിശേഷങ്ങള്.
0: മക്കൾ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
1: മക്കള് ഒരാള് പഠിപ്പ് കഴിഞ്ഞ്, പിന്നെ ഒരാളിപ്പോ കടമത്തിൽ പഠിക്കുന്നുണ്ട്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്.
0: ഇളയാളാണോ ഇപ്പം പഠിക്കുന്നത്?
1: ഇളയാളാണ് കടമത്തിലുള്ളത്. മുത്താള് പഠിപ്പ് കഴിഞ്ഞ്, മുത്തത് ആൺകുട്ടിയാണ്.
0: നമ്മുടെ പരിപാടികൾ കേൾക്കാറുണ്ടോ?
1: ആ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്, പാട്ട് പെട്ടി കേൾക്കാറുണ്ട്.
0: ഏതൊക്കെ പരിപാടികളാണ് കേൾക്കുന്നത്?
1: രാവിലെ മുതല് പിന്നെ 9 മണി വരെയുള്ള എല്ലാം കേൾക്കും.
0: കേൾക്കാറുണ്ട്. ഇഷ്ടമാണോ നമ്മുടെ പരിപാടിയൊക്കെ?
1: പരിപാടിയൊക്കെ ഇഷ്ടമാണ്.
0: അപ്പൊ പാട്ടുപെട്ടിയിലൂടെ ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
1: ഫന ഉണ്ടല്ലോ, ഫന, ഹിന്ദി സിനിമ.
0: ആ ഹിന്ദി സിനിമയില് ഫന എന്ന ചിത്രത്തിലെ?
1: ആ അതിലെ ഏതെങ്കിലും ഒരു പാട്ട്.
0: ഫന എന്ന സിനിമയിലെ ഏതെങ്കിലും ഒരു പാട്ട് മതിയോ?
1: ആ ഏതെങ്കിലും ഒരു പാട്ട് മതി.
0: ആർക്കാണ് ഡെഡിക്കേഷൻ?
1: കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി.
0: എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം. വിളിച്ചത് നന്ദി.

0: ഈ പരിപാടി തയ്യാറാക്കിയത് ഷറഫ് നിസ പുളിനകി.
1: ആകാശവാണി കവരത്തിയിൽ കെടാത്ത കനലുകൾ, ദ്വീപജനതയുടെ അതിജീവനത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പ്രക്ഷേപണ പരമ്പര, മുതിർന്ന പൌരന്മാർ മനസ്സ് തുറക്കുന്ന പരമ്പര കെടാത്ത കനലുകൾ, ബുധനാഴ്ചകളിൽ രാവിലെ 7:45 കേൾക്കാം കെടാത്ത കനലുകൾ.

ഇനി ഒരു ഹിന്ദി ആൽബത്തിലെ ഗാനം കേൾക്കാം. ഗാനരചന ഫായിസ് അൻവർ, സംഗീതം നൽകിയത് നിഖിൽ വിനയ്, ആൽബം ജാനം, ആലപിച്ചിരിക്കുന്നത് ഉദിത് നാരായണൻ.

0: ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടരുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് മുഹമ്മദ് സലീം, മന്നായപുര. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. സീഡ് പദ്ധതി.
2: ഇന്ത്യ ഗവൺമെന്റിന്റെ സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിൽ ഡീ നോട്ടിഫൈഡ് നോമാഡിക് സെമി നോമാഡിക് കമ്മ്യൂണിറ്റികൾക്കായുള്ള ഒരു സംരംഭമാണ് സീഡ്. ഇത് ഒരു സാമ്പത്തിക ശാക്തീകരണ പദ്ധതിയാണ്. ഈ പദ്ധതിയിലൂടെ ഡീ നോട്ടിഫൈഡ് ട്രൈബ്സ്

അറ്റ് സാറ്റ് RRB മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതിന് കോച്ചിംഗ് ഫീസും അധിക ആനുകൂല്യങ്ങളും ലഭിക്കും. ഈ പദ്ധതിയിലൂടെ ആനുകൂല്യത്തിനായി സാധുവായ ഒരു DNT NT SNT സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. നിലവിൽ വിദ്യാർത്ഥി 12ാം ക്ലാസ് പഠിക്കുകയാണെങ്കിലോ ഫലം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലോ മുൻ ബോർഡ് പരീക്ഷയുടെ മാർക്ക് പരിഗണിക്കും. രണ്ട് ഘട്ടങ്ങളുള്ള, അതായത് പ്രിലിമിനറി മെയിൻ പരീക്ഷകൾക്ക് പ്രാഥമിക ഘട്ടത്തിൽ ഒരു തവണയെങ്കിലും യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്ക് മുൻഗണന നൽകും. മത്സര പരീക്ഷയ്ക്ക് എത്ര തവണ ശ്രമിച്ചാലും ഒരു വിദ്യാർത്ഥിക്ക് പരമാവധി 2 തവണ വരെ ഈ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായോ ഓഫ്ലൈനായോ ഇഷ്ടമുള്ള ഏത് കോച്ചിംഗ് സ്ഥാപനത്തിലും ചേരാം. ഈ പദ്ധതിയിൽ ചേരാൻ അപേക്ഷകർ യാതൊരു ഫീസും നൽകേണ്ടതില്ല. മുഴുവൻ അപേക്ഷാ പ്രക്രിയയും സൗജന്യമാണ്.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ, ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ 9495964321. മറ്റൊരു ഫോൺ നമ്പർ 9496556321. വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: sections and contribute to nation building. The president said this while addressing the first convocation of the Central Tribal University of Andhra Pradesh in Visakhapatnam. The president said every educated youth should help bring forward those left behind and contribute towards achieving the goal of a developed India by 2047. Union Education Minister Dharmendra Pradhan urged the students to become job creators rather than job seekers. The Special Intensive Revision SIR of Electoral Rolls has begun in Delhi, Karnataka, Meghalaya, Maharashtra and Jharkhand today. As part of the exercise, in Delhi, over 13,000 booth-level officers will visit every household till the 29th of next month to distribute pre-printed enumeration forms in duplicate to all existing electors for verification and updation of the electoral rolls. Addressing the media, Chief Electoral Officer of Delhi Ashok Kumar said that claims and objections can be filed from the 5th of August to the 4th of September. The final electoral roll will be published on the 7th of October. General Dheeraj Seth today took charge as the 31st Chief of the Army Staff from General Upendra Dwivedi, who superannuated after more than four decades of distinguished service to the nation. General Seth is an alumnus of the National Defence Academy, Pune, and was commissioned into the Armoured Corps in December 1986. He has a distinguished military career spanning nearly four decades. India has reaffirmed its strong support for the Financial Action Task Force FATF, describing it as an indispensable pillar of the global fight against terrorism, financing and money laundering. The statement came after Pakistan criticized the task force following the neighboring country's placement on the organization's grey list for increased monitoring. Speaking at a UN event on the sidelines of the Counter-Terrorism Week, India's permanent representative to the UN, P. Harish, said attempts to question FATF's credibility reflect fear of scrutiny rather than genuine concerns. On the occasion of Hul Diwas today, Prime Minister Narendra Modi has paid tributes to Sidho Kanhu, Chand Bhairav, Phulo Jano and all the brave tribal warriors who stood firm against the injustice of foreign rule. In a social media post, Mr. Modi said that Hul Diwas is a powerful symbol of the extraordinary courage and unwavering spirit of tribal communities who laid down their lives for their motherland. Benchmark domestic equity indices ended the final trading session of the quarter around 4.3% lower today. The Sensex fell 250 points to close at 76,479, while the Nifty lost 81 points to settle at 23,866. However, the broader market on the National Stock Exchange ended in a positive territory. In the FIFA World Cup, Morocco and Paraguay have advanced to the round of 16. Morocco defeated Netherlands 3-2 on penalties after a thrilling 1-1 draw in Guadalupe, Mexico. Tonight, Ivory Coast will take on Norway in Texas, United States. The match is scheduled to begin at 10:30 p.m. Indian time. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട് ലക്ഷദ്വീപ് വൃത്താന്തം.
2: കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കുമ്പോൾ ലക്ഷദ്വീപിലും വിദ്യാഭ്യാസം, വിവര സാങ്കേതികം, കുടിവെള്ള വിതരണം ഉൾപ്പെടെ പ്രാഥമികമായ എല്ലാ മേഖലകളിലും മികച്ച പുരോഗമനങ്ങൾ കൈവരിച്ചതായി കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. കഴിഞ്ഞ 18-ാം തീയതി മുതൽ 21-ാം തീയതി വരെ ലക്ഷദ്വീപിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുകയായിരുന്നു അദ്ദേഹം. ലക്ഷദ്വീപിൽ പുരോഗമിക്കുന്ന വികസിത് ഇന്ത്യ സങ്കൽപ് സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രത്യേക ജനസമ്പർക്ക പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. തുടർന്ന് പ്രഗതി പത് യാത്രയുടെ ഭാഗമായി നിർമ്മാണ പുരോഗതിയിലുള്ള കവരത്ത് ദ്വീപിലെ രാജ്യത്തെ ആദ്യ ഓഷൻ തെർമൽ എനർജി കൺവെർഷൻ അധിഷ്ഠിത കുടിവെള്ള ശുചീകരണ പ്ലാന്റ്, പുതിയ സ്കൂൾ കെട്ടിട സമുച്ചയം എന്നിവ കേന്ദ്ര സഹമന്ത്രി സന്ദർശിച്ചു. ഏക് പേട് മാക്കേ നാം യജ്ഞത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളോടൊപ്പം അദ്ദേഹം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. തുടർന്ന് ലക്ഷദ്വീപിന്റെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരുമായി സെക്രട്ടേറിയറ്റിൽ നടന്ന പ്രത്യേക അവലോകന യോഗത്തിലും കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് തലസ്ഥാന ദ്വീപായ കവരത്തിയിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ പുരോഗമിക്കുന്ന പ്രവേശന ഉത്സവങ്ങളുടെ ഭാഗമായി പങ്കെടുത്തു. പുതിയ

0: നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി വിദ്യാർത്ഥികളിലും അധ്യാപകരിലും മികച്ച പരിവർത്തനങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചതായി അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി പോഷൺ ശക്തി നിർമ്മാൺ പദ്ധതി ഏറ്റവും മികച്ച രീതിയിൽ രാജ്യത്ത് നടപ്പിലാക്കിയ പ്രദേശം എന്ന ബഹുമതി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നിന്നും ലക്ഷദ്വീപിന് ലഭിച്ചതായി വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി അവനീഷ് കുമാർ ചടങ്ങിൽ സന്തോഷം പങ്കിട്ടു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലും വിപുലമായ യോഗാ പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചു. അഗത്തി ദ്വീപിൽ സംഘടിപ്പിച്ച യോഗാ പരിശീലന പരിപാടികളിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. തുടർന്ന് നടന്ന സൈക്കിൾ റാലി അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു. ഒപ്പം വൃക്ഷത്തൈകളും നട്ടുപിടിപ്പിച്ചു. തലസ്ഥാന ദ്വീപായ ഗാന്ധി സ്ക്വയർ ബീച്ചിൽ നടന്ന പരിപാടികളിൽ വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി അവനീഷ് കുമാർ, ആരോഗ്യ വകുപ്പ് ഡയറക്ടർ എം ഭരണി ഉൾപ്പെടുന്നവർ പങ്കെടുത്തു. ചടങ്ങിൽ സംയുക്തമായി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. ഇന്ത്യൻ നേവി, കോസ്റ്റ് ഗാർഡ്, ലക്ഷദ്വീപ് പോലീസ്, IRBN, CRPF ഉൾപ്പെടുന്ന വിവിധ സേനാ വിഭാഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, വനിതാ സ്വയം സഹായ സംഘങ്ങൾ, സന്നദ്ധ സംഘടനകൾ എന്നിവർ യോഗാ പരിശീലനത്തിൽ പങ്കെടുത്തു. ലക്ഷദ്വീപിൽ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന രണ്ട് രോഗികളെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് വിദഗ്ധ ചികിത്സകൾക്കായി വ്യോമയാന മാർഗം കൊച്ചിയിലെത്തിച്ചു. ലക്ഷദ്വീപ് ഭരണകൂടവുമായി ചേർന്നാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് കവരത്തിയും കൊച്ചി കോസ്റ്റ് ഗാർഡ് എയർ എൻക്ലേവും ചേർന്ന് ഈ മെഡിക്കൽ ഇവാക്വേഷൻ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കിയത്. അഗത്തി ദ്വീപിൽ നിന്നും കവരത്തി ദ്വീപിൽ നിന്നുമുള്ള 60ഉം 66 വയസ്സുള്ള രണ്ട് രോഗികളെയാണ് അടിയന്തര ചികിത്സകൾക്കായി പ്രതികൂല കാലാവസ്ഥയെ മറികടന്ന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡോണിയർ വിമാനത്തിൽ കൊച്ചിയിലെത്തിച്ചത്. ഈ വർഷം 5 ദ്വീപ് നിവാസികളുടെ വിലപ്പെട്ട ജീവനാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഇത്തരം ദൌത്യത്തിലൂടെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. എൻക്ലേവും ചേർന്ന് ഈ മെഡിക്കൽ ഇവാക്വേഷൻ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കിയത്. അഗത്തി ദ്വീപിൽ നിന്നും കവരത്തി ദ്വീപിൽ നിന്നുമുള്ള 60ഉം 66 വയസ്സുള്ള രണ്ട് രോഗികളെയാണ് അടിയന്തര ചികിത്സകൾക്കായി പ്രതികൂല കാലാവസ്ഥയെ മറികടന്ന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡോണിയർ വിമാനത്തിൽ കൊച്ചിയിലെത്തിച്ചത്. ഈ വർഷം 5 ദ്വീപ് നിവാസികളുടെ വിലപ്പെട്ട ജീവനാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഇത്തരം ദൌത്യത്തിലൂടെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. ലക്ഷദ്വീപ് എക്സൈസ് റെഗുലേഷൻ 2026 ആക്ട് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലക്ഷദ്വീപ് MPയും ലക്ഷദ്വീപ് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ഹംദുള്ള സയ്യിദ് രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമുവിന് കത്തയച്ചു. ദ്വീപിലെ ജനങ്ങളുടെ തനതായ ഗോത്ര സംസ്കാരം, സാമൂഹിക ഘടന, സമാധാനപരമായ അന്തരീക്ഷം എന്നിവയ്ക്ക് ഈ പുതിയ നിയമം ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നതായി അദ്ദേഹം കത്തിൽ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ 46 വർഷമായി ലക്ഷദ്വീപിൽ നിലനിൽക്കുന്ന മദ്യ നിരോധന നയം ദ്വീപിന്റെ സാമൂഹിക സുരക്ഷിതത്വവും പൊതുജനാരോഗ്യവും സംരക്ഷിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും ജനങ്ങളുമായോ ജനപ്രതിനിധികളുമായോ യാതൊരുവിധ ചർച്ചകളും നടത്താതെയാണ് പുതിയ റെഗുലേഷൻ കൊണ്ടുവന്നിട്ടുള്ളതെന്നും MP കത്തിൽ ചൂണ്ടിക്കാട്ടി. ആയതിനാൽ ഈ റെഗുലേഷൻ അടിയന്തരമായി പുനഃപരിശോധിക്കണമെന്നും ഭാവിയിൽ ദ്വീപിനെ ബാധിക്കുന്ന നയങ്ങൾ രൂപീകരിക്കുമ്പോൾ ഗ്രാമസഭകളുമായും ജനപ്രതിനിധികളുമായും കൃത്യമായ കൂടിയാലോചനകൾ നടത്തണമെന്നും ലക്ഷദ്വീപ് MP രാഷ്ട്രപതിയോട് കത്തിലൂടെ അഭ്യർത്ഥിച്ചു. ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ പൾസ് പോളിയോ രോഗപ്രതിരോധ മരുന്ന് വിതരണ പരിപാടികൾ എല്ലാ ദ്വീപുകളിലും സംഘടിപ്പിച്ചു. കവരത്തി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ നടന്ന പരിപാടിയിൽ മെഡിക്കൽ സൂപ്രണ്ടന്റ് ഡോക്ടർ MC മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ലക്ഷദ്വീപ് ആരോഗ്യവകുപ്പിലെ ഡോക്ടർമാർ, നഴ്സുമാർ, ANM, ആശാപ്രവർത്തകർ ഉൾപ്പെടുന്നവരുടെ പങ്കാളിത്തത്തോടെ ദ്വീപുകളിലെ ആശുപത്രികൾ, ഒപ്പം സ്കൂളുകൾ ഉൾപ്പെടെയുള്ള പൊതുസ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണ പരിപാടികൾ സംഘടിപ്പിച്ചു.
1: ലക്ഷദ്വീപ് വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ 9495964321. മറ്റൊരു ഫോൺ നമ്പർ 9496553321. വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ വി പത്മകുമാർ സംസാരിക്കുന്നു. ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം പ്രവാചിക നിധി ജാഹ. ആദൌ മുഖ്യാഹ വാർത്താഹ. യൂറോബാങ്ക് സംസ്ഥയാ ഗ്രീസതഃ ഭാരതം പ്രതി യുപിഐ ആധാരിത ധനപ്രേഷണ സേവാ സമാരബ്ധ. ഉപക്രമോയം ഐതിഹാസികഃ വർത്തതെ ഇതി വാണിജ്യോദ്യോഗ മന്ത്രി പീയൂഷ ഗോയലഃ സബലം അവോചത്. പാകിസ്ഥാനസ്യ FATF സംസ്ഥായാഃ ഗ്രേ ലിസ്റ്റ് ഇത്യസ്യ നിരീക്ഷണസ്യ ആലോചനായാഃ അനന്തരം ഭാരതേന ഏതാം സംസ്ഥാം പ്രതി സ്വീയ ദൃഢ സമർഥനം പുനഃ പ്രകടീകൃതം. ജനറൽ ധീരജ് സേഠ ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഭാരതീയ സേനയാ എകത്രിംശത്തമ സേനാധ്യക്ഷത്വേന പദഭാരം ഗൃഹീതവാൻ. അമേരിക്ക ഇറാനയോഃ ശാന്തിവാർത്തായാഃ ഭവിഷ്യം പ്രതി അനിശ്ചിതത വർത്തതേ യതോ ഹി തെഹരാൻ പ്രശാസനേന അമേരിക്ക രാഷ്ട്രപതിനഃ ട്രംപസ്യ ദോഹാ നഗരെ മേലനസ്യ വിഷയഃ ദൃഢതാപൂർവകം ഖണ്ഡിതഃ. ഭാരതീയ ഋതു വിജ്ഞാന വിഭാഗേന ഉത്തരപ്രദേശ് ബിഹാർ മധ്യ മഹാരാഷ്ട്ര കൊങ്കണ് ഗോവ രാജ്യേഷു അതിവൃഷ്ടേഃ പൂർവാനുമാനം പ്രഖ്യാപിതം. അപി ച ക്രീഡാവാർത്താസു ഫിഫ വിശ്വകപ്പ് സ്പർധാ മാലികായാം മൊറക്കോ ദേശേന നീതർലാൻഡ് ദലം പരാഭൂയ റൌണ്ട് ഓഫ് 16 ഇത്യത്ര പ്രവേശം അവാപ്തം. ഗ്രീസ് ദേശസ്യ യൂറോബാങ്ക് ഇതി സംസ്ഥയാ ഭാരതേ സീമാപാര ധനപ്രേഷണായ യുപിഐ ആധാരിത സേവാ സമാരബ്ധ. യേന ഭാരതീയ ഗ്രാഹകാഃ അത്യല്പവ്യയേന അതീവ തീവ്രഗത്യാ ധനം സ്ഥാനന്തരിതം കർത്തും ശക്നുവന്തി. അയം അഭിനവ പദക്ഷേപഃ യൂറോബാങ്ക് സംസ്ഥായാഃ ഭാരതസ്യ നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇത്യസ്യ ച അന്താരാഷ്ട്രിയ ശാഖയാ സഹ കൃതേന രണനീതിക സഹയോഗേന സംഭവോ ജാതഃ. സാമാജികാന്തർജാലീയ പട്ടലെ പ്രസൃതെ സന്ദേശേ ഭാരതസ്യ വാണിജ്യോദ്യോഗ മന്ത്രി പീയൂഷ ഗോയലഃ സംസൂചയത് യത് യൂറോബാങ്ക് സംസ്ഥായാം അസ്യാഃ സേവായാഃ ഉദ്ഘാടനം ഭാരതസ്യ അംഗീയ പാരിസ്ഥിതികീ തന്ത്രസ്യ വൈശ്വിക വിസ്താരേ ഏകം അപരം മഹത്വപൂർണം ഐതിഹാസികം സോപാനം വർത്തതേ. തേന അഗ്രേ ഗതിതം യത് ഗ്രീസ് ദേശേ യുപിഐ സേവായാഃ സാക്ഷാത് പ്രസാരണേന സഹ അധുനാ അർഹാഃ ഗ്രാഹകാഃ സുരക്ഷിതരൂപേണ നിർബാധം തത്ക്ഷണമേവ ധനം പ്രേഷയിതും ശക്ഷ്യന്തി. യസ്മാത് പാരമ്പരിക സ്ഥാനാന്തരണ വ്യയസ്യ അപേക്ഷയ വ്യവഹാര ശുൽക്കം ന്യൂനീഭൂയ കേവലം ലഘുഭാഗഃ ഏവ അവശിഷ്യതേ. ഭാരതേന ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് FATF ഇതി സംസ്ഥായാഃ പ്രതി സ്വസ്യ ദൃഢ സമർഥനം പുനഃ പ്രകടീകൃതം. സാ ച സംസ്ഥാ ആതങ്കവാദി വിത്ത പോഷണസ്യ അഥ ധനശോധനസ്യ വിരുദ്ധം വൈശ്വിക സംഘർഷ ഏക അപരിഹാര്യ ആധാര സ്തംഭത്വേന വർത്തതെ. ഇതം വക്തവ്യം തദാ ആഗതം യദാ പാകിസ്ഥാനേന തീവ്ര നിരീക്ഷണാർത്ഥം സംസ്ഥായാഃ ഗ്രേ ലിസ്റ്റ് ഇത്യത്ര FATF ഇത്യസ്യ ആലോചന കൃതാ. സംയുക്ത രാഷ്ട്രസംഘസ്യ ഏകസ്മിൻ കാര്യക്രമെ സംഭാഷണം കുർവൻ ഭാരതസ്യ പ്രതിനിധിഃ പി ഹരീശഃ അവോചത് യത് FATF സംസ്ഥായാഃ വിശ്വസനീയതായാഃ ഉപരി ആക്ഷേപം കർത്തും പ്രയാസാഃ വാസ്തവിക ചിന്താം ന അപിതു നിഷ്പക്ഷ സമീക്ഷായാഃ ഭയമേവ. തേന സ്പഷ്ടീകൃതം യത് യേ ദേശാഃ FATF മൂല്യാങ്കനെ പ്രതികൂല സ്ഥിതിം പ്രാപ്നുവന്തി തൈഃ ആതങ്കവാദി വിത്തപോഷണസ്യ വിരുദ്ധം സ്വീയ നീതയഃ സുദൃഢാഃ കരണീയാഃ. സേനാധ്യക്ഷഃ ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഉക്തവാൻ യത് ഭാരതീയ സൈന്യബലേഷു ശക്തിഃ കസ്യാപി ഏകസ്യ വ്യക്തേഃ ന അപിതു സൈനികാനാം സേനാനായകാനാം ഭൂതപൂർവ സൈനികാനാം പരിവാരാണാം ദേശസ്യ നാഗരികാണാം ച അവിചലിത ശ്രദ്ധായാഃ കാരണാത് ഭവതി. അദ്യ നവദില്ല്യാം സേനാധ്യക്ഷ പദാത് പദത്യാഗം കുർവൻ ജനറൽ ദ്വിവേദി ഉദഘോഷയത് യത് ചത്വാരിംശത് വർഷേഭ്യഃ അധികം കാലം യാവത് ഭാരതീയ സേനായാം സേവാ ഏവ തസ്യ പരമം സൌഭാഗ്യമസ്തി.
2: चार दशक से अधिक समय भारतीय सेना में सेवारत रहना मेरे जीवन का सबसे बड़ा सौभाग्य रहा। भारतीय सेना किसी एक व्यक्ति विशेष से नहीं बल्कि अपने सैनिकों, कमांडरों, पूर्व सैनिकों, परिवारजनों और देशवासियों के अटूट विश्वास से शक्ति प्राप्त करती। सर्वप्रथम मैं भारतीय सेना के हर सैनिक शामिल वीर गति प्राप्त बलिदानियों को नमन करता हूँ।
1: संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाषीय तन्त्रांशे अपि समुपलब्धो भविष्यति। पश्चिमेशिया देशे उद्वेगम् अपाकर्तुं कूटनीति प्रयासाः आरम्भे एव एकेन प्रत्यूहेन ग्रसिताः, यतोहि संयुक्त राज्य अमेरिका तथा ईरानः द्वौ अपि दोहा नगरे प्रवर्तमानायाः अग्रिमचरणस्य चर्चायाः विषये विरोधाभासवद् विवरणं प्रस्तुतवन्तौ। अस्य विषयस्य भविष्यं प्रति अनिश्चितता तदा अधिकमभवत् यदा अमेरिका राष्ट्रपतिना डोनाल्ड ट्रम्पेन कथितं यत् ईरानस्य एकेन प्रतिनिधिमण्डलेन कतारे उच्चस्तरीय प्रत्यक्षवार्तायाः कृते अनुरोधः कृतः अस्ति, परन्तु तेहरान प्रशासनेन अस्य विषयस्य दृढतापूर्वकं खण्डनं विहितम्। ईरानस्य अधिकारिभिः स्पष्टीकृतं यत् सम्प्रति अमेरिका देशेन सह कस्यापि प्रकारकस्य वार्तायाः योजना नैवास्ति। तेषाम् अवधानम् अधुना केवलं 14 सहमति पत्रस्य पूर्ण क्रियान्वयनस्य उपरि एव केन्द्रितमस्ति, ततः पूर्वं कस्यापि व्यापकस्य वा अन्तिम सन्धेः उपरि चर्चा नैव करिष्यते। अद्य दिल्लीं, कर्नाटकं, मेघालयं, महाराष्ट्रं समेत्य झारखण्ड राज्येषु मतदातृ सूचीनां विशेष गहन पुनरीक्षण कार्यक्रमस्य तृतीयः चरणः समारब्धः। उपक्रमस्यास्य अन्तर्गतं देहल्यां 13,000+ मतदान केन्द्रस्तरीयाधिकारिणः आगामि मासस्य 29 दिनांकं यावत् प्रत्येकं गृहं गत्वा मतदातृ सूचीनां प्रमाणीकरणाय, नवीकरणाय च पूर्वमुद्रितानि प्रपत्राणि प्रदास्यन्ति। देहल्याः मुख्य निर्वाचनाधिकारी अशोक कुमारः ह्यः वार्ताहरान् सम्बोधयन् अवोचत् यत् मतदातृ सूचौ आक्षेपान् प्रस्तोतुम् अगस्तमासस्य 5 सितम्बर मासस्य 4 समयः निर्धारितः अस्ति। अन्तिमा मतदातृ सूची अक्टूबर मासस्य 7 प्रकाशिता भविष्यति। कर्नाटकराज्ये अस्मिन् अभियाने राज्यस्य 31 निर्वाचन कार्यालयैः सह सम्बद्धाः 950,000+ बीएलओ अधिकारिणः नियुक्ताः सन्ति। मेघालयराज्ये च ईस्ट खासी हिल्स जनपदस्य उपायुक्तः अभिलाष वरणवालः सूचितवान् यत् बीएलओ अधिकारिणः जनपदे स्थितेषु सर्वेषु 21,000 मतदान केन्द्रेषु गत्वा तेभ्यः मतदातृभ्यः प्रपत्राणि वितरिष्यन्ति। भारतीय ऋतु विज्ञान विभागेन आगामि 2 उत्तर प्रदेश, बिहार, मध्य महाराष्ट्र, तटीय कर्नाटक, कोंकण, गोवाषु अतिवृष्टेः कृते नारंगी वर्णीया संचेतना प्रकटिता। एतादृशी एव स्थितिः अद्य सिक्किम, असम, मेघालय, केरल, माहे, उपहिमालयी, पश्चिम बंगालस्य च भागेषु सम्भाव्यन्ते। अपरपक्षे विभागेन अद्य दिल्ली, हरियाणा, चंडीगढ़ इत्यादिषु राज्येषु उष्ण तरंगस्य पूर्वानुमानं प्रकटितम्। विदेशमंत्री डॉ एस जयशंकरः न्यगादीत् यत् भारतेन 26+ देशैः सह 28 प्रवासन गतिशीलता सहभागिता सहमति पत्रेषु हस्ताक्षराणि विहितानि। तेन अवैध प्रवासं, शोषणात्मक प्रथाः, कपटपूर्त मध्यस्थतां च प्रतिरोद्धुं राष्ट्राणां सामूहिक उत्तरदायित्वं प्रति विशेषरूपेण उपादिष्टम्। हूल दिवसावसरे प्रधानमंत्री नरेन्द्र मोदी विदेश शासनस्य न्यायस्य विरुद्धं दृढतया समुपस्थितेभ्यः सिंधो काहू, चंद भैरव, फुलो झानू इत्यादिभ्यः सहैव सर्वेभ्यः वीर जनजातीय जनेभ्यः भावपूर्णां श्रद्धांजलिं समर्पितवान्। फीफा विश्व कप स्पर्धा मालिकायां मोरक्को पैराग्वे देशौ राउंड ऑफ 16 चरणे स्वस्थानं सुरक्षितवन्तौ। मैक्सिको देशस्य ग्वाडालूप नगरे आयोजिते रमणीये द्वन्द्वे मोरक्को दलेन नीदरलैंड दलं 3-2 इत्यंकैः पराजितम्। अद्य रात्रौ अमेरिका देशस्य टेक्सास प्रान्ते आइवरी कोस्ट तथा नॉर्वे इत्यनयोः मध्ये स्पर्धा भविष्यति इति वार्ताः।
0: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
3: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ പാർശ്വവൽകൃത സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ദേശീയ പരീക്ഷാ സംവിധാനത്തിൽ സമഗ്ര പരിഷ്കരണം ആവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ പാസാക്കി. പകർച്ചവ്യാധി പ്രതിരോധത്തിനായുള്ള സ്കൂൾതല പ്രചാരണ പരിപാടിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചർച്ച നാളെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. തുല്യതയിലൂന്നിയ സമൂഹത്തിന്റെ സൃഷ്ടിക്കായി വിദ്യാഭ്യാസത്തെ പ്രയോജനപ്പെടുത്താൻ വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ആന്ധ്രാപ്രദേശിലെ സെൻട്രൽ ട്രൈബൽ സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ പാർശ്വവൽകൃത സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. 373 വിദ്യാർത്ഥികൾ രാഷ്ട്രപതിയിൽ നിന്ന് ബിരുദം സ്വീകരിച്ചു. ട്രോളിംഗ് നിരോധന കാലയളവിൽ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്ത് നിന്ന് സജി ചെറിയാനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
4: ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ടെന്ന് സജി ചെറിയാൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യം സർക്കാർ ലഭ്യമാക്കേണ്ടതാണെന്നും മത്സ്യത്തൊഴിലാളികൾക്കുള്ള വായ്പകൾക്ക് മൊറട്ടോറിയം നടപ്പാക്കുന്ന നടപടി സർക്കാർ സ്വീകരിച്ചില്ലെന്നും പിണറായി വിജയൻ ആരോപിച്ചു. ബജറ്റിൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ 50 കോടി രൂപ അധികമായി അനുവദിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സമ്പാദ്യ സമാശ്വാസ പദ്ധതി പ്രകാരം മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കുന്ന 4,500 രൂപയിൽ ആദ്യഗഡുവായ 1,500 രൂപ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നും ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ആദ്യഗഡു വിതരണം പൂർത്തിയായതായും മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ മറുപടിയായി പറഞ്ഞു. മറ്റു ജില്ലകളിൽ വരും ദിവസങ്ങളിൽ ആദ്യഗഡു വിതരണം പൂർത്തിയാകുമെന്നും സൌജന്യ റേഷൻ വിതരണം ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി.
3: നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം സംസ്ഥാന നിയമസഭ പാസാക്കി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജിയം ജോണാണ് പ്രമേയം അവതരിപ്പിച്ചത്. പ്രവേശന പരീക്ഷയുടെ വിശ്വാസ്യത ആവർത്തിച്ച് ചോദ്യം ചെയ്യപ്പെടുകയാണെന്നും വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു. ബിജെപി അംഗം വി മുരളീധരൻ നിർദ്ദേശിച്ച ഭേദഗതി വോട്ടിനിട്ട് തള്ളിക്കൊണ്ടാണ് പ്രമേയം സഭ പാസാക്കിയത്. പ്രിയദർശിനി സൌജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് KSRTC ഓർഡിനറി ബസ്സുകളും സ്വകാര്യ ബസ്സുകളും ഒരുമിച്ചോടുന്ന ചില റൂട്ടുകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണെന്ന് ഗതാഗതമന്ത്രി സി.പി. ജോൺ. പൊതുഗതാഗത സംവിധാനം എല്ലാവരിലേക്കും എത്തണമെന്ന നിലപാടാണ് സർക്കാരിനുള്ളതെന്നും മന്ത്രി പറഞ്ഞു.
5: പ്രിയദർശിനി സ്കീം എന്നുള്ളത് ഒരു വലിയ വിജയമാണ്. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് ചില മേഖലയിലുള്ള സ്വകാര്യ സർവീസുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായി. KSRTC ഓർഡിനറിയും ലോക്കൽ പ്രൈവറ്റ് ബസ്സും ഒരുമിച്ചോടുന്ന കുറെ റൂട്ടുകളിൽ ഇത്രയുണ്ട്. അവരുടെ പ്രതിനിധികൾ വന്നപ്പോ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അത് ഐഡന്റിഫൈ ചെയ്യും, ഏതൊക്കെ റൂട്ടിലാണ് പ്രശ്നം. അപ്പൊ അവിടുത്തെ സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ പരസ്പരം മത്സരിക്കാതെ നമുക്ക് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കാം.
3: പകർച്ചവ്യാധി പ്രതിരോധത്തിൽ വിദ്യാർത്ഥികൾക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന പകർച്ചവ്യാധി പ്രതിരോധ സ്കൂൾതല പ്രചാരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് ആഴ്ചയിൽ 3 ദിവസം ഡ്രൈ ഡേ ആചരിച്ച് കൊതുക് വളരാൻ സാധ്യതയുള്ള ഇടങ്ങൾ ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പാക്കി വരികയാണെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കോഴിക്കോട് ജില്ലയിൽ നിപ ഭീതി ഒഴിഞ്ഞതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിലവിൽ ചികിത്സയിലുള്ള രോഗിയുടെ രണ്ട് സ്രവ സാമ്പിളുകളും നെഗറ്റീവായി. രോഗബാധിതന്റെ സമ്പർക്കപ്പെട്ടിയിലുണ്ടായിരുന്ന എല്ലാവരും ക്വാറന്റൈൻ വിജയകരമായി പൂർത്തിയാക്കിയതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 8 പേർക്ക് ഷിഗല്ലയും 155 പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 12,000-ലേറെ പേർ പനിയെ തുടർന്ന് വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇന്ന് ചികിത്സ തേടി. എലിപ്പനി ബാധിച്ചുള്ള 2 മരണവും ഇന്ന് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
6: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
3: ദീർഘകാലത്തെ സേവനത്തിനുശേഷം സർവീസിൽ നിന്ന് വിരമിച്ച ചീഫ് സെക്രട്ടറി എ ജയതിലക്, അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഗോബ്രഗഡെ എന്നിവർക്ക് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ യാത്രയയപ്പ് നൽകി. മുഖ്യമന്ത്രി വി ഡി സതീശനും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. നിസ്തുല സേവനങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ നന്ദി മുഖ്യമന്ത്രി ചടങ്ങിൽ രേഖപ്പെടുത്തി. 1992 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനായ വിശ്വനാഥ് സിൻഹയാണ് സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി. തൃശൂരിലെ സ്വകാര്യ ആശുപത്രികളിൽ തുടരുന്ന നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിൽ നാളെ വൈകുന്നേരം ചർച്ച നടക്കും. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയും ആരോഗ്യമന്ത്രി കെ മുരളീധരനും സംയുക്തമായാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്. ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികളും UNA തൊഴിലാളി യൂണിയൻ ഭാരവാഹികളും ചർച്ചയിൽ പങ്കെടുക്കും. ദേശീയ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തം വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി സംസ്ഥാനത്ത് ഇന്ന് രാത്രി 12 മണിയോടെ അവസാനിക്കും.

0: census.gov.in എന്ന പോർട്ടലിൽ ലോഗിൻ ചെയ്താണ് വിവരങ്ങൾ നൽകേണ്ടത്. നാളെ മുതൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ട സെൻസസ് എന്യൂമറേറ്റർമാർ ഓരോ വീടുകളിലുമെത്തി വിവരശേഖരണം ആരംഭിക്കും. രണ്ടാംവിള നെല്ല് സംഭരണത്തിൽ ജൂൺ 20 വരെയുള്ള PRSകളിൽ വില വിതരണത്തിന് അനുമതിയായി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: വില വിതരണത്തിന് ആവശ്യമായ തുക ലഭ്യമാക്കിയതായി സപ്ലൈകോ അറിയിച്ചു. ഇതോടുകൂടി പാലക്കാട് ജില്ലയിലെ ഭൂരിഭാഗം കർഷകർക്കും നെല്ലുവില ലഭ്യമാകും. നേരത്തെ മെയ് 15 വരെയുള്ളതാണ് അനുവദിച്ചിരുന്നതെങ്കിലും കർഷകരുടെ ആവശ്യത്തെ തുടർന്നാണ് തീയതി നീട്ടി നൽകിയത്. ഓഗസ്റ്റ് 1 മുതൽ അടുത്ത ഒന്നാം വിള നെല്ലെടുപ്പ് നടപടികൾക്ക് തുടക്കമാകുമെന്നും സപ്ലൈകോ അറിയിച്ചിട്ടുണ്ട്.
0: കണ്ണൂർ മട്ടന്നൂരിൽ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകൻ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ബോർഡിൽ എഴുതിയത് പകർത്തി എഴുതാൻ വൈകിയതിനാലാണ് അധ്യാപകൻ കുട്ടിയെ മർദ്ദിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരത്തിൽ ഇന്ന് രാത്രി 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. രാത്രി 2:30 ഫ്രാൻസ് സ്വീഡൻ പോരാട്ടം. നാളെ പുലർച്ചെ 6:30 മെക്സിക്കോ ഇക്വഡോർ മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ മൊറോക്കോ നെതർലാൻഡ്സിനെയും പരാഗ്വെ ജർമ്മനിയെയും പരാജയപ്പെടുത്തി പ്രീ ക്വാർട്ടറിൽ കടന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 249 പോയിന്റ് താഴ്ന്ന് 76,478 നിഫ്റ്റി 80 പോയിന്റ് ഇടിഞ്ഞ് 23,865 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 1,400 രൂപ വർദ്ധിച്ച് 1,04,160 രൂപയും ഗ്രാമിന് 13,020 രൂപയുമാണ് ഇന്നത്തെ വില. മലയാള മനോരമ മുൻ സീനിയർ ഫോട്ടോഗ്രാഫർ PR ദേവദാസ് അന്തരിച്ചു. 70 വയസ്സായിരുന്നു. കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സ്വദേശാഭിമാനി അവാർഡ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. കൊച്ചി വാട്ടർ മെട്രോയുടെ മാതൃകയിൽ ആലപ്പുഴ കൊല്ലം ജില്ലകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. ഇതിന്റെ സാധ്യതകളെക്കുറിച്ച് കൊച്ചി മെട്രോ റെയിൽ മുഖേന പഠനം നടത്തി റിപ്പോർട്ട് ദേശീയ ജലപാത അതോറിറ്റിക്ക് സമർപ്പിച്ചതായും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെ മാതൃകയിൽ സംസ്ഥാനത്തുടനീളം MVD സേവാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ പരിശോധിച്ചു വരികയാണെന്നും ഗതാഗതമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം പാങ്ങോട് സൈനിക ആസ്ഥാനത്തിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾ ഇന്നലെ നടന്നു. യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്ര സമർപ്പണത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് നടന്ന പ്രത്യേക സൈനിക സമ്മേളനത്തിൽ പാങ്ങോട് സൈനിക കേന്ദ്ര മേധാവി ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ മികച്ച ഉദ്യോഗസ്ഥരെ ആദരിച്ചു. കേരള സർവകലാശാലയുടെ ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൌൺസിലറായി അഡ്വക്കേറ്റ് ഗിരിജ ഗോപാലിനെ നിയമിച്ചു. നിലവിൽ സ്റ്റാൻഡിംഗ് കൌൺസിലറായിരുന്ന അഡ്വക്കേറ്റ് തോമസ് എബ്രഹാമിന് പകരമായാണ് നിയമനം. തിരുവനന്തപുരം പാറശാല താലൂക്ക് ആശുപത്രിയിൽ ഉദ്ഘാടനം കഴിഞ്ഞ പുതിയ കെട്ടിടം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ഒഴിഞ്ഞുകിടക്കുന്ന ഡോക്ടർമാരുടെ നിയമനം 4 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാനും കേടായ ആംബുലൻസ് ഉടൻ നന്നാക്കാനും കമ്മീഷൻ ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകി. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ എടുത്ത കേസിലാണ് നടപടി. വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ പാർശ്വവൽകൃത സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ദേശീയ പരീക്ഷാ സംവിധാനത്തിൽ സമഗ്ര പരിഷ്കരണം ആവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ പാസാക്കി. പകർച്ചവ്യാധി പ്രതിരോധത്തിനായുള്ള സ്കൂൾതല പ്രചാരണ പരിപാടിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചർച്ച നാളെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി. നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് R. പ്രദീപ്. ചീഫ് റിപ്പോർട്ടർ ജന്മഭൂമി തിരുവനന്തപുരം. അവതരണം മഹേഷ് ദിവാകരൻ. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ കൊണ്ടുവന്ന പ്രമേയവും പഞ്ഞമാസക്കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യം നൽകുന്നില്ലെന്നാരോപിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസും ധനാഭ്യർത്ഥനകൾക്ക് മേലുള്ള ചർച്ചയുമെല്ലാം ഇന്ന് നിയമസഭയെ സജീവവും ശബ്ദായമാനവുമാക്കി. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെതിരെ കൊണ്ടുവന്ന പ്രമേയം നിയമസഭ പാസാക്കിയെങ്കിലും 2 BJP അംഗങ്ങൾ ഉയർത്തിയ എതിർശബ്ദവും ശ്രീ വി മുരളീധരന്റെ ഭേദഗതിയും ശ്രദ്ധേയമായി. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെയും രക്ഷാകർത്താക്കളെയും ആശങ്കയിലാക്കിയ ക്രമക്കേടിൽ ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്നും പരീക്ഷാ സമ്പ്രദായം സമഗ്രമായി പരിഷ്കരിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു.

ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ റോജി എം ജോൺ ആണ് പ്രമേയം അവതരിപ്പിച്ചത്. വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസ സ്വപ്നങ്ങളെയും ഭാവി ജീവിതത്തെയും നിർണയിക്കുന്ന അതീവ പ്രാധാന്യമുള്ള പ്രവേശന പരീക്ഷയുടെ വിശ്വാസ്യത നിരന്തരം ചോദ്യം ചെയ്യപ്പെടുകയാണെന്ന് പ്രമേയം അവതരിപ്പിച്ച മന്ത്രി പറഞ്ഞു. പരീക്ഷാ നടത്തിപ്പിലെ ഗുരുതരമായ ക്രമക്കേടുകൾ പുറത്തുവന്നിട്ടും അവയുടെ ഗൌരവം അംഗീകരിക്കാതെ ഫലപ്രദമായ തിരുത്തലുകൾ വരുത്തുന്നതിൽ കേന്ദ്ര സർക്കാർ വീഴ്ച വരുത്തിയെന്നും ഇത് പ്രതിഷേധാർഹമാണെന്നും മന്ത്രി പ്രമേയത്തിൽ കുറ്റപ്പെടുത്തി. കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന വിവിധ പ്രവേശന പരീക്ഷകളിലും വീഴ്ച പതിവാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി വിദ്യാർത്ഥികൾ ജീവനൊടുക്കുന്ന സാഹചര്യമുണ്ടായി. ദേശീയ പ്രവേശന പരീക്ഷകളുമായി ബന്ധപ്പെട്ട നയരൂപീകരണത്തിൽ സംസ്ഥാനങ്ങളുടെ അഭിപ്രായം തേടണം. പരീക്ഷാ സമ്പ്രദായം സമഗ്രമായി പരിഷ്കരിക്കാൻ കേന്ദ്രം നടപടി സ്വീകരിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു. ശ്രീ പ്രേംകുമാർ, ശ്രീ ആര്യാടൻ ഷൌക്കത്ത്, ശ്രീ വി മുരളീധരൻ എന്നിവരാണ് ഭേദഗതികൾ അവതരിപ്പിച്ചത്. ബിജെപിക്ക് വേണ്ടി ശ്രീ വി മുരളീധരൻ അവതരിപ്പിച്ച ഭേദഗതി നിർദ്ദേശങ്ങൾ വോട്ടിനിട്ട് തള്ളിയാണ് പ്രമേയം പാസാക്കിയത്. പരീക്ഷാ നടത്തിപ്പിൽ ഏതാനും പേർ വരുത്തിയ വീഴ്ചയിൽ സംയോജിതമായി ഇടപെട്ട് ക്രമക്കേടിൽ കൃത്യമായ നടപടിയെടുത്ത കേന്ദ്ര സർക്കാരിനെ സഭാ പ്രശംസിക്കുന്നു എന്ന് പ്രമേയത്തിൽ ഉൾപ്പെടുത്തണം എന്നായിരുന്നു ശ്രീ വി മുരളീധരന്റെ ആവശ്യം. ശബ്ദവോട്ടിൽ ഭേദഗതി തള്ളിയ ശേഷം പ്രമേയം പാസാക്കിയതായി സ്പീക്കർ അറിയിക്കുകയായിരുന്നു. മത്സ്യത്തൊഴിലാളി സമ്പാദ്യ സമാശ്വാസ പദ്ധതിയിൽ കേന്ദ്രവിഹിതം വൈകിയാൽ പണം സർക്കാർ നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ പറഞ്ഞു. രണ്ടാം ഗഡു അടുത്ത മാസം നൽകും. ഒരു കുറവും മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടാവില്ല. ഒന്നാം ഗഡുവിനായി ജില്ലാ ഓഫീസുകളിൽ പണം എത്തിയിട്ടുണ്ടെന്നും ശ്രീ സതീശൻ വ്യക്തമാക്കി. ട്രോളിംഗ് നിരോധന കാലത്ത് പഞ്ഞമാസ ആനുകൂല്യം നൽകുന്നില്ലെന്ന് ആരോപിച്ച് ശ്രീ സജി ചെറിയാൻ അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. മത്സ്യത്തൊഴിലാളികൾക്ക് സമ്പാദ്യ സമാശ്വാസ പദ്ധതി വഴി സഹായവും സൌജന്യ റേഷനും നൽകാറുണ്ടെന്ന് ഫിഷറീസ് മന്ത്രി വി എ അബ്ദുൽ ഗഫൂർ മറുപടി നൽകി. ആദ്യഗഡു 1500 രൂപ മൂന്ന് ജില്ലകളിൽ നൽകി. ബാക്കിയെടുത്ത് അധികം വൈകാതെ നൽകുമെന്നും മന്ത്രി അറിയിച്ചു. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ആദ്യഗഡു നൽകാറുള്ളത്. രണ്ടാം ഗഡു കേന്ദ്ര സഹായമാണ്. അത് കിട്ടാനുള്ള നടപടി തുടങ്ങി. കഴിഞ്ഞ സർക്കാർ പോയ പോക്കിന് സഹായം 6000 രൂപയാക്കി ഉയർത്തിയിരുന്നു. ഉയർത്തിയ തുക UDF സർക്കാരാണ് നൽകേണ്ടതെന്നും മന്ത്രി വ്യക്തമാക്കി. 1.5 ലക്ഷത്തോളം ഗുണഭോക്താക്കളും ഗുണഭോക്തൃ വിഹിതം 21 കോടിയോളമുള്ള പദ്ധതി കൃത്യമായി നടപ്പാക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ജൂലൈ വരെ 3 ഗഡുകളായാണ് നൽകേണ്ടിയിരുന്നത്. LDF സർക്കാർ 4500 രൂപയുടെ ആനുകൂല്യം 6000 ആക്കിയതും നൽകുന്നില്ല. കേന്ദ്രവിഹിതം എല്ലാ കാലത്തും വൈകാറുണ്ട്. അതുകൂടി സംസ്ഥാനം നൽകുകയാണ് വേണ്ടത്. ട്രോളിംഗ് നിരോധന കാലത്ത് വായ്പകൾക്ക് മോറട്ടോറിയം പ്രഖ്യാപിക്കാറുണ്ടെന്നും ഇത്തവണ ഉണ്ടായില്ല. പാവപ്പെട്ടവരുടെ വയറ്റത്തടിക്കുന്ന നടപടിയാണിതെന്നും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. സമാശ്വാസ നടപടികൾ കൃത്യമല്ല എന്നാരംഭിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പ്രസംഗത്തിനിടെ സ്പീക്കർ നടത്തുന്ന ചില കമന്റുകൾ വളരെ മോശപ്പെട്ട വിധത്തിലുള്ള നിലപാടുകളും ട്രോളുകളും ഉണ്ടാക്കുന്നെന്ന് ശ്രീ കെ രാജൻ സഭയിൽ പറഞ്ഞു. വാക്കൌട്ട് പ്രസംഗത്തിന്റെ സമയം നീണ്ടുപോയെന്ന് സ്പീക്കർ ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു ഈ മറുപടി. ചെയറിനെ ചോദ്യം ചെയ്യരുതെന്നും വാക്കൌട്ട് പ്രസംഗത്തിനിടെ സ്പീക്കറെ അപമാനിക്കുന്നത് പറ്റില്ലെന്നും സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മറുപടി നൽകി. വിഷയത്തിൽ മാത്രം പ്രസംഗിക്കാം, അതിൽ നിന്ന് വ്യതിചലിക്കരുതെന്ന് നിർദ്ദേശവും നൽകി. താൻ പറയാറുള്ളത് പറയുമെന്നും അത് അവകാശമാണെന്നുമായിരുന്നു രാജന്റെ മറുപടി. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ കായിക വിദ്യാഭ്യാസത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്നത് പഠിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റുമടങ്ങിയ 4 അംഗ വിദഗ്ധ സമിതി രൂപീകരിച്ചതായി മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. 6 മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. കായിക അധ്യാപകരുടെ തസ്തിക മാനദണ്ഡം കാലോചിതമായി പരിഷ്കരിക്കുന്നതും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സ്ഥിരം കായികാധ്യാപക തസ്തിക സൃഷ്ടിക്കുന്നതും ദേശീയ മാനദണ്ഡ പ്രകാരം യോഗ്യതകൾ ഏകീകരിക്കുന്നതുമടക്കം സമിതി പഠിക്കും. സ്കൂളുകളിൽ 500 കുട്ടികൾക്ക് ഒരു കായികാധ്യാപകൻ ആയിരുന്നത് തസ്തിക സംരക്ഷിക്കാനായി കഴിഞ്ഞ വർഷം മുതൽ 300 കുട്ടികൾക്ക് ഒരു അധ്യാപകൻ എന്നാക്കിയെന്നും ആബിദ് ഹുസൈൻ തങ്ങളുടെ സബ്മിഷന് മന്ത്രി മറുപടി നൽകി. കൊച്ചിയിൽ 2050 വരെയുള്ള ശുദ്ധജല ആവശ്യം കണക്കാക്കി ആലുവയിൽ 190 MLT പ്ലാന്റ് നിർമ്മിക്കുമെന്ന് മന്ത്രി ശ്രീ മോൻസ് ജോസഫ് നിയമസഭയിൽ പറഞ്ഞു. പെരിയാറിനോട് ചേർന്ന പമ്പ് ഹൌസ്, ശുദ്ധീകരണശാല എന്നിവയും തയ്യാറാക്കും. 523 കോടിയാണ് ചെലവ്. ഇതുവഴി കൊച്ചി നഗരത്തിലും സമീപത്തെ മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകളിലേക്കും ആവശ്യമായ ശുദ്ധജലം ലഭ്യമാക്കും. മരടിലെ 100 MLT പ്ലാന്റിൽ നിന്ന് പശ്ചിമ കൊച്ചിയിലേക്ക് വിതരണം നടത്തുന്നുണ്ട്. ADB സഹായത്തോടെ 2511 കോടിയുടെ ജലവിതരണ പദ്ധതിക്ക് ഭരണാനുമതി നൽകിയിട്ടുണ്ടെന്നും ശ്രീ ടി ജെ വിനോദിന്റെ സബ്മിഷന് മന്ത്രി മറുപടി നൽകി. സൈബർ തട്ടിപ്പുകൾ ഫലപ്രദമായി തടയാൻ സമഗ്രമായ പദ്ധതി നടപ്പിലാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നിയമസഭയിൽ പറഞ്ഞു. സുരക്ഷിതമായ ഡിജിറ്റൽ ഇടപാടുകളെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകും. ജില്ലകളിൽ 1000-ലേറെ കേസുകൾ ഉണ്ടാവുന്നുണ്ട്. അതീവ ഗുരുതര സ്വഭാവത്തിലെ കേസുകളാണ് ഇവ. വ്യാജ ലോൺ ആപ്പ് തട്ടിപ്പ് തടയാൻ പോലീസ് കർശന നടപടികളെടുക്കുന്നു. റിസർവ് ബാങ്കിന്റെ അനുമതിയില്ലാതെ പ്രവർത്തിച്ചിരുന്ന 1836 വ്യാജ ലോൺ

ആപ്പുകളും 5857 വ്യാജ ലോൺ വെബ്സൈറ്റുകളും നീക്കം ചെയ്തു. വ്യാജ ഇൻസെന്റ് ലോൺ ആപ്പുകളും തട്ടിപ്പിന് വഴിയൊരുക്കുന്ന പരസ്യങ്ങളും പ്രൊഫൈലുകളും നീക്കും. തട്ടിപ്പുകാരുടെ മൊബൈൽ ഫോണുകൾ പ്രവർത്തനരഹിതമാക്കും. ഡിജിറ്റൽ ഫോറൻസിക് അന്വേഷണം, അന്തർ സംസ്ഥാന ഏകോപനം എന്നിവയിലൂടെ നടപടികൾ ഫലപ്രദമാക്കും. തട്ടിയെടുക്കുന്ന പണം മ്യൂർ അക്കൌണ്ടുകളിലേക്ക് മാറ്റുകയും പിന്നീട് ക്രിപ്റ്റോ കറൻസിയായി മാറ്റി മറ്റ് സംസ്ഥാനങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും മാറ്റുകയാണ്. അന്താരാഷ്ട്ര ബന്ധമുള്ള കുറ്റകൃത്യങ്ങളാണ് ഇവ. അന്യസംസ്ഥാനങ്ങളിലെ പ്രതികളെയും അറസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും ശ്രീ അബിൻ വർക്കിയുടെ സബ്മിഷന് മന്ത്രി മറുപടി നൽകി. മെഡിക്കൽ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം MBBS BDS കോഴ്സുകൾക്ക് ഇക്കൊല്ലവും അടുത്ത വർഷവും 4.5 വർഷത്തെ ഫീസേ വാങ്ങാവൂ എന്ന് സ്വാശ്രയ മാനേജ്മെന്റുകളോട് നിർദ്ദേശിച്ചതായി മന്ത്രി കെ മുരളീധരൻ നിയമസഭയിൽ പറഞ്ഞു. മുൻവർഷം വാങ്ങിയ അധിക ഫീസ് തിരികെ നൽകുന്നത് ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. മെഡിക്കൽ കോഴ്സുകളുടെ ഫീസ് പുതുക്കി നിശ്ചയിക്കും. 4.5 വർഷത്തെ കോഴ്സിന് 5.5 വർഷത്തെ ഫീസാണ് കോളേജുകൾ ഈടാക്കിയത്. ഫീസ് തിരികെ നൽകണമെന്ന മെഡിക്കൽ കമ്മീഷന്റെ നിർദ്ദേശത്തിനെതിരെ കോലഞ്ചേരി മലങ്കര കോളേജ് ഹൈക്കോടതിയിൽ നിന്ന് 3 മാസത്തെ സ്റ്റേ നേടി. മെഡിക്കൽ കമ്മീഷന്റെ നിർദ്ദേശം പാലിക്കണമെന്ന് മാനേജ്മെന്റുകളോട് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ശ്രീ സേവിയർ ചിറ്റിരപ്പള്ളിയുടെ സബ്മിഷന് മന്ത്രി മറുപടി നൽകി. ഗാർഹിക ഉപഭോക്താക്കൾക്ക് സോളാർ സ്ഥാപിക്കുന്നതിന് KSEB തനത് ഫണ്ട് ഉപയോഗിച്ച് ട്രാൻസ്ഫോമറുകളുടെ ശേഷി വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി ശ്രീ സണ്ണി ജോസഫ് പറഞ്ഞു. ധനാഭ്യർത്ഥന ചർച്ചയിൽ എം വിൻസെന്റ്, PP സുമോദ്, AKM അഷ്റഫ്, ഗീതാ ഗോപി, റെജി ചെറിയാൻ, BB ഗോപകുമാർ, ഉല്ലാസ് കോവ്, PK പ്രവീൺ, ജി സുധാകരൻ, CR മഹേഷ്, MM നസീർ, TP അഷ്റഫ് അലി, ജ്യോതികുമാർ ചാമക്കല, കെ പ്രേംകുമാർ, TJ വിനോദ്, PK നവാസ്, സേനാപതി വേണു, വിനോദ് ജോബ് കുഴിമണ്ണിൽ, കുർക്കോളി മൊയ്തീൻ, IC ബാലകൃഷ്ണൻ, PA മുഹമ്മദ് റിയാസ് എന്നിവർ പങ്കെടുത്തു. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് R പ്രദീപ്, ചീഫ് റിപ്പോർട്ടർ ജന്മഭൂമി തിരുവനന്തപുരം.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 49 മിനിറ്റും 50 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ ഐസിസി വിമൺസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ലണ്ടനിലെ ഓവലിൽ വെച്ച് ഓസ്ട്രേലിയയും വെസ്റ്റിൻഡീസും തമ്മിൽ നടക്കുന്ന ഒന്നാം സെമി ഫൈനൽ മത്സരത്തിന്റെ തത്സമയ വിവരണം കേൾക്കാം ഡൽഹിയിലെ ന്യൂസ് ഓൺ എയർ ആപ്പിൽ അനന്തപുരി FM പരിപാടികളും.
1: എല്ലാ ശ്രോതാക്കൾക്കും ഇന്നത്തെ വയലിൻ വീടും പരിപാടിയിലേക്ക് സ്വാഗതം. തിരിച്ചടികളും തടസ്സങ്ങളും ജീവിതത്തിന്റെ ഭാഗമാണ്. അവസ്ഥ എന്തുമാകട്ടെ, പ്രതീക്ഷ കൈവിടാതിരിക്കുക. ഈ വാക്കുകൾ ഓർത്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ. എന്താണ് റീസർക്കുലേറ്റിംഗ് അക്വാകൾച്ചർ സിസ്റ്റം? ഈ വിഷയത്തെക്കുറിച്ച്

0: ഞാൻ സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ എം കെ അനിലുമായി ഷിപു ജോർജ് നടത്തുന്ന അഭിമുഖമാണ് ഇന്നത്തെ വയലുംവീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്, കോഴി വസന്ത രോഗത്തിനുള്ള പ്രതിരോധ കുത്തിവയ്പ് ഏത് പ്രായത്തിലാണ് കോഴികൾക്ക് നൽകേണ്ടത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. മത്സ്യ ഉൽപാദന രംഗം ഇന്ന് മാറ്റങ്ങളുടെ പാതയിലാണ്. പുതിയ ധാരാളം സാങ്കേതിക വിദ്യകൾ ഈ രംഗത്ത് ഇന്ന് നിലവിലുണ്ട്. അത്തരത്തിലുള്ള ഒരു മത്സ്യ ഉൽപാദന രീതിയാണ് റീസർക്കുലേറ്റിംഗ് അക്വാകൾച്ചർ സിസ്റ്റം അഥവാ RAS. ധാരാളം ഗുണങ്ങളുണ്ട് ഈ രീതിക്ക്, ഒപ്പം അല്പം ചില ദോഷവശങ്ങളും. വൻകിട മത്സ്യ ഉൽപാദനത്തിന് ഈ രീതിയാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. മത്സ്യകൃഷിയുടെ മറ്റു രീതികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഈ സമ്പ്രദായത്തിൽ ജലത്തിന്റെ ഉപയോഗം വളരെ കുറവാണ്. റീസർക്കുലേറ്റിംഗ് അക്വാകൾച്ചർ സിസ്റ്റത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇന്ന് കേൾക്കാം. ഈ വിഷയത്തെക്കുറിച്ച് വിഴിഞ്ഞം സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ എം കെ അനിലുമായി ഷിബു ജോർജ് സംസാരിക്കുന്നു.
1: RAS റീസർക്കുലേറ്റിംഗ് അക്വാകൾച്ചർ സിസ്റ്റം, ഇത് കേൾക്കുമ്പോഴേ ഒരു സഫോസ്റ്റിക്കേറ്റഡ് ഏതാണ്ട് ഒരു സിസ്റ്റം ആണ് തോന്നുന്നു. ഇത് എന്തുവാ? ഇത്
2: സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റും, കോംപ്ലിക്കേറ്റഡ് ആയിട്ടും ചെയ്യാൻ പറ്റും, ഇൻഡസ്ട്രിയൽ സ്കെയിലും ചെയ്യാൻ പറ്റും. അങ്ങനെ സിസ്റ്റമാണ് ഇത്.
1: മീൻ വളർത്തുന്ന സിസ്റ്റമാണ്.
2: മീൻ മാത്രമല്ല, നമുക്ക് ചെമ്മീൻ വളർത്താം, കക്കവർഗത്തിൽ ഉൾപ്പെട്ട അനിമൽസിനെ വളർത്താം, പ്ലാന്റ്സിനെ വളർത്താം. പിന്നെ ഈ RAS-നോട് ചെയ്യാത്ത അക്വാപോണിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയും പ്ലാന്റ് അഗ്രികൾച്ചറും കൂടെ ചേർത്തും ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി രീതിയാണ്. ഇത് കുറച്ച് മോഡേൺ ആയുള്ള കൃഷി രീതിയാണ്. പക്ഷെ ഇത് ആദ്യമൊക്കെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് ടെക്നോളജി എന്നാണ് ഇത് ഡെവലപ്പ് ചെയ്ത് വന്നത്. പിന്നെ അത് അക്വേറിയത്തിലേക്ക് വന്നു, പിന്നെ അത് ഫാമിംഗിലേക്ക് വന്നിട്ട് കുറച്ച് 10-25 കൊല്ലമായിട്ട് ഫാമിംഗിൽ ഇത് വളരെ ഇതായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങൾ വളരെ ഇതായിട്ട് ഉപയോഗിക്കുന്നുണ്ട്.
1: ബേസിക്കലി ഇതിൽ എങ്ങനെയാണ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്?
2: സിസ്റ്റം വർക്ക് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്ന പോലെയാണ്. സെയിം ബ്ലഡ് ആണല്ലോ സർക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇതും. റീസർക്കുലേറ്റ് അക്വാകൾച്ചർ സിസ്റ്റത്തിൽ ടാങ്കിൽ ഉപയോഗിച്ച വെള്ളം പിന്നെ ഫിൽട്ടർ ചെയ്ത് അല്ലെങ്കിൽ അതിനെ ശുദ്ധീകരിച്ച് തിരിച്ചു കൊണ്ടുവരും. അതിന് വേണ്ട സംവിധാനങ്ങളും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യും. ഒരു പമ്പുണ്ടാവും, പിന്നെ ഫിൽട്രേഷന് വേണ്ടിയിട്ടുള്ള വെള്ളം ശുദ്ധീകരിക്കാൻ. അപ്പം ഒരു ടൺ സാധാരണ വെള്ളത്തിൽ 1 കിലോ വളർത്താൻ പറ്റി, 100 കിലോ വരെ വളർത്താൻ പറ്റുന്ന സംവിധാനമാണ്.
1: അതേ വെള്ളം നമ്മൾ പിന്നെയും ഫിൽട്ടർ ചെയ്ത് ഉപയോഗിക്കുക.
2: സാധാരണഗതിയിൽ ഒരു മിനിമം നമ്മൾ 1 മണിക്കൂറിൽ ആ 1 ടൺ വെള്ളം ഫിൽട്ടർ ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഒരു ദിവസം കൊണ്ട് 1 ടൺ ടാങ്കിൽ വെള്ളം 24 തവണ ഫിൽട്ടർ ചെയ്തിട്ടുണ്ടാവും. 1 മണിക്കൂർ ഫിൽട്രേഷൻ പമ്പ് ചെയ്യുന്ന വെള്ളം എന്ന് വെച്ചാൽ 1 ടൺ വെള്ളം നമ്മൾ പമ്പ് ചെയ്ത് ശുദ്ധീകരിച്ചിരിക്കുകയാണ്. 24 മണിക്കൂർ കൊണ്ട് 24,000 ലിറ്റർ വെള്ളം എന്ന് വെച്ചാൽ 24 ടൺ വെള്ളം നമ്മൾ ഉപയോഗിച്ചു. അപ്പം ഈ 1 ടണ്ണിനകത്ത് കിടക്കുന്ന ഫിഷിനുള്ള അനുഭവം എന്ന് വെച്ചാൽ 24 ടൺ വെള്ളത്തിൽ കിടക്കുന്ന അനുഭവമാണതിന്. അപ്പോൾ 24 ടണ്ണിൽ വളർത്താൻ പറ്റുന്ന മീനുകളെ ഇതിനകത്ത് നമുക്ക് 1 ടണ്ണിനകത്ത് വളർത്താൻ
1: പറ്റും. അഡ്വാൻറ്റേജസ്
2: ഹൈ പ്രൊഡക്ഷൻ, ഉയർന്ന ഉൽപാദനക്ഷമത. സാധാരണഗതിയിൽ നമ്മൾ പോണ്ടിൽ കൃഷി ചെയ്യുമ്പോൾ 1 ഹെക്ടറിൽ നമുക്ക് സാധാരണ ഒരു 2,000-5,000 മാക്സിമം. നമ്മൾ സാധാരണഗതിയിൽ ഒരു കഠിന കൃഷിയൊക്കെ ചെയ്യുമ്പോൾ സാധാരണ കാർപ്പ് കൃഷിയിലൊക്കെ നമുക്കൊരു 10,000 ടൺ, അതെന്നുവെച്ചാൽ 10,000 ടൺ 1 ഹെക്ടർ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു 20,000 വരെയൊക്കെ പ്രൊഡക്ഷൻ ഒക്കെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ആവറേജ് 5,000 ടൺ ആണ്. 5,000 ടൺ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 1/2 കിലോ പെർ മീറ്റർ സ്ക്വയർ ആണ് വരുന്നത്. ഒരു 10,000 കിലോ 1 ഹെക്ടറിൽ ഉൽപ്പാദിപ്പിക്കുക എന്ന് വെച്ചാൽ 1 കിലോ പെർ മീറ്റർ സ്ക്വയർ. നമ്മൾ ഈ 1 കിലോയിൽ നിന്ന് നമ്മൾ 100 കിലോ വരെ 1 ടണ്ണിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് RAS. അതുപോലെ തന്നെ അതിന്റെ ജലത്തിന്റെ ഉപയോഗം വളരെ കുറവാണ്. നമ്മൾ ഈ 10 ടൺ ടാങ്കിനകത്ത് 24 പ്രാവശ്യം വെക്കുവാണെങ്കിൽ 240,000 ലിറ്റർ വെള്ളത്തിൽ വളർത്താവുന്ന മത്സ്യങ്ങൾ വളർത്താൻ പറ്റും. നമ്മൾ 24 തവണ എങ്കിലും മിനിമം സർക്കുലേറ്റ് ചെയ്ത് ശുദ്ധീകരിക്കുന്നുണ്ട്. അത്രയും വെള്ളം ശരിക്കും ആക്ച്വലി 10,000 ലിറ്ററേ ഉള്ളെങ്കിലും നമ്മൾ 24,000 ഇതിന്റെ ഇഫക്ട് കിട്ടും. ശുദ്ധീകരിച്ച വെള്ളമാണ്.
1: അത് നോർമൽ ആണെങ്കിൽ നമുക്ക് 10,000 ലിറ്റർ വെള്ളം അത് മാറ്റിയിട്ട് പിന്നെ ഒരു 10,000 ലിറ്റർ നമുക്ക് ഇട്ടിട്ട് അങ്ങനെ ചെയ്യണം.
2: പെട്ടെന്ന് തന്നെ വെള്ളം ചീത്തയായി പോവുകയും ചെയ്യും. നമ്മൾ അതിനെ പെട്ടെന്ന് തന്നെ ശുദ്ധീകരിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അതിനുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വേസ്റ്റ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ നമുക്ക് അമോണിയ ഇത് ഗില്ലി കൂടെയും സ്കിന്നിൽ കൂടെ അമോണിയയും
1: കാഷ്ടങ്ങളും
2: മാറ്റുന്നത്, അതുപോലെ തന്നെ ഫീഡിന്റെ ബാക്കി ഇതെല്ലാം അപ്പം തന്നെ നമ്മൾ ഫിൽട്രേഷനിലൂടെ റിമൂവ് ചെയ്യാണ്. ഒരു സർക്കുലേഷൻ ഉള്ളതുകൊണ്ട് ഇതിനെ റിമൂവ് ചെയ്ത് ശുദ്ധീകരിച്ച് പിന്നെയും കൊണ്ടുവരും. അപ്പൊ അവിടെ കിടന്ന് വെള്ളം ചീത്തയാവാനുള്ള സാധ്യത ഇല്ല. അപ്പം വെള്ളത്തിന്റെ അളവ് കുറവ്, പിന്നെ ഒരു നിശ്ചിത അളവിലുള്ള സ്ഥലത്തുള്ള പ്രൊഡക്ഷൻ വളരെ ഹൈ ആണ്. അതാണ് പ്രധാനമായിട്ട് 2 അഡ്വാൻറ്റേജ്. പിന്നെ നമുക്കെന്ന് വെച്ചാൽ ഇത് എവിടെ

0: ണങ്ങളും ചെയ്യാവുന്നതാണ്. നമുക്കിപ്പം ഈ സാമൻ എന്ന് പറഞ്ഞ മത്സ്യമൊക്കെ തണുപ്പ് രാജ്യങ്ങളിൽ വളരുന്ന മത്സ്യം, നമുക്ക് അതിന് വേണമെങ്കിൽ ട്രോപ്പിക്കൽ കണ്ടീഷൻ കൊണ്ട് വളർത്താം. എന്ന് വെച്ചാൽ നമ്മുടെ ഈ സിസ്റ്റത്തിലുള്ള വെള്ളത്തിന്റെ ടെമ്പറേച്ചറോ അതുപോലെ തന്നെ ഉപ്പിന്റെ അളവ്, പി എച്ച്, ആൽക്കലിനിറ്റി, ഇതെല്ലാം തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് കംപ്ലീറ്റ്ലി അണ്ടർ കൺട്രോൾ ആണ് ഇതിനകത്തുള്ള എല്ലാ പാരാമീറ്റേഴ്സും. അപ്പം നമുക്ക് ഇവിടുത്തെ മത്സ്യങ്ങളെ കൊണ്ട് ആർട്ടിക്കിൽ വളർത്തുകയോ അവിടുത്തെ മത്സ്യങ്ങളെ കൊണ്ട് ഇവിടെ വളർത്തുകയോ ചെയ്യാം. അങ്ങനെ ഒരു വളരെ
1: ഹൈ വാല്യൂ ഫിഷസിനെ
0: സ്യൂട്ടബിൾ ആണ്, ഹൈ ഡെൻസിറ്റിയിൽ വളർത്താൻ പറ്റും, നല്ല പ്രൊഡക്ഷൻ. അതുപോലെ തന്നെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ കടലിലോ കായലിലോ കൃഷി ചെയ്യുമ്പോൾ അല്ലെ ഫോണിലോ കൃഷി ചെയ്യുമ്പോൾ മഴ പെയ്യും, അപ്പൊ ഉപ്പിന്റെ അംശം കുറയും, പി എച്ചിന്റെ വ്യത്യാസം വരാം, മീൻ ചത്തുപോവാം, അസുഖങ്ങൾ പിടിക്കാം, പ്രകൃതിക്ഷോഭങ്ങൾ ഇതൊക്കെ ഉണ്ടാവുമ്പോൾ മീനെല്ലാം ഒഴുകിപ്പോവാം, കടലിൽ കിടക്കുന്ന കേജികൾ പൊട്ടിപ്പോവാം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ നല്ല കണ്ടീഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, ഫിഷിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടീഷൻസിന് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പം മാക്സിമം ഗ്രോത്ത്, ഏറ്റവും കൂടുതൽ ഉൽപ്പാദനവും അതിന്റെ വളർച്ചയും ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഫീഡ് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പോണ്ടിൽ കൊണ്ടുവന്ന് മീൻ ഇട്ടിട്ട് അതിന് ഫീഡ് കൊടുക്കുകയാണെങ്കിൽ കുറെ അങ്ങ് അടിയിപ്പോവും, കുറെ വേറെ മീനുകൾ കൊണ്ടുപോകും, നമുക്ക് അറിയത്തില്ല ഫീഡ് അതെല്ലാം എടുത്തോന്ന് അറിയത്തില്ല, കുറെ അഴിയിപ്പോവും. ടാങ്കിലാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള അതിനുള്ള പെല്ലറ്റൈസ്ഡ് ഫീഡുണ്ട്, അത് കൊടുക്കുക, എത്ര കഴിച്ചു നമുക്ക് അറിയാം, അധികമാണെങ്കിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കംപ്ലീറ്റ്ലി പ്ലാന്റഡ് ചെയ്യാൻ പറ്റും, നമുക്ക് എപ്പോഴാണ് പ്രൊഡക്ഷൻ വേണ്ടുന്നതനുസരിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഓണത്തിന് ഹാർവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ക്രിസ്മസിന് ഹാർവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡിമാൻഡിനനുസരിച്ച് ഹാർവെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ മൊത്തമായിട്ട് ഫിഷ് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ ഒരു വലിയൊരു ഒരേക്കർ കുളത്തിൽ നിന്ന് മീൻ പിടിക്കുന്നതിന് ഭയങ്കര ചെലവുള്ളതുമാണ്, അതുപോലെ തന്നെ എല്ലാ മെഷീനിൽ നിന്ന് കിട്ടത്തുമില്ല. അങ്ങനെയുള്ള ഹാർവെസ്റ്റിംഗിലും ഇതിന് പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള എന്താണ് ഈ അന്യം നിന്നു വന്ന മത്സ്യങ്ങളോ അങ്ങനെയുള്ളതിനെയൊക്കെ കൺസർവേഷന് വേണ്ടിയിട്ട് ഇതിനെ വളർത്താൻ പറ്റും. പിന്നെ മെയിനായിട്ട് ഒരു ഉപയോഗിക്കുന്നത് വെച്ചാൽ ഈ പബ്ലിക് അക്വേറിയം, ഓഷനറി, ഇതെല്ലാം കടലിൽ പോകുന്നുള്ള അനുഭവമൊക്കെ തോന്നുന്നെങ്കിൽ അതൊക്കെ വലിയൊരു ടാങ്കിലാണ്, ഒരു റൂം പോലെ വലിയ റൂമിലുള്ള ടാങ്കാണ്, അതിനകത്ത് ആറേ സിസ്റ്റമാണ്, വെള്ളം വെളിയിൽ കൊണ്ടുപോയി ഫിൽട്ടർ ചെയ്ത് തിരിച്ചുകൊണ്ട് വലിയ ഷാർക്കിനെ ഒക്കെ ഇട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. സിംഗപ്പൂരിലും
1: മോഡേൺ അക്വേറിയംസ്
0: എല്ലാം ചെയ്യുന്ന എല്ലാം ആറേ സിസ്റ്റമാണ് അതിനെല്ലാം ഉപയോഗിക്കുന്നത്.
1: ഇതൊക്കെ ഇതിന്റെ അഡ്വാൻറ്റേജസ്, കുറച്ച് പോരായ്മകളും കാണും.
0: പോരായ്മകളും ഉണ്ട്. ഇതിന്റെ മെയിനായിട്ടുള്ള ഒരു പോരായ്മ എന്ന് വെച്ചാൽ ഉയർന്ന മൂലധനം വേണം ഇതിന്. നമ്മൾ ഈ സംവിധാനങ്ങളെല്ലാം ഉണ്ടാക്കണം, നമുക്ക് ടാങ്ക് വേണം, ഫിൽട്ടർ സിസ്റ്റം വേണം, അതിനായിട്ടുള്ള മോഡേൺ സാധനങ്ങൾ വേണം. പക്ഷെ അതും നമ്മുടെ ഇതിനനുസരിച്ച് നമുക്ക് ചെറിയ രീതിയിലുള്ളതും ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ കുറച്ച് മത്സ്യങ്ങളെ അക്വേറിയം ടാങ്കി ഇട്ട് ഒരു ഫിൽട്രേഷൻ സിസ്റ്റം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ചെലവ് കുറവാണ്. എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതിനനുസരിച്ചുള്ള ഇത് വേണം,
1: നമ്മൾ തീരുമാനിക്കുന്ന സൈസിനനുസരിച്ചുള്ള ചെലവ്
0: മതി. ബാക്കിയുള്ള കൃഷി രീതികളെ അപേക്ഷിച്ച് ചെലവ് കൂടുതലാണ്. നമുക്ക് ടാങ്ക് വേണം, പമ്പ് വേണം,
1: പക്ഷേ
0: വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. പിന്നെ ഒരു ഓപ്പറേറ്റിംഗ് കോസ്റ്റിലും കുറച്ചൊരു ഹൈ ഇതുണ്ട്, എനർജി യൂസ് ചെയ്യുന്നുണ്ട്, ഊർജ്ജ ചെലവ് കൂടുതലാണ്. നമുക്ക് കറണ്ട് വേണം, മിനിമം ഒരു ഹാഫ് എച്ച് പി അല്ലെ 1 HP പമ്പ് വേണം. ചെറുതാണെങ്കിൽ നമുക്കൊരു വലിയൊരു സിസ്റ്റം ആണെങ്കിൽ മിനിമം ഒരു 1 HP വേണം. അത് 24 hours വർക്ക് ചെയ്യണം. നമുക്ക് റിസ്ക് ഉള്ളതെന്ന് വെച്ചാൽ ഇതിങ്ങനെ കറണ്ടും ഒക്കെ പോവുകയും മെഷീൻ ചീത്തയാവുക പോയാൽ ഇറ്റ് ഇസ് വി ആർ അണ്ടർ കംപ്ലീറ്റ് റിസ്ക് ആണ്. ഒരു മണിക്കൂർ കൂടുതലൊന്നും ഹൈ ഡെൻസിറ്റിയിലാണെങ്കിൽ ഇറ്റ് കൺട്രോൾ റേറ്റ് എല്ലാം കൂടെ ചത്തുപോകും. അങ്ങനെയുള്ളതിന് നമുക്ക് അതിനുള്ള ബാക്കപ്പ് കൂടെ ഉണ്ടാവും,
1: പവർ ബാക്കപ്പ് ഒക്കെ വേണം.
0: പിന്നെന്ന് വെച്ചാൽ നമുക്കിത് ഏതിനൊക്കെയാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നുള്ള, ഇങ്ങനെ ഞാൻ പറഞ്ഞാൽ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് ഒന്ന് വെച്ചാൽ ഹൈ റിസ്ക് ഉണ്ട്, കുറച്ച് റിസ്ക് ഉണ്ട്. ഇതുപോലെ കറണ്ടോ മെഷീനോ തകരാറ് ഇതിനെ വളരെയധികം ബാധിക്കാൻ ചാൻസ് ഉണ്ട്.
1: സ്കിൽ വേണോ, ട്രെയിനിങ് ഒക്കെ വേണോ,
0: കുറച്ച് സ്കില്ല് വേണം. ഈ പമ്പ് മോട്ടർ ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ്, അതിന്റെ ഓക്സിജന്, പി എച്ച്, ഇതൊക്കെ ഒന്നും നോക്കാനും അതൊക്കെ സാധാരണ വിദ്യാഭ്യാസമുള്ള നമ്മുടെ കേരളത്തിലുള്ള യുവാക്കൾക്കും യുവതികൾക്കും എല്ലാം ചെയ്യാൻ പറ്റുന്ന
1: ബേസിക് ട്രെയിനിങ് പക്ഷേ വേണം. അപ്പൊ ഇത് RAS സിസ്റ്റം സർ പറഞ്ഞ ഇതിന് അഡ്വാൻറ്റേജസ് ഒത്തിരി ഉണ്ട്, ചില പോരായ്മകളും ഉണ്ട്. അപ്പൊ ഇത് എവിടെ നമ്മൾ എഫക്റ്റീവ്ലി ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും?
0: ഇതിന് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, നമ്മൾ ഇതിന്റെ നോക്കിയിട്ട് നമുക്ക് ബ്രൂട്ട് സ്റ്റോക്ക് ഡെവലപ്മെന്റ് സീഡ് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ വിത്ത് മത്സ്യങ്ങളുടെ പരിപാലനവും വിത്തുൽപാദനവും. അതെന്ന് വെച്ചാൽ ഈ എപ്പോഴും ചെമ്മീനിന്റെ കുഞ്ഞായാലും മീനിന്റെ കുഞ്ഞായാലും ഈ കുഞ്ഞിനെ ഉൽപാദനം, അതുപോലെ നേഴ്സറി ആയാലും, ഈ കൃഷിയേക്കാളും വളരെയധികം പ്രോഫിറ്റബിൾ ഉള്ള കാര്യമാണ് നേഴ്സറി ഇതും വിത്തുൽപാദനം ഒക്കെ. നമുക്ക് അറിയാൻ പറ്റും ഫാമിംഗിൽ ഒരുപാട് ഫെയിലിയേഴ്സ് ഒക്കെ ഉണ്ടാകുന്നെങ്കിലും ഹാച്ചറി പ്രൊഡക്ഷൻ നല്ല ലാഭമുള്ള ബിസിനസ്സാണ്. നമുക്കിപ്പം ബ്രൂട്ട് സ്റ്റോക്കിന് നമുക്ക് ഒരു വലിയ മറൈൻ ഹാച്ചറി ഉണ്ട്, നമ്മൾ ഒരുപാട് മീനെ വെക്കേണ്ട കാര്യമില്ല. നല്ല സെലക്ട് ചെയ്ത മത്സ്യങ്ങളാണ് മത്സ്യങ്ങൾ മെച്ചുറായതിനെ നല്ല കണ്ടീഷനിൽ ഫീഡ് കൊടുത്ത് നമുക്ക് കീപ്പ് ചെയ്യണം. നമ്മൾ പോണ്ടിൽ നിന്നൊക്കെ പിടിച്ചുകൊണ്ട് വന്നതിനേക്കാളും നല്ല നമ്മൾ സെലക്ട് ചെയ്ത ഫിഷിനെ വെച്ചിട്ട് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ RAS സിസ്റ്റം വളരെ സ്യൂട്ടബിൾ ആണ്. നമ്മുടെ വിഴിഞ്ഞത്തുള്ള ഈ പൊമ്പാന മത്സ്യത്തിന്റെയൊക്കെ വിത്ത് ഉൽപാദനം എല്ലാം ചെയ്യുന്ന നമ്മൾ ഇതാണ്. നമ്മൾക്കൊരു ബ്രൂഡ് ബാങ്ക് ഉണ്ട്, നമ്മൾ ഈ ബ്രൂഡ് ബാങ്കിൽ വിത്ത് ഉൽപാദിപ്പിച്ചതെന്ന് വെച്ചാൽ മുട്ട ഇടിയിച്ചിട്ട് ആ മുട്ട സ്റ്റേറ്റ് ഫിഷിംഗ്സിന്റെ ഹാച്ചറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അതിന്റെ ഒരു പ്ലാൻ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബ്രൂഡ് സ്റ്റോക്കിനെ കീപ്പ് ചെയ്യുക, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അതിനുള്ള മാനിപ്പുലേഷൻ ചെയ്യുക, അത് കുറച്ചൊരു സയന്റിഫിക് ഇത് വേണ്ടുന്നതാണ്. ഇതിന് മുട്ടയായി കഴിഞ്ഞാൽ എവിടെയും കൊണ്ടുപോകും. അപ്പൊ ഈ ഒരു ബ്രൂഡ് സ്റ്റോക്കിനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രൂഡ് സ്റ്റോക്ക് നമുക്ക് വളരെ നാലോ അഞ്ചോ വർഷം വളർത്തിയെങ്കിലേ നമുക്കൊരു ബ്രൂഡ് സ്റ്റോക്ക് മെച്ചുവർ ആയിട്ടുള്ള
1: ബ്രൂഡ് സ്റ്റോക്ക്.

0: ഫിംഗർ ലിംഗ്സ്
1: സൈസ് എന്ന് പറയും. അപ്പൊ ആ സൈസ് വരെ വളർത്തുന്നതും നമ്മൾ സാധാരണ രീതിയിൽ വളർത്ത വലിയ ചിലവേറിയതാണ്. അപ്പൊ നമുക്ക് ഹൈ ഡെൻസിറ്റിയിൽ ഷോർട്ട് ടൈമിൽ ഇതിനകത്ത് ഒരു ഫിംഗർലിംഗ് സൈസിലേക്ക് വളർത്തിയെടുക്കാം. നമുക്കിങ്ങനെ സി ഗ്രൂപ്പുകൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി അനുസരിച്ചൊക്കെ ഇതുണ്ടാകും. അപ്പൊ നമ്മൾ ഒന്ന് രണ്ട് യൂണിറ്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കുഞ്ഞുങ്ങളെ, ചെറിയ കുഞ്ഞുങ്ങളെ ഒരു 30 ദിവസമായത് അല്ലെങ്കിൽ 40 ദിവസമായി കൊടുക്കും. അവർ 2 മാസം വളർത്തി, ഇപ്പൊ വാങ്ങിക്കുമ്പോൾ 2 രൂപയോ 3 രൂപയൊക്കെയാണ് നമ്മൾ ഈ കൊടുക്കുന്നത്. അവർക്കത് 2 മാസം വളർത്തിയിട്ട് ഈ RI സിസ്റ്റത്തിൽ വെച്ച് ഫിംഗർലിംഗ് പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ്, RI സിസ്റ്റമാണ്. അപ്പൊ അതിനകത്ത് ഒരു വളർത്തിയിട്ട് ഒരു 2 മാസം കഴിയുമ്പോൾ അവർക്ക് 10 രൂപയ്ക്കോ 15 രൂപയ്ക്കോ വിൽക്കാൻ പറ്റും. അപ്പോൾ 2 മാസം കൊണ്ട് നല്ലൊരു ചേഞ്ച് പ്രൈസിൽ വരുത്താൻ പറ്റും. പിന്നെ നമ്മൾ വളർത്താൻ കൊണ്ടുപോകുമ്പോൾ അവർക്ക് ലോങ് ടൈം ആണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഓർണമെന്റൽ ഫിഷിൽ വളരെ എന്ന് വെച്ചാൽ ഓർണമെന്റൽ ഫിഷ് ക്വാണ്ടിറ്റിയിൽ തന്നെ അല്ലേ പ്രൈസ്. അപ്പൊ നമുക്ക് 1 കിലോ മത്സ്യത്തിന് കിട്ടുന്നത് 200 മുതൽ 400, 600 അങ്ങനെ പല വിലയിലുണ്ട്. അപ്പൊ ഓർണമെന്റൽ ഫിഷ് ഒരു 4 ഫിഷ് മതി. 4 ഫിഷ് തന്നെ ചിലപ്പോൾ 1000 രൂപയോ അതിൽ കൂടുതലോ, 1 ഫിഷിന് തന്നെ 1000 രൂപയോ അതിൽ കൂടുതൽ കിട്ടും. അങ്ങനെയുള്ള ഹൈ വാല്യൂ ആയിട്ടുള്ള ഓർണമെന്റൽ ഫിഷിന്റെ എല്ലാം ബ്രൂട്ട് സ്റ്റോക്ക് ഡെവലപ്മെന്റിനായി, വിത്തുൽപാദനത്തിന്, കുഞ്ഞുങ്ങളെ വെക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഈ അക്വേറിയം ഷോപ്പുകാര് ഡിസ്പ്ലേ ആയിട്ട് വെക്കത്തില്ല, അതിനെല്ലാം RI സിസ്റ്റം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഡെൻസിറ്റിയിൽ വളർത്താൻ പറ്റും ഇതിനെ. അപ്പൊ ഹൈ വാല്യൂ ആയതുകൊണ്ട് നമുക്ക് ആ വെയിറ്റിനല്ല നോക്കുന്നത്, നമുക്ക്
0: നമ്പറിന്
1: നല്ല വാല്യൂ ഉണ്ട്. അപ്പൊ ആ സിസ്റ്റത്തിൽ ഇത്രയും ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നടത്തിയാലും അത് പ്രോഫിറ്റബിൾ ആയിട്ട്. അതുപോലെ തന്നെ പബ്ലിക് അക്വേറിയംസ്, വീട്ടിൽ വെക്കുന്ന നമ്മുടെ അക്വേറിയം, ചെറിയൊരു പമ്പ് പോകുന്നതിന് ചിലവ് കുറവാണ്. നമുക്ക് മറൈൻ അക്വേറിയം വെക്കാം, ഫ്രഷ് വാട്ടർ അക്വേറിയം വെക്കാം. ഇപ്പൊ RI സിസ്റ്റം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം മാറ്റേണ്ട, 6 മാസത്തിലൊരിക്കലും നമുക്ക് വെള്ളം മാറ്റിയാൽ മതി. ഫ്രഷ് വാട്ടർ അക്വേറിയം ആണെങ്കിൽ, മറൈൻ അക്വേറിയം ആണെങ്കിൽ കുറച്ചുകൂടെ മെയിൻ്റെനൻസ് വരും, അതിന്റെ ആവിയാവുമ്പോൾ ഉപ്പൊക്കെ കൂടാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ നോക്കി കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആണ് മറൈൻ അക്വേറി. പക്ഷേ മറൈൻ അക്വേറി ശരിക്കും സാധ്യമാണെങ്കിൽ അതിനകത്ത് ഇതുപോലെ RI സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ മറൈൻ അക്വേറിയം വർക്ക് ചെയ്യത്തു. അതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ മറൈൻ അക്വേറിയം ഇന്ത്യയിലൊക്കെ കുറവാണ്, വിദേശ രാജ്യങ്ങൾ വളരെ വ്യാപകമായിട്ട്.
0: അപ്പൊ ഈ RI സിസ്റ്റമില് ഹൈ വാല്യൂ ഫിഷസ് ആണെങ്കിൽ നമുക്ക് ലാഭകരമായിട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഹൈ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ എങ്ങനത്തെ ഫിഷസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്?
1: കുറച്ച് ലോ വാല്യൂ ഫിഷാണ് നമ്മുടെ ഫിഷുകളെല്ലാം. നമുക്ക് ഹൈ വാല്യൂ എന്ന് പറഞ്ഞാലും നമുക്ക് കരിമീനാണ് ഇപ്പോൾ ഒരു ഹൈ വാല്യൂ ഫിഷ് ഉള്ളത്. നമുക്ക് നെമ്മീനൊക്കെ ഉണ്ട് ആവൂലിയൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു സാങ്കേതിക വിദ്യ ഇതുവരെ
0: ഡെവലപ്പ് ആയിട്ടില്ല,
1: പ്രൊഡക്ഷൻ ആയിട്ടില്ല. നമുക്കുള്ളതിൽ ഹൈ വാല്യൂ എന്ന് വെച്ചാൽ കരിമീനാണ്. പക്ഷെ കരിമീൻ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, കരിമീൻ സ്ലോ ഗ്രോയിങ് ആണ്. ഒരു വർഷം കൊണ്ടൊരു 250-300 ഗ്രാമേ വളരത്തുള്ളൂ. പക്ഷേ നല്ല സീസണിൽ 700-800 രൂപ വരെ വിൽക്കാൻ പറ്റുന്നുണ്ട്. നമ്മളങ്ങനെ 1-2 യൂണിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ കൂടുതലും ഇപ്പം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അല്ലാത്ത പദ്ധതികൾ കൂടുതലും തിലാപ്പിയാണ് ചെയ്യുന്നത്. തിലാപ്പിയയിൽ ഒരു പ്രശ്നം ഉണ്ട്. നമ്മുടെ കേരളത്തിലുള്ള ആളുകൾക്ക് തിലോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ലോ വാല്യൂ ഫിഷാണ്, അതിന് വലിയ വില കിട്ടാൻ
0: അക്സെപ്റ്റൻസ്
1: ഇല്ല. പിന്നെ തമിഴ്നാട്ടിൽ നിന്നും മാത്രമേ നിന്നൊക്കെ കുളത്തിലാന്ന് വളരെ ഇതായിട്ട് വളർത്തിക്കൊണ്ടുവരുന്ന മത്സ്യങ്ങൾ 100 രൂപയ്ക്കൊക്കെ കിട്ടും. അപ്പൊ ആ ഒരു സ്ഥിതിയിൽ ഈ 100 രൂപ 150 രൂപയ്ക്ക് വരുമ്പോൾ നമ്മളിത് RI ഹൈ ഡെൻസിറ്റി ചെയ്താൽ പോലും അത്ര ഒരു പ്രോഫിറ്റബിൾ ആവത്തില്ല, എപ്പോഴും ഒരു റിസ്ക് ആണ്.
0: പക്ഷെ നമ്മുടെ ഇവിടെ എനിക്ക് തോന്നുന്നത് ഏറ്റവും ബെസ്റ്റ് സാർ പറഞ്ഞ മാതിരി നമ്മുടെ വിത്ത് ഉൽപാദനത്തിന്
1: വേണ്ടിയിട്ടാണ് നല്ലതായിട്ട് വരാനുള്ളത്. പിന്നെ ഞണ്ട് വളർത്തലിനൊക്കെ, ഞണ്ട് ക്രാബ് ഫാറ്റനിങ് വളർത്തി, അതിനൊക്കെ ഇപ്പം RI യൂസ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ നല്ല ടേൺ ഓവർ ഉണ്ട്, വിത്തിന്റെ ഷോർട്ട് ടൈം കുറച്ച് ക്യുക്ക് ആയിട്ടുള്ള ഗ്രോത്ത് കിട്ടും. അത് കൺട്രോൾ ചെയ്ത് ചെയ്താൽ നല്ലതാണ്. അങ്ങനെ ഞണ്ട് വളർത്തലിനും ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെമ്മീൻ വളർത്തലിൽ ആദ്യത്തെ ഒരു സ്റ്റേജിൽ, അത് തന്നെ സീഡുമായിട്ടുള്ള സീഡ് PL എന്ന് പറഞ്ഞിട്ട് PL10, PL20 ആണ് ഈ സീഡ് നമുക്ക് കിട്ടുന്നത്. അതിന് RI കൊണ്ടുവന്ന് 1 മാസത്തോളം വളർത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ നമ്മൾ പോണ്ടിലേക്ക് റിലീസ് ചെയ്താൽ ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. ചെറിയ കുഞ്ഞുങ്ങളെ PL വാങ്ങിയിട്ട് നമ്മൾ പോണ്ടിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഫീഡ് ഒരുപാട് വേസ്റ്റ് ആവും. നമ്മൾ ഹെക്കലിടുന്ന എത്രമാത്രം ഫീഡ് ഇട്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒന്ന്
0: കിട്ടത്തുള്ളൂ.
1: അപ്പൊ ഇത് ഹൈ ഡെൻസിറ്റിയിൽ നമ്മൾ RI സിസ്റ്റത്തിലോ
0: സർവൈവലും
1: കുറവാണ്, ചെറിയ മീനുകളെ പിടിച്ചു. അപ്പൊ ഒരു ഗ്രാം ആവുന്നവരൊക്കെ വളർത്തി, 1 മാസം 1.5 മാസം RI സിസ്റ്റത്തിലോ അല്ലെങ്കിൽ ബയോഫ്ലോക്കിലോ വളർത്തിയിട്ട് പിന്നെ നമ്മൾ ഇടുന്നത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്.
2: എന്താണ് റീസർക്കുലേറ്റിംഗ് അക്വാകൾച്ചർ സിസ്റ്റം? ഈ വിഷയത്തെക്കുറിച്ച് വിഴിഞ്ഞം സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ MK അനിലുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: ഭാരതത്തിൽ അതിപുരാതന കാലം മുതൽ എണ്ണക്കുരുവായി വളർത്തിയിരുന്ന ഒരു സസ്യമാണ് എള്ള്. ആയുർവേദത്തിൽ ഇതിനെ സ്നേഹവർഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വിത്തിന്റെ നിറമടിസ്ഥാനമാക്കി ഇതിനെ കറുത്ത എള്ള്, വെളുത്ത എള്ള്, ചാരനിറമുള്ള എള്ള് എന്നിങ്ങനെ മൂന്നായി തരം തിരിച്ചിരിക്കുന്നു. വിതയ്ക്കുന്ന കാലം കണക്കാക്കി മൂപ്പ് കുറഞ്ഞത്, ഇടത്തരം മൂപ്പുള്ളത്, മൂപ്പ് കൂടിയത് എന്നിങ്ങനെ മൂന്നായി തരം തിരിച്ചിട്ടുണ്ട്. എള്ളിൽ നിന്നും എടുക്കുന്ന പ്രധാന ഉൽപ്പന്നമാണ് എള്ളെണ്ണ. ഇതിന് നല്ലെണ്ണ എന്നും പേരുണ്ട്. പ്രധാനമായും എണ്ണയ്ക്ക് വേണ്ടി കൃഷി ചെയ്യുന്ന ഒരു വിളയാണിത്. എള്ള് വിത്തിന്റെ 50% വരെ എണ്ണ അടങ്ങിയിരിക്കുന്നു. 2 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഏകവർഷ ഔഷധി വർഗത്തിൽപ്പെട്ട ഒരു സസ്യമാണിത്. സസ്യത്തിൽ മുഴുവനും രോമങ്ങൾ പോലെ വെളുത്ത നാരുകൾ കാണപ്പെടുന്നു. സാധാരണ 3 മാസമാണ് എള്ള് കൃഷിക്ക് വേണ്ടി വരുന്ന സമയം. ചെടി മൂടോടെ പിഴുതെടുത്ത് കായകൾ വേർതിരിച്ചാണ് വിളവെടുക്കുന്നത്. എള്ളിന്റെ കായകൾക്ക് കത്തിക്ക എന്ന നാടൻ പേരുകൂടിയുണ്ട്.
2: ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്. ഇന്ത്യയിലെ ഡയറി മേഖല ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. കർഷകർക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിലും പോഷക സുരക്ഷയിലും ഈ മേഖലയ്ക്ക് വലിയ പങ്കുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഡയറി മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് അഥവാ DIDF കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. ഡയറി സഹകരണ സംഘങ്ങളെയും കർഷക ഉൽപാദക സംഘടനകളെയും ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പാൽ ശേഖരണം മുതൽ പ്രോസസിംഗ്, സംഭരണം, വിപണനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുകയാണ് DIDF ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി പാൽ ശീതീകരണ കേന്ദ്രങ്ങൾ, ബൾക്ക് മിൽക്ക് കൂളറുകൾ, ആധുനിക ഡയറി പ്രോസസിംഗ് യൂണിറ്റുകൾ, മൂല്യവർദ്ധിത പാൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്ലാന്റുകൾ എന്നിവ സ്ഥാപിക്കാൻ ധനസഹായം ലഭിക്കുന്നു. ഇതിലൂടെ പാൽ ചീത്തയാകാതെ സംരക്ഷിക്കാനും ഗുണനിലവാരം നിലനിർത്താനും കഴിയും. DIDF വഴി ഡയറി സ്ഥാപനങ്ങൾക്ക് ദീർഘകാലത്തേക്ക് കുറഞ്ഞ പലിശ വായ്പകൾ ലഭ്യമാകുന്നു. ഇതുവഴി അടിസ്ഥാന സൗകര്യ വികസനം വേഗത്തിലാകുകയും കർഷകർക്ക് പാലിന് നല്ല വില ഉറപ്പാക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഗ്രാമീണ മേഖലയിൽ തൊഴിൽ സാധ്യതകളും വർദ്ധിക്കുന്നു. മൃഗസംരക്ഷണവും ഡയറി വികസനവും ശാസ്ത്രീയമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാൽ ഈ പദ്ധതി കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക എന്ന ദേശീയ ലക്ഷ്യത്തിനും സഹായകമാണ്. കൂടാതെ ഗുണമേന്മയുള്ള പാൽ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാനും DIDF സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ഡയറി മേഖലയെ കൂടുതൽ ശക്തവും മത്സരക്ഷമവും സുസ്ഥിരവുമാക്കുന്ന ഒരു നിർണായക പദ്ധതിയാണ്. ഇത് കർഷകന്റെ ജീവിതത്തെയും രാജ്യത്തിന്റെ പോഷക സുരക്ഷയെയും ഒരുപോലെ ഉയർത്തുന്നു.
3: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. മഴക്കാലത്ത് തെങ്ങിനെ ബാധിക്കുന്ന കുമൾ രോഗങ്ങളാണ് ചെന്നീരൊലിപ്പ്, കൂമ്പുചീയൽ എന്നിവ. ചെന്നീരൊലിപ്പ് ബാധിച്ച തെങ്ങിന് 5 കിലോഗ്രാം വീതം വേപ്പിൻ പിണ്ണാക്ക് ചേർക്കണം. കറ ഒലിക്കുന്ന ഭാഗത്തെ തൊലിച്ചെത്തി മാറ്റി ഉരുക്കിയ ടാറോ ബോർഡോ കുഴമ്പോ തേക്കുക. കാറ്റുവീഴ്ച ബാധിച്ച തെങ്ങിൻ തോട്ടങ്ങളിൽ കൂമ്പുചീയൽ രോഗവും സാധാരണ കാണാറുണ്ട്. നടുനാമ്പിന്റെ അഴുകിത്തുടങ്ങിയ ഭാഗം ചെത്തിമാറ്റി തീയിട്ട് നശിപ്പിക്കുക. പിന്നീട് ബോർഡോ കുഴമ്പ് പുരട്ടി വെള്ളമിറങ്ങാത്ത വിധം മൺചട്ടികൊണ്ട് മൂടിവെക്കുക. കൂടാതെ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തെങ്ങോലകളിൽ തളിച്ചുകൊടുക്കുകയും വേണം. വർഷത്തിൽ 10 തേങ്ങയിലും കുറവ് ലഭിക്കുന്ന തെങ്ങുകളും സാരമായ രോഗബാധയുള്ള തെങ്ങുകളും വെട്ടിമാറ്റി നശിപ്പിച്ചതിനു ശേഷം രോഗപ്രതിരോധ ശേഷിയും അത്യുൽപാദന ശേഷിയുമുള്ള ഇനങ്ങളുടെ തൈകൾ നടണം. മൂടിക്കെട്ടിയ അന്തരീക്ഷ സ്ഥിതി തുടരുന്നതിനാൽ നെല്ലിൽ ഓലചുരുട്ടി പുഴുവിന്റെ ആക്രമണം കാണാനിടയുണ്ട്. അതിനാൽ ഒരു ഏക്കർ പാടശേഖരത്തിന് 2 cc ട്രൈക്കോഗ്രാമ കാർഡ് വീതം ചെറു കഷ്ണങ്ങളാക്കി മുറിച്ച് വയലിന്റെ പല ഭാഗത്ത് ഓലയുടെ അടിഭാഗത്തായി സ്ഥാപിക്കുക. ഓല ചുരുട്ടി പുഴുവിന്റെ ആക്രമണം കാണുകയാണെങ്കിൽ 1 mL ഫ്ലൂബെൻഡയമിഡ് 10 L വെള്ളത്തിൽ അല്ലെങ്കിൽ 3 mL ക്ലോറാൻഡ്ര നിലിപ്രോൾ 10 L വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക. കുരുമുളകിന്റെ കൊടിത്തലകൾ ഇളകി വീണിട്ടുള്ളവ പിടിച്ചുകെട്ടണം. തണൽ കൂടിയാൽ പൊള്ളുവണ്ടിന്റെ ആക്രമണവും കുമിൾ രോഗങ്ങളും കൂടും. തന്മൂലം കായ്പിടുത്തം കുറയും. അതുകൊണ്ട് താങ്ങുമരത്തിന്റെ ചില്ലകൾ മുറിച്ചുമാറ്റി കഴിയുന്നത്ര സൂര്യപ്രകാശം കൊടിയിൽ പതിക്കാൻ ആവശ്യമായ സൌകര്യം ചെയ്യണം. കുരുമുളക് തോട്ടത്തിൽ ദ്രുതവാട്ടത്തിനെതിരെ മുൻകരുതലുകൾ എടുക്കണം. ദ്രുതവാട്ടം വന്ന് ഉണങ്ങിയതും കേടുവന്നതുമായ വള്ളികൾ മുറിച്ചുമാറ്റി തീയിട്ട് നശിപ്പിക്കണം. ദ്രുതവാട്ടത്തിനെതിരെ ട്രൈക്കോഡെർമ എന്ന കുമിളിന്റെ കൾച്ചർ ഉപയോഗിക്കുന്നത് ഫലപ്രദമായിരിക്കും. 1 kg ട്രൈക്കോഡെർമ, 10 kg വേപ്പിൻ പിണ്ണാക്ക്, 90 kg ഉണക്കിപ്പൊടിച്ച ചാണകം എന്നിവ ചേർത്ത് നല്ല തണലുള്ളതും

0: വെള്ളം കയറാത്തതുമായ സ്ഥലത്ത് കൂട്ടിക്കലർത്തി രണ്ടാഴ്ച ഇടുക. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയും ചെറിയ ഈർപ്പം നിലനിർത്താൻ വെള്ളം തളിക്കുകയും വേണം. ഈ മിശ്രിതം കുരുമുളക് ചെടിയുടെ ചുവട്ടിൽ ചേർത്ത് കൊടുത്താൽ വാട്ടരോഗം വരാതിരിക്കുന്നതിന് ഒരു പരിധിവരെ സഹായിക്കും. അല്ലെങ്കിൽ സ്യൂഡോമോണസ് 1 kg 20 kg ചാണകപ്പൊടിയുമായി കൂട്ടിക്കലർത്തി ഇട്ടുകൊടുക്കുന്നതും രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് അറിയാനുള്ള സമയമാണ്. ചോദ്യം ഇതായിരുന്നു: കോഴി വസന്ത രോഗത്തിനുള്ള പ്രതിരോധ കുത്തിവയ്പ് ഏത് പ്രായത്തിലാണ് കോഴികൾക്ക് നൽകേണ്ടത്? ഉത്തരം: വിരിഞ്ഞിറങ്ങുന്ന കോഴിക്കുഞ്ഞുങ്ങൾക്ക് 5 മുതൽ 7 ദിവസം വരെ പ്രായമെത്തുമ്പോൾ കോഴി വസന്ത തടയാനുള്ള RDF വാക്സിൻ 1 തുള്ളി കണ്ണിലോ മൂക്കിലോ നൽകണം. തുടർന്ന് 3 മുതൽ 4 ആഴ്ച വരെ പ്രായമെത്തുമ്പോൾ കോഴി വസന്തയ്ക്കെതിരെയുള്ള ബൂസ്റ്റർ വാക്സിനായ ലസോട്ട വാക്സിൻ കുടിവെള്ളത്തിൽ ലയിപ്പിച്ച് നൽകണം. മുട്ടക്കോഴികൾക്ക് 56 ദിവസം അല്ലെങ്കിൽ 8 ആഴ്ചയും 16 മുതൽ 18 ആഴ്ചയും പ്രായമെത്തുമ്പോൾ കോഴി വസന്ത തടയാനുള്ള അടുത്ത പ്രതിരോധ കുത്തിവയ്പ് നൽകണം. ഇതിന് RDK, R2B തുടങ്ങിയ വാക്സിനുകൾ ഉപയോഗിക്കാം.
2: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 6950014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.
3: സമയത്ത് വിത്ത് വിതച്ചാൽ നിങ്ങൾക്ക് വമ്പൻ വിളവ് കിട്ടുമെന്ന് ഉറപ്പാണ്.
4: കർഷകനേക്കാൾ നന്നായി കൃഷി അറിയാവുന്നവരാരെങ്കിലും ഉണ്ടോ മാസ്റ്ററേ? സമയത്ത് തന്നെ വിത്ത് വിതച്ചത്?
3: ഞാൻ കാർഷിക വിളയെ കുറിച്ചല്ല, MPS സഞ്ജയിനെ കുറിച്ചാണ് പറയുന്നത്.
4: ഏ മാസ്റ്ററേ, MPS സഞ്ജയ് എന്ന് വെച്ചാൽ എന്താ?
3: ഭാരത സർക്കാരിന്റെ ഒരു അതോറിറ്റിയായ PFRDA നടത്തുന്ന പെൻഷൻ പദ്ധതിയാണ് NPS സഞ്ജയ്. വെറും 250 രൂപയ്ക്ക് അക്കൗണ്ട് തുറക്കുകയും അത് അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് മാസം തോറും പെൻഷൻ ലഭിക്കും. ഇന്ന് തന്നെ NPS സഞ്ജയിൽ സമ്പാദ്യം ആരംഭിക്കൂ, ഭാവി സുരക്ഷിതമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുമായോ നിങ്ങളുടെ ബാങ്കുമായോ ബന്ധപ്പെടുക. ഭാവിയിലേക്ക് തയ്യാറാകൂ NPS സഞ്ജയ്ക്കൊപ്പം.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചർച്ച കേൾക്കാം. ഏകീകൃത തൊഴിൽ കോഡുകൾ, വ്യവസായ സൌഹൃദ തൊഴിൽ സംസ്കാരത്തിലേക്കുള്ള ചുവടുവയ്പ്. ചർച്ചയിൽ പങ്കെടുക്കുന്നവർ അഡ്വക്കേറ്റ് ജി എസ് പ്രകാശ്, അഡ്വക്കേറ്റ് അരവിന്ദ് ശിവൻ, സ്റ്റുഡിയോയിൽ ജി സന്തോഷ് കുമാർ.
1: രണ്ടായിരത്തി 2047 നമ്മുടെ രാജ്യത്തെ ഒരു വികസിത രാഷ്ട്രം ആക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടെ കേന്ദ്ര ഗവൺമെന്റ് സമസ്ത മേഖലകളിലും വലിയ തരത്തിലുള്ള പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ നമ്മുടെ തൊഴിൽ മേഖലയിൽ വളരെ അടിസ്ഥാനപരമായ പല പരിഷ്കാരങ്ങൾക്കും നാന്ദി കുറിച്ചുകൊണ്ട് നിലവിലുണ്ടായിരുന്ന 29 തൊഴിൽ നിയമങ്ങളെ ഏകീകരിച്ച് ഒരു 4 തൊഴിൽ കോഡുകളായി ഇപ്പോൾ നടപ്പാക്കി വരികയാണ്. അത് നമ്മുടെ തൊഴിൽ മേഖലയെ അങ്ങേയറ്റം പുരോഗതിയിലേക്ക് നയിക്കുന്നതും അതുപോലെ നമ്മുടെ വ്യാവസായിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നതുമായിട്ടുള്ള ഒരു വലിയ ചുവടുവയ്പ്പായിട്ടാണ് നാം ഇതിനെ കാണുന്നത്. ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനായി ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ ഉള്ളത് അഭിഭാഷകനും സെൻട്രൽ ഗവൺമെന്റ് സ്റ്റാൻഡിംഗ് കൌൺസിലുമായ അഡ്വക്കേറ്റ് ജി എസ് പ്രകാശ്, അഭിഭാഷകനും നിയമ ഗവേഷകനുമായ അഡ്വക്കേറ്റ് അരവിന്ദ് ശിവൻ എന്നിവരാണ്. അപ്പൊ നമ്മുടെ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു കോഡ് കൊണ്ടുവരേണ്ടതിന്റെ ഒരു ആവശ്യകത എന്തായിരുന്നു?
2: നമ്മുടെ ഇന്ത്യയില് പല തൊഴിൽ നിയമങ്ങളും നേരത്തെ നിലനിന്നിരുന്നത് സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷവുമായി കുറച്ച് നിയമങ്ങൾ വന്നിട്ടുണ്ടായി.
0: അഡ്വക്കേറ്റ് അരവിന്ദ് ശിവൻ.
2: പക്ഷേ ഓരോ നിയമത്തിനും അതിന്റേതായ സങ്കീർണതകൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന്, പല പല നിയമത്തിന്റെ കീഴിലുള്ള ലൈസൻസിങ്, രജിസ്ട്രേഷൻ, അങ്ങനെ സങ്കീർണകരമായിട്ടും തൊഴിലാളികൾക്കും തൊഴിൽദാതാക്കൾക്കുമൊക്കെ ആയിട്ട് പല പ്രയാസങ്ങൾ ഉണ്ടായിട്ട് വന്നു. അപ്പോൾ 2014-15 മുതൽ തന്നെ അന്നത്തെ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച് തൊഴിൽ നിയമങ്ങളിൽ എന്തുകൊണ്ടും ഒരു വലിയൊരു വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നുകൂടാ. അതിന്റെ ഭാഗമായിട്ടാണ് നിലനിന്നിരുന്ന 29 തൊഴിൽ നിയമങ്ങളെ 4 കോഡുകളായി വിഭാഗം ചെയ്ത് ഒരു പുതിയ ലേബർ കോഡ് അല്ലെങ്കിൽ തൊഴിൽ കോഡ് എന്ന നിയമം വരുന്നത്. അതിൽ പ്രധാനമായിട്ടും 4 കോഡുകളാണ് ഉള്ളത്. കോഡ് ഓൺ വേജസ് 2019 ഒരു നിയമം, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് 2020, കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി 2020, ഒക്യുപ്പേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ് 2020. ഈ പ്രധാനപ്പെട്ട 4 കോഡുകളാണ് പുതിയ ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം നമ്മുടെ തൊഴിൽ നിയമങ്ങളിൽ വന്നത്.
1: നമ്മുടെ ഈ തൊഴിൽ നിയമങ്ങൾ തൊഴിലാളികൾക്കും തൊഴിൽ ഉടമകൾക്കും ഏതൊക്കെ രീതിയിലാണ് പ്രയോജനപ്പെടുന്നത്? അഡ്വക്കേറ്റ് ജി എസ് പ്രകാശ്, ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ?
3: ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷവും ഏകദേശം ഒരു 1930-1950 കാലഘട്ടത്തിനിടയ്ക്കാണ് ഈ തൊഴിൽ നിയമങ്ങൾ, നേരത്തെ പറഞ്ഞ 29 തൊഴിൽ നിയമങ്ങൾ, അതിൽ ഭൂരിപക്ഷവും നിയമമാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള പല വൈകല്യങ്ങളും അതിനകത്തുണ്ടായിരുന്നു. നാച്ചുറലി 2014 നമ്മുടെ മോഡി ഗവൺമെന്റ് വന്നതിന് ശേഷം വിപ്ലവകരമായ പരിവർത്തനം തന്നെ നിയമവ്യവസ്ഥയിൽ ഉണ്ടാക്കി, യാതൊരു പ്രയോജനവുമില്ലാതെ. എന്നാൽ അതേസമയം സാധാരണ ജനങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നിയമങ്ങൾ വളരെയധികം ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ ഏകദേശം 100 നിയമങ്ങളെയാണ് പൂർണ്ണമായിട്ട് അത് റദ്ദ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് പുതിയ എഫക്റ്റീവായിട്ട് ഇന്നത്തെ സാഹചര്യം പ്രാവർത്തികമാക്കാൻ പറ്റുന്ന പ്രായോഗികമാകുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുത്തു. അത്തരത്തിലാണ് നമുക്ക് ഈ 4 കോഡുകളായിട്ട് ഇതിനെ തിരിച്ചതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരിക്കും ഈ ഒരു ഇത് വന്നത് വഴി നമുക്ക് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയാം. അതായത് പ്രധാനമായിട്ട് ഒരു തൊഴിലിനെ ഒരു ഔദ്യോഗികമാക്കി, അത് ഏറ്റവും വലിയൊരു ഇതാണ്. ഇതിനു മുമ്പ് ഈ നിർബന്ധിത നിയമന കത്തുകൾ ഇല്ലായിരുന്നു,
1: അത് കൊടുക്കാതെ തന്നെ ആൾക്കാരെ
3: എംപ്ലോയ് ചെയ്യിക്കാമായിരുന്നു. നോക്കൂ, അതൊരു വലിയൊരു മാറ്റമാണ് ഇവിടെ സംഭവിച്ചത്. അതായത് എല്ലാ തൊഴിലാളികൾക്കും അത് പെർമനന്റോ അതോ ടെമ്പററിയോ കോൺട്രാക്ട് ബേസിലോ സ്വിഗ്ഗി പോലുള്ള പ്ലാറ്റ്ഫോം പ്രവർത്തനങ്ങളിലോ എംപ്ലോയീസിനോ സർവ കാര്യങ്ങളിലും ഒരു നിയമന ഉത്തരവ് നിർബന്ധമാണ്. അപ്പോൾ അത് അവർക്ക് വളരെയധികം ഗുണം ചെയ്യും, യാതൊരു സംശയവുമില്ല. 2, ഒരു സാമൂഹിക സുരക്ഷ ഉറപ്പാക്കി. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പ്ലാറ്റ്ഫോം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള എല്ലാ തൊഴിലാളികൾക്കും പ്രൊവിഡന്റ് ഫണ്ട് അതുപോലെ തന്നെ ESI തുടങ്ങിയ ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കുന്ന രീതിയിലേക്ക് സാമൂഹികമായ ഒരു സുരക്ഷ അവർക്ക് ഉറപ്പാക്കി. അതുപോലെ നേരത്തെ ഈ കുറഞ്ഞ വേതനം, അതിന് ഒരു നിശ്ചിത ഇതില്ല, സൗകര്യം പോലെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, അതിലും മാറ്റങ്ങൾ. അതായത് പണ്ട് ചില തൊഴിലുകൾക്ക് മാത്രമേ കുറഞ്ഞ വേതനം നിർബന്ധിതമായിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ഈ കോഡ് വരുന്നതുവഴി എല്ലാ തൊഴിലാളികൾക്കും നിയമപരമായ കുറഞ്ഞ വേതനം, അതായത് ഒരു സ്റ്റാറ്റ്യൂട്ടറി മിനിമം വേജ് ലഭിക്കാൻ അവർക്ക് അവകാശമുണ്ട്. അതുപോലെ ആരോഗ്യ സംരക്ഷണം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതായത് തൊഴിലാളികൾക്ക് സൗജന്യ വാർഷിക ആരോഗ്യ പരിശോധന നൽകാൻ തൊഴിലുടമകൾക്ക് നിയമപരമായ ബാധ്യതയില്ലായിരുന്നു മുൻപിനാലെ. എന്നാൽ ഇപ്പോൾ 40 വയസ്സിന് മുകളിലുള്ള എല്ലാ തൊഴിലാളികൾക്കും തൊഴിലുടമകൾ സൗജന്യ വാർഷിക ആരോഗ്യ പരിശോധന നൽകിയിരിക്കണം.
1: അത് സ്ഥിരം തൊഴിലാളിയായാലും അല്ലാതെ
3: സ്ഥിരമായാലും അല്ലാതെ ഞാൻ അത് നേരത്തെ പറഞ്ഞതുപോലെയാണ്. അത് ടെമ്പററി ആണെങ്കിലും ഇടക്കാലമാണെങ്കിലും പെർമനന്റ് ആണെങ്കിലും എംപ്ലോയി ആണെങ്കിലും ഇത് ബാധകമാണ്. അതുപോലെ തന്നെ ഒരാളിന് ഒരു സാലറി ലഭിക്കേണ്ട, അത് കൃത്യസമയത്ത് സാലറി ലഭിക്കണമെന്നുള്ളത് നിർബന്ധമാക്കി. നോക്കൂ, അതൊരു വലിയൊരു കാഴ്ചപ്പാടാണത്. കാരണം മറ്റേതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മാസത്തില് 5-ാം തീയതി കൊടുക്കാം, 7-ാം തീയതി കൊടുക്കാം, 25-ാം തീയതിയും കൊടുക്കാം. ഇതിനെ മാത്രം നോക്കി നിൽക്കുന്ന ഒരു എംപ്ലോയിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ സംഭവിച്ചത് അത് നിർബന്ധിതമാക്കി. നേരത്തെ ഈ വേതനം നൽകുന്ന ഒരു നിർബന്ധവും പാലനവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴതല്ല, ഈ വേതന കോഡ് വന്നതുവഴി കൃത്യസമയത്ത് വേതനം നൽകുന്നത് നിർബന്ധമാക്കി. നാച്ചുറലി അവരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കും. അത് എന്ത് നമുക്ക് വർദ്ധിപ്പിക്കുമെന്നറിയാലോ, ഉൽപാദനക്ഷമത നാച്ചുറലി കൂട്ടുകയും ചെയ്യും, ഒരു സംശയവുമില്ല. കാര്യം അവരുടെ മനസ്സിന്റെ സന്തോഷം ഉൽപാദിപ്പിക്കുന്ന സാധനത്തിൽ അത് പ്രതിഫലിക്കും. ഇത് ശരിക്കും ജനങ്ങളെ മനസ്സിലാക്കി എംപ്ലോയീസിനെയും അതുപോലെ തന്നെ എംപ്ലോയറിനെയും രണ്ടുപേരെയും മനസ്സിലാക്കിയിട്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. വേറൊരു വിപ്ലവകരമായ കാര്യം വനിതാ തൊഴിലാളികളുടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പണ്ട് അതായത് ഒരു ജെൻഡർ പ്രശ്നമുണ്ടായിരുന്നു, ആൺ പെൺ അതുപോലെ തന്നെ
1: പല തൊഴിലിലും സ്ത്രീകളെ കയറ്റാത്ത ഒരു
3: അവസ്ഥയുണ്ടായിരുന്നു. ആ ജെൻഡർ ന്യൂട്രലാക്കി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വേർതിരിവേ എടുത്തു കളഞ്ഞു.
1: ട്രാൻസ്ജെൻഡറിനും
3: ഇത് ബാധകമാക്കി. എന്റെ അഭിപ്രായത്തിൽ ഈ ഓരോ കാര്യവും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വിപ്ലവകരമായ മാറ്റമാണ് സംഭവിക്കുന്നത്. എന്താണ് സ്ത്രീകളുടെ ഉദാഹരണം, നമുക്ക് ഈ രാത്രി ഷിഫ്റ്റുകളിലൊക്കെ പണ്ട് സ്ത്രീകളെ അവർ കൊടുക്കില്ല, അത് ആണുങ്ങൾക്ക് മാത്രമായിട്ട്. എന്നാൽ ഇന്ന് ഇപ്പോ ആ സ്ത്രീയുടെ ആകപ്പാടെ ചില കാര്യങ്ങൾ, അതിനൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ ഒരു സമ്മതപത്രം വേണം. അവർക്ക് രാത്രി ഷിഫ്റ്റിന് വർക്ക് ചെയ്യാൻ അവർ സമ്മതമാണ്, അവർ ഓക്കെയാണ് എന്നുള്ള ഒരു സമ്മതപത്രം അവർ ആവശ്യമായ, കൂടാതെ അവർക്ക് വേണ്ടുന്ന എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും അവിടെ പാലിച്ചിരിക്കണം.
1: പുതിയ നിയമപ്രകാരം തൊഴിൽ സമയം ക്രമീകരിച്ചിട്ടുണ്ടോ?
3: തീർച്ചയായിട്ടും തൊഴിൽ സമയം ക്രമീകരിച്ചു. അതായത് ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നേരത്തെ അതിന് അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെയല്ല. ഒരാഴ്ചയിൽ 48 മണിക്കൂർ നിശ്ചയിച്ചു. ഇനി കൂടുതൽ വർക്ക് ചെയ്യണം എങ്കിൽ അവരുടെ സാലറിയുടെ ഇരട്ടി സാലറി കൊടുക്കണം. പ്രവൃത്തിയുടെ ആനുപാതികത വെച്ചിട്ട് അവരുടെ സാലറി എത്രയാണോ അവർക്ക് അർഹതപ്പെട്ടത് അതിന്റെ ഇരട്ടി. അതായത് ഒരു ദിവസം 8 മണിക്കൂറാണ് നിശ്ചയിച്ചിരിക്കുന്നത്, ഒരാഴ്ചയിൽ 48 മണിക്കൂർ. ഇനി 8 മുതൽ 12 മണിക്കൂർ വരെ ഇയാളെ വർക്ക് ചെയ്യിപ്പിക്കാം വേണമെങ്കിൽ. അത് ഓരോ ജോലിയുടെയും സ്വഭാവം അനുസരിച്ച് അത് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് അത് അവർക്ക് കൊടുക്കാം. പക്ഷെ അതിന് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ 8 മണിക്കൂറിൽ കൂടുതലായി വർക്ക് ചെയ്യുന്ന ആനുപാതികമനുസരിച്ച് ഇരട്ടി സാലറി എത്രയാണോ അവർക്ക് അർഹതപ്പെട്ടത് അതിന് ഇരട്ടി. അപ്പൊ അതാണ് അതിന്റെ ഒരു വലിയൊരു മാറ്റം അതിൽ സംഭവിച്ചിരിക്കുന്നത്.
1: അരവിന്ദ് ശിവനോടാണ് ചോദിക്കുന്നത്, ഈ പുതിയ നിയമങ്ങൾ ഇപ്പം തൊഴിലാളികളുടെ കാര്യം ഇപ്പം പ്രകാശ് സാർ പറയുകയുണ്ടായി, അതുപോലെ തന്നെ ഈ ബിസിനസ് സംരംഭകർക്ക് ഇത് ഏത് തരത്തിലാണ് അവരെ ഇത് സഹായിക്കുന്നത്? പുതിയ സംരംഭങ്ങൾ തുടങ്ങാനൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇത് എത്രത്തോളം പ്രയോജനപ്രദമാകും?
2: തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ നിയമങ്ങൾ വെച്ച് നോക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു വരുന്നത് ഈ തൊഴിലാളി സൗഹൃദ നിയമങ്ങളാണ്, അല്ലെ തൊഴിൽദാതാക്കൾക്ക് മാത്രമുള്ള നിയമങ്ങളാണ്. അപ്പൊ ഇത് നോക്കുമ്പോൾ രണ്ടുപേരെ നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന സമത്വം എന്ന് പറഞ്ഞ് ഇക്വാളിറ്റി ആൻഡ് ഈക്വൽ ഡിഗ്നിറ്റി, അന്തസ്സോടുകൂടിയുള്ള തൊഴിലെടുക്കുവാനുള്ള ജീവിക്കുവാനുള്ള അവകാശത്തിൽ വരുന്ന ആ ഒരു അവകാശം ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന തൊഴിൽദാതാക്കൾക്കും തൊഴിലാളികൾക്കും വേണ്ടി പറയുന്നത്. അപ്പൊ പുതിയ ബിസിനസ് സംരംഭം, പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്പുകളൊക്കെയാണ് പ്രത്യേകിച്ച് പറയുന്നത്, ഓൺടർപ്രണർഷിപ്പ്, ഗിഗ് വർക്കേഴ്സിന്റെ കാര്യം നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് അതിൽ വരുന്നത്. അവർക്കൊരു രജിസ്ട്രേഷൻ ഉണ്ട്, അവർക്ക് ഈ സോഷ്യൽ വെൽഫെയർ സ്കീമിൽ അവരുടെ തൊഴിൽദാതാക്കൾ അവരെ ഉൾപ്പെടുത്തണമെന്ന കാര്യം പറയുന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന തൊഴിൽദാതാക്കൾക്ക് തന്നെ ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് അവർക്ക് കൊടുക്കാൻ സാധിച്ചു എന്നാണ് ഏറ്റവും പ്രധാനം. ആഴ്ചയിൽ നേരത്തെ പറഞ്ഞ പോലെ ആകെ ജോലി ചെയ്യേണ്ട ഒരു 48 മണിക്കൂർ പരിധി നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അത് നിലനിർത്തിക്കൊണ്ട് തന്നെ വ്യവസായത്തിന്റെ സ്വഭാവമനുസരിച്ച് ദിവസേനയുള്ള ഷിഫ്റ്റുകൾ, എന്നുവെച്ചാൽ 4 ദിവസത്തെ ജോലി അല്ലെങ്കിൽ 5 ദിവസത്തെ ജോലി എന്ന രീതിയിൽ ക്രമീകരിക്കാൻ തൊഴിലുടമകൾക്ക് അനുവാദം ലഭിക്കുന്നു. പിന്നെ ഏറ്റവും പ്രധാനമാണ് ഏകീകൃത ഡിജിറ്റൽ സംവിധാനം. നേരത്തെ പറഞ്ഞ തൊഴിൽ നിയമങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓരോ നിയമത്തിന് കീഴിൽ തന്നെ ഓരോ രീതിയിലും ലൈസൻസാണ്, ലൈസൻസ് രാജാണ്. പഴയ നിയമങ്ങൾ നോക്കുമ്പോൾ തന്നെ ഇൻസ്പെക്ടേഴ്സിനെയൊക്കെ അപ്പോയിന്റ് ചെയ്യും, ഇൻസ്പെക്ടർ രാജാണ്. ശരിക്കും നീ പേപ്പർ ഇവിടെ, ബാക്കി ഫോം ഫില്ല് ചെയ്യാത്ത എന്താ, ഈ രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്തിട്ടില്ലോ, ഈ നിയമപ്രകാരം ചെയ്തിട്ടില്ലോ. ഒരു തൊഴിൽദാതാവ്, ഒരു തൊഴിലാളി എല്ലാം 29 നിയമങ്ങളും അറിയാൻ വ്യവസ്ഥയില്ല. നമുക്ക് നിയമം അറിഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ അതൊരു എക്സ്ക്യൂസ് അല്ല എന്നൊരു കാര്യമുണ്ടെങ്കിൽ കൂടിയും, പക്ഷേ ഈ സങ്കീർണത ഈ പറയുന്ന ഏകീകൃത ഡിജിറ്റൽ സംവിധാനത്തിൽ കൊണ്ടുവന്നു. എങ്ങനെയെന്ന് പറഞ്ഞാൽ, വൺ രജിസ്ട്രേഷൻ, വൺ ലൈസൻസ്, വൺ റിട്ടേൺ എന്ന രീതിയിലാണ്. മുൻപുണ്ടായിരുന്ന സങ്കീർണമായ നിരവധി രജിസ്ട്രേഷനുകൾക്കും ഫോമുകൾക്കും പകരം ഒരൊറ്റ ഓൺലൈൻ റിട്ടേൺ സമർപ്പണ സംവിധാനം, അത് നിലവിൽ വന്നു. പിന്നെ ഒരു യൂണിവേഴ്സൽ അക്കൌണ്ട് നമ്പർ, തൊഴിലാളികൾക്ക് വേണ്ടി യൂണിവേഴ്സൽ അക്കൌണ്ട് നമ്പർ, ആ ഒരു രജിസ്ട്രേഷൻ കൊണ്ട് ഏത് തൊഴിൽ മേഖലയിൽ പോയാലും നമുക്ക് വരെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇത് കമ്പനികളുടെ ഭരണപരമായ റെഡ് ടേപ്പിസം അല്ലെങ്കിൽ ചുമപ്പ് നാടകൾ ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്നതാണ്.
1: ശരിക്കും വലിയൊരു മാറ്റമാണ് ഈ ഒരു കോഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമാണ് ഗിഗ് തൊഴിലാളികൾ. അപ്പോൾ അത് അവർക്ക് ഇത് ഏത് രീതിയിലാണ് ഇത് ഇതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു രജിസ്ട്രേഷനും അതിന്റെ പ്രോസസ്സൊക്കെ ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്?
2: ഇത് ഏറ്റവും പ്രധാന ഒരു നിയമസാധുത. നമ്മളൊരു നിയമത്തിൽ ഒരു വിഭാഗത്തിനൊരു നിലനിൽപ്പെന്ന് പറയുന്നത് ആ അവരുടെ പേരോ അല്ലെ അവരെ നിയമത്തിൽ റെക്കഗ്നൈസ് ചെയ്യാന്, അല്ലെങ്കിൽ അവരുടെ ഡെഫിനിഷനിൽ കൊണ്ടുവരിക എന്നാണ്. ഈ നിയമത്തിനകത്ത് ഗിഗ് വർക്കർ എന്നൊരു ഡിഫൈൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്.
1: അത് ഏതൊക്കെ തൊഴിലാളികൾ വരും?
2: ഈ ഫ്രീലാൻസ് തൊഴിലാളികളുണ്ട്. അത് ഇപ്പൊ നമ്മൾ

0: സ്വിഗ്ഗി അല്ലെങ്കിൽ സൊമാറ്റോ റൈഡ് അതിലൊക്കെ ജോലി ചെയ്യുന്നവർ ഉൾപ്പെടെ അല്ലാതെ തന്നെ ഫ്രീലാൻസേഴ്സ് ആയിട്ട് ഇപ്പൊ ക്ലാസ് ഒക്കെ എടുക്കുന്നവർ ഫ്രീലാൻസേഴ്സ് ആയിട്ട് അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട്.
1: ഗാനമേള നടത്താനായിട്ട് ഒരു ഗ്രൂപ്പ്, അതിൽ അവർക്ക് പോലും ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവും. അവര് എവരുടെയും പരിരക്ഷ ആലോചിക്കേണ്ടി വരും ഇനി. കാരണം ഇത് മുൻപിനാലുള്ള 29 നിയമങ്ങളിലും ഇല്ല. ഇപ്പോഴാണ് ഈ ഗിഗ് വർക്കേഴ്സിന്റെ കാര്യം കൊണ്ടുവന്നത്. അപ്പോൾ അതായത് ഒരു നമ്മള് തീർത്തും ഒരു വീട്ടിലെ ഒരു പണിക്ക് ഒരാളിനെ ഒരു കോൺട്രാക്ട് വർക്കിൽ വരുന്നു, അതൊന്നും ഒരു നിശ്ചിതമായ ഒരു സമയപരിധി ഒന്നും ഇല്ലല്ലോ. അവർ കുറച്ച് സമയം വർക്ക് ചെയ്യും, പക്ഷെ അവർക്കും പ്രൊട്ടക്ഷൻ കൊടുത്തു, അവരുടെ കാര്യവും പരിഗണിക്കുകയാണ്. അപ്പോൾ പക്ഷെ ഇതിന് ഒരു വർഷം മിനിമം അവര് ആ പണിയെടുത്തു എന്നുള്ളത് കാണിക്കുന്നതിന് കഴിയണം.
0: മാത്രമല്ല യുവാക്കൾക്ക് വലിയൊരു സപ്പോർട്ട് സിസ്റ്റമാണ്. ശരി, അവർക്ക് ഈ യുവ തൊഴിലാളികളെ നമ്മൾ പറയുമ്പോൾ നമുക്ക് തൊഴിലില്ലായ്മ എന്നൊക്കെ പറയുന്നത് ഇപ്പം നമ്മൾ ആത്മനിർഭർ ഭാരതമാണ്, എല്ലാം സ്വയം പര്യാപ്തമായി നമ്മൾ തന്നെ ഒരു സംരംഭകരാകുക എന്നാണ്. അവർക്കൊക്കെ ഏറ്റവും ഗുണകരമാകുന്ന രീതിയിൽ പിന്നെ അല്ല എവിടെ തൊഴിലെടുത്താലും ഇപ്പം എല്ലാ തൊഴിലാളികൾക്കും കുറഞ്ഞ വേതന മിനിമം വേജസ് ഉറപ്പാക്കുകയാണ്, അത് ഗ്യാരണ്ടി ആയിട്ട് പറയുകയാണ്. പിന്നെ ഒരു രീതിയിലുള്ള ചൂഷണങ്ങളും തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നത് നിരോധിച്ച് മാത്രമല്ല അവധിക്കാലത്തെ ശമ്പളം കൂടി നിർബന്ധമാക്കി. ഇപ്പം ഗസ്റ്റ് ലെക്ചേഴ്സ് ഒക്കെ ടീച്ചേഴ്സ് ഒക്കെ ബെള്ളേറ്റ് അവർക്ക് ആ ദിവസം ജോലി ചെയ്താൽ അവർക്ക് ആ ശമ്പളം, അവിടെ എന്തെങ്കിലും കാരണങ്ങൾ മഴ കാരണം അല്ല കളക്ഷൻ അവധി പ്രഖ്യാപിച്ചു. എത്രയോ അധ്യാപകരുണ്ട്, എത്രയോ തൊഴിലെടുക്കുന്നവർക്ക് അവർക്കന്ന് വേതനമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവധി കാലത്തെ ശമ്പളവും കൂടി അത് നിർബന്ധമാക്കിയിട്ടുണ്ട്. പിന്നെ ഫ്ലോർ വേജ് നിശ്ചയിച്ചിട്ടുണ്ട്,
2: അതനുസരിച്ച്
0: മിനിമം കൂലി, അതനുസരിച്ച് തൊഴിലാളികൾക്ക് വേതനം ലഭിക്കുകയും ചെയ്യുന്നതാണ്. പിന്നെ ഉള്ളത് അഗ്രഗേറ്റേഴ്സ്, ഗിഗ് വർക്കേഴ്സിന്റെ കാര്യത്തിൽ കൂടെ തന്നെ അഗ്രഗേറ്റേഴ്സ് ഉണ്ട്. നമ്മൾ ഈ ഓൺലൈനായിട്ട് ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നൊക്കെ നമ്മൾ പറയുന്ന കുറെ കമ്പനികളുണ്ട്. ഇത് വഴി ഇപ്പം നമ്മൾ ഈ സർവീസ് ഡെലിവറി എന്ന് പറയുമ്പോൾ ഇവർ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ട് തരുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് ഈ അഗ്രഗേറ്റേഴ്സിന്റെ അവരുടെ വാർഷിക ടേൺ ഓവർ ഉണ്ട്. അതിൽ നിന്നും 1-2% വരെയുള്ള അവരുടെ ടേൺ ഓവർ ഈ പറയുന്ന തൊഴിലാളികളുടെ സാമൂഹിക ക്ഷേമത്തിനായിട്ട് മാറ്റിവെക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
2: മറ്റേതൊക്കെ മേഖലകളിലാണ് തൊഴിലാളികൾക്കാണ് ഇതിന്റെ ഒരു പ്രയോജനം? പ്രത്യേകിച്ച് നമ്മുടെ ബി ഡി സിഗാർ തൊഴിലാളികളെ, അതുപോലെ തന്നെ തോട്ടം തൊഴിലാളികളെ, അതൊക്കെ വളരെ കൂടുതൽ എണ്ണത്തിൽ ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു മേഖലയാണല്ലോ.
0: തീർച്ചയായിട്ടും ബി ഡി സിഗാർ തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ അവരുടെ പ്രവൃത്തി സമയം പ്രതിദിനം 8 മുതൽ 12 മണിക്കൂറായും നേരത്തെ എല്ലാ കൂടുകളും പറഞ്ഞതുപോലെ തന്നെ ആഴ്ചയിൽ 48 മണിക്കൂറായിട്ടും നിജപ്പെടുത്തി. അവർക്കും അത് തന്നെയാണ്. ഓവർ ടൈം നേരത്തെ പറഞ്ഞ പോലെ സാധാരണ വേതനത്തിന്റെ ഇരട്ടിയെങ്കിലും അത് നൽകിയിരിക്കുകയും 1 വർഷത്തിൽ 30 ദിവസത്തെ ജോലി പൂർത്തിയാക്കിയാൽ ബോണസിന് അർഹതയുണ്ടാകും ഈ നിയമപ്രകാരം. അതൊരു വലിയൊരു മാറ്റം.
2: കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ഇത് ബാധകമാകും?
1: തീർച്ചയായിട്ടും. അതായത് ഇപ്പൊ തോട്ടം തൊഴിലാളികൾ, അതിലെ 10-ലധികം തൊഴിലാളികളുള്ള തോട്ടങ്ങളെ സാമൂഹിക സുരക്ഷാ കോഡിന്, നേരത്തെ നമ്മൾ പറഞ്ഞ സാമൂഹിക സുരക്ഷ ESI അതുപോലുള്ള കാര്യങ്ങൾ സാമൂഹിക സുരക്ഷാ കോഡിന് കീഴിൽ കൊണ്ടുവന്നു. പിന്നെ കെമിക്കലുകൾ കൈകാര്യം ചെയ്യുന്നവർക്ക് സുരക്ഷാ ഉപകരണങ്ങളും പരിശീലനവും മാൻഡേറ്ററി ആണ്, നിർബന്ധമാക്കി, അത് വേണം. പൂർണ്ണ ESI മെഡിക്കൽ സൗകര്യങ്ങൾ, കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങളും ഉറപ്പ് നൽകി. ഇത് തോട്ടം തൊഴിലാളികളിൽ വലിയൊരു മാറ്റമാണ് അവരിൽ വരുത്തുന്നത്. ഇതുവരെ അവർക്ക് ഈ തരത്തിലുള്ളൊരു പ്രൊട്ടക്ഷൻ ഇല്ല. ഇത് അവരുടെ കുട്ടികൾ ഉൾപ്പെടെ ESI മെഡിക്കൽ സൗകര്യം, കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യം ഉറപ്പ് നൽകി. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഓഡിയോ വിഷ്വൽ, അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ഡിജിറ്റൽ മീഡിയ അത് ഇപ്പോൾ ഏറ്റവും അധികം വരുന്നതാണ്, ഓഡിയോ വിഷ്വൽ ഡിജിറ്റൽ. അങ്ങനെയുള്ളതിൽ ഇലക്ട്രോണിക് മീഡിയയിൽ നിൽക്കുന്ന പത്രപ്രവർത്തകർ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ, അതുപോലെ തന്നെ സ്റ്റണ്ട് കലാകാരന്മാർ, ഇതൊക്കെ അവർക്കൊക്കെ അവരുടെ എല്ലാം തസ്തികയും വേതനവും വ്യക്തമാക്കുന്ന നിർബന്ധിത നിയമന കത്തുകൾ, പൂർണ്ണ ആനുകൂല്യം അവർക്ക് നൽകണം, പൂർണ്ണ ആനുകൂല്യവും നൽകണം. അതായത് അവരുടെ നിയമന കത്തുകൾ അവർക്ക് നൽകണം.
2: ഇപ്പൊ അങ്ങനെ
1: അവർക്ക് പോയാ പോയി, അവർക്ക് എന്തെങ്കിലും ഒരു സ്റ്റണ്ട് ഒരു പെർഫോം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പറ്റിപ്പോയാൽ ആ യൂണിറ്റ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്തു, ഇല്ലെങ്കിൽ അവരുടെ ജീവിതം പോയി. പക്ഷെ ഇതല്ല, ഇത് അവർക്ക് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അപ്പോയിന്റ്മെന്റ് ലെറ്റർ എല്ലാവർക്കും നൽകണം, അതിൽ മാൻഡേറ്ററി ആക്കി. ഒരാൾ അവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഉണ്ടാവും, അയാൾ അത് ചോദിച്ച് വാങ്ങണം, നിർബന്ധം, മാൻഡേറ്ററി ആണ്. അപ്പോ അത് വളരെ പ്രധാനമാണ്.
2: നമ്മുടെ നാട്ടില് പ്രത്യേകിച്ചും IT മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടല്ലോ,
1: തീർച്ചയായും
2: അവരുടെ ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടും ഒക്കെ എന്തൊക്കെയാണ് ഈ നിയമത്തിൽ പറയുന്നത്?
1: ഈ IT മേഖലയിലും ഇതുപോലെ തന്നെ അവർക്കും ഈ നേരത്തെ പറഞ്ഞ വ്യവസ്ഥകളെല്ലാം അവരിലും കൊണ്ടുവന്നു.
2: അതായത് 48 മണിക്കൂർ
1: അത് വ്യക്തമായിട്ട്, അതുപോലെ അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും പി എഫ് ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെയുള്ള സർവ്വ ആനുകൂല്യങ്ങളും അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ട് കൊണ്ടുവന്നു.
0: നേരത്തെ ഈ വേതനം നൽകുന്ന തീയതി ഉറപ്പാക്കിയിട്ടുണ്ടായിരുന്നു. അത് എല്ലാ മാസവും ഏഴാം തീയതിക്കുള്ളിൽ തന്നെ വേതനം ഉറപ്പാക്കുവാനായിട്ട് പറയുകയുണ്ടായി. പിന്നെ ഈ ഐ മേഖലയിൽ പ്രധാനമായാണ് ലൈംഗിക അതിക്രമം എന്ന് പറയുന്ന പോഷ് ആക്ട് എന്നൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഇംപ്ലിമെന്റേഷൻ, ആ നിയമത്തിന്റെ ഇംപ്ലിമെന്റേഷൻ ഒരു രീതിയിലൊരു വിവേചനമോ ഒരു അതിക്രമമോ ഒന്നും ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള ഐ സി നിർബന്ധമായിട്ടും ആ കമ്മിറ്റികളിൽ വനിതകൾക്ക് പ്രാതിനിധ്യം ഉണ്ടായിരിക്കണമെന്ന്. അതെ, കംപ്ലയിൻസ് കമ്മിറ്റികളുണ്ട്, അല്ലാതെയുള്ള കമ്മിറ്റികളുണ്ട്. വേതനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അത് കൃത്യസമയത്ത് തന്നെ അത് പരിഹരിക്കപ്പെടണം എന്ന രീതിയും അത് പറയുന്നുണ്ട്. ആ ഓഡിയോ വിഷ്വലിന്റെ കാര്യത്തിൽ പറയുമ്പോൾ തന്നെ നേരത്തെ അതിന്റെ ഡെഫിനിഷൻ നോക്കുക, ഉപയോഗിച്ച വാക്കുകളുടെ ഒരു പ്രത്യേകതയാണ് എനിക്കത് സാറ് പറഞ്ഞ എനിക്ക് പറയാനുള്ളത്. ഓഡിയോ വിഷ്വൽ ആൻഡ് ഡിജിറ്റൽ മീഡിയ വർക്കേഴ്സാണ്, മുൻപ് സിനി വർക്കേഴ്സ് എന്നാണ് അവരെ വാക്ക് ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് സിനിമ മേഖലയിൽ. നോക്കൂ, അത്രയും വ്യാപ്തിയാണ് ഈ ഡി ഒരു ഡെഫിനിഷൻ കൊണ്ടുവന്നതോടുകൂടി. സിനി വർക്കർ അല്ലാതെ എത്രയോ പേരല്ലാതെ ഇൻഡിപെൻഡന്റ് ആയി ചെയ്യുന്ന ഈ ഒരു വിഭാഗത്തിന്റെ കീഴിൽ വരുമ്പോൾ എത്ര പേർക്കാണ് അതിന്റെ ഒരു ആശ്വാസം ലഭിക്കുന്നതെന്നാണ് അവരുടെ ഒരു ഇൻക്ലൂസിവിറ്റി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്.
2: കേൾക്കുമ്പോൾ തന്നെ വളരെ ഒരു നല്ലൊരു നിയമമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഈ വ്യവസായ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സംരംഭകൻ ഇതൊക്കെ പാലിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ എന്തെല്ലാം വ്യവസ്ഥകളാണ്?
1: അതിനും വ്യവസ്ഥയുണ്ട്. അതായത് പണ്ടൊരു ഒരു ഇൻസ്പെക്ടർ രാജ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അത് മാറ്റിയിട്ട് ഇപ്പോൾ അതിനകത്ത് കുറച്ചും കൂടെ വളരെ, അതായത് നേരത്തെ അരവിന്ദ് പറഞ്ഞതുപോലെ, അതായത് ഈ രണ്ടിനെയും കൂടെ, അതായത് എംപ്ലോയറിനെ എംപ്ലോയി, അതായത് ഒരു എംപ്ലോയർ ഇല്ലാതെ എംപ്ലോയി ഇല്ല, എംപ്ലോയി ഇല്ലാതെ എംപ്ലോയറും ഇല്ല, പരസ്പരം പൂരകങ്ങളാണ്. അല്ലാതെ ഇതൊരു എന്താ പറയുക, ശത്രുതാ മനോഭാവത്തോടുകൂടി കാണുന്ന ഒരു പ്രവണതയാണ് നമ്മൾ ഇതുവരെ കണ്ടുവന്നിരുന്നത്. അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ഔട്ട്ലുക്കാണ് ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത്. കാരണം ഈ രണ്ടുപേരും വേണം, അതായത് ഈ എംപ്ലോയർ വേണം, എംപ്ലോയിയും വേണം. അപ്പോൾ ആ ഒരു സമന്വയം ഇതിനകത്ത് കൊണ്ടുവന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും ആദ്യം അവർക്ക് കൊടുക്കുന്ന ഒരു ഓപ്ഷൻ, ഇപ്പോൾ എന്തെങ്കിലും നിയമ ഈ പറഞ്ഞ മാൻഡേറ്ററി പ്രൊവിഷൻസ് ഉണ്ടല്ലോ, അത് പാലിക്കുന്നില്ല എന്ന് വെച്ചോളൂ. അപ്പോൾ ഒരു ഇൻസ്പെക്ടർ കം ഫെസിലിറ്റേറ്റർ എന്നൊരു പോസ്റ്റാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്, ഇൻസ്പെക്ടർ കം ഫെസിലിറ്റേറ്റർ. ആ ഒരു സംവിധാനമാണ് കൊണ്ടുവന്നത്. അതുപ്രകാരം ശിക്ഷിക്കുന്നതിനേക്കാൾ നിയമം പാലിക്കാൻ അവരെ സഹായിക്കുക എന്നതാണ് ഈ ഒരു വ്യവസ്ഥ വഴി കൊണ്ടുവന്നത്.
2: സഹായിക്കുക എന്ന് പറയുമ്പോൾ ഏത് രീതി?
1: അതായത് നമ്മളിപ്പോ നിയമം ഒരു ആദ്യമേ തന്നെ അവരോട് ഒരു നിയമം പാലിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞാൽ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുക്കണം, ഒരു ദിവസം 8 മണിക്കൂർ, ആഴ്ചയിൽ 48 മണിക്കൂർ, പിന്നെ അവരുടെ ബാക്കിയുള്ള ആരോഗ്യ പരിരക്ഷയെ സംബന്ധിച്ചുള്ള വളരെയധികം കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോ ഏറ്റവും ചുരുക്കിയ പറയുന്നത്. അപ്പൊ ഇതിൽ ഏതിലെങ്കിലും ഒക്കെ വീഴ്ചകൾ വരുന്നെന്ന് വെച്ചോളൂ. അപ്പോൾ ആദ്യമേ വന്ന് അവരെ അങ്ങ് ശിക്ഷിക്കുകയല്ല, നേരെ ശിക്ഷാ നടപടികളിലോട്ട് പോവുകയല്ല ചെയ്തത്. അതിനു പകരം ആ ഇൻസ്പെക്ടർ കം ഫെസിലിറ്റേറ്റർ എന്നുള്ള ഒരു സംവിധാനമാണ് കൊണ്ടുവന്നത്. അവർ ചെയ്യുന്നതാണ് അവരെ നിയമം പാലിക്കാൻ, അവരെ നിയമത്തിന്റെ വ്യവസ്ഥകൾ പാലിക്കാൻ ആദ്യം അവരെ സഹായിക്കുകയാണ്. രണ്ടുപേരോടും
2: കാര്യങ്ങൾ ചർച്ച
1: ചെയ്യും,
2: എന്താണ് ഇതിനകത്തുള്ള ശരിക്കുള്ള പ്രശ്നം എന്ന് മനസ്സിലാക്കി അതും മാറ്റി
1: അഡ്വൈസ്.
0: തീർച്ചയായിട്ടും
1: ഒരു കൊടുക്കുക. ഇതെല്ലാം കഴിഞ്ഞു, ബോധപൂർവം തൊഴിലാളികൾക്ക് കുറഞ്ഞ വേതനം നൽകുക, അതുപോലെ നിയമം വ്യക്തമായിട്ട് പരസ്യമായി ലംഘിക്കുക, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അതിന്റെ ഫസ്റ്റ് ശിക്ഷ എന്ന് പറയുന്നത് പരമാവധി 50,000 രൂപ വരെ പിഴ ഈടാക്കാം എംപ്ലോയറിന്, 50,000 വരെ മാക്സിമം. ഇനി പിഴ കൊടുത്തിട്ടും 5 വർഷത്തിന്, അതായത് അന്ന് മുതൽ 5 വർഷത്തിനകത്ത് വീണ്ടും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ ശിക്ഷ കൊടുക്കും. പിന്നെയാണ് ശിക്ഷയുടെ കാര്യം വരുന്നത്. അതായത് 3 മാസം വരെ തടവോ 1,00,000 രൂപ വരെ പിഴയോ രണ്ടും കൂടെ ഇൻക്ലൂസീവായിട്ട്, അതായത് 3 മാസം തടവും 1,00,000 പിഴയും. അങ്ങനെയും നമ്മൾ സാധാരണ എങ്ങനെയാണോ ഒരു ഒഫൻസിൽ നമ്മൾ എങ്ങനെയാണ് വ്യവസ്ഥ ചെയ്തിരിക്കുക, അതുപോലെ ആ ശിക്ഷാ നടപടി ഈ രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതിനകത്ത്. അതുപോലെ തന്നെ ഈ ഇതിനകത്തുണ്ടാകുന്ന തർക്കങ്ങൾ അത് പരിഹരിക്കാൻ 2 അംഗങ്ങളുള്ള വ്യാവസായിക ട്രൈബ്യൂണലുകൾ സ്ഥാപിക്കുന്നുണ്ട് ഇതിനകത്ത്. അതാണ് വേണ്ടത് എന്നാണ്.
2: അപ്പൊ നമ്മുടെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഈ ലേബർ കോർട്ടുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിന്റെയൊക്കെ ഒരു അവസ്ഥ എങ്ങനെയായിരിക്കും?
1: അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇതെന്ന് പറയുന്നത് ലേബർ ലോസ് അത് കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത്. കൺകറന്റ് സബ്ജക്ട് മാറ്ററാണ് ലിസ്റ്റിൽ വരുന്നത്, സെൻട്രൽ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, ഭരണഘടനാപരമായിട്ടാണ് ഞാനീ പറഞ്ഞത്, കോൺസ്റ്റിറ്റ്യൂഷൻ. അത് അതുപോലെ തന്നെ വരുന്നതാണ് കൺകറന്റ് ലിസ്റ്റ്. ഈ ലേബർ കോഡ് എന്ന് പറഞ്ഞ കൺകറന്റ് ലിസ്റ്റാണ്. അതിന്റെ പ്രത്യേകത എന്താ? അതാത് സ്റ്റേറ്റുകൾ ഇതിന് അവർ

0: റൂൾസ് ഉണ്ടാക്കണം. ഇത് സെൻട്രൽ ഗവൺമെന്റ് ഒരു നിയമം,
1: ഒരു അംബ്രല്ല നിയമം,
0: അംബ്രല്ല നിയമം കൊണ്ടുവന്നു. അതിനെ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. അത് കൺകറന്റ് ലിസ്റ്റിലായതുകൊണ്ടാണ്. ആ രീതിയിൽ അതാത് സ്റ്റേറ്റുകൾ അതിനെ സംബന്ധിച്ച് നിയമങ്ങൾ കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലേബർ കോടതികളും ബാക്കിയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വ്യവസ്ഥാപരമായി ഈ രീതിയിലാണ് അറേഞ്ച് ചെയ്യേണ്ടതെന്നാണ് നിയമം പറയുന്നത്. അറേഞ്ച് ചെയ്യേണ്ട രീതിയാണ് നമ്മൾ തൊട്ട് മുന്നിൽ ചർച്ച ചെയ്തത്. അതിൽ ഒരു രണ്ടംഗങ്ങളുള്ള വ്യവസായ ട്രൈബ്യൂണലുകൾ ജില്ലകളിൽ തോറുമാകാം, താലൂക്കിനാവാം. അപ്പോൾ അതൊക്കെ ഒരു റൂൾസിൽ വരുന്നതാണ്. എങ്ങനെയായിരിക്കണം അതിന്റെ നടപ്പിൽ വരുത്തേണ്ട രീതി എങ്ങനെയായിരിക്കണം, അത് അതാത് സ്റ്റേറ്റുകളാണ് നടപ്പിൽ വരുത്തേണ്ടത്.
1: നമ്മുടെ രാജ്യത്ത് ഇപ്പം ഈ നിയമം നിലവിൽ വന്നിട്ട് ഇപ്പൊ എത്ര നാളായിട്ടുണ്ട്?
2: നവംബർ 21, 2025 സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്തത്. ഈ നിയമം ആ തീയതി മുതൽ പ്രാവർത്തികമായിട്ടുണ്ട്. അത് നമ്മുടെ രാജ്യത്ത് മൊത്തത്തിൽ 7 സംസ്ഥാനങ്ങളാണ് പൂർണ്ണമായിട്ടും ഈ ലേബർ കോഡ് നടപ്പാക്കിയിട്ടുള്ളത്. അത് അരുണാചൽ പ്രദേശ്, ബീഹാർ, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് ഇത് പൂർണ്ണമായിട്ടും നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്. ബാക്കി കുറച്ച് സംസ്ഥാനങ്ങളുണ്ട്, അവര് ലേബർ കോഡിന്റെ ചില കോഡുകൾ മാത്രമാണ് അവർ ഈ നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്. ചില സംസ്ഥാനങ്ങൾ നോട്ടിഫൈ ചെയ്യാതെയും ഡ്രാഫ്റ്റ് മാത്രം പ്രിപ്പയർ ചെയ്ത് അത് യൂണിയന് അതിന്റെ ബാക്കി കൺസെന്റിനൊക്കെ ആയിട്ടൊക്കെ ആ ഒരു സ്റ്റേജിലിരിക്കുന്ന രീതിയിലാണ് ഇപ്പൊ ലേബർ കോഡിന്റെ നമ്മുടെ രാജ്യത്തിന്റെ ഇംപ്ലിമെന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് നടപ്പാക്കിയിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്.
1: ഈ ലേബർ കോഡിനെ സംബന്ധിച്ച് പൊതുവെ ഏറ്റവും കൂടുതലായിട്ട് ഇതിനെതിരെയുള്ള ഒരു ആക്ഷേപം എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിനെ കൂടുതൽ സംസ്ഥാനങ്ങൾ നടപ്പാക്കാതെ ഇരിക്കുന്നത്?
0: ഞാൻ പറഞ്ഞല്ലോ, ഓരോ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റിന് വ്യക്തമായ പൊളിറ്റിക്സ് ഉണ്ട്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ പരമായിട്ട്, അതായത് ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് എടുക്കുന്ന ഏത് തീരുമാനത്തിനെയും അത് ചില സ്റ്റേറ്റുകൾ പൊളിറ്റിക്കലായിട്ടാണ് അത് ചിന്തിക്കുന്നത്, അല്ലാതെ അതിന്റെ നന്മ തിന്മകളെക്കുറിച്ചല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നൂറുകണക്കിന് നിയമങ്ങളെ അത് ഒരു തരത്തിലും നമ്മുടെ രാജ്യത്തിന് ഗുണകരമല്ലാത്ത നിയമങ്ങളെ മാറ്റി എഴുതി ഇന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച്, മോഡേൺ വ്യവസ്ഥകൾക്കനുസരിച്ച്, ആളുകളിൽ വരുന്ന മാനസിക മാറ്റങ്ങളനുസരിച്ച് നിയമങ്ങൾ കൊണ്ടുവന്നാലല്ലേ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റൂ. ആ തരത്തിലുള്ള മാറ്റങ്ങളെ മനസ്സിലാക്കിയാണ് മോഡി ഗവൺമെന്റ് ഒരു മുഴം മുന്നിൽ നീങ്ങുകയാണ്. അതിനോട് കൂടെ ചേർന്ന് മുന്നേറാൻ എല്ലാ സ്റ്റേറ്റുകളും തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 4 കോഡുകൾ അത് ഒരു വിപ്ലവകരമായ മാറ്റം തന്നെയാണ് ഭാരതത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്.
1: എന്താണ് ഇതിന്റെ ഒരു കൺക്ലൂഷൻ എന്ന് അല്ലെങ്കിൽ അഡ്വക്കേറ്റ് അരവിന്ദ് ശിവന് പറയാനുള്ളത്?
2: സുരക്ഷിതമായ തൊഴിൽ ഭരണഘടനാപരമായി പറയുമ്പോൾ ജീവിക്കുവാനുള്ള അവകാശത്തിന്റെ ഒരു ഭാഗമായിട്ട് അവകാശമാണ്. നമ്മളെല്ലാവരും ജീവിക്കുന്നുണ്ടല്ലേ, നമ്മുടെ ഭരണഘടനയിൽ നമ്മൾ പറയുന്നത് റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി. എന്താണ് ശരിക്കും ജീവിക്കുക എന്ന് പറയുന്നത്? മൃഗങ്ങളെയും പോലും ജീവിക്കാറുണ്ട്, മനുഷ്യരെയും ജീവിക്കാറുണ്ട്. നമ്മളെപ്പോലെ തന്നെ അവർ ഭക്ഷണം കഴിക്കുന്നു, അവർക്ക് പാർപ്പിട അവരെ തന്നെ താൻ കണ്ടെത്തുന്നു. പക്ഷെ എന്താണ് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരെ മാറ്റി നിർത്തുന്ന ഒരു കാര്യമെന്ന്? ഈ ഒരു ചോദ്യം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയോട് ഫ്രാൻസിസ് കോരാളി എന്നൊരു കേസിൽ ചോദിച്ചിട്ടുണ്ട്. കോടതി നമ്മുടെ ഭരണഘടനയിൽ ജീവിക്കുക എന്ന് പറയുന്നു, എന്താണ് ജീവിക്കുക എന്ന് പറഞ്ഞാൽ? ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞ വാക്കുകളാണ്, റൈറ്റ് ടു ലൈഫ് ഈസ് നോട്ട് മിയർ അനിമൽ എക്സിസ്റ്റൻസ്. മൃഗതുല്യമായ ജീവിതമല്ല ജീവിക്കുക എന്ന് പറഞ്ഞാൽ, ജീവിക്കുക എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ലീവ് വിത്ത് ഡിഗ്നിറ്റി. അന്തസ്സോടും ആത്മാഭിമാനത്തോടുകൂടിയും ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ പൗരന്റെയും ഓരോ വ്യക്തിയുടെ അവകാശമാണ്. അപ്പം ആ അന്തസ്സിനും ആത്മാഭിമാനത്തിനും ആക്കം കൂട്ടുന്നത് അവൻ തൊഴിലെടുക്കുന്നുണ്ട് എന്ന് അവന്റെ ഐഡന്റിറ്റി കാണിക്കുന്ന അപ്പോയിന്റ്മെന്റ് ലെറ്റർ മുതൽ അവന്റെ സോഷ്യൽ വെൽഫെയർ ഉൾപ്പെടെ, സാമൂഹിക ക്ഷേമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആരോഗ്യം എല്ലാം ആ കുടുംബത്തിനും കൂടിയാണ് അവർ തൊഴിലെടുക്കുമ്പോൾ ആ ഒരു ഗുണമുണ്ടാകുന്ന കാണുമ്പോൾ തന്നെ ആ ഒരു കോടതിയുടെ വിധിന്യായത്തിന്റെ കോടതിയുടെ നിരീക്ഷണം, അത് ഭരണഘടനയിൽ എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിന്റെ പൂർണ്ണമായ ഒരു മാനിഫെസ്റ്റേഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ചുരുക്കത്തിൽ അത് തൊഴിലാളികളുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും കർശനമായി സംരക്ഷിക്കുന്നവരോടൊപ്പം തന്നെ വ്യവസായ മേഖലയ്ക്ക് അനാവശ്യമായ നിയന്ത്രണങ്ങളിൽ നിന്നും മോചനം നൽകിയും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച വേഗത്തിലാക്കുകയാണ് ഈ പുതിയ ലേബർ കോഡുകൾ. ബി ആർ അംബേദ്കർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ നമ്മുടെ ഭരണഘടന രാഷ്ട്രപരമായിട്ടുള്ള ഭരണഘടനയാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. സാമൂഹികവും സാമ്പത്തികവുമായ അവകാശങ്ങളെല്ലാം പൂർത്തീകരിക്കുന്ന ഒരു ഭരണഘടന ഇനിയും അത് ഉണ്ടാവേണ്ടതുണ്ട്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പായിട്ടാണ് പുതിയ തൊഴിൽ നിയമങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക എന്നാണ് പറയാനുള്ളത്.
1: താങ്കൾ സൂചിപ്പിച്ചതുപോലെ ആത്മാഭിമാനത്തോടെ തൊഴിലെടുക്കാനുള്ള ഒരു വ്യാവസായിക അന്തരീക്ഷം രാജ്യത്ത് വളരുവാൻ ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾക്ക്

0: കഴിയട്ടെ. അതിന് ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഉതകും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയോടുകൂടി നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. നമസ്കാരം.
1: നന്ദി. നമസ്കാരം.
2: നന്ദി. നമസ്കാരം.
3: ഏകീകൃത തൊഴിൽ കോഡുകൾ, വ്യവസായ സൌഹൃദ തൊഴിൽ സംസ്കാരത്തിലേക്കുള്ള ചുവടുവയ്പ്. ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്തവർ അഡ്വക്കേറ്റ് GS പ്രകാശ്, അഡ്വക്കേറ്റ് അരവിന്ദ് ശിവൻ.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. മീശമാധവൻ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും സംഘവും പാടിയത്, രചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം നൽകിയത് വിദ്യാസാഗർ.

0: സമയത്ത് വിത്ത് വിതച്ചാൽ നിങ്ങൾക്ക് വമ്പൻ വിളവ് കിട്ടുമെന്ന് ഉറപ്പാണ്.
1: കർഷകനേക്കാൾ നന്നായി കൃഷി അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ മാസ്റ്ററെ? സമയത്ത് തന്നെ വിത്ത് വിതച്ചത്.
0: ഞാൻ കാർഷിക വിളയെ കുറിച്ചല്ല, എൻ പി എസ് സഞ്ജയിനെ കുറിച്ചാണ് പറയുന്നത്.
1: ഏ മാസ്റ്ററെ, എൻ പി എസ് സഞ്ജയ് എന്ന് വെച്ചാൽ എന്താ?
0: ഭാരത സർക്കാരിന്റെ ഒരു അതോറിറ്റിയായ പി എഫ് ആർ ഡി എ നടത്തുന്ന പെൻഷൻ പദ്ധതിയാണ് എൻ പി എസ് സഞ്ജയ്. വെറും 250 രൂപയ്ക്ക് അക്കൌണ്ട് തുറക്കുകയും അത് അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് മാസം തോറും പെൻഷൻ ലഭിക്കും. ഇന്ന് തന്നെ എൻ പി എസ് സഞ്ജയിൽ സമ്പാദ്യം ആരംഭിക്കൂ, ഭാവി സുരക്ഷിതമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുമായോ നിങ്ങളുടെ ബാങ്കുമായോ ബന്ധപ്പെടുക. ഭാവിയിലേക്ക് തയ്യാറാകൂ എൻ പി എസ് സഞ്ജയ്ക്കൊപ്പം.
2: ഗിരീഷ് പുതഞ്ഞരുടെ വരികൾക്ക് മോഹൻ സിത്താര സംഗീതം നൽകി. എം ജി ശ്രീകുമാറും സംഘവും പാടിയത് ചിത്രം വല്യേട്ടൻ.

നമസ്കാരം. പ്രധാന വാർത്തകൾ. വിദ്യാസമ്പന്നരായ യുവാക്കൾ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരണമെന്നും രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികൾ ആവണമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാജ്യത്തെ ആരോഗ്യമേഖലയുടെ വികസനത്തിനായി അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം മെഡിക്കൽ വിദഗ്ധരെ വാർത്തെടുക്കുന്നതിനും സർക്കാർ തുല്യ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ. 31-ാമത് കരസേനാ മേധാവിയായി ജനറൽ ധീരജ് സേത്ത് ചുമതലയേറ്റു. ഖാദി മേഖലയെ ആധുനീകരിക്കുന്നതിനായി ഖാദി ആന്റ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ നിയമം ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. കാർഷിക വിളകളുടെ തറവില പുതുക്കുന്നതിനും സംഭരണം ശക്തമാക്കുന്നതിനും നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ് നിയമസഭയിൽ പറഞ്ഞു. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന് കീഴിലെ സ്വയംഭരണ സ്ഥാപനമായ തിരുവനന്തപുരം കോവളത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്

0: അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയം ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11 മുതൽ 12 മണിവരെ വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496596321. വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയം ഫോണിൻ പരിപാടി നാളെ രാവിലെ 11 മുതൽ 12 മണിവരെ.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

കേരളത്തിന് തന്നെ പല ഭാഗത്തുനിന്നുള്ള കുട്ടികളുണ്ടായിരുന്നു എന്റെ കൂടെ. അപ്പൊ ഇന്ന് ആലോചിക്കുമ്പോൾ സുഹൃത്തുക്കൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്, പല മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരഭിമാനത്തോടെ ആ സൗഹൃദങ്ങൾ

0: പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ഹരിചരണം പ്രീതിപിള്ളയും പാടിയത്, രചന സന്തോഷ് വർമ്മ, സംഗീതം നൽകിയത് പ്രശാന്ത് പിള്ള, ചിത്രം ചന്ദ്രേട്ടൻ എവിടെയാണ്.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം എം ജി ശ്രീകുമാറും രാധിക തിലകും പാടിയ ചിത്രം മിസ്റ്റർ ബ്രഹ്മചാരി. രചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം മോഹൻ സിദ്ധാരാമൻ.

അറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയം ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495946321 9496551 അല്ലെങ്കിൽ 9496569 6321. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഗിരീഷ് ബദഞ്ഞരുടെ വരികൾക്ക് ദേവ സംഗീതം നൽകി യേശുദാസ് പാടിയത് ചിത്രം ഫാന്റം.

വിസ്മയത്തുമ്പത്ത്. ഈ ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസും സുജാതയും പാടിയത്. രചന കൈതപ്രം, സംഗീതം ഔസേപ്പച്ചൻ.

One zero one, one man.

എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത് ചിത്രം അച്ഛനെയാണ് എനിക്കിഷ്ടം. ഗാനത്തിന് വരികൾ എസ് രമേശൻ നായർ, സംഗീതം നൽകിയത് എം ജി രാധാകൃഷ്ണൻ.

സ്വന്തം സംഗീതത്തിൽ എം ജി ശ്രീകുമാറിനൊപ്പം ശ്വേതയും പാടിയ ചിത്രം ഒരു മരുഭൂമി കഥ. ഈ ഗാനത്തിന്റെ രചന രാജീവ് ആലുങ്കൽ.

ആകാശവാണി കവരത്തി. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ നാളെ രാവിലെ 6:20 ആരംഭിക്കും. ജയ് ഹിന്ദ്.